ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 30, മലയാളവർഷം 1201, ഇടവം 6, 2026 മെയ് 20, ബുധനാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹേഡ്സിലും FM 101.1 മെഗാഹേഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 42 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
1: ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിൽ ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായ ഇണ്ടലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തുടർന്ന് ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമെന്ന് നിഷ്കർഷിക്കുന്നുമുണ്ട്. ഇത് വെറുമൊരു കവിവാക്യമല്ല, ജീവിത തത്വസ്വാരോപദേശമാണ്. സ്വാർത്ഥചിന്ത മനസ്സിനെ മഥിക്കുമ്പോഴാണ് ഒന്നായതിനെ രണ്ടായും പലതായും കാണുന്ന ദൗർബല്യം അനുഭവിക്കുന്നത്. എല്ലാറ്റിനെയും ഒറ്റ ഘടനയായി പരിഗണിക്കുവാൻ പര്യാപ്തമായ സമ്യക്ദർശന വൈഭവം കൈവരിക്കുവാനാണ് കാലുഷ്യചിന്തകൾ മറികടന്ന് നാം പ്രാപ്തി നേടേണ്ടത്. ഒന്നിൻ്റെ സമഗ്രതയെ പലതായി കാണൽ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയ പാളിച്ചയാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആഹ്വാനം ഭേദചിന്ത വെടിഞ്ഞ് അഭേദചിന്ത കൈക്കൊള്ളുവാനുള്ളതാണ്. ഒന്നിനെ തന്നെ പലതായി നിനയ്ക്കൽ എന്ന ഉല്ലേഖഭാവം വെറുമൊരു ആലങ്കാരിക ഭ്രമകൽപ്പന മാത്രമാണ്. ലൗകിക ജീവിതത്തിൽ ഒന്നിൽ പലത് കാണുന്നതിനേക്കാൾ പ്രായോഗികം പലതിൽ ഒന്നിനെ കാണലാണ്. ഏകത്വത്തിൽ നാനാത്വമെന്ന ഘടനയെ പൊളിച്ചെഴുതി നാനാത്വത്തിൽ ഏകത്വമാണ് നവോത്ഥാനപരമായ മാനവിക ചിന്ത എന്ന വാസ്തവികത നാം ഉൾക്കൊള്ളുന്നു. സാർവലൗകിക സാഹോദര്യത്തെക്കുറിച്ച് ടോൾസ്റ്റോയ് വിഭാവനം ചെയ്തപ്പോൾ അദ്ദേഹത്തെ നയിച്ചത് ഈ സദ്ഭാവന തന്നെയാണ്. പലതിൽ പലതായി വേർതിരിഞ്ഞു കിടക്കുന്ന ജീവിത സന്ദേശങ്ങൾ ഏകഘടനയിലേക്കും ഏകസ്വരതയിലേക്കും പരിവർത്തിപ്പിച്ചെടുക്കുമ്പോഴാണ് സ്വാഭാവികമായും അതിന് ഒരു മാനവിക വീക്ഷണം കൈവരുന്നത്. അപരനെ പൂർണമായും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധ്യതമാകുന്ന അവസ്ഥയെ നിസ്വാർത്ഥത എന്ന് പറയാമെങ്കിൽ അതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ മനുഷ്യത്വം. ഈശ്വരനോ മാന്ത്രികനോ ആകുന്നതിനേക്കാൾ ഉത്തമം പച്ചമണ്ണിൻ്റെ മനുഷ്യത്വമാകലാണ് എന്ന് വയലാർ പറഞ്ഞതിലെ ആന്തരിക സത്യം എത്ര ഉദാത്തമാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുന്നവരാണ് വിവേകികൾ എന്ന നിരീക്ഷണത്തിൽ സഹാനുഭൂതിയും സഹവർത്തിത്വവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് ത്യാഗസുലഭിലമായ ജീവിതം നയിക്കുമ്പോൾ ആത്മാവിൽ ആനന്ദം നിറയുന്നു. ഞാൻ, എനിക്ക്, എൻ്റെ എന്നുള്ള പരികൽപ്പനകൾ അഹത്തിൽ നിബന്ധിതമാണ്. ഭാവം നമ്മുടെ മനോവികാരമാണ്. അതിൽ സ്വാർത്ഥപരമായ ബാഹ്യഘടനകൾ വന്നുചേരുമ്പോഴാണ് അത് അഹങ്കാരമായിത്തീരുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും

0: ഗ്രഹിക്കുക എന്ന യേശുവചനം ഞാനെന്ന ഭാവനിരാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിപ്പതെന്തിനു വൃഥാ നാം എന്ന പൂന്താന കർണാമൃത വചനം പരസ്പര സ്നേഹത്തിൻ്റെ ലൗകികതയാണ് ഓർമ്മിപ്പിക്കുന്നത്. എണ്ണി എണ്ണി കുറയുന്ന ആയുസ്സിനിപ്പുറം മണ്ടിമണ്ടി കയറുന്ന വ്യാമോഹങ്ങളെ തടഞ്ഞു നിർത്തി പരസ്പര സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥ ചിന്തയുടെയും സ്വദേശ്യകതകളെയാണ് സ്ഥാപിച്ചെടുക്കേണ്ടത്. ഞാൻ നീ എന്ന ഏകകങ്ങളിൽ നിന്ന് നമ്മൾ എന്ന സമവാക്യമുരുത്തിരിയുമ്പോൾ ഇല്ലാതാകുന്നത് ഭേദചിന്തയാണ്. അഭേദകൽപ്പനകളിലെ രൂപകങ്ങൾ ആലങ്കാരികതകളാണെങ്കിൽ ഭേദവിചാരത്തിനപ്പുറത്തെ അഭേദം ഒരു മാനവിക യാഥാർത്ഥ്യമാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരൻ്റെ ദുഃഖത്തിനിടവരുത്തരുത്. നമ്മൾ തന്നെയാണ് നമുക്കുള്ള സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത്. ആയതിനാൽ സാർവത്രികമായ സാർവലൗകിക അനുഭൂതിയും സഹവർത്തിത്വവും സർവോപരി മാനവ മൈത്രിയും സംജാതമാക്കാൻ ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക തന്നെ വേണം. ഒറ്റയൊറ്റയായി നിൽക്കും ആകുലികളെ സമ്യക്കായി കാണുവാനുള്ള മനഃസ്ഥിതി കൈവരിച്ചാൽ ഏകജീവിത അനശ്വര ഗാനത്തിൻ്റെ ശ്രുതിലയം നമുക്ക് ആവോളം നുകരാൻ സാധിക്കും.
1: ഡോക്ടർ പി. മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.

0: ഉഷ മലരി.
1: ഉഷ മലരിയിൽ ഇന്ന് മൂലൂർ പത്മനാഭ പണിക്കരുടെ ഗുരുപൂജ എന്ന കവിത. ആലാപനം രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് മൂലൂർ പത്മനാഭ പണിക്കരുടെ ഗുരുപൂജ എന്ന കവിത. ആലപിച്ചത് രഞ്ജിനി സുധീരൻ.

0: नॉर्डिक देशों से भारत में निवेश में लगभग 200% की बढ़ोतरी हुई है। तेजी से बढ़ते ट्रेड एंड इन्वेस्टमेंट ने भारत की ग्रोथ स्टोरी में तो योगदान दिया ही है, साथ ही नॉर्डिक देशों की अर्थव्यवस्थाओं में भी बहुत सकारात्मक भूमिका निभाई है और हजारों नए जॉब्स क्रिएट किए हैं।
1: U.S. Secretary of State Marco Rubio will undertake a four-day visit to India beginning May 23rd. This will be his first visit to India. U.S. State Department has announced the visit that will take Rubio to Kolkata, Agra, Jaipur and New Delhi. State Department spokesman Tommy Pigott said Secretary Rubio will discuss energy, security, trade and defense cooperation during meetings with senior Indian officials. U.S. Embassy in New Delhi said that India will host a meeting of the Quad Group, which includes Australia, Japan and United States, and Secretary Rubio will attend the meeting. India is set to host a meeting of Quad foreign ministers next week that is expected to deliberate on pressing global challenges, including the fallout of the West Asia crisis. New Delhi meeting is planned for May 26th and it is scheduled to be attended by Rubio, Australian Foreign Minister Penny Wong and Japanese Foreign Minister Motegi Toshimitsu, with External Affairs Minister Dr. S. Jaishankar presiding over it. Directorate General of Civil Aviation has directed the inspection of the fuel control switches of an Air India Boeing 7878 aircraft at the original equipment manufacturer facility in the presence of DGCA officers. According to the DGCA, the Air India Boeing 7878 aircraft VTANX was grounded on 2nd February this year after operating flight AIC-132 from London's Heathrow Airport to Bengaluru. In IPL cricket, riding on a brilliant knock of 93 runs by Vaibhav Suryavanshi, Rajasthan Royals defeated Lucknow Super Giants by 7 wickets at Sawai Man Singh Stadium in Jaipur last night. Today, Kolkata Knight Riders will clash with Mumbai Indians at Eden Gardens, Kolkata. The match will start at 7:30 p.m. And that is the end of this news bulletin.
2: Agashavani, Trishur. Ariyipugal. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ഗണേശ സുപ്രഭാതം, കെ എസ് ചിത്ര പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം, ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, സയമർദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ഹരിതം. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ്, ഗാനാമൃതം. 7:15 റീഗൽ ജുവല്ലേഴ്സ്, സിക്കണ്ടവാരി റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാനസന്ദേശം. 7:40 കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം, മൈ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, എം ജി റോഡ്, തൃശൂർ, ആരോഗ്യജീവിതം. 9:00 ഗാനതരംഗിണി, ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജുവല്ലേഴ്സ്, സിക്കണ്ടവാരി റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കുമ്മാട്ടിക്കളിപ്പാട്ട്, ഈ പ്രഭാവതിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, തലച്ചോറിലെ രക്തസ്രാവം, കാരണങ്ങളും ചികിത്സാരീതികളും, ഡോക്ടർ രാജ് എസ് ചന്ദ്രൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം, ദസ്തയോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും, ഭാഗം 24. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ, സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 കാലാവസ്ഥ. 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കിണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PFME പദ്ധതി. ആറഞ്ച്

0: ഇംഗ്ലീഷിൽ വാർത്തകൾ 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലുംവീടും. തേനീച്ചകൾ പ്രകൃതിയുടെ ചെറുരക്ഷകർ, ഡോക്ടർ അമൃത VS സംസാരിക്കുന്നു. മാവേലിക്കര ഹോർട്ടികോർപ്പ് തേനീച്ച പരിശീലന കേന്ദ്രം റീജിയണൽ മാനേജർ B.സുനിലുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ തുടങ്ങാം ചെറുപ്പത്തിലെ പ്രത്യേക പരിപാടി, തുടർന്ന് മാജിക് കോമ്പൌണ്ടിംഗ്. 9:30 നെല്ലൈ കെ വിശ്വനാഥൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി, ഡോക്ടർ കുട്ടമ്പേരൂർ അനീഷ് കുമാർ മൃദംഗം, കോവൈ ജി സുരേഷ് ഘടം, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം, 11:02 ഡോക്ടറോട് ചോദിക്കാം, ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ നാളെ വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. ഗണേശ സുപ്രഭാതം. KS ചിത്ര പാടിയത്.

0: കെ എസ് ചിത്ര പാടിയ ഗണേശ സുപ്രഭാതമാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. യു ഡി എഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ സ്വമേധയാ പൊതു താൽപ്പര്യ ഹർജി രജിസ്റ്റർ ചെയ്ത് ഹൈക്കോടതി സർക്കാരിൻ്റെ ഉൾപ്പെടെ വിശദീകരണം തേടി. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്വമേധയാ കേസെടുത്തത്. പേവിഷബാധയേറ്റതും അപകടകാരികളുമായ നായകളെ കൊല്ലാൻ ദയാമരണം ഉപയോഗപ്പെടുത്താമെന്ന് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. മനുഷ്യൻ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണ നടപടി എന്ന നിലയിലാണ് ദയാമരണം ഉപയോഗിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത്. ആധാർ അനുബന്ധ രേഖകൾ UIDAI പോർട്ടൽ വഴി സൗജന്യമായി പുതുക്കാൻ

0: ഉള്ള സമയം ഒരു വർഷം കൂടി നീട്ടി. അടുത്ത മാസം അവസാനിക്കാനിരുന്ന കാലാവധിയാണ് 2027 ജൂൺ 14 വരെ നീട്ടിയത്. കൊച്ചിയെ മാതൃകയാക്കി രാജ്യത്തെ 18 നഗരങ്ങളിലേക്ക് വാട്ടർ മെട്രോ സർവീസ് തുടങ്ങാനുള്ള പദ്ധതിയുടെ നടപടികൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ ശ്രീനഗർ, പട്ന, വാരാണസി എന്നിവിടങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ അസമിലെ തേജ്പൂർ, ദിബ്രുഗഡ് എന്നിവിടങ്ങളിലും വാട്ടർ മെട്രോ സർവീസ് തുടങ്ങും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ജൂൺ 1 പ്രാബല്യത്തിൽ ആയേക്കും. ഡിസംബറിലാണ് ഇരുരാജ്യങ്ങളും ചേർന്ന് കരാറിൽ ഒപ്പിട്ടത്. 6 ലോകകപ്പിൽ കളിക്കാൻ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരുന്നു. പോർച്ചുഗൽ ടീം പരിശീലകനായ മാർട്ടിനസ് ആണ് ടീമിനെ പ്രഖ്യാപിച്ചത്. വിഖ്യാത ഫുട്ബോൾ പരിശീലകൻ പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി ടീമിനോട് വിട പറയുന്നു. സിറ്റിയുടെ സുവർണ കാലഘട്ടത്തിന്റെ ശില്പിയാണ് ഗാർഡിയോള.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം,
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
9: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. ഏത് രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ചോദ്യം ആവർത്തിക്കാം. ഏത് രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഉത്തരം രാവിലെ 7:55.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മുതൽ 10 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0487-23-23-571, മറ്റൊരു നമ്പർ 0487-23-23-572. ഗാനതരംഗണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 9 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0487-23-23-571, മറ്റൊരു നമ്പർ 0487-23-23-572.
3: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
2: കേരളത്തിൽ നാളെ രാവിലെ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും

ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയുമരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈക്കാരുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാരെ കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ഏത് രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞ് 43:47. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടറിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയറിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്
2: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം നരേന്ദ്രമോദിയുടെ സന്ദർശനം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റോമിൽ നരേന്ദ്രമോദിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റ് സെർജിയോ മാറ്റർലയെയും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും കണ്ട് ഇന്ത്യ ഇറ്റലി സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം സന്ദർശിക്കുമെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും നിലകൊള്ളുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത സന്ദർശനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ രാവിലെ ഓസ്ലോയിൽ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് നരേന്ദ്രമോദി

0: ഇറ്റലിയിലേക്ക് പോയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത സമിതി രൂപീകരിച്ചു. സുധീർ ഗുപ്ത എം പിയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിലെ 9 അംഗങ്ങളുമാണ് സമിതിയിൽ ഉൾപ്പെടുന്നത്. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9:30 ലോക്ഭവനിൽ വെച്ച് ജി സുധാകരൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ മുൻപാകെ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റുള്ള അംഗങ്ങൾ വ്യാഴാഴ്ച നിയമസഭയിൽ പ്രോടേം സ്പീക്കറുടെ മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ എടുക്കുക. ഇതിനുശേഷം വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 29 ആയിരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം.
0: സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 939 പേർ 6 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. 25 തിങ്കളാഴ്ച വർണ്ണശബളമായ പരേഡോടുകൂടി ക്യാമ്പ് സമാപിക്കും. LDFിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധിയെഴുതിയതെന്നും അത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പരാജയം CPIMന്റെയോ LDFിന്റെയോ അവസാനമാണെന്ന് ആരും കരുതേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിവിധ തസ്തികകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് 66 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തി. പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൂടാതെ OBC A 10% സംവരണവും OBC B നൽകിയിരുന്ന 7% സംവരണവും റദ്ദാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിനും സന്ദർശക സംതൃപ്തിക്കും വേണ്ടി മ്യൂസിയം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഗ്രഹാലയ അധികൃതർ അറിയിച്ചു. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേഡ് ഹോളോബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി N. രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചവാടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന വിജ്ഞാപനം പുതുച്ചേരി ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മെട്രോളജി നയരൂപീകരണത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ജയ്പൂരിൽ ലക്നൌ ഉയർത്തിയ 221 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 5 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം.

0: കണ്ണൂർ ആറളം ഫാമിൽ ഗജം ടി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ആറളം ഫാമിലെ ബ്ലോക്ക് 1, 5 എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ 2 ടീമുകളായാണ് തുരത്തൽ നടപടി ആരംഭിച്ചത്. ആദ്യം 2 കൊമ്പനാനകളെ എക്കണ്ടി വഴിയും തുടർന്ന് ബ്ലോക്ക് 2 നിന്ന് 4 ആനകളെയും ബ്ലോക്ക് 4 വഴി ഹെലിപ്പാട് ഭാഗത്തേക്ക് കടത്തിവിട്ടു. ഹെലിപ്പാട് നിന്ന് താളിപ്പാറ ഭാഗത്തേക്ക് തുരത്തവേ ആന തിരിഞ്ഞതിനെ തുടർന്ന് ഇന്നലത്തെ ഓപ്പറേഷൻ നിർത്തിവെച്ചു. ആറളം വൈൽഡ് ലൈഫിലെയും കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ് എന്നീ റേഞ്ചുകളിലെയും സേനാംഗങ്ങളും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ 47 പേരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. രാത്രിയിലും പെട്രോളിംഗ് ഏർപ്പെടുത്തി. ദൗത്യം ഇന്നും തുടരും.
0: കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രക്കാരായ 2 പേർ മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. കണ്ണവം ടൗണിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരതത്തിൻ്റെ ദേശീയഗീതമായ വന്ദേമാതരത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിച്ചതിനെ വിമർശിച്ച PA മുഹമ്മദ് റിയാസിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനും വ്യക്തിയധിക്ഷേപം നടത്താനും ശ്രമിക്കുന്ന നീക്കത്തിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന ഗവൺമെന്റും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് പൂവാറം തോട് തമ്പുരാൻ കൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. അതിനുശേഷം പോലീസിനെ വിവരമറിയിച്ചു. പിന്നീട് ഇയാളെ തിരുവമ്പാടിയിൽ എത്തിച്ചു. യുവാവിനെ കണ്ടെത്താൻ പോലീസും വനംവകുപ്പും സംയുക്തമായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിഭു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലരിപ്പൂക്കളിൽ ആദ്യം.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ ഗുണമേന്മയെയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അല്ലെങ്കിൽ അയനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9995155346. നമ്പർ ഒരിക്കൽ കൂടി, 9995155346. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിൻ്റെ 21 ഇനങ്ങളുടെ തൈകൾ, 5 ഇനം പ്ലാവിൻ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരക്ക ഇനങ്ങൾ, 4 ഇനം ചാമ്പാലയർ, നാരകം, സപ്പോട്ട, ഗ്രാഫ്റ്റ്, കുരുമുളക് ലയർ തൈകൾ, റംബൂട്ടാൻ, ബഡ്, വേപ്പ്, കറിവേപ്പ്

0: വേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487237726 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8547070773, മറ്റൊരു നമ്പർ 0487237773. വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക്ക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്കുമേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ 9495771778 0487237178. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അലങ്കാര സസ്യകൃഷി വിഭാഗത്തിൽ വിവിധ മുന്തിയ ഇനം അലങ്കാര ചെടികൾ മിതമായ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. വീടുകളും തോട്ടങ്ങളും മനോഹരമാക്കാൻ അനുയോജ്യമായ പൂച്ചെടികൾ, ഇലച്ചെടികൾ, സക്കുലൻറ്റുകൾ, ഇൻഡോർ സസ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ശേഖരം ഇവിടെ ലഭ്യമാണ്. വിൽപ്പനയ്ക്ക് ഒരുക്കിയിരിക്കുന്ന പ്രധാന ഇനങ്ങളിൽ ചെമ്പരത്തി വകഭേദങ്ങൾ, വിവിധതരം ആമ്പലുകൾ, തെച്ചി ഇനങ്ങൾ, ക്രോട്ടണുകൾ, മുല്ല ഇനങ്ങൾ, മോർണിംഗ് ഗ്ലോറി, പെൻഡാസ്, പാസിഫ്ലോറ, മണിമുല്ല, നന്ദിയാർ വട്ടം, മുരായ, പോർട്ടുലാക്ക, വാട്ടർ റോസ്, ഗൈലാഡിയ, ഹൈബ്രിഡ് സിന്നിയ, ഹൈബ്രിഡ് സെലോസിയ, വാടാർ മല്ലി, ലില്ലി എന്നിവ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്റെറ, സിങ്കോണിയം, അലോക്കേഷ്യ തുടങ്ങിയവയും ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 8547150410, മറ്റൊരു നമ്പർ 9607585594.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
6: പ്രായോജകർ
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
8: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
9: അല്ല, അതെങ്ങനെ?
8: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: ഫോൺ 8078788881.
10: കേരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നാട് ഇത് കേരളനാട്. പ്രകൃതിദത്തമായ ഒരു പ്രതീകം എന്നതിലുപരി കേരളത്തിന്റെ പാചക പൈതൃകം, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, സുസ്ഥിരമായ ജീവിത രീതികൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ തെങ്ങുകൾക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ മറ്റു വസ്തുക്കൾക്കെന്ന പോലെ തേങ്ങയ്ക്കും അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയായി നമുക്ക്. ഹരിതത്തിൽ തെങ്ങുകളുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കാൻ ഒരുക്കുന്ന പരമ്പരയിൽ ഇന്ന് തെങ്ങിൽ കാണുന്ന രോഗങ്ങളും അവയുടെ നിയന്ത്രണവും കേരള കാർഷിക സർവകലാശാലയിലെ വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ വി ജി സംസാരിക്കുന്നു.
11: തെങ്ങ് കൃഷിയിൽ നല്ല വിളവ് ലഭിക്കാൻ രോഗങ്ങളെ ശരിയായി തിരിച്ചറിയുകയും സമയത്ത് നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമാണ്. തെങ്ങിൽ സാധാരണയായി കാണുന്ന പ്രധാന രോഗങ്ങൾ കൂമ്പുചീയൽ, ചെന്നീരൊലിപ്പ്, കാറ്റുവീഴ്ച എന്നിവയാണ്. രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ്. ആദ്യം ബഡ് റോട്ട് അഥവാ കൂമ്പുചീയൽ രോഗത്തെക്കുറിച്ച് നോക്കാം. മഴക്കാലത്താണ് ഈ രോഗം കൂടുതൽ രൂക്ഷമായി കാണപ്പെടുന്നത്. കൂമ്പോല മഞ്ഞ നിറമാവുകയും തുടർന്ന് വാടി ഉണങ്ങുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. കടഭാഗത്ത് വെച്ച് കൂമ്പോല ഒടിഞ്ഞു തൂങ്ങുന്നതും പ്രധാന ലക്ഷണം.

0: പിന്നീട് മണ്ടയിലെ മൃദുകോശങ്ങൾ അഴുകി ദുർഗന്ധം ഉണ്ടാക്കുകയും ചെയ്യും. ഈ രോഗം വരുന്നത് തടയാൻ കാലവർഷത്തിന് മുമ്പായി മണ്ട വൃത്തിയാക്കണം. തുടർന്ന് 3 മുതൽ 4 ഗ്രാം വരെ മാങ്കോസെബ് എന്ന കുമിൾനാശിനി ചെറിയ പാക്കറ്റുകളിലാക്കി സുഷിരങ്ങളിട്ട് ഇലക്കവുകളിൽ വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇന്ന് ലഭ്യമായ ട്രൈക്കോഡർമ അടങ്ങുന്ന കേക്ക് ഉപയോഗിക്കുന്നതും ഫലപ്രദമാണ്. ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ രോഗം ബാധിച്ച ഭാഗങ്ങൾ നീക്കം ചെയ്ത് ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ അടങ്ങിയ കുമിൾനാശിനി പ്രയോഗിക്കുക. ഇനി ചെന്നീരൊലിപ്പ് അഥവാ സ്റ്റെം ബ്ലീഡിംഗ് എന്ന രോഗത്തെക്കുറിച്ച് നോക്കാം. നന്നായി പരിപാലിക്കപ്പെടാത്ത തെങ്ങിൻ തോപ്പുകളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. തെങ്ങിൻ തടിയിൽ വിള്ളലുകൾ രൂപപ്പെടുകയും അതിൽ നിന്ന് ചുവപ്പോ തവിട്ടോ നിറത്തിലുള്ള ദ്രാവകം ഒലിച്ചിറങ്ങുകയും ചെയ്യുന്നത് പ്രധാന രോഗലക്ഷണമാണ്. ഈ ദ്രാവകം ഉണങ്ങിയാൽ കറുപ്പ് നിറമാകുകയും ചെയ്യുന്നു. രോഗം ബാധിച്ച തെങ്ങിൻ്റെ പട്ടകൾ മഞ്ഞ നിറമാകുകയും ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. പിന്നീട് കായ്കൾ കൊഴിയാൻ തുടങ്ങും. രോഗബാധ ഗുരുതരമായാൽ തെങ്ങുകൾ നശിക്കാനും സാധ്യതയുണ്ട്. ഈ രോഗം തടയാൻ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഓരോ തെങ്ങിനും ഏകദേശം 10 കിലോ വീതം നൽകണം. വേനൽക്കാലത്ത് മതിയായ ജലസേചനവും മഴക്കാലത്ത് നല്ല നീർവാർച്ചയും ഉറപ്പാക്കണം. കൂടാതെ ശുപാർശ ചെയ്ത വളപ്രയോഗം, പ്രത്യേകിച്ചും പൊട്ടാഷ് വളം നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇനി റൂട്ട് വിൽറ്റ് അഥവാ കാറ്റുവീഴ്ച രോഗത്തെക്കുറിച്ച് നോക്കാം. ഓലക്കാലുകൾ വാരിയെല്ലുകൾ പോലെ വളഞ്ഞ് കാണപ്പെടുന്നതാണ് പ്രധാന രോഗലക്ഷണം. ഓലകൾ മഞ്ഞളിക്കുകയും ഓലക്കാലുകളുടെ അരികും അഗ്രവും കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്നത് മറ്റു ലക്ഷണങ്ങളാണ്. രോഗം മൂർച്ഛിക്കുമ്പോൾ ഉൽപാദനം കുറയുകയും തെങ്ങുകൾ നശിക്കുകയും ചെയ്യുന്നു. ഈ രോഗത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുകയില്ലെങ്കിലും നല്ല പരിപാലനത്തിലൂടെ തെങ്ങുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയും. സന്തുലിതമായ വളപ്രയോഗം, ജൈവവളങ്ങളുടെ ഉപയോഗം, മതിയായ ജലസേചനം എന്നിവ നൽകുന്നത് ഒരു പരിധിവരെ ഉപകരിക്കും. ഇങ്ങനെ രോഗങ്ങളെ നേരത്തെ തിരിച്ചറിയുകയും ശാസ്ത്രീയമായി നിയന്ത്രിക്കുകയും ചെയ്താൽ തെങ്ങ് ആരോഗ്യത്തോടെ വളർന്ന് നല്ല വിളവും മികച്ച വരുമാനവും നൽകും.
1: നിങ്ങൾ കേട്ടത് തെങ്ങിൽ കാണുന്ന രോഗങ്ങളും അവയുടെ നിയന്ത്രണവും. സംസാരിച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ വി ജി.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
7: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
8: പുലരിപ്പൂക്കളിൽ അടുത്തതായി
9: മൃദുല ഫർണിച്ചർ വേൾഡ്, ഗാനാമൃതം. പ്രായോജകർ
10: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട്, തൃശൂർ. ഫോൺ 9946851951.
11: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
12: ഒരു ബെഡ്റൂം ആവുമ്പോ കട്ടില് മാത്രം മതിയോ? വാർഡ്രോബ് വേണ്ടേ? ഫുഡ് കഴിക്കാൻ ടേബിള് മാത്രം മതിയോ? ചെയറും വേണ്ടേ? ഇങ്ങനെ മികച്ച കോംബോ ഓഫറുകൾ കിട്ടാനോ മൃദുല ഫർണിച്ചർ വേൾഡ് തന്നെ വേണം. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
10: ഫോൺ 9946851951.
11: മൃദുല ഫർണിച്ചർ വേൾഡ്.
8: ഗാനാമൃതത്തിൽ ഇന്ന് കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം. ഗാനരചന ടി കെ സുരേഷ് വർമ്മ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം സമാപിക്കുന്നു. പ്രായോജകർ
1: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട് തൃശൂർ, ഫോൺ 9946851951.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
5: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ വി എ കേശവ നമ്പൂതിരിയുടെ മൂകം കരോതി വാചാലം എന്ന കവിത. ആലാപനം ഗിരിജാവ.

0: കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത് വി എ കേശവൻ നമ്പൂതിരിയുടെ മൂകം കരോതി വാചാലം എന്ന കവിത. ആലപിച്ചത് ഗിരിജാവർമ്മ. റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ.
6: പുലരിപ്പൂക്കളിൽ അവസാനമായി
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
8: പ്രായോജകർ
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
10: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
11: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
10: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
9: ഫോൺ 0487-299-3299.
12: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
14: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
12: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളി അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSLC, ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 23 വൈകിട്ട് 5 മണിക്ക് മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി മത്സ്യബോർഡിൻ്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484239605. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിന് 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും പരിശീലനം. 31 ദിവസം നീളുന്ന പരിശീലനത്തിൽ സംരംഭകർ

0: ക്ഷിക്കാം. അപേക്ഷകൻ ഈ മാസം 23 വൈകിട്ട് 5 മണിക്ക് മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി മത്സ്യബോർഡിൻ്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484239600. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിന് 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും പരിശീലനം. 31 ദിവസം നീളുന്ന പരിശീലനത്തിൽ സംരംഭകത്വം, വായ്പാ സൗകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച ക്ലാസുകളും ഉണ്ടായിരിക്കും. ഭക്ഷണവും താമസവും ഉൾപ്പെടെ പരിശീലനം തികച്ചും സൗജന്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിനൊപ്പം 2 വർഷം വരെ RCTയുടെ സഹായ സഹകരണങ്ങളും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487269441. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പഠന കിറ്റ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 5 ജൂൺ വരെ ദീർഘിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487236490000.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
2: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
3: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:49. 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടാൻ പ്രയത്നിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: वैश्विक तनाव और संघर्ष के इस दौर में भारत और नॉर्डिक देश साथ मिलकर एक रूल्स बेस्ड ग्लोबल ऑर्डर को बल देते रहेंगे और यूक्रेन हो या वेस्ट एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के प्रयासों का समर्थन करते रहेंगे. हम इस बात पर सहमत है कि मल्टीलेटरल इंस्टीट्यूशंस का रिफॉर्म आवश्यक भी है और अर्जेंट भी है और टेररिज्म पर भी हमारा क्लियर और यूनाइटेड स्टैंड है. No compromise, no double standard.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിലെ റോമിലെത്തി. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും

0: വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റിലറയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2025-2029 സംയുക്ത തന്ത്രപര പ്രവർത്തന പദ്ധതി അവലോകനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന റെയിൽ സംവിധാനങ്ങളെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ നേട്ടം. ഈ വർഷം മാർച്ച് വരെ 69,873 റൂട്ട് കിലോമീറ്ററിലധികം ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിൽ ഈ നാഴികക്കല്ല് കൈവരിച്ചത്. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും പോലീസ് സൂപ്രണ്ടുമാരുമായും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പശ്ചിമബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. April 29 ഫാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23-ന് ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിലും റൂബിയോ പങ്കെടുക്കും. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്ടീവ് ഹോളോ ബോക്സ് ആണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 9:30 ഗവർണർക്ക് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. അതേസമയം മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കും. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. അതേസമയം മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KA ചന്ദ്രശേഖരൻ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിഷ്ണുദാസ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ലക്നൌ പരാജയപ്പെട്ടത്. 221 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ

0: എറണാകുളം തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പശ്ചിമബംഗാൾ സർക്കാരിന്റെ കീഴിലുള്ള സർവീസുകളിലും തസ്തികകളിലും സംവരണത്തിനായി 66 OBC വിഭാഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. നേരത്തെയുണ്ടായിരുന്ന OBC എയ്ക്കുള്ള 10% സംവരണവും OBC ബിക്കുള്ള 7% സംവരണവും റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പ്രകാരം സംസ്ഥാന പട്ടികയിൽ 2010 മുമ്പ് ഉൾപ്പെടുത്തിയിരുന്ന OBC പട്ടിക അതേപടി നിലനിൽക്കും. DGCA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു. February 2 എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനം അവസാന സർവീസ് നടത്തിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. PP ചൌധരി അധ്യക്ഷനായ സമിതി, ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ നടത്തിയ ചർച്ചകളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാവരും കൈക്കൊണ്ടതെന്ന് ശ്രീ PP ചൌധരി അറിയിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിലൂടെ മാത്രം 7 ലക്ഷം കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവെടുപ്പ് ശാസ്ത്രത്തിന്റെ പങ്കിനെ എടുത്തു കാണിക്കുന്നതിനാണ് ദിനാചരണം. 1875 പാരീസിൽ വച്ച് മീറ്റർ കൺവെൻഷൻ ഒപ്പുവച്ചതിന്റെ വാർഷികത്തെ അനുസ്മരിക്കാനാണ് ലോക മെട്രോളജി ദിനം ആചരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
3: ഗാനസന്ദേശം.
2: പ്രായോജകർ
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
5: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
6: മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
7: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മുരളി മേലേപ്പാട്ടിന് എല്ലാ ആശംസകളും നേർന്നിരിക്കുന്നു. പന്താവൂരിൽ നിന്ന് നഫീസ കുഞ്ഞിപ്പ, ചങ്ങരംകുളത്ത് നിന്ന് KK സെയ്ദ് മുഹമ്മദ് എന്നിവർ. ഇന്ന് 32-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സിത്താരയ്ക്ക് ആശംസകൾ നേരുന്നു പെരിങ്ങോട് നിന്നും അപ്പക്കുട്ടൻ, രാജേഷ്, ശ്യാമിലി, ജനാർദ്ദനൻ, കണ്ണൻ, ജയ എന്നിവർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വിപിൻ വെള്ളിയാട്ടിന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു ചേലക്കരയിൽ നിന്നും ഭാര്യ കവിതാ വിപിൻ, അമ്മ, മക്കളായ വിനയ, കൃതിക എന്നിവർ. ഇന്ന് 36-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അമ്മ ഓമനയ്ക്കും പപ്പ പയസിനും ആശംസകൾ നേരുന്നു സിമി, റെൻസൺ, സുസ്മി, സിൻഡോ, അൽവിന എന്നിവർ. എല്ലാവർക്കും ആശംസകളോടെ ഗാനമിത. കാവൽ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്. വരികൾ BK ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
0: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജകർ
7: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
8: ഫോൺ 9497 45 79 70.
9: ആകാശവാണി തൃശൂർ.
10: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
11: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
12: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ കീഴിൽ തൃശൂരിലെ നടത്തറയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധോദ്ദേശ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടന്നുവരുന്ന ബ്യൂട്ടി പാർലർ, നെറ്റിപ്പട്ട നിർമ്മാണം, സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ് പൗഡർ നിർമ്മാണം, മസാലപ്പൊടി നിർമ്മാണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 8330041363.
13: കുഴൽമന്ദം ആൺകുട്ടികളുടെയും തൃത്താല പെൺകുട്ടികളുടെയും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. HST മലയാളം വിഷയത്തിൽ കുഴൽമന്ദം, തൃത്താല എന്നിവിടങ്ങളിൽ 2 വീതവും, കുഴൽമന്ദത്തേക്ക് കണക്കിന് 2 വീതവും, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഓരോ ഒഴിവ് വീതവുമാണുള്ളത്. MCERTയിൽ കുഴൽമന്ദം, തൃത്താല എന്നിവിടങ്ങളിൽ ഓരോ ഒഴിവ് വീതവും, കുഴൽമന്ദം, മ്യൂസിക്, HSST, മലയാളം, കണക്ക്, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സുവോളജി, കൊമേഴ്സ്, ഇക്കണോമിക്സ് എന്നിവയിലേക്ക് ഓരോ ഒഴിവ് വീതവും, തൃത്താല HSS ബോട്ടണി ജൂനിയർ വിഭാഗത്തിലേക്ക് ഒരു ഒഴിവുമാണുള്ളത്. അപേക്ഷകർക്ക് സർക്കാർ നിശ്ചയിച്ച യോഗ്യതയുണ്ടായിരിക്കണം. പ്രവൃത്തി

0: ജ്യമുള്ളവർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും മുൻഗണന. ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാൻ താൽപ്പര്യമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 28 രാവിലെ 9:30 നടുവത്തപ്പാറ മോഡൽ റെസിഡൻസ് സ്കൂളിൽ എത്തണമെന്ന് ജില്ലാ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0491-2505-0005. അട്ടപ്പാടി ഐ ടി ഡി പി ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള അഗളി പ്രേ സ്കൂളിൽ നഴ്സറി സ്കൂൾ ടീച്ചർ തസ്തികളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 23 ഉച്ചയ്ക്ക് 1 കൂടിക്കാഴ്ച നടത്തുന്നു. പി പി ടി ടി സി, നഴ്സറി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോഴ്സ്, എക്സാമിനേഷൻ എന്നിവയാണ് യോഗ്യത. അട്ടപ്പാടിയിൽ സ്ഥിരതാമസക്കാരായ പട്ടികവർഗ്ഗക്കാർ മാത്രം കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം ഐ ടി ഡി പി ഓഫീസിൽ എത്തിച്ചേരണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0492-4254-382. പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പെൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറിയൻ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുള്ളത്. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള വനിതകളായ ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം നിശ്ചിത സമയത്ത് ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹാജരാകണം. നിശ്ചിത ട്രേഡിൽ ലഭിച്ച ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റ്, പരീക്ഷാ വിജയം അല്ലെങ്കിൽ എസ് എൽ സി വിജയവും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിൽ നിശ്ചിത ട്രേഡിലുള്ള വിജയവും പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് കമ്പ്യൂട്ടർ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 22 രാവിലെ 10 അഭിമുഖം. അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ലൈബ്രറി സയൻസ് ബിരുദം, കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ലൈബ്രറിയൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 22 ഉച്ചയ്ക്ക് 2 അഭിമുഖം നടക്കുക. ഫോൺ നമ്പർ 0480-2960-400.
1: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ:
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ: ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജികർ: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാവിലെ 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ് ചാവക്കാട്.
0: ഫോൺ 7025131199.
4: ആരോഗ്യക്കുറിപ്പുകൾ. അമിതമായി വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണമാണ് ഇന്നത്തെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. പോഷക സമൃദ്ധമായ പല പച്ചക്കറികളും പഴങ്ങളും പാകം ചെയ്യാതെ തന്നെ പുതുമയോടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യം ഉറപ്പുവരുത്തും. എളുപ്പത്തിൽ തയ്യാറാക്കാനാവുന്ന രുചികരവും പോഷക സമൃദ്ധവുമായ വിഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആരോഗ്യക്കുറിപ്പുകളിൽ. പാകം ചെയ്യാതെ കഴിക്കാവുന്ന പച്ചടി. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ കെ എസ് രജിതൻ സംസാരിക്കുന്നു.
5: ഒരു കേരളീയ വിഭവമായിട്ടാണ് പച്ചടി അറിയപ്പെടുന്നത്. വേവിക്കാതെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് പച്ചടി എന്ന് പറയാം. നമ്മുടെ കല്യാണങ്ങളിലെയും വിശേഷ അവസരങ്ങളിലെയും സദ്യകളിൽ പ്രധാന കറിയാണ് പച്ചടി. പൊതുവെ സദ്യകളിൽ ആദ്യം വിളമ്പുന്ന കറികളിൽ ഒന്നാണ് ഇത്. വളരെ വേഗത്തിലും ലളിതമായും ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് ഈ കറിയുടെ മറ്റൊരു പ്രത്യേകത. ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്ന കറികളിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് ഇപ്പോൾ വിവിധ തരത്തിലുള്ള പച്ചടികളും ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ഒരു തരം പഴം മാത്രമോ ഒരു പച്ചക്കറി മാത്രമോ പ്രധാനമായും ചേർത്താണ് പച്ചടി ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ അധികം എരിവ് വേണമെന്നില്ലാത്തവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് പച്ചടി. കൂടാതെ രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നതാണ് പച്ചടി. നെല്ലിക്ക കൊണ്ടും തക്കാളി കൊണ്ടും ഉണ്ടാക്കാവുന്ന ചില പച്ചടികളെക്കുറിച്ച് പറയാം. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ രസായനങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ആദ്യം വിവരിച്ചിട്ടുള്ളത് നെല്ലിക്ക

0: ചേർന്നിട്ടുള്ള രസായനങ്ങളെക്കുറിച്ചാണ്. ദീർഘായുസ്സിനും ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉള്ള ഉത്തമമായ ആഹാരവും ഔഷധവുമാണ് നെല്ലിക്ക. വിറ്റാമിൻ സിയുടെ സമൃദ്ധമായ ഉറവിടമാണ് നെല്ലിക്ക. കാൽസ്യം, ഇരുമ്പ്, ഇലാജിക് ആസിഡ്, ഗാലിക് ആസിഡ്, ടാനിക് ആസിഡ് തുടങ്ങി വളരെയധികം പോഷകഘടകങ്ങളുടെ സമൃദ്ധമായ ഉറവിടമാണ് നെല്ലിക്ക. അമ്ലദ്രവ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നെല്ലിക്ക. 6 രസങ്ങളിൽ ഉപ്പൊഴികെയുള്ള 5 രസങ്ങളും നെല്ലിക്കയിലുണ്ട്. ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ വരാതിരിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ പൂർവികർ വളരെ കരുതലോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതിനുവേണ്ടി പ്രധാനമായും ഉപയോഗിച്ചിരുന്നതും നെല്ലിക്ക തന്നെയാണ്. നെല്ലിക്ക പച്ചടിയുടെ ചേരുവകൾ: പച്ചനെല്ലിക്ക 20 എണ്ണം കുരുകളഞ്ഞത്, തൈര് 1.5 കപ്പ്, പച്ചമുളക് 3 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, നാളികേരം 1 ചിരകിയത്, ഇഞ്ചി ചെറിയ കഷ്ണം ചെറുതാക്കി അരിഞ്ഞത്, കടുകിൻ്റെ പരിപ്പ് 1 സ്പൂൺ, മല്ലിയില 1 തണ്ട് അരിഞ്ഞത്, കറിവേപ്പില 1 തണ്ടിൻ്റെ ഇലകൾ, ഉപ്പുപൊടി ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം: നെല്ലിക്ക, തേങ്ങ, ഇഞ്ചി, കടുകുപരിപ്പ്, മല്ലിയില, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് തൈര് ചേർത്ത് യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കഴിക്കാവുന്നതാണ്. അടുത്തത് തക്കാളി പച്ചടി. ആദ്യകാലത്ത് തക്കാളി ഭക്ഷ്യയോഗ്യമല്ല എന്ന തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകമെമ്പാടും പ്രചാരത്തിലുള്ള ഒരു പ്രധാന ഭക്ഷ്യവിളയായി തക്കാളി മാറിയിരിക്കുന്നു. വളരെ പോഷകപ്രദമായ തക്കാളിയിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ എ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ചെമ്പ് തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യത്തിന് ആവശ്യമായതും കാൻസറിന് പ്രതിരോധിക്കുന്നതുമായ ഒരു ഘടകമായ ലൈക്കോപ്പിൻ, ഇത് തക്കാളിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ കലോറി അഥവാ ഊർജം മാത്രം ഉള്ള ഒരു പഴമാണ് തക്കാളി എന്നതിനാൽ പ്രമേഹം, അമിതവണ്ണം, അമിത കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് ദിവസവും കഴിക്കാവുന്നതാണ്. തക്കാളി കൊണ്ടുള്ള പച്ചടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ചേരുവകൾ: തക്കാളി 250 ഗ്രാം ചെറുതാക്കി അരിഞ്ഞത്, തൈര് 1/2 കപ്പ്, നാളികേരം 1/2 മുറി ചിരകിയത്, കടുകുപരിപ്പ് 1/2 സ്പൂൺ, പച്ചമുളക് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത് അല്ലെങ്കിൽ ആവശ്യത്തിന് അനുസരിച്ചെടുക്കാം, ഇഞ്ചി ചെറിയ കഷ്ണം ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില 1 തണ്ടിൻ്റെ ഇലകൾ, ഉപ്പ് ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം: തക്കാളി ഒരു പാത്രത്തിലിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കി വയ്ക്കുക. നാളികേരം ചിരകിയത്, കടുകുപരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് അരച്ച് ഒരു പാത്രത്തിൽ വയ്ക്കുക. അതിലേക്ക് തൈരും ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ള തക്കാളിയും അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക. രുചിക്ക് അനുസരിച്ച് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാം. 10 മിനിറ്റ് മൂടി വെച്ച ശേഷം ഉപയോഗിക്കാം.
1: പാകം ചെയ്യാതെ കഴിക്കാവുന്ന പച്ചടി. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ KS രജിതൻ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ,
5: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആകാശവാണി തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുവം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
5: പ്രായോജികർ,
4: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
5: വിസിറ്റ് www.accountantsacademy.in.
7: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
8: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
9: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
6: ചോദ്യം ഇതായിരുന്നു: ഏത് രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഉത്തരം: ഫ്രാൻസ്. ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ദ്വീപിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത്. വലത്തുകയ്യിൽ ഉയർത്തിപ്പിടിച്ച ഒരു ദീപശിഖയും ഇടത്തുകയ്യിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന ദിന ഫലകവുമായാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണപ്പെടുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഉത്തരം: ഫ്രാൻസ്. ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ദ്വീപിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത്. വലത്തുകയ്യിൽ ഉയർത്തിപ്പിടിച്ച ഒരു ദീപശിഖയും

0: ഇടതുകൈയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന ദിന ഫലകവുമായാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണപ്പെടുന്നത്. ചിന്താവിഷയം: നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാകില്ല. നിങ്ങളുടെ പങ്കോടുകൂടി നിങ്ങൾക്ക് തോൽക്കാനുമാവില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാകില്ല. നിങ്ങളുടെ പങ്കോടുകൂടി നിങ്ങൾക്ക് തോൽക്കാനുമാവില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം:
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04 8 7 2 3 2 3 5 7 1, 04 8 7 2 3 2 3 5 7 2. ഗാന തരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04 8 7 2 3 2 3 5 7 1, 04 8 7 2 3 2 3 5 7 2.
5: ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
6: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: Top court not for euthanasia of incurably ill rabid dogs, states the Hindu. The Economic Times in its editorial piece says the real question, OpenAI's win Musk's ethical AI development arguments remain. The paper says Elon Musk's case against OpenAI turning into a for-profit organization fell apart on a technicality, but the central question on how OpenAI should be governed remains unanswered. Sam Altman's argument is that its mission drift from non-profit to for-profit was necessitated by the financial reality of the tech's large investment requirements. And finally, tennis legend Billie Jean King at the age of 82 earns a college degree, Bachelor of Arts in History, 65 years after starting at Cal State Los Angeles, reports the Times of India. And with that, it's back to you, Abhishek.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with his Italian counterpart Giorgia Meloni in Rome today. Two leaders to discuss ways to boost cooperation on India-Middle East-Europe economic corridor and review joint strategic action plan 2025-2029. West Bengal government to roll out Annapurna scheme providing 3,000 rupees per month to women aged 25 to 60 years from June 1st. Joint Parliamentary Committee on One Nation, One Election says simultaneous Lok Sabha and Assembly elections can save nearly 7 lakh crore rupees and increase India's GDP growth by 1.6%. DGCA orders further inspection of fuel control switch of an Air India Boeing 787-8 aircraft following technical snag earlier this year. And in IPL cricket, Rajasthan Royals beat Lucknow Super Giants by 7 wickets in Jaipur. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തൃശൂർ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ, ആരോഗ്യ ജീവിതം.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
3: ഫോൺ 9387168444.
4: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, എം ജി റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
5: ആരോഗ്യ ജീവിതം. ജീവിതശൈലി രോഗങ്ങളിൽ മിക്കതിനും കാരണമാകുന്നത് അനാരോഗ്യകരമായ ഭക്ഷണരീതികളും വ്യായാമമില്ലായ്മയുമാണ്. ചെറുപ്രായക്കാരിൽ പോലും പൊണ്ണത്തടി അടക്കമുള്ള ജീവിതശൈലി പ്രശ്നങ്ങൾ ഏറിവരുന്ന ഈ സാഹചര്യത്തിൽ കൗമാരക്കാരും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ ജഗതി മുരളീധരൻ, ഒപ്പം YS പൗർണമി.
6: ആധുനിക ജീവിതശൈലി വരുത്തിവെച്ചിട്ടുള്ള മാറ്റങ്ങൾ ഏറ്റവും ബാധിക്കുന്നത് ഇന്ന് കൗമാരക്കാരെയാണ്. ഒരുപക്ഷെ ചെറിയ കുട്ടികളും പ്രായമായവരും അത്രയ്ക്കധികം ആധുനികതയുടെ കടന്നുകയറ്റം അതിൽ ആകൃഷ്ടരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങളും വന്നിട്ടില്ല. പക്ഷേ പണ്ടത്തെ കൗമാരക്കാരെ അപേക്ഷിച്ച് ഇന്നത്തെ കൗമാരക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഫലമായി കൗമാരക്കാരുടെ ജീവിതശൈലി മാറി. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളും അവർക്ക് കൂടുതൽ ബാധിക്കാൻ ഇടവരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൗമാരക്കാരെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മോടൊപ്പം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ ജഗതി മുരളീധരനുണ്ട്. നമസ്കാരം മാഡം.
7: നമസ്കാരം.
6: ഇന്നത്തെ ജീവിതശൈലിയിൽ ഏറ്റവും കൂടുതൽ പ്രകടമായ മാറ്റങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപക്ഷെ കൗമാരക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ അവരിലേക്കും കടന്നു വന്നു തുടങ്ങി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതേക്കുറിച്ചൊന്ന് പറയാമോ?
7: ശരിയാണ്, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും തോന്നും ഇതൊക്കെ മുതിർന്നവർക്കുള്ള കാര്യമല്ലേ, നമ്മൾ എന്തിനു ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ശരിയാണ്, ഒരു കാലത്ത് ഈ പദം ജീവിതശൈലി രോഗങ്ങൾ മുതിർന്നവരുമായി മാത്രമേ ബന്ധിച്ചിരുന്നുള്ളൂ. ഇന്ന് പക്ഷേ അവസ്ഥ മാറിയിരിക്കുകയാണ്. സാങ്കേതികവിദ്യയുടെ വളർച്ചയും സമൂഹത്തിന്റെ വേഗത്തിലുള്ള മാറ്റങ്ങളും നമ്മുടെ ജീവിത രീതിയെ മുഴുവൻ മാറ്റിമറിച്ചിരിക്കുന്നു. ഒരു കാലത്ത് കുട്ടികളും കൗമാരക്കാരും പുറത്തുപോയി കളിക്കുന്നതും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും പതിവായിരുന്നു. എന്നാൽ ഇന്ന് ആ സമയം മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും സോഷ്യൽ മീഡിയയിലും ചിലവഴിക്കുകയാണ് പലരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൗമാരപ്രായക്കാരിലും കുട്ടികളിലും ഇത്തരം രോഗങ്ങൾ വ്യാപകമായി കാണപ്പെടുന്നു.
6: കൗമാരക്കാരെ ബാധിക്കാൻ ഇടയുള്ള പ്രധാന ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ്?

0: നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ജീവിതശൈലി രോഗങ്ങൾ എന്നത് നമ്മുടെ ദൈനംദിന ജീവിതശീലങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. അവ ഒരിക്കലും രോഗാണുക്കൾ മൂലമല്ല ഉണ്ടാകുന്നത്. സാധാരണയായി ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന രോഗങ്ങൾ അമിതഭാരം, ഒബേസിറ്റി, പ്രമേഹം, ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗങ്ങൾ, വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ, ആശങ്ക തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഉറക്കം സംബന്ധമായ അസുഖങ്ങൾ, കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, അതുപോലെ തന്നെ കരളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥ, ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ.
1: ഒരുപക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ കൺസേൺ കൗമാരക്കാർക്ക് ഉണ്ടാകാനിടയുള്ളത് അമിതഭാരം, അതായത് ഒബേസിറ്റി ആകാൻ ഇടയുണ്ട്. പലരും ബോധപൂർവമല്ലാതെ ഈ ഒരു പ്രശ്നത്തിൽ വളരെയധികം ആശങ്കയും രേഖപ്പെടുത്താറുണ്ട്. ഒബേസിറ്റി അഥവാ അമിതഭാരം, അത് അവരെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
0: ഇന്നത്തെ കൗമാരക്കാരിൽ കാണുന്ന ഏറ്റവും സാധാരണമായ പ്രശ്നമാണ് അമിതഭാരം. കലോറി അധികമുള്ള ഫാസ്റ്റ് ഫുഡ്, പഞ്ചസാരയേറിയ പാനീയങ്ങൾ, എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ എന്നിവ അധികമായി കഴിക്കുന്നതും അതോടൊപ്പം തന്നെ വ്യായാമക്കുറവുണ്ടാകുന്നതും ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനും അമിതഭാരം എന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് വെറുമൊരു സൗന്ദര്യ പ്രശ്നം മാത്രമായി ഒതുങ്ങുന്നില്ല.
1: പണ്ട് 60 വയസ്സിനു മുകളിൽ പ്രായമായവരിൽ കണ്ടുവന്നിരുന്ന പ്രമേഹം പിന്നീട് 50-ലേക്കും 40-ലേക്കും ഒക്കെ എത്തിത്തുടങ്ങി. ഇപ്പോഴത് കൗമാരക്കാരിലേക്കും വന്നു തുടങ്ങി എന്ന അവസ്ഥ വളരെയധികം ഭീതിതമാണ്. പ്രമേഹവും കൗമാരവും, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: ഒരിക്കൽ മുതിർന്നവരിൽ മാത്രം കണ്ടിരുന്ന ഈ രോഗം ഇന്ന് കൗമാരപ്രായക്കാരിലും വളരെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അനാരോഗ്യകരമായ ഭക്ഷണവും വ്യായാമക്കുറവും അമിതഭാരവും എല്ലാം തന്നെയാണ്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ പലപ്പോഴും ക്ഷീണം, അമിതമായ ദാഹം, ഭാരം കൂടുന്നത്, ശരീരത്തിൽ പല മടക്കുകളിലുണ്ടാകുന്ന കറുത്ത പാടുകൾ എന്നിവയെല്ലാമാണ്.
1: അതുപോലെ തന്നെ ഈ ഹൈ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദത്തിന്റെ അധികമാവൽ, അത് കൗമാരക്കാരെ ബാധിക്കുന്നുണ്ടോ?
0: കൗമാരക്കാരിൽ പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു അസുഖമാണ്. കാരണം പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ കുറവാണ് എന്നതു തന്നെയാണ്. അതുകൊണ്ടുതന്നെ ഇതിനെ ഒരു സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദനായ കൊലയാളി എന്നെല്ലാം നമുക്കിതിനെ വിളിക്കാവുന്നതാണ്. ഉപ്പുകൂടിയ ഭക്ഷണം, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, അമിതഭാരം, ഇവയെല്ലാം കൗമാരക്കാരിലും ഹൈപ്പർ ടെൻഷന് കാരണമാകുന്നുണ്ട്.
1: പലപ്പോഴും മുതിർന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കുള്ള അത്ര മാനസിക ധൈര്യം അല്ലെങ്കിൽ സ്ഥിരത ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ല എന്ന്. ഒരുപക്ഷെ കൊച്ചുകാര്യങ്ങളിൽ വളരെയധികം ആകുലരാവുന്ന, ആങ്സൈറ്റിക്കും ഡിപ്രഷനും ഒക്കെ അടിപ്പെടുന്ന ഒരു യുവതലമുറയാണ് വളർന്നു വരുന്നത് എന്ന് പല കണക്കുകളും ചൂണ്ടിക്കാണിക്കാറുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരിൽ ഏറി വരുന്നതായി തോന്നിയിട്ടുണ്ടോ ഡോക്ടർക്ക്?
0: വളരെയധികം ശരിയാണ്. ഇപ്പോഴത്തെ കൗമാരക്കാരിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള താരതമ്യങ്ങൾ, ഓൺലൈൻ ബുള്ളിയിങ്, പഠന സമ്മർദ്ദങ്ങൾ, ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, സഹപാഠികളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയെല്ലാം തന്നെ കൗമാരപ്രായത്തിൽ വിഷാദം, ആശങ്ക, ഉറക്കക്കുറവ്, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഗാഡ്ജറ്റുകളുടെ അമിതമായ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, പഠന സമ്മർദ്ദം എന്നിവ ഡോപ്പമിൻ, അഡ്രിനാലിൻ എന്നിവയുടെ താൽക്കാലിക വർദ്ധനവിന് കാരണമാകുന്നു. ഇത് അഡിക്ഷൻ പോലുള്ള പെരുമാറ്റം, ഉത്കണ്ഠ, നൈരാശ്യം, ഡിപ്രഷൻ എന്നിവയ്ക്കെല്ലാം വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ കളികളുടെ അഭാവം എൻഡോർഫിൻ എന്ന ഒരു ഹോർമോൺ കുറയ്ക്കുകയും മാനസികാരോഗ്യം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കൗമാരക്കാരിൽ.
1: അതുപോലെ തന്നെ ഇന്നത്തെ കൗമാരക്കാരിൽ കാണുന്ന പ്രധാന മാറ്റം, പണ്ടുള്ള ആളുകൾ അനുവർത്തിച്ചിരുന്ന ദിനചര്യയല്ല ഇന്നത്തെ കുട്ടികൾ അനുവർത്തിക്കുന്നത് എന്നതാണ്. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഒട്ടുമിക്ക കുട്ടികളും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഉറക്ക പ്രശ്നങ്ങൾ കൗമാരക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
0: രാത്രി വളരെ വൈകിയും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പഠനത്തിനും സോഷ്യൽ മീഡിയ ബ്രൗസിങ്ങിനുമായി ഉപയോഗിക്കുന്ന ഇന്നത്തെ കൗമാരക്കാരിൽ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിൻ്റെയും സ്ക്രീനിലുണ്ടാകുന്ന നീല കളറുള്ള ഒരു വെളിച്ചം മെലറ്റോണിൻ എന്ന ഉറക്ക ഹോർമോണെ കുറയ്ക്കുന്നതായി കണ്ടുവരുന്നു. ഇത് ഉറക്കത്തിൻ്റെ ഗുണനിലവാരം തകർക്കുകയും പഠനത്തിൽ ശ്രദ്ധയില്ലാതാക്കുകയും മനോശാന്തി കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
3: ആരോഗ്യ ജീവിതം.
4: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20-ഓളം സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. പ്രഗത്ഭരായ ഡോക്ടർമാർ. ജർമ്മൻ ഔഷധങ്ങൾ.
3: കേരളത്തിലുടനീളം സെന്റർ.

0: AIHMS ஹோமியோபதி மல்டி ஸ்பெஷாலிட்டி கிளினிக் ஆப்போசிட் ஃபேஷன் ஃபேக்டரி எம்ஜி ரோட் திருச்சூர்.
1: ஃபோன் 9387168444.
2: കൗമാരക്കാരായ പെൺകുട്ടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ അമിതവണ്ണം അതുപോലെയുള്ള ഭക്ഷണ രീതികളിലെ വ്യത്യാസമൊക്കെ കൊണ്ട് അണ്ഡാശയത്തിൽ മുഴകൾ ഉണ്ടാകുന്ന PCOS ഉണ്ടാകുന്ന അവസ്ഥ കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പോഴത്തെ കൗമാരക്കാരിൽ അങ്ങനത്തെ ഒരു അവസ്ഥ കൂടുതലായിട്ട് ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
3: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഈ PCOS അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ മുഴകൾ ഉണ്ടാകുന്ന അവസ്ഥ. മാനസിക സമ്മർദ്ദങ്ങളും ജീവിതശൈലിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും വ്യായാമമില്ലായ്മയും ശരിയായ രീതിയിലല്ലാത്ത ഭക്ഷണ രീതികളും ഉറക്കം ഇവയെല്ലാം തന്നെ ഇന്നത്തെ പെൺകുട്ടികളിൽ ഈ PCOS കൂടുതലായി കാണപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് ശരിയായ സമയത്തും രീതിയിലും ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ വന്ധ്യതയ്ക്ക് വരെ കാരണമായേക്കാവുന്ന ഒരു അസുഖമാണ്.
2: അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് ഗട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഇന്നത്തെ കൗമാരക്കാർ നേരിടുന്നുണ്ട് എന്നതൊരു വാസ്തവമല്ലേ?
3: തീർച്ചയായും അതിന് പ്രധാന കാരണം അവരുടെ ഭക്ഷണ രീതിയിൽ വന്ന വ്യത്യാസങ്ങൾ തന്നെയാണ്. അനിയന്ത്രിതമായ ഭക്ഷണം, ഫൈബർ കുറവുള്ള ഭക്ഷണം എന്നിവയെല്ലാം മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, അസിഡിറ്റി, ദഹനക്കുറവ് എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ കുടലിൽ കാണുന്ന ആവശ്യമുള്ള ബാക്ടീരിയകളെ പോലും നശിപ്പിക്കുകയും അത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെയും ദഹനത്തെയും ബാധിക്കുകയും ചെയ്യുന്നുണ്ട്.
2: നാളത്തെ തലമുറയാണ് രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ യുവതലമുറയുടെ ആരോഗ്യം ഒരുപക്ഷെ സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒക്കെ ആവശ്യം കൂടിയാണ്. ഇത്തരണത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഒരു വ്യക്തിയെ എന്നതിലുപരിയായിട്ട് കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ ബാധിക്കാനിടയാവുന്നത്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്?
3: ജീവിതശൈലി രോഗങ്ങൾ സമൂഹത്തിൽ പല തലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം അസുഖങ്ങൾ സമൂഹത്തിൻ്റെ സാമൂഹിക ഘടനയെയും ബന്ധങ്ങളെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമകളാകുന്ന കൗമാരക്കാർ അവരുടെ സമൂഹ ജീവിതത്തിൽ നിന്നും വേർപെട്ട് കാണുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ദീർഘകാല പരിചരണത്തിൻ്റെ ഉത്തരവാദിത്വം കുടുംബങ്ങളിൽ സാമ്പത്തികവും മാനസികവുമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇതുകൂടാതെ തന്നെ സാംസ്കാരികമായ മാറ്റങ്ങളും വരുത്തുന്നുണ്ട് ഇത്തരം അസുഖങ്ങൾ. വേഗതയാർന്ന നഗരവൽക്കരണവും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും നമ്മുടെ പരമ്പരാഗത ഭക്ഷണശീലങ്ങളെയും ജീവിതരീതികളെയും ഇല്ലാതാക്കുന്നു. ഇത് സാമൂഹിക ഐക്യത്തെ ദുർബലമാക്കുകയും ആരോഗ്യ അസമത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
2: സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് മാഡം വിവരിച്ചത്. പൊതുജന ആരോഗ്യത്തെയും ഇത് ബാധിക്കുകയാണല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
3: ജീവിതശൈലി അസുഖങ്ങൾ സമൂഹത്തിലെ രോഗഭാരത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. രോഗാവസ്ഥകളും മരണനിരക്കും ഉയരുന്നു. ഇതോടെ സമൂഹത്തിൻ്റെ തന്നെ പൊതു ആരോഗ്യ നിലവാരം താഴ്ന്നുപോകുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്ക് ഇതൊരു അമിതഭാരമാണ് സൃഷ്ടിക്കുന്നത്. കാരണം ചികിത്സയും ദീർഘകാല പരിചരണവും ഇത്തരം അസുഖങ്ങൾക്ക് ആവശ്യമുണ്ട്. അണുബാധയുള്ള രോഗങ്ങൾക്ക് പകരം അണുബാധയില്ലാത്ത രോഗങ്ങൾ, അതായത് ജീവിതശൈലി രോഗങ്ങൾ, പ്രധാന മരണകാരണങ്ങളാകുന്നു എന്നത് ഒരു വലിയ വിഷമഘട്ടമാണ് ഉണ്ടാക്കുന്നത്.
2: കൗമാരക്കാരിൽ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്ന അവസ്ഥയാണല്ലോ. അതും തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഉന്നതിയെ ബാധിക്കുന്ന ഒരു ഘടകമല്ലേ?
3: അതെ, ഇത്തരം അസുഖങ്ങൾ വളരെ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് ചികിത്സിച്ച് മാറ്റാവുന്നവയല്ല. ഇതുകൊണ്ടുതന്നെ പരിശോധന, മരുന്ന്, ആശുപത്രി പ്രവേശനം, ദീർഘകാല ചികിത്സ എന്നിവയ്ക്കുള്ള ചിലവുകളും അധികരിച്ചു വരികയാണ്. ഇതുകൂടാതെ ജോലിയിലും പഠനത്തിലും ഉണ്ടാകുന്ന അഭാവം, ഉൽപ്പാദനക്ഷമതയുടെ കുറവ് എന്നിവയെല്ലാം തന്നെ സാമ്പത്തികമായി കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട്.
2: ഇപ്പോൾ മാം പറഞ്ഞുവല്ലോ, വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ഒക്കെ ഇത്തരം രോഗങ്ങൾ ഒരു വിടവ് സൃഷ്ടിക്കാൻ ഇടയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ പഠനം മുടങ്ങാനും അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കേണ്ട അവസ്ഥ വരികയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതും തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു ഘടകം തന്നെയല്ലേ?
3: ജീവിതശൈലി രോഗങ്ങൾ കൗമാരക്കാരിലും യുവതലമുറയിലും കൂടുതലായി കണ്ടുവരുന്നതനുസരിച്ച് അവരുടെ പഠനക്ഷമത കുറയുന്നു, അവർക്ക് മാനസിക ആരോഗ്യങ്ങൾ കുറയുന്നു, ശ്രദ്ധക്കുറവുണ്ടാകുന്നു, പോഷകാഹാരക്കുറവുണ്ടാകുന്നു, ഉറക്കക്കുറവുണ്ടാകുന്നു. ഇതെല്ലാം പഠനത്തെ വളരെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവതലമുറയിൽ അവരുടെ ജോലിയെയും ഇത്തരം അസുഖങ്ങൾ വളരെയധികം ബാധിക്കുകയും ചികിത്സയ്ക്കും മറ്റുമായി ഒരുപാട് ലീവ് എടുക്കുക അല്ലെങ്കിൽ അവർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുക

0: എന്നിവയെല്ലാം അവരുടെ വർക്ക് എഫിഷ്യൻസിയെ തന്നെ ബാധിക്കുന്നതും കാണുന്നുണ്ട്.
1: പഠിക്കുന്ന കുട്ടികളിലാണെങ്കിൽ അധ്യയന ദിവസങ്ങൾ നഷ്ടമാകുന്നതും അവരുടെ പഠനത്തെ ബാധിക്കുമല്ലോ അല്ലേ?
0: തീർച്ചയായും.
1: ചുരുക്കി പറഞ്ഞാൽ കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ സമൂഹം ഇടപെടേണ്ട ഒരു ആരോഗ്യ പ്രശ്നം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ട് തന്നെ ജീവിതശൈലി അസുഖങ്ങളുടെ പ്രതിഫലനങ്ങൾ കുറയ്ക്കാനായിട്ട് സമൂഹ തലത്തിലുള്ള ഇടപെടലുകളും അനിവാര്യമല്ലേ?
0: തീർച്ചയായും. ജീവിതശൈലി അസുഖങ്ങളുടെ പ്രതിഫലനങ്ങൾ കുറയ്ക്കാൻ സമൂഹ തലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസവും ബോധവൽക്കരണവും ശരിയായ ആഹാരക്രമം, വ്യായാമം, മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്നിവയെല്ലാം സ്കൂളുകളിലും കോളേജുകളിലും നടത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രതിരോധത്തിൽ ഊന്നിയ നടപടികൾ, തുടക്കത്തിൽ തന്നെ രോഗനിർണയം, കൗൺസിലിംഗ്, പൊതുജനാരോഗ്യ ക്യാമ്പുകൾ എന്നിവയെല്ലാം നടത്തേണ്ടത് അത്യാവശ്യമാണ്. സാമൂഹ്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, വ്യക്തികളെ ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുക എന്നിവയെല്ലാം ഒരു സമൂഹത്തിന്റെ ബാധ്യതയാണ്.
1: ചുരുക്കി പറഞ്ഞാൽ കൗമാരക്കാരിലെ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കുറയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തേണ്ടതും അനിവാര്യമാണ്. ഇത്രയും വിവരം ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിൽ നന്ദി.
2: കൗമാരക്കാരും ജീവിതശൈലി രോഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ ജഗദീ മുരളീധരൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഒപ്പം YS പൗർണമി.
1: ആരോഗ്യ ജീവിതം.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം സമർപ്പിച്ചത്
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
5: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
6: ആകാശവാണി, തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: സംഗമം.
1: അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
2: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി,
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: പറഞ്ഞു പറഞ്ഞു മടുത്തു.
5: എന്തു പറ്റി?
4: പുതിയ കിറ്റ് ബാഗ് വേണം.
5: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
4: കറക്റ്റ്.
5: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിറ്റ് ബാഗ്.
6: RBI പറയുന്നു,
7: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
8: എസ് രമേശൻ നായർ എഴുതി, ഔസേപ്പച്ചനീണം പകർന്ന് ചിത്രപ്പാടിയത്. ചിത്രം ദില്ലിവാല രാജകുമാരൻ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്നർ ഷോപ്പി, എം ജെ റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
3: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
4: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
5: ഫോൺ 9497-45-79-70.
6: നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജെറി അമൽദേവ്.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 കേൾക്കാം. ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പുലർക്കാറ്റിലൊഴുകിയെത്തുന്ന മൃദുസ്വരങ്ങളെ പോലെ ഹൃദയങ്ങളെ സംഗീതത്തിൻ്റെ നൂലിഴകളാൽ കോർത്തിണക്കുന്ന നിങ്ങളുടെ സ്വന്തം ഗാനതരകിടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. സൗഹൃദവും സംഗീതവും ഒന്നിക്കുന്ന ഈ പരിപാടിയിലേക്ക് 10 മണിവരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0487-23-23-571. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0487-23-23-572. ഓർമ്മകളെ തഴുകുന്ന ഗാനങ്ങളും മനസ്സിൽ മായാത്ത പ്രിയ നിമിഷങ്ങളും പങ്കുവയ്ക്കുന്ന ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ മെജോ. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: വിജയ.
0: വിജയ, എവിടെയാ സ്ഥലം? എടപ്പാള്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഈ പരിപാടിയിലേക്ക്. മുന്നേ ഏതൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്?
1: മുന്നേ ഗാനതരംഗിയിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: ആ,
1: പിന്നെ ഗാന സന്ദേശ പരിപാടിയിലേക്കൊക്കെ
0: കത്തുകൾ അയക്കാറുണ്ട്. വായിക്കാറുണ്ടോ പരിപാടിയിൽ?
1: ആ, 1-2 തവണയൊക്കെ വായിച്ചിട്ടുണ്ട്.
0: ഈ പരിപാടിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലേ?
1: ഇതിൽ പറഞ്ഞപ്പോ 1.5 വർഷത്തിലധികമായി ഞാൻ ഇതില്
0: വിളിക്കുന്നു.
1: നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
0: സന്തോഷായില്ലേ? അതെ, ചിലവര് അങ്ങനെ പറയാറുണ്ട്, ചിലര് പരാതിയായിട്ട് പറയാറുണ്ട് എത്ര വിളിച്ചിട്ടും കിട്ടാറില്ല.
1: അതെ, അവരെന്നോട് പറഞ്ഞ പരിപാടിക്ക് ഇന്നിപ്പോ ആശംസ പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. ഞാൻ വിളിച്ചപ്പോഴേക്കും കിട്ടി എന്നെല്ലാം പറയാറുണ്ട്.
0: അതെ അതെ അതെ, ചിലവര് അങ്ങനെ
1: സുഹൃത്തുക്കളൊക്കെ.
0: അതെ അതെ, റേഡിയോ സുഹൃത്തുക്കൾ വേറെ ഉണ്ടോ? റേഡിയോ സുഹൃത്തുക്കൾ ഉണ്ടോ? ആരൊക്കെയാണ്
1: ഇതില് മെയിൻ ആയിട്ടുള്ള? മുഹമ്മദ് വാവന്നൂര്. അവരെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് വിളിക്കൂ, വിളിക്കാത്തത് കൊണ്ടാണ് കിട്ടാത്തത്.
0: അതെ അതെ, അതാണ് അതിന്റെ കാര്യം.
1: പിന്നെ നമ്മള് അടുക്കളയിലൊക്കെ ആവുമ്പോ ചില സമയത്ത് ഇത് തുടർച്ചയായിട്ട് ഓണാക്കിയാലും
0: കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും.
1: കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായി. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ തീരെ പ്രതീക്ഷിക്കാതെയാണ് ഇത് എനിക്ക് കിട്ടിയത്.
0: അതെ അതെ,
1: വെറുതെ ഒന്ന് ട്രൈ ചെയ്തു മാത്രം.
0: അതെ അതെ, അത് കിട്ടിയില്ലേ, സന്തോഷായില്ലേ?
1: സന്തോഷായി. ഗാന സന്ദേശത്തിലേക്കും അല്ല, ഗാന സല്ലാപത്തിലേക്ക് ഞാന് കത്തൊക്കെ എഴുതിയിരുന്നു. കൊറേ കാരണങ്ങളാൽ അത് മുടങ്ങി കിടക്കും കൂടിയല്ലേ.
0: ഇനി തുടങ്ങാം.
1: ഇനി തുടങ്ങാം.
0: ആരൊക്കെയുള്ളത് വീട്ടിലെ?
1: വീട്ടില്

0: ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളാണ്, രണ്ട് പെൺപിള്ളേരാണ്.
1: അവരൊക്കെ എന്ത് ചെയ്യുന്നു?
0: കല്യാണം കഴിഞ്ഞു. അവരൊക്കെ കല്യാണം കഴിഞ്ഞു, ജോലിയൊക്കെ ചെയ്തിരുന്നു, ഇപ്പൊ ജോലി ചെയ്യണില്ല.
1: അപ്പൊ വീട്ടിലിപ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ?
0: ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അത് വല്ലപ്പോഴൊക്കെ വരും. ഇങ്ങനെ ഗവൺമെന്റ് സർവീസിലായിരുന്നു, റിട്ടയർഡായി.
1: അപ്പൊ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നു.
0: വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോണു. പിന്നെ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ യാത്രയൊക്കെ പോവും. പിന്നെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെയുള്ള ചില ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം.
1: യാത്രകൾ എവിടേക്കൊക്കെ പോവാറ്? ഒരുമിച്ചാണോ പോവാറ് രണ്ടുപേരും കൂടെ?
0: ആ രണ്ടുപേരും ഒരുമിച്ച്. അതീ ട്രാവൽസിന്റെ ഒക്കെ കൂടെ പൊതുവെ ഇന്ത്യയിൽ ഒരുമിച്ചൊക്കെ പോയി, വിദേശ രാജ്യം ഒരു അഞ്ചു പത്തൊക്കെ
1: പോയിട്ടുണ്ട്. ഓ, അത്ര യാത്ര ചെയ്യുന്നവരാണ് അല്ലേ?
0: യാത്ര ചെയ്യുന്ന
1: എവിടെയൊക്കെ പോയിട്ടുണ്ട്?
0: ഞങ്ങള് ഇപ്പോ ഇന്ത്യയില് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്ത്യയിലെ ഒരുവിധ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്.
1: പോയിട്ടുണ്ട്.
0: വിദേശത്ത് എന്ന് പറഞ്ഞാല് നെതർലാൻഡ്, പിന്നെ കുറച്ച് ദൂരമുള്ളത്, പിന്നെ ഇന്ത്യ,
1: അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്.
0: അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട്. കംബോഡിയ.
1: അപ്പൊ യാത്രകളിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മള് പലപ്പോഴും പോയ സ്ഥലങ്ങള് നമ്മളെക്കാൾ നല്ലതുകൊണ്ട് നമ്മളെക്കാൾ ചീത്തി മോശമായിട്ട് കെടുക്കുന്ന സ്ഥലങ്ങളും, നമ്മളെ പോലുള്ള രാജ്യങ്ങളും. പോയില് ഇഷ്ടപ്പെട്ടത് നെതർലാൻഡ് പറഞ്ഞ സ്ഥലം തന്നെയാണ്. പിന്നെ തായ്ലൻഡ് നന്നായിട്ട് ഇഷ്ടമായി.
1: പോകാൻ
0: ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ കുറേണ്ടെങ്കിലും പണം കാരണത്തിന്റെ ഭയങ്കര റേറ്റാണ് ട്രാവലേഴ്സ് ചോദിക്കുന്നത്.
1: കുഴപ്പമില്ല, ഒക്കെ നടക്കും. ആഗ്രഹം ഉണ്ടായാൽ മതി, എല്ലാം നടക്കും. ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ യാത്രകളൊക്കെ നന്നായിട്ട് പോട്ടെ. ഇന്ന് നമുക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ പരിപാടിയിൽ?
0: ഞങ്ങൾക്ക് സന്യാസിനി
1: ഹസ്ബൻഡ് പേര് പറഞ്ഞില്ല,
0: പേര് ദിവാകരൻ.
1: ദിവാകരൻ. അപ്പൊ രണ്ടുപേർക്കും വിളിച്ചത് സന്തോഷം. അന്വേഷണം അറിയിക്കുക, കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു.
0: അതെ അതെ.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. യാത്രകളൊക്കെ
0: വളരെ സന്തോഷം എല്ലാവർക്കും.
1: ആ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുകയാണ്.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: അപ്പൊ യാത്രകളൊക്കെ നന്നായിട്ട് നടത്തുക, ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട്. ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ഒക്കെ നടക്കും.
0: അതന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്.
1: അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്.
0: ഓക്കെ ഓക്കെ,
1: വീണ്ടും വിളിക്കാം.
0: ഓക്കെ.

0: ഗാനതരംഗിണി തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ഗാനതരംഗിണിയിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
7: ഹലോ
0: ഹലോ, ആരാ വിളിക്കുന്നേ?
7: ഞാൻ തൃശ്ശൂർ പൂങ്കുന്നത്തുനിന്നാണ്.
0: പൂങ്കുന്നത്തുനിന്ന് ആരാ? പേര് പറയൂ.
7: ലളിത ഉണ്ണികൃഷ്ണൻ എന്ന്
0: പറയും. ലളിത, മുന്നേ വിളിച്ചിട്ടുണ്ടോ?
7: വിളിക്കാൻ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു,
0: ട്രൈ ചെയ്തു. ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത് നമ്മുടെ പരിപാടിയിൽ? നമ്മുടെ പരിപാടിക്ക് എങ്ങനെയുണ്ട് അഭിപ്രായം?
7: പരിപാടി വളരെ നല്ല പരിപാടിയാണ്. ഞാൻ രാവിലെ വന്ന് അതിലും തൊട്ട് കേൾക്കുന്ന ആളാണ്. റേഡിയോ റേഡിയോ വർഷങ്ങളായിട്ട് കേൾക്കണതാണ്. റേഡിയോ മാത്രമേ വെക്കാറുള്ളൂ, പിന്നെ
0: യാത്രകളും ഇത്തരം പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന
7: ധാരാളം യാത്രകൾ പോയിട്ടുണ്ട്. ഫോറിൻ കൺട്രീസിൽ ധാരാളം പോയിട്ടുണ്ട്.
0: മൊത്തം യാത്ര ചെയ്തവരാണ്. ആദ്യത്തെ കോള തന്നെ കൊറേ യാത്ര ചെയ്ത ഒരാളെയാണ് കിട്ടിയത്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? എവിടെയൊക്കെ പോയിട്ടുണ്ട്?
7: സിംഗപ്പൂർ, മലേഷ്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബാലി, ദുബായ്, എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇപ്പൊ തായ്ലൻഡിലേക്ക് അടുത്താഴ്ച
0: പോകണം. ആരൊക്കെ ആരുടെ കൂടെ പോകുന്നത്?
7: എല്ലാവരും
0: കൂടിയാണ് പോകുന്നത്. എല്ലാവരും ഒരുമിച്ച് എല്ലാ യാത്രയിലും എല്ലാവരും ഉണ്ടായിരുന്നോ?
7: മിക്കവാറും ഒരുമിച്ച്. ബോംബെല്ലെ രീതിയിലെ അവള് വരുന്ന സമയത്ത് ബുക്ക് ചെയ്യും,
0: അപ്പോ യാത്രയാണ്.
7: ഞങ്ങള് വെജിറ്റേറിയൻസ്, അപ്പൊ അതനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിട്ടൊക്കെ പോകുള്ളു.
0: അത് ശരി, അത് ശരി. അപ്പൊ എത്ര നാളായി യാത്ര തുടങ്ങിയിട്ട്? എത്ര വർഷമായി? എന്നിട്ട്
7: 2006.
0: ഓ, അപ്പൊ പിന്നീട് അങ്ങോട്ട് യാത്രയായിരുന്നു.
7: കേരള ഗവൺമെന്റ് ചെലവിൽ കേരളം മുഴുവനും പോയിട്ടുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ മിലിറ്ററിയിലായിരുന്നു.
0: ഓ, അപ്പൊ അതിലും പോയിട്ടുണ്ട്.
7: ഇന്ത്യ ഒരുവിധം കറങ്ങി.
0: യാത്രകളാണ് സന്തോഷം തരുന്നത് അല്ലേ?
7: സന്തോഷം തരുന്നത്. അതെ അതെ.
0: നമ്മുടെ ശ്രോതാക്കളോട് എന്താ പറയാനുള്ള? യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട്
7: യാത്ര വളരെ സന്തോഷം തരുന്നതാണ്. മാത്രല്ല, പല കാര്യങ്ങളും പഠിക്കാം, നമ്മുടെ ജീവിതം പഠിക്കാം,
0: പല ജീവിതങ്ങൾ കണ്ടുപിടിക്കാം അല്ലേ? നമുക്ക് ഏത് പാട്ടാ വേണ്ടതെന്ന് കേൾക്കേണ്ടത്?
7: കണ്ണകിയിലെ

0: എന്നുള്ള പാട്ട് ഉണ്ടെങ്കിൽ അത്
1: കണ്ണകിയിലെ എന്ന് വരുന്നു,
0: അല്ലെങ്കിൽ അരികിൽ
1: കേൾപ്പിക്കാം, അത് കേൾപ്പിക്കാം, അത് കേൾപ്പിക്കാം, കണ്ണകിയിലെ കേൾപ്പിക്കാം കേട്ടോ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
0: മാത്രമാണ്
1: താമസം.
0: മക്കള് മൂന്നാളാണ്, രണ്ട് പെണ്ണൂരാണ്, ഒരാള് ദുബായില്, ഒരാള് ബാംഗ്ലൂര്, ഒരാള് ട്രിവാൻഡ്രം.
1: എല്ലാവരും ജോലി ആയിട്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയൊക്കെ നാട്ടില്? എല്ലാ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ?
0: എനിക്ക് വരാറുണ്ട്. മോൻ HDFC ബാങ്കിലാണ്, അവന്റെ ഭാര്യ ഡോക്ടറാണ്,
1: എല്ലാവരും സെറ്റിൽഡ് ആണ്. നമ്മൾ യാത്രയ്ക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം അല്ലേ. അപ്പൊ എല്ലാവരും യാത്രയൊക്കെ നന്നായിട്ട് നടത്തട്ടെ. അനുഭവങ്ങള് പങ്കുവയ്ക്കുക, എല്ലാവരായിട്ട് വീണ്ടും വിളിക്കുക. നമുക്ക് പാട്ട് കേൾക്കാം. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കാം, കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട്. ശരി.

0: ശ്രോതാക്കളുടെ പാട്ടിഷ്ടങ്ങളും പാട്ടോർമ്മകളും പങ്കുവെക്കുന്ന ഗാനതരംഗിണിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ 10 മണിവരെ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0487-2323571, മറ്റൊരു നമ്പർ 0487-2323572. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ആരാ വിളിക്കുന്നത്?
1: എന്റെ പേര് രതികുമാർ.
0: രതികുമാർ,
1: ആ
0: സ്ഥലം എവിടെയാണ്?
1: അന്തിക്കാട്.
0: ഒരു വ്യത്യസ്തമായ പേരാണുള്ളത്. മുന്ന് വിളിച്ചിട്ടുണ്ടോ?
1: നേരത്തെ വിളിച്ചിട്ടുണ്ട്.
0: ആ, എനിക്ക് ആ പേര് കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി. എന്ത് ചെയ്യുന്നു?
1: ഞാന് അധ്യാപകനായിരുന്നു. റിട്ടയർ
0: ചെയ്തു. ഇപ്പൊ എന്താണ്, ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ പോകുന്നു?
1: റിട്ടയർമെന്റ് ലൈഫ്, റിട്ടയർമെന്റിന് ശേഷം മിക്കവാറും യാത്രകളാണ്. പിന്നെ സിനിമ മേഖലയിൽ വിവിധ ജോലികളായിട്ട് ഇങ്ങനെ
0: പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. യാത്രകൾ എവിടെയൊക്കെ പോവാറ്?
1: യാത്ര സ്വദേശവും വിദേശവും ഒക്കെ ഉണ്ട്.
0: അങ്ങനെ പോകുന്നു. ഇന്നിപ്പോ മൂന്നാമത്തെ ആളാണ് യാത്ര. ഇന്നത്തെ
1: യാത്രകൾ പോവാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ തിരിപ്പാണ്.
0: എന്ത് പറ്റി?
1: നമ്മള് പറമ്പില് അങ്ങനെ പാമ്പിന്റെ ശല്യങ്ങൾക്ക് പുല്ല് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് പുല്ല് പറിക്കാൻ വേണ്ടി കുനിഞ്ഞതാ. അപ്പൊ ഒന്ന് ഒന്ന് തണ്ടല് വിലങ്ങി,
0: തണ്ടലൊന്ന് മിന്നി. ഇപ്പൊ എത്ര നാളായി ഇരിപ്പ്?
1: ഇപ്പൊ ഒരു രണ്ടാഴ്ചയായി. ഇരിപ്പും പറ്റില്ല, കിടപ്പാണ് മിക്കവാറും.
0: കിടപ്പാണ്. എത്ര റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും?
1: അതെ അതെ, ഫുൾ റെസ്റ്റ് ആണ് അവര് പറയുന്നത്. അതാണ് അതിന് സൊല്യൂഷൻ പറയുന്നത്.
0: എത്ര നാളാ വേണ്ടി വരും?
1: അല്ല, ഇപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇനി ഒരു രണ്ടാഴ്ചയും കൂടി മരുന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാൻ ചെയ്തൊക്കെ നോക്കാം എന്നാണ് പറയുന്നത്.
0: ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുമോ ഇപ്പൊ?
1: ആ, അത് എനിക്ക് ആ സമയത്ത് മാത്രം എണീറ്റ് നടന്നു വന്ന് ഭക്ഷണം കഴിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വേറെ ഒന്നിനും
0: കൂടുതൽ സമയം ഇങ്ങനെ ഫുൾ കിടക്കേണ്ടി വരും അല്ലേ, മുഴുവൻ സമയം?
1: അതെ അതെ അതെ.
0: അപ്പൊ വീട്ടിലാരൊക്കെ ഉള്ളത് സഹായിക്കാനായിട്ട്?
1: വീട്ടിൽ വൈഫ് ഉണ്ട്.
0: ഉണ്ടല്ലേ.
1: ആള് റിട്ടയർ ചെയ്തിട്ടില്ല, ജോലിക്ക് പോകും.
0: ജോലിക്ക്
1: ഞാനത്തേക്ക് ആയിരിക്കും, മിക്കവാറ സമയത്തേക്ക് തന്നെ ആയിരിക്കും.
0: അപ്പോ എല്ലാം ഭേദമായിട്ട് യാത്രകളൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് വീണ്ടും തുടങ്ങാൻ നമുക്ക്.
1: അല്ല, നേരത്തെ യാത്ര ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിൽ.
0: അതെ അതെ അതെ അതെ.
1: നമ്മൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. വിദേശ നാലഞ്ച് രാജ്യം, വിദേശ രാജ്യം വരെ പോയിട്ടുണ്ട്.
0: പോയിട്ടുണ്ട്.
1: പിന്നെ അതല്ല, അതൊക്കെ നമ്മൾ വീഡിയോ ആക്കി നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
0: ചെയ്തിട്ടുണ്ട് അല്ലേ.
1: അതിരുന്ന് കാണാം.
0: അതൊരു സന്തോഷമാണ് അല്ലേ, നമ്മുടെ ഓർമ്മകള്,
1: പഴയ കാര്യങ്ങൾ വീണ്ടും കാണാൻ.
0: അതുകൊണ്ട്
1: കൂടിയാണ് അങ്ങനെ ചെയ്തു വെച്ചത്.
0: നന്നായി നന്നായി. അത് നമ്മളിപ്പോഴൊരു ഡോക്യുമെന്റേഷൻ എപ്പോഴും നല്ലതല്ലേ.
1: അതെ അതെ.
0: നമുക്ക് ഏത് പാട്ടാ കേൾക്കണ്ടെന്ന്? ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്കിപ്പോ എന്തായാലും ദുഃഖങ്ങൾക്ക് ഞാൻ അവധി കൊടുക്കുകയാണല്ലോ.
0: അവധി കൊടുക്കുകയാണ്.
1: ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. അതാണ് നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്.
0: നല്ലൊരു പാട്ടാണ്. നമ്മള് ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കുകയാണ്. ഓർമ്മകളൊക്കെ ആയിട്ട്, പഴയ ഓർമ്മകളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകണം അല്ലേ. എല്ലാം പെട്ടെന്ന് സുഖമാവട്ടെ. ഇല്ല ഇല്ല, ഒരിക്കലും. അതെ അതെ അതെ, അത് മറന്ന് നമ്മള് കൂടുതൽ എൻഗേജ്ഡ് ആവുക.
1: അതെ അതെ,
0: നമ്മുടെ ഓർമ്മകളും. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് കഴിയുമ്പോ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം.
1: നമുക്ക് കുറച്ച് എഴുത്തും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ സുഖമായിട്ട് കിടന്നെഴുതാലോ.
0: ആ അതെ,
1: എഴുത്താവുമ്പോ മൊബൈൽ സ്ക്രീനിൽ എഴുതല്ലേ വേണ്ടു.
0: അതെ അതെ. അപ്പൊ ഇത് അതിനുള്ളൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയാണ് ഈ സമയം.
1: അതെ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ലിറിക്സ് റൈറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. അതും ഞാൻ ഇപ്പൊ ഈ പാട്ടുകൾ നമുക്ക് ട്യൂൺ ചെയ്ത് തരാനൊക്കെ സംവിധാനം ഉണ്ടല്ലോ.
0: ഉണ്ട്. ഏ വന്നേ പിന്നെ ഒരുപാട് സംവിധാനം ഉണ്ട്.
1: നമ്മൾ എഴുതുന്ന വരികള് ട്യൂൺ ചെയ്തെടുക്കും, അത് തന്നെ നമുക്ക് അനുയോജ്യമായ വീഡിയോസ് ഉണ്ടാക്കും, അത് എഡിറ്റ് ചെയ്ത് നമ്മള് ആൽബം ക്രിയേറ്റ് ചെയ്യും.
0: ചെയ്യുന്നുണ്ട്.
1: ഇഷ്ടം പോലെ പണിയുണ്ട്.

0: എല്ലാം മൊബൈലിൽ നടക്കുമല്ലോ.
1: അതെ അതെ, മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാം
0: അതെ
1: നടന്നോളും.
0: ആ
1: അപ്പം എന്തായാലും കൂടുതൽ ക്രിയാത്മകമായിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ.
0: ഓക്കെ,
1: പെട്ടെന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് യാത്രകളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതാണ്.
0: അതെ അതെ.
1: എന്നാൽ നമുക്ക് പാട്ട് കേട്ടാലോ. അപ്പോൾ എല്ലാവരോട് അന്വേഷണം
0: ഓക്കെ
1: പറയാം വീട്ടിലുള്ളവരോട്.
0: ഓക്കെ ഓക്കെ
1: അപ്പോൾ വീണ്ടും വിളിക്കാം. വിളിച്ചതിന് നന്ദി.
0: ഓക്കെ, താങ്ക്
1: ശരി.
0: യു.

0: ഗാനതരംഗിണി തുടർന്ന് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം. കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഗാനതരംഗിണി തുടരുകയാണ്. അടുത്ത കോളർ, ഹലോ.
5: ഹായ്, നമസ്കാരം.
0: നമസ്കാരം, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
5: എന്റെ പേര് സുധ.
0: സുധ, എവിടെയാണ് സ്ഥലം?
5: അത്താണി. അത്താണി.
0: അത്താണി, വിശേഷങ്ങൾ പറയൂ. മുന്നേ വിളിക്കാറുണ്ടോ?
5: ആ, മുന്നേ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുനാൾ ബ്രേക്ക്
0: ആയില്ലേ, ഇലക്ഷൻ ഒക്കെ ആയിട്ട് കുറച്ചാൾ നിർത്തി വെച്ചേക്കായിരുന്നു. പിന്നിപ്പോ സങ്കടായോ?
5: അത് നിർത്തിയപ്പോഴേ അത് കേൾക്കാനുള്ള ഒരു ഇതായിരുന്നു. പാട്ടുകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പരിപാടിയിൽ കേൾക്കുമ്പോ ഒരു സന്തോഷം.
0: സന്തോഷം ഉണ്ട്.
5: അതന്നെ.
0: അപ്പൊ എന്തായാലും വിളിച്ച് വിശേഷങ്ങൾ പറയൂ.

0: ഈ രണ്ട് കുറച്ച്
1: വിശേഷം
0: ദിവസമായില്ലേ
1: ആ
0: വിളിച്ചിട്ട്, അപ്പോൾ അതിന് അക്കാലത്തെ വിശേഷങ്ങൾ നിങ്ങൾ പറയാം.
1: ആ ഞങ്ങള് എനിക്ക് രണ്ട് മക്കള് ആൺകുട്ടികളാണ്. മകന്റെ കല്യാണം കഴിഞ്ഞു.
0: പേര്
1: മകൻ
0: പറയാം
1: ഇപ്പൊ
0: അവരുടെ.
1: അജയ് കൃഷ്ണ, അരുൺ കൃഷ്ണ.
0: അരുൺ കൃഷ്ണ. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു.
1: കല്യാണം കഴിഞ്ഞു. മകള് ഒറ്റപ്പാലത്തുനിന്നാ. ശ്രീറാം ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നു.
0: ഓ, ആ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്, സംസാരിച്ച് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്.
1: അതന്നെ.
0: ഏത് പാട്ടാണ് നമുക്ക് വേണ്ടത് ഇന്ന് കേൾക്കേണ്ടത്?
1: കക്ക എന്ന സിനിമയിലെ മണവാളൻ പാറ, മണവാട്ടിപ്പാറ.
0: ഇപ്പൊ എന്താ ചെയ്യുന്നത് വീട്ടില്?
1: വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്.
1: ജോലികളൊന്നും ഉണ്ടല്ലോ ധാരാളം.
0: അതെ, വീട്ടു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളമില്ലെങ്കിലും കഠിനമായ ജോലിയാണ്.
1: അതന്നെ. എടുത്താകാണില്ല ശമ്പളം തരുകയാണ്, ശമ്പളക്കാരെല്ലാം കൂടുതൽ കിട്ടണം.
0: അതെ അതെ അതെ, എല്ലാ വീട്ടമ്മമാരുടെ ഒരു പരാതിയാണ് അത്.
1: പക്ഷെ അത് എടുക്കുമ്പോ ഒരു സുഖാട്ടാ.
0: അതെ അതെ,
1: അതന്നെ.
0: നമ്മള് ശമ്പളം നോക്കിയിട്ടല്ലോ, എല്ലാം നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. ഒരു സന്തോഷം അല്ലെ, കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകണല്ലോ, അത് ബാലൻസ് ചെയ്യാൻ ഒരാൾ വേണം.
1: അത് കാരണം നമ്മളൊരു ദിവസം നീങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരട്ടി പണിയാ നമുക്ക്.
0: അതെ അതെ അതെ. പിന്നെ വേറെ ആരൊക്കെ വീട്ടില്?
1: വീട്ടില് ഞാനും ഭർത്താവും
0: ഭർത്താവും
1: കുട്ടിയും. ഇപ്പൊ അനിയം, താഴെയുള്ള മകനും ഞങ്ങള് രണ്ടാളും മാത്രമേ ഉള്ളൂ. മകള് മകളുടെ വീട്ടില്, അവിടുന്ന് പോവാൻ അവൾക്ക് എളുപ്പേ.
0: മനസ്സിലായി മനസ്സിലായി.
1: അപ്പൊ അത് കാരണം അവളവിടെയാ.
0: എല്ലാവരുടെ അന്വേഷണം പറയാം. എല്ലാവരും റേഡിയോ കേൾക്കുന്നവരാണോ?
1: എല്ലാ മകള് ഓടി വന്നു കഴിഞ്ഞാൽ ആദ്യം റേഡിയോ വെക്കാം. ഞാനും അവളാണ് കൂടുതല്
0: കേൾക്കുന്നത്.
1: റേഡിയോ ചെറുപ്പം തൊട്ടേ കേൾക്കണ ഒരാളാണ്. ടിവി കാണാൻ അങ്ങനെ ഒന്നുമില്ല എനിക്ക്, റേഡിയോ മാത്രം. ഫോണും അതെ, ടച്ച് ഫോണൊന്നും ഉപയോഗിക്കില്ല, കീപാഡ് ഫോണാണ്. അതന്നെ. അപ്പൊ വേറെ മെസ്സേജും ഇതൊന്നും അയക്കാനൊന്നും അറിയില്ല. അപ്പൊ റേഡിയോ മാത്രം, കാലത്ത് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെക്കണം.
0: റേഡിയോയുടെ ഗുണം എല്ലാം നടക്കും, അതിനോടൊപ്പം നമ്മുടെ ജോലികളൊക്കെ
1: അതന്നെ.
0: നടക്കുന്നു.
1: റേഡിയോ ആരും ചീത്ത പറയില്ല. ടിവി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചീത്ത കേൾക്കണം. റേഡിയോ ആകുമ്പോ ആരുടെയും വഴക്ക് കേൾക്കണ്ട,
0: കേൾക്കണ്ട, നമ്മുടെ ജോലികൾ നടക്കും, എല്ലാ സമയത്തിന് തീരും അല്ലേ.
1: പിന്നെ നമ്മൾ എവിടെ പുറത്തേക്ക് പോയിട്ടുള്ള വർത്തമാനം ഒക്കെ നമ്മുടെ റേഡിയോ സത്യസന്ധമായിട്ട് അറിയിക്കും.
0: അതെ അതെ, അതാണ് നമ്മുടെ മാധ്യമത്തിന്റെ പ്രത്യേകത.
1: പ്രത്യേകത അതന്നെ.
0: നല്ലൊരു ശ്രോതാവിനെ കിട്ടിയതിൽ സന്തോഷം. അപ്പോ പറഞ്ഞ പാട്ട് കക്ക എന്ന സിനിമയിലെ പാട്ട് അല്ലേ?
1: മണവാളൻപാറ, ഇത് മണവാട്ടിപ്പാറ. അത്
0: പാടിക്കോളൂ പാടിക്കോളൂ.
1: അത് ഇനി കിട്ടില്ല എനിക്ക്.
0: അപ്പൊ നമുക്ക് ഈ പാട്ടിലൂടെ നമുക്കത് കേൾക്കാം.
1: ഓക്കെ,
0: കേൾക്കാം. അപ്പൊ വീണ്ടും വിളിക്കുക. വിളിച്ചിട്ട് സന്തോഷം. എല്ലാവരുടെ അന്വേഷണം പറയാം.
1: ഇനി കൊറേ നാള് മറ്റുള്ളവർക്കും കിട്ടാൻ.
0: അതെ അതെ അതെ, അത് അങ്ങനെയാണ് വേണ്ടത്.
1: അപ്പൊ കലണ്ടറിലെ ഡേറ്റ് എഴുതിയിടും. ഒരു 3 മാസം ആവട്ടെ.
0: എല്ലാവരും ഇതൊരു മാതൃകയാക്കട്ടെ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. എല്ലാവരോടും പറയാ, കിട്ടി, വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, ശരി
0: ശരി
1: സാർ. ശരി ശരി.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ?
4: അതും ആപ്പിലൂടെ? ആഹാ,
3: കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ഗാനതരംഗിണി തുടരുകയാണ്. അടുത്ത കോളർ, ഹലോ.
8: ഹലോ
7: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. വരവൂരിൽ നിന്ന് ജിനേഷ് കുമാർ. ജിനേഷ് കുമാർ എന്ത് ചെയ്യുന്നു?
8: ഞാൻ ഹോട്ടലിലാണ് ആദ്യം വർക്ക് ചെയ്തിരുന്നത്, പിന്നെ അമ്മയ്ക്ക് സോലിയായപ്പോ പിന്നെ അവർക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയായി.
7: അപ്പൊ വീട്ടിൽ തന്നെയാണോ?
8: വീട്ടിൽ തന്നെയാണ്. അമ്മ കടപ്പായി കുറേശ്ശെ.
7: അമ്മേനെ നോക്കാനായിട്ട് വീട്ടിൽ നിൽക്കുന്നു.
8: ഞാൻ തന്നെ ചെയ്യുന്നു.
7: അപ്പൊ എങ്ങനെയാ വരുമാന മാർഗങ്ങളൊക്കെ? എങ്ങനെയാ എന്ത് ചെയ്യുന്നു?
8: വരുമാനം അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്.
7: അതോടെ
8: അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുന്നു.
7: അതുകൊണ്ട് ജീവിച്ചു പോകുന്നു അല്ലേ?
8: ചെലവ് വളരെ ചുരുക്കിയിട്ടാണ് ജീവിച്ചു പോകുന്നത്. വരുമാനമൊന്നുമില്ല.
7: അമ്മ എത്ര നാളായി കിടപ്പായിട്ട്?
8: അമ്മ അഞ്ചാറ് മാസമായി ഇപ്പൊ കിടപ്പായിട്ട്.
7: പ്രായമായിട്ട് അതാണോ?
8: പ്രായം 81 വയസ്സായി.
7: പ്രായം കൊണ്ട് കിടപ്പായതാണ് അല്ലേ? ഓക്കെ.
8: പ്ലഷറിനും ഷുഗറൊക്കെ അത്യാവശ്യമുണ്ട്.
7: അതിൻ്റെതായ ബുദ്ധിമുട്ടുകള്.
8: പിന്നെ മൂന്നാല് പ്രാവശ്യം പിന്നെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ തീരെ ചെയ്യാതെ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് കൊടുന്ന അവ
7: കെട്ടിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ സ്വന്തമായിട്ട് വെക്കുവോ ജിനേഷ്?
8: ആ, അത്യാവശ്യമൊക്കെ വെക്കും. ചോറും കൂട്ടാനും പിന്നെ ഉപ്പേരിയൊക്കെ ഞാൻ വെക്കാറുണ്ട്.
7: അമ്മ ഭക്ഷണം കഴിക്കില്ലേ?
8: ആ, ഭക്ഷണം കഴിക്കുക. ആദ്യം തീരെ കഴിച്ചിരുന്നില്ലേ, ഇപ്പൊ കുറേശ്ശെ ഭക്ഷണം കഴിക്കുന്നുണ്ട്.
7: എന്നാലും ഉഷാറാവട്ടെ. നമുക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ പരിപാടിയിലൂടെ?
8: എനിക്ക് സാഹിത്യ അറിഞ്ഞാണെന്ന് പറഞ്ഞ പടത്തിലേ.

0: കടക്കാരി എന്നുള്ള പാട്ടില്ലേ,
1: തോട്ടും കരക്കാരി, കലാഭവൻ മണി പാടിയത്.
0: ആ
1: കലാഭവൻ മണിയുടെ ആരാധകനാണോ?
0: ആരാധകനാണ്.
1: എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്.
0: എല്ലാ കേസറ്റുകളും ഇറങ്ങണ്ട ഇറങ്ങണ്ട് മേടിച്ച് കേൾക്കാറുണ്ടായിരുന്നു.
1: ആ മുൻപത്തെ നാടൻ പാട്ടുകൾ അതൊക്കെയാണോ?
0: നാടൻ പാട്ടുകൾ. അതെ അതെ.
1: അത്രയ്ക്ക് ഇഷ്ടമാണ് കലാഭവൻ മണിനെ അല്ലേ?
0: അതെ അതെ അതെ.
1: എല്ലാവരും ഇഷ്ടപ്പെടും, അങ്ങനെ ഒരു കലാകാരനാണല്ലോ.
0: അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: പിന്നെ ഞാനൊരു കവിത ചൊല്ലാനാണെങ്കിൽ.
1: ആ ചൊല്ലു ചൊല്ലു.
0: പ്രേതി പ്രേതി എന്ന് പറഞ്ഞ് പ്രേതങ്ങളൊക്കെ പേതാലയത്തിലേക്ക് വരാൻ ചെയ്ത പ്രശ്നങ്ങൾ പ്രസേറിയ പോലെ ശാന്തമാക്കി എന്നോട് പ്രലോഭനം ചെയ്യാൻ എന്ത് പ്രസക്തി, എന്ത് പ്രസക്തി.
1: ഇത് എഴുതിയതാണോ? ഇത് സ്വന്തമായിട്ട് എഴുതിയതാണോ?
0: എഴുതിയതല്ല, ഇത് കലാഭവണി നാടൻ പാട്ടുകളിൽ.
1: അതിലത്തെ ഒരു വരിയാണോ? ഞാൻ കവിത എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു എഴുതിയ കവിത എന്ന് വിചാരിച്ചു.
0: അത് ആനവായി അമ്പഴിഞ്ഞെന്ന് പറഞ്ഞ കേസറ്റിൽ.
1: എല്ലാ കേസറ്റും നമ്മുടെ മനസ്സിലുണ്ട്.
0: കേസറ്റൊക്കെ ഞാൻ മേടിച്ചു കേൾക്കാറുണ്ടായിരുന്നു.
1: എന്തായാലും നമുക്ക്
0: കേസറ്റുകളൊന്നും
1: ഇല്ല. ഇല്ല ഇപ്പൊ സീഡിയോ ഇല്ലേ? ഇപ്പൊ എല്ലാം ഇതല്ലേ, ഡിജിറ്റൽ അല്ലേ?
0: അതെ അതെ.
1: എല്ലാ മൊബൈലിൽ കിട്ടും.
0: അതെ അതെ.
1: ഏത് പാട്ട് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കേൾക്കാം.
0: അത് കേൾക്കാം.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ആ ശരി, ആയിക്കോട്ടെ.
1: ശരി,
0: താങ്ക് യു. താങ്ക് യു.

0: ഗാനതരംഗണിയിൽ അടുത്ത കോളർ ആരാണ്?
1: ഞാൻ
0: ഹലോ
1: സുഭാഷ് ചന്ദ്രനാണ്,
0: ഹലോ
1: പാലക്കാട്
0: മുനിസിപ്പാലിറ്റി
1: നിന്നാണ്. ഞാൻ സുഭാഷ് ചന്ദ്രനാണ്.
0: സുഭാഷ് ചന്ദ്രനാണ്.
1: അതെ അതെ, നേരത്തെ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം കിട്ടിയിരുന്നു, ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ്.
0: അതെ.
1: ആ അന്ന് സംസാരിക്കാനിടയായി. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, രണ്ടു പേരാണ് ഇവിടെ ഉള്ളത്. എനിക്ക് 88 വയസ്സ് നടപ്പില്, ഭാര്യ 80 വയസ്സ്. ഞാൻ സർവീസിൽ ഉണ്ടായിരുന്ന, കേരള ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്നു, സൂപ്രണ്ടായിട്ട് PWD നിന്ന് റിട്ടയർ ചെയ്താണ് പാലക്കാട് നിന്ന്. ഇപ്പൊ 32 വർഷം കഴിഞ്ഞു, 88-ാമത്തെ വയസ്സ്. 55-ൽ റിട്ടയർ ചെയ്താണ്.
0: 88 വയസ്സായി.
1: അതെ അതെ.
0: അപ്പോ
1: പോണു.
0: വേറെ ആരൊക്കെ ഉള്ളത്?
1: ഒരു മകളാണുള്ളത്, അത് മറ്റേ കല്യാണം ഒക്കെ കഴിച്ചു കൊടുത്ത് രണ്ട് കുട്ടികളാണുള്ളത്. അവര് ഇവിടെ അടുത്ത് തന്നെ, അയാള് DIG BSF ഉണ്ടായിരുന്ന, റിട്ടയർ ചെയ്ത് വന്നിട്ട് ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ താമസമാണ്.
0: അപ്പൊ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നു.
1: അങ്ങനെ സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്യാൻസർ സർവൈവർ ആണ്.
0: സർവൈവർ ആണ്.
1: രണ്ട് മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള ആളാണ്. ക്യാൻസർ രക്തത്തിന്റെ ആദ്യം കഴിഞ്ഞ് സ്പ്രെഡ്, ലിവറിലേക്ക് സ്പ്രെഡായി, ആ ലിവറും കട്ടിയറും ഇതാക്കി. ഇപ്പൊ അങ്ങനെ ഒരു 10-13 വർഷമായി. 2013 ജനുവരിയിലാണ് ആദ്യത്തത്, പിന്നെ 2015 നവംബറിലാണ് രണ്ടാമത്തത്. അങ്ങനെ പോണോ, നടക്കാനൊന്നും വയ്യ, കാഴ്ച കുറവ്, അങ്ങനെയൊക്കെ പോണോ. എല്ലാവരോടും അന്വേഷണം പറയണം മേജോ.
0: എല്ലാവരോടും അന്വേഷണം പറയാം, എല്ലാവരും കേൾക്കുന്നുണ്ടാകും.
1: ഓക്കെ ഓക്കെ.
0: ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖമൊക്കെ? ഇപ്പൊ സ്റ്റേബിൾ അല്ല?
1: അസുഖം പറഞ്ഞിട്ട് അങ്ങനില്ല, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നടക്കാനൊക്കെ വയ്യ. പിന്നെ ഭാര്യക്കാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാല് കാൽമുട്ടിന്, രണ്ട് കാൽമുട്ടിനും വേദനയാണ്. ചെവിയില് കേൾക്കായ്ക്കുണ്ട്, രണ്ട് മെഷീൻ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് കാഴ്ചയ്ക്കും കുറച്ച് കുറവുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു തപ്പിപ്പൊത്തിട്ട് അങ്ങനെ വിളിക്കലാണ് ലാൻഡ് ലൈനിൽ.
0: എന്തായാലും കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
1: സന്തോഷം,
0: സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷം. വീട്ടില് ഭാര്യയോടും അന്വേഷണം പറയാം.
1: തീർച്ചയായിട്ടും.
0: റേഡിയോ രണ്ടുപേരും കേൾക്കുന്നുണ്ടാവും അല്ലേ?
1: അല്ലേ, തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ.
0: അപ്പൊ എന്തായാലും നമുക്ക് ഏത് പാട്ടാണ്?
1: ഏത് പാട്ടായാലും വേണ്ടില്ല, ഗാനഗന്ധർവൻ യേശുദാസിന്റെ ഏത് പാട്ടായാലും വേണ്ടില്ല.
0: ഏത് പാട്ടായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. യേശുദാസിന് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഏത് പാട്ടായാലും നമ്മൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. എല്ലാവരുടെ അന്വേഷണം പറയാം. ഇവിടെ എല്ലാവരുടെ
1: അന്വേഷണം പറയാം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ഓക്കെ ഓക്കെ,
0: ശരി.

0: ഗാനതരംഗിണിയിൽ ഇന്നത്തെ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? എവിടെന്ന് സ്ഥലം? വേലൂര്. ആ, വേലൂര്, വേലൂര് അല്ലേ. അനിത മുന്നേ വിളിച്ചിട്ടുണ്ടോ? അനിത,
1: ഞാൻ കൊറേ മുന്നേ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കിട്ടാറില്ല.
0: കുറച്ച് നാളായിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ടല്ലോ. വിശേഷങ്ങൾ പറയൂ. വിളിക്കാറുണ്ട് സ്ഥിരമായിട്ട്. നമുക്ക് കത്തുകളൊക്കെ എഴുതാറുണ്ടോ?
1: കത്തുകൾ എഴുതാറുണ്ട്, പ്രിയ ജീവിതത്തിലെ കത്തുകളൊക്കെ എഴുതാറുണ്ട്.
0: ഈ പരിപാടികൾ കേട്ടിട്ട് അഭിപ്രായം അറിയിച്ചുകൊണ്ട് കത്തുകൾ എഴുതാറുണ്ടോ?
1: അതെ അതെ,
0: അത് എഴുതാറുണ്ട്.
1: സത്യത്തില് പറയാറുണ്ട് അഭിപ്രായം.
0: അപ്പൊ നല്ലൊരു ശ്രോതാവാണ്. അതെ, എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഞാൻ ഹൗസ് വൈഫ്.
0: വീട്ടിലെന്നെ നല്ല പണിയുണ്ടല്ലോ അല്ലേ?
1: ആ, ഉണ്ട്.
0: നല്ല ചെറിയ രീതിയിൽ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിലാരൊക്കെ ഉള്ളത്?
1: ഹസ്ബൻഡും രണ്ടു മക്കളാണ്. ചെറിയ രീതിയിൽ കൃഷിയൊക്കെ.
0: കുഴപ്പമില്ല. വീട്ടിലെ അവരുടെ പേരുകൾ പറയൂ. പേരുകൾ പറയൂ അവരുടെ.
1: ഹസ്ബൻഡിന്റെ പേര് രാജീവ്, എക്സ് നേവിയാണ്. ഇപ്പൊ റിട്ടയർഡായിട്ട് എഴുതിട്ടുണ്ട്. മക്കള് രണ്ട് പെൺകുട്ടികള്, ഒരാള് പഠിക്കുന്നു, ഒരാൾക്ക് ചെറിയൊരു ജോലിയുണ്ട്.
0: ജോലിയുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞതാണോ?
1: കല്യാണം കഴിഞ്ഞിട്ടുണ്ട്.
0: ഏത് പാട്ടാണ് നമുക്കിന്ന് കേൾക്കേണ്ടത്?
1: എനിക്ക് മിടുമിടുക്കി എന്ന് പറഞ്ഞ പഴയ പടത്തെ
0: അകലയകലെ യേശുദാസും എസ് ജാനകിയും പാടിയത് അല്ലേ? പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
1: ആ, എല്ലാ പാട്ടുകളും. ഇത് കൊറേ നാളായി ഏത് പാട്ടാ പറയേണ്ടത് നോക്കുമ്പോ ഹസ്ബൻഡ് പറഞ്ഞതാ ഈ പാട്ടൊന്ന് കേൾക്കാനായിട്ട്. കൊറേ നാളായി കേട്ടിട്ട് ഇത്
0: ഹസ്ബൻഡിന്റെ ആഗ്രഹപ്രകാരം നമുക്ക് പാട്ട് കേൾക്കാം. എല്ലാവരും റേഡിയോ കേൾക്കുന്നവരാണോ?
1: ആ, ഞാൻ ഇവിടെ രാവിലെ തന്നെ എണീറ്റ് റേഡിയോ വയ്ക്കും. അപ്പൊ അവര് കേൾക്കും.
0: നമ്മുടെ ജോലികൾ അതിന്റെ കൂടെ നടക്കും.
1: അതെ അതെ, അടുക്കളയിലാണ് റേഡിയോയുടെ സ്ഥാനം.

0: അവിടെ നിന്ന്
1: അതൊരുവിധം
0: കേൾക്കുകയാണ്.
1: വീട്ടമ്മമാരുടെയും റേഡിയോയുടെ സ്ഥാനം അടുക്കളയിലാണ്.
0: അപ്പൊ നമുക്ക് പണികളും നടക്കും, അപ്പൊ ഇത് കേൾക്കുകയും ചെയ്യാം.
1: അല്ല,
0: പിന്നെ
1: പണികൾ നടക്കുന്നല്ല, അത് സമയത്തിന്
0: നാടകം
1: നടന്നു പോവും, ഇതിന്റെ ഓരോ സമയത്തിനനുസരിച്ച്. അപ്പൊ എന്തായാലും വിളിച്ചതിന് സന്തോഷം. നമുക്ക് അവസാനത്തെ കോളറായതുകൊണ്ട് സമയത്തിന്റെ കുറച്ച് പരിമിതിയുണ്ട്. അപ്പൊ വീണ്ടും വിളിക്കുക, നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാം, വീട്ടിലെല്ലാവരുടെ അന്വേഷണം പറയാം. അപ്പൊ പാട്ട് കേൾക്കാം. ശരി ശരി.

0: സംഗീതത്തിൻ്റെ ഈ ഒഴുക്കിൽ കുറച്ച് നിമിഷങ്ങൾ നമ്മളൊന്നായി സഞ്ചരിച്ചു. പാട്ടുകളും വിശേഷങ്ങളുമായി മറ്റൊരധ്യായത്തിൽ വീണ്ടും കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഗാനതരംഗിണിയോടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും എന്നും കൂടെയുണ്ട് എന്ന പ്രതീക്ഷയോടെ ഞാൻ മെജോ, സാങ്കേതിക സഹായം ജാൻസി കെ ഇ, ബാബു ടി ആൽബിൻ. ഗാനതരംഗിണി ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിനിനെ കുറിച്ച് സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന രോഗം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാല് തടിച്ച് ചുരുണ്ടുകൂടി വാൽവുകളിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ട് രക്തോട്ടം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ട് വെയിനകത്തെ പ്രഷർ കൂടി നിൽക്കുന്നതിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരാളുടെ കാല് നോക്കിയാൽ കാലിൽ ഒരുപാട് തടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന, കാണാൻ അരോചകമായി തോന്നുന്ന രീതിയിൽ കിടക്കുന്ന തടിച്ച വെയിൻസിനെയാണ് പൊതുവെ സമൂഹത്തിലുള്ള ആൾക്കാർ വെരിക്കോസ് വെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വെരിക്കോസ് വെയിൻ തടിച്ച ഞരമ്പുകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ തൊലിക്കും പല പല ചേഞ്ചസും ഉണങ്ങാത്ത മുറിവുകളും ഇതെല്ലാം ചേർന്ന് കിട്ടുന്നതിനാണ് ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ പത്തോളജി എന്ന് നമ്മൾ പറയുന്നത്.
1: സർ, എന്ത് കാരണം കൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന രോഗം ഉണ്ടാകുന്നത്?
2: പ്രധാന കാരണം പലരും പല പല തിയറീസ് ആണിത്. അതിൽ ഒന്നാമത്തേത്, നമ്മുടെ വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തത്തെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കുക. നമ്മുടെ രക്തത്തിന്റെ ചമ്രണം എന്ന് വെച്ചാൽ രണ്ട് തരം രക്തക്കുഴലുകളാണ്, ഒന്ന് ആർട്ടറി, രണ്ട് വെയിൻ. ആർട്ടറിയിലെ ബ്ലഡ് എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് ശരീരത്തിലെ പല കോശങ്ങളിൽ എത്തിക്കുകയാണ് ആർട്ടറിയുടെ ജോലി. ഈ ബ്ലഡിന്റെ ഓക്സിജനൊക്കെ യൂസ് ചെയ്ത് അതിന്റെ പോഷകങ്ങളൊക്കെ യൂസ് ചെയ്ത ശേഷം തിരിച്ച് ഹാർട്ടിലോട്ടും തിരിച്ച് ശ്വാസകോശത്തിലോട്ടും എത്തിച്ച് അതിനെ ഓക്സിജനേറ്റ് ചെയ്യുന്ന ജോലിയാണ് വെയിൻസിനുള്ളത്. വെരിക്കോസ് വെയിനിന്റെ പത്തോളജി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഈ സിസ്റ്റം മനസ്സിലാക്കണം, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരാൾ ശരീരത്തിലെ രക്തം ആർട്ടറി വഴി കോശങ്ങളിലെത്തുകയും ഈ കോശങ്ങളിൽ വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും എടുത്ത് സ്വീകരിച്ച ശേഷം ഈ രക്തം തിരിച്ച് വെയിൻ വഴി നമ്മൾ ശ്വാസകോശങ്ങളിലും ഹാർട്ടിലും എത്തുകയും അവിടുന്ന് ഓക്സിജനേറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ഹാർട്ട് എന്താ ചെയ്യുന്നത്, പമ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒഴുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, പമ്പിങ് വേണം, ഒരു ഫോഴ്സ് വേണം. അപ്പം ആർട്ടറിയിലുള്ള ബ്ലഡ് ആണെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്ത് കോശങ്ങളിൽ എത്തിക്കുന്നു. തിരിച്ച് ഹാർട്ടിലോട്ട് എങ്ങനെ പോകും, പമ്പിങ് വേറൊരെണ്ണം ഇല്ല. അപ്പം അതിന് എന്താണ് വരുന്നത് കിട്ടുന്നത്, നമ്മുടെ കാലിലെ മസിലുകളുടെ പ്രവർത്തനമാണ് ഒരു പമ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനാണ് കാഫ് മസിൽ പമ്പ് എന്ന് പറയും. നമുക്ക് നോക്കിയാൽ ഈ വെരിക്കോസ് വെയിൻ കാലുകളിൽ മാത്രമേ കാണുന്നുള്ളൂ, കൈകളിൽ വെരിക്കോസ് വെയിൻ നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലാണല്ലോ പ്രഷർ കൂടുതൽ വരുന്നത് എണീറ്റ് നിൽക്കുന്ന ആൾക്ക്. അപ്പം ഈ കാലിലെ മാംസപേശികൾ ചുരുങ്ങുകയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പമ്പിങ് ആക്ഷനാണ് ഈ വെയിനിൽ നിന്നും ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ടും ശ്വാസകോശത്തിലോട്ടും എത്തുന്നത്. ഇതിനെന്തെങ്കിലും പ്രവർത്തനക്ഷമത വന്നു കഴിഞ്ഞാൽ

0: വന്നു കഴിഞ്ഞാൽ പമ്പിങ് ആക്ഷൻ എന്തെങ്കിലും കുറഞ്ഞാൽ എന്തുപറ്റും, ബ്ലഡ് വെയിനുകളിൽ കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ. അപ്പം വെയിനിൽ എന്തുപറ്റുന്ന പ്രഷർ കുറവായിരിക്കും. സാധാരണ ഒരു വെയിനിലെ പ്രഷർ നമുക്കറിയാം, ഒരു നമ്മളൊരാളുടെ ബി പി എന്ന് പറയുന്നത് 128 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വെയിനിലെ പ്രഷർ ഒരു 10 or 20 മില്ലിമീറ്ററേ പാടുള്ളൂ. അതിനപ്പുറം പ്രഷർ നമുക്ക് താങ്ങാനുള്ള ശേഷി വെയിനുകൾക്കില്ല. അപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരാളെ എണീറ്റ് നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചു, അയാൾക്ക് നമുക്ക് എത്ര പ്രഷർ നമ്മൾ പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ മെർക്കുറി വെച്ചാണ്. അപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെയിനിലെ പ്രഷർ സ്വാഭാവികമായിട്ടും കാലിൻ്റെ താഴെ ഒരു 100 mm മെർക്കുറി പ്രഷറെങ്കിലും വരണം. പക്ഷേ അത് വരത്തില്ല. എന്തുകൊണ്ട് വരാത്തത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബ്ലഡിനെ അവിടെ തങ്ങി നിൽക്കാൻ കാഫ് മസിൽ പമ്പ് അനുവദിക്കുന്നില്ല. ഇതിനെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെയിൻ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്യുമ്പം പ്രഷർ കുറയും. എങ്ങാനും ഈ ഫ്ലോയിങ് മെക്കാനിസം കുറഞ്ഞു കിട്ടിയാലോ പ്രഷർ കൂടും. പ്രഷർ കൂടിയാൽ വെരിക്കോസ് വെയിൻ വരും. പിന്നെ കാഫ് മസിൽ പമ്പാണ് ഒരു ഫാക്ടർ. രണ്ട്, ഈ വെയിനുകൾക്കെല്ലാം വാൽവ് ഉണ്ട്. വെയിനുകൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് തൊലിയുടെ പുറത്തുള്ള വെയിൻ, ഇതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി ഉണ്ടാകുന്നത്. പിന്നെ രണ്ട്, മസിൽ കാലുകളുടെ ഉൾഭാഗത്തുകൂടി ബ്ലഡ് പോകുന്ന വെയിനുകൾ, അത് ഡീപ്പ് വെയിൻസ്. അവിടെ വാൽവ് ഇല്ല. പക്ഷേ ഈ തൊലിയിലൂടെ പോകുന്ന വെയിനുകളിൽ വാൽവ് ഉണ്ട്. എന്തിനാണ് ഈ വാൽവിൻ്റെ പ്രവർത്തനം? വാൽവ് ഉള്ളത് കൊണ്ട് ഈ ബ്ലഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അതായത് ഹാർട്ടിൻ്റെ ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. തിരിച്ച് ബ്ലഡ് നമ്മൾ എണീറ്റ് നിന്നാൽ തിരിച്ച് ബ്ലഡ് റിട്ടേൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ റിട്ടേൺ വരുന്ന ബ്ലഡിനെ വാൽവുകൾ തടഞ്ഞു നിർത്തുന്നു. ഈ വാൽവിൻ്റെ പ്രവർത്തനം പോയാലോ തിരിച്ച് വെയിൻ ലീക്ക് ചെയ്യും. അതാണ് അടുത്ത വരാനുള്ള ഏറ്റവും പ്രധാന കാരണം. പിന്നെ ഇതുകൂടാതെ നമുക്ക് അറിയാം, ബേസിക് പത്തോളജി വെരിക്കോസ് വെയിൻ്റെ എന്ന് പറഞ്ഞാൽ വെയിനകത്തെ പ്രഷർ കൂടുക എന്നുള്ളതാണ്. പ്രഷർ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളാണോ ഫാക്ടേഴ്സാണോ ഈ പ്രഷറിനെ കൂട്ടുന്നത് അതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കും. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കാരണങ്ങൾ കണ്ടു. അടുത്തൊരു കാരണം, വയറ്റിനകത്തുകൂടെയാണല്ലോ ഈ ബ്ലഡ് തിരിച്ചങ്ങ് പോകുന്നത്. വയറിനകത്ത് എന്തെങ്കിലും കാരണവശാൽ പ്രഷർ കൂടിയാൽ ഇപ്പോൾ വയറിനകത്ത് നീര് കെട്ടുവരാം, ഇപ്പോൾ ഗർഭിണികൾക്ക് കുഞ്ഞ് വളരുന്നു, പിന്നെ എന്തെങ്കിലും ട്യൂമർ ഉണ്ടാകുന്നു, ഇത്രയും കാരണങ്ങൾ കൊണ്ടും വയറിനകത്തെ പ്രഷർ കൂടുന്നു. അപ്പോൾ അവളെല്ലാം ഈ ബാക്ക് പ്രഷർ വന്ന് വെയിനിലെ പ്രഷർ കൂടുന്നു. ഇതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. വേറൊരു സംഭവം വരാം, അതായത് ഒരു എന്തെങ്കിലും അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ബെഡ്ഡിഡനായി കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പറ്റും? ഈ ഡീപ്പ് വെയിൻസ്, അതായത് കാലുകളുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള വെയിനുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ കിടക്കുന്നവരിലാകാം, ഈ കോവിഡ് ബാധിതരിൽ വരാം, അങ്ങനെ എന്തെങ്കിലും ക്ലോട്ടിങ് മെക്കാനിസം ഇറഗുലാരിറ്റി ഉള്ളവർക്കും ഡീപ്പ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഇങ്ങനെ ക്ലോട്ട് ചെയ്യുന്നവർക്ക് എന്ത് പറ്റും? ബ്ലഡ് പിന്നെ ഏതിലേ സഞ്ചരിക്കാം? തൊലിയുടെ സൂപ്പർഫിഷ്യൽ വെയിൻസ്, അതായത് ആ വെയിൻസ് വഴിയേ സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ നാൾ നമ്മൾ ചികിത്സ കഴിഞ്ഞ് പിന്നെയും ഈ ഡീപ്പ് വെയിൻസ് തുറന്നു കഴിയുമ്പോൾ ഈ എന്ത് പറ്റും? ഈ വാലുകളൊക്കെ തരാറിലാകും. അതും വെരിക്കോസ് വെയിൻ അടുത്ത പോസിബിലിറ്റിയാണ്.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: വെരിക്കോസ് വെയിൻ ഭൂരിഭാഗം കേസുകൾക്കും യാതൊരു ലക്ഷണവും വരത്തില്ല. നമ്മളെ രോഗികൾ അറിയത്ത പോലും ഇല്ല. ആകെ കാണുന്നത് ഈ വെയിൻ തടിച്ചു കിടക്കുന്നത്, അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ കാല് കഴപ്പ് തുടങ്ങും. അതാണ് ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണം, ആദ്യത്തെ ലക്ഷണം. കാല് കഴപ്പ് തുടങ്ങുമ്പോഴേ നമ്മൾ എന്തെങ്കിലും കാല് പൊക്കി വെച്ച് കിടക്കും. അപ്പം പലർക്കും അത് മാറും. അടുത്തതായി വരുന്നത് ഈ കുറേ നാൾ കഴിയുമ്പം ചികിത്സിക്കാതെ പോയി കഴിഞ്ഞാൽ കാല് കഴപ്പ് കൂടി കൂടി വരുന്നു. പിന്നെ വരുന്നത് കാലിന് നീര് വരും, നീര് വന്നു തുടങ്ങും. കുറച്ച് നാൾ കഴിയുമ്പം കാലിൽ നിറവ്യത്യാസം വന്നു തുടങ്ങും, ഒരുമാതിരി കറുത്ത നിറം വരും. അതിനുശേഷം നമുക്ക് ചൊറിച്ചിൽ തുടങ്ങും. ചൊറിച്ചിൽ തുടങ്ങി ചൊറിഞ്ഞ് പൊട്ടിക്കുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടി മുറിവുണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മുറിവ് ഉണങ്ങുകയില്ല. അപ്പം ഉണങ്ങാത്ത മുറിവുകളിലോട്ട് അവസാനം വരും. ഇത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ നീരടിച്ച കോശങ്ങളെല്ലാം എന്തെങ്കിലും എന്തോ ഒരു പ്രത്യേകതരം മന്തുകാല് പോലെയായി മാറും. പിന്നെ അത് തിരിച്ച് പഴയ സ്ഥിതി ആകാത്ത രീതിയിൽ കോശങ്ങൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഴയ സ്ഥിതി ആവുകയില്ല.
1: സർ, ഈ വെരിക്കോസ് വെയിൻ ഒരു പാരമ്പര്യ രോഗമായി നമുക്ക് കണക്കാക്കാനാവുമോ?
0: പാരമ്പര്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാൽവ് ആണ് ഈ വെയിനിന്റെ, നമുക്ക് പറയാം ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്ന പ്രധാന കാരണം വെയിനുള്ളിലെ പ്രഷർ കൂടുക. ഈ പ്രഷറിനെ കുറയ്ക്കാനുള്ള ഒരു ഫാക്ടർ എന്താണ്? വാൽവിന്റെ പ്രവർത്തനമാണ്. ഈ വാൽവിന്റെ പ്രവർത്തനം തകരാറിലാകുന്നതുമ്പോഴാണ് ഒരു വെരിക്കോസ് വെയിൻ വരാൻ ഒരു കാരണം. വാൽവിന് എങ്ങനെയാണ് പ്രവർത്തനം തകരാറിലാവുന്നത്? ചിലർക്ക് ജന്മനാ അതിൽ ഇലാസ്റ്റിൻ കൊളാജൻ ചില പ്രോട്ടീൻസ് ഉണ്ട്, ഇതിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വാൽവിൻ്റെ ബലം കുറയാം. അപ്പോൾ അങ്ങ് പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടിയ ചില അസുഖങ്ങൾ കാരണം ചിലരുടെ വാൽവിന് പാരമ്പര്യമായിട്ട് ബലം കുറവ് കാണാം. അങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് ചിലർക്ക് വെരിക്കോസ് വെയിൻ വരുന്നത്. പിന്നെ രണ്ടാമത്, ചിലർ ചെയ്യുന്ന ജോലി പാരമ്പര്യമായിട്ട് ഒരേ ജോലിയായിരിക്കും, ഒരേ കണക്കിന് നിന്ന് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പം ഒരു ചായ അടിക്കുന്നയാൾ, അയാളുടെ മകനും മക്കളും എല്ലാം ഒരേ കണക്കിന് നിന്ന്

0: ജോലി ചെയ്യുന്നവരാണ് ടീച്ചേഴ്സ്, സർജന്മാർ, ഇവരൊക്കെ ഒരേ കണക്കിന് നിന്ന് നിൽക്കുന്നവർക്കും ഈ വാലിന് തകരാറ് വരാം, വെയിൻ ബ്ലഡ് കെട്ടിക്കിടന്ന് വെരിക്കോസ് വെയിൻ സാധ്യതയുണ്ട്.
1: സർ, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾ ഇപ്പം ചികിത്സ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോക്കിങ്സ് കംപ്രഷൻസ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ്. കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് ആൾക്കാരത് അധികം പോപ്പുലർ അല്ലാത്തത്. എന്തായാലും കംപ്രഷൻ സ്റ്റോക്കിങ്സിൻ്റെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറമേ നല്ല ടൈറ്റായിട്ട് ചുറ്റുമ്പോൾ ഈ വെയിനിന് ബ്ലഡ് ഒരുപാട് വെയിൽ കളക്ട് ചെയ്തിരിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യും. പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ അങ്ങനെ കുറയും. അങ്ങനെ പ്രഷർ കുറയ്ക്കലാണ് ഈ കംപ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളെ നിൽക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ എന്തെങ്കിലും കാല് കഴപ്പുള്ളവർ നേരത്തെ തന്നെ സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാൻഡേജോ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കാല് കഴപ്പ് വന്നാൽ ഉടനെ പോയി കിടന്ന് കാല് പൊക്കി വെച്ച് കിടക്കുക. പിന്നെ എന്തെങ്കിലും അസുഖമായി ലോങ് ആയിട്ട് കിടക്കുമ്പോൾ സാധാരണ ഡോക്ടർമാരത് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ക്ലോട്ട് ചെയ്യാറ്. പിന്നെ അടുത്തതായി നമ്മൾ കണ്ടുവന്ന ഈ കോവിഡ് ബാധിതരിലെല്ലാം ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലുള്ളവർക്ക് എന്തെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൽ ശരിയാകാതെ വരുന്ന വെരിക്കോസ് വെയിൻസിനെ നമ്മൾ പിന്നെ ചെയ്യുന്നത് ഓപ്പറേഷൻ ആയിരുന്നു. ഇപ്പം അതിൻ്റെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ നൂതന ചികിത്സകൾ പലതും വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഓപ്പറേഷൻ്റെ തുല്യമായ ഇത് കിട്ടുന്ന സംഗതികൾ തന്നെയാണ്. അപ്പം നൂതന ചികിത്സകൾ, ഒന്ന് നമ്മൾ പിന്നെ ലേസർ കൊണ്ട് ഈ വെയിനിനെ നമ്മൾ എന്താ വെരിക്കോസിന് ചികിത്സ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള വെയിൻസ്, ഈ പ്രവർത്തനം നശിച്ച വെയിൻസിൻ്റെ ഇതിലൂടെ രക്തഓട്ടം തടസ്സപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ ബ്ലഡ് കൂടുതലും ഡീപ്പ് വെയിൻസിലൂടെ ഒഴുകി അങ്ങ് പോകും. തൊലിയിലുള്ള രക്തത്തിൽ ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ നമ്മൾ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസിലൂടെ വിടലാണ് ഓപ്പറേഷൻ കൊണ്ട് എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം പരമ്പരാഗതം നമ്മൾ ചെയ്തു വരുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിനുകളെല്ലാം തുടയിലെ ഒരു ഗ്രോയിൻ റീജിയനിൽ പോയി ചേരുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തെ നമ്മൾ പിന്നെ തടസ്സപ്പെടുത്തുന്നു, ഒരു കെട്ടിട്ട് അതിൻ്റെ ബ്രാഞ്ചസിനെ തടസ്സപ്പെടുത്തുന്നു, അതാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ഈ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റുന്നു. ഇപ്പം വെയിൻ്റെ മെയിൻ വാൽവ് വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊലിയിലുള്ള നീണ്ട ഞരമ്പ് പോയി ഗ്രോയിൻ റീജിയൻ, അതായത് തുടയിടുക്കിൻ്റെ ഭാഗത്ത് പോയി ഡീപ്പ് വെയിനിലോട്ട് കയറും. അവിടെ ഒരു വാൽവുണ്ട്, സഫീനോ ഫിമറൽ വാൽവ് എന്ന് പറയും. ഈ വാൽവിൻ്റെ തകരാറാണ് മെജോറിറ്റി ഓഫ് വെരിക്കോസ് വെയിനിൻ്റെ ഒരു കാരണം. അപ്പോൾ ആ വാൽവിൻ്റെ പ്രവർത്തനം നശിപ്പിച്ച് കിടക്കുന്ന സാധനത്തിനെ നമ്മൾ ഒബ്ലിറ്ററേറ്റ് ചെയ്യുകയാണ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെയിൻ അവിടെ കെട്ടി അത്രയും ഭാഗത്തിനെ മാറ്റും, അവിടെയുള്ള ബ്രാഞ്ചസും മാറ്റിക്കൊടുക്കും. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ അതുപോലെ തന്നെ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റും. ഇത് ഓപ്പറേഷൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വേദന ഉണ്ടാക്കും, പുറമെ ഇൻസിഷൻ വരും, അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനാണ് പുതിയ നൂതന ചികിത്സാ മാർഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവയെന്ന് പറഞ്ഞാൽ, ഒന്ന് ലേസർ രശ്മികൾ കൊണ്ട് ഇതിനെ ഈ വെയിനിനെ നശിപ്പിച്ച് കളയുന്നത്, അതായത് ഈ ലോങ് വെയിൻ, ഈ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള സഫീനസ് വെയിൻ എന്ന് പറയുന്നത് തുടയുടെ ഭാഗത്ത് വരുന്നതിനെ അതിനെ അന്ന് കരിച്ച് കളയുക. ഒരു പ്രോബ്, ലേസർ പ്രോബ് വെയിനകത്ത് കയറ്റിയിട്ട് വെയിനിനെ ചെറുതായിട്ട് കരിക്കുമ്പോൾ വെയിൻ അങ്ങ് ചൊട്ടിപ്പോകും. അപ്പം എന്ത് പറ്റും, ഈ വെയിൻ ഇതുവഴി ഈ ബ്ലഡ് ഇതുവഴി ഒഴുകാതെ ഡീപ്പ് വെയിൻസ് വഴി തിരിച്ച് വിടുന്നു. അതാണ് ലേസർ. രണ്ടാമത് RFA എന്ന് പറയുന്നത്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അത് റേഡിയോ ഫ്രീക്വൻസിയും പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷേ അത് ഒരു ചൂട് കൊണ്ടാണ്, ഇലക്ട്രിക് കറന്റ് കൊണ്ട് ചൂട് ഉൽപ്പാദിപ്പിച്ചാണ് വെയിനിനെ നശിപ്പിക്കുന്നത്. അതും ഒരു പ്രോബ് ഇതിനകത്തോട് കയറ്റിയിട്ട് ഈ തുടയ ഭാഗത്തെ വെയിനിനെ നശിപ്പിച്ച് കളയുന്നു. നശിപ്പിച്ചെന്ന് വെച്ചാൽ അതിനെ അടയ്ക്കുന്നു. അടച്ചു കഴിയുമ്പോൾ വെയിൻ ഈ ബ്ലഡ് പുറമേ ഒഴുകുന്ന ബ്ലഡിൻ്റെ ഇത് കുറയ്ക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതിന് പകരം ഒരു ഗ്ലൂ കൊണ്ട് ഒബ്ലിറ്ററേറ്റ്, എംബോളൈസേഷൻ എന്ന് പറയും, ഒരുതരം ഗ്ലൂ. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനസ്തേഷ്യ ഒന്നും വേണ്ട, നമുക്ക് നേരിട്ട് തന്നെ ഒരു പിന്നെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്, ഒരു പ്രോബ് കയറ്റി ഗ്ലൂ കൊണ്ട് ഇതിനെ അടയ്ക്കുക എന്നുള്ളതാണ്. ഈ മൂന്നാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ്. അപ്പോൾ ഈ ഗ്ലൂ ആണ് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതായത് ഒരു ദോഷം. ഈ സർജറിയാണ് ഏറ്റവും ചീപ്പ്, ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം സർജറി തന്നെയാണ്. മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും സർജറിയിലാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത്. എന്നാലും പുതിയ നൂതനമായ മാർഗങ്ങൾ ഉണ്ട്. പിന്നെ വേറൊരു പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോംസ് ക്ലീറോതെറാപ്പി എന്ന് പറയും, ഒരുതരം കെമിക്കൽ, അതായത് ഒരു ഡിറ്റർജൻ്റ് ആണ്, സോഡിയം ടെട്രാഡക്കൈൽ സൾഫേറ്റ് STD സൊല്യൂഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ഫോമാക്കും, ഫോമാക്കിയിട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ നമ്മൾ വെയിനകത്ത് കുത്തിവെക്കും. കുത്തിവെച്ചാലും ഈ വെയിനിനെ ഡിസ്ട്രോയ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പുറമേ ഒഴുകുന്ന ബ്ലഡിൻ്റെ കൂടുതൽ ബ്ലഡ് ഒഴുകുന്നതിനെ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസ് വഴി കടത്തിവിടാൻ നോക്കുന്നു. ഇതാണ് വെരിക്കോസിൻ്റെ ബേസിക് ചികിത്സ. പുറമേ ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഒഴുകുന്നതാണ് നമുക്ക് പത്തോളിയുടെ എല്ലാം.

0: കാരണം. അതിനെ വഴിതിരിച്ച് ഡീപ് വെയിൻസ് വഴിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുറമേയുള്ള വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അടുത്ത ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാതാക്കുന്ന ആന്റി കോയാഗുലൻസ്, ഹെപ്പാരിൻ, ആസ്പിറിൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്താണ് അതിനെ ചികിത്സിക്കുന്നത്. അത് കിടത്തി ചികിത്സ വേണ്ടി വരുന്ന, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. പിന്നെ ഉണങ്ങാത്ത മുറിവുകൾ, ഈ ഉണങ്ങാത്ത മുറിവുകളിൽ നമ്മൾ മിക്കവാറും ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്ത് മുറിവ് കൾച്ചർ ചെയ്ത് അതിനെ കുറച്ച ശേഷം മാത്രമേ പിന്നീട് വെരിക്കോസ് വെയിൻ ഓപ്പറേഷനിലോട്ട് പോകാനും പറ്റത്തുള്ളൂ. ഇതെല്ലാ ചികിത്സയും കൊണ്ട് 100% മെച്ചം ഒന്നും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഭൂരിഭാഗം ആൾക്കും നല്ലൊരു രീതിയിൽ അവരുടെ ജീവിത രീതി കൊണ്ടുപോകാൻ പറ്റും.
1: വെരിക്കോസ് വെയിൻ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. സ്വർണവില കൂടി. കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 120 രൂപ കൂടി 14,515 രൂപയ്ക്കും പവന് 960 രൂപ കൂടി 116,120 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: കാലാവസ്ഥ. കേരളത്തിൽ നാളെ വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയം 10:30 മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: ദർബാരി കാനഡ. ആ പേര് കേൾക്കുമ്പോഴേ ഭാവഗംഭീരതയും ദൈവികതയും ഓർമ്മയിലേക്ക് വരും. ആദ്യം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിന്നും ഉത്ഭവിച്ച ഈ രാഗം പിന്നീട് കർണാടക സംഗീതത്തിലേക്ക് മനോഹരമായി സംയോജിക്കപ്പെട്ടു. ഗൗരവവും ഗാംഭീര്യവും നിറഞ്ഞ ഈ രാഗം ഭക്തി, മൗനം, ശാന്തത എന്നിവയെ സംഗീതത്തിലൂടെ പ്രകടിപ്പിക്കുന്നു.

ദർബാരി എന്ന പേരിൽ തന്നെയാണ് അതിൻ്റെ രാജകീയതയുടെ പ്രതീതി. മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ ദർബാറിൽ സംഗീതജ്ഞനായ മിയാൻ താൻസൻ രൂപകൽപ്പന ചെയ്തെന്ന പരമ്പരാഗത വിശ്വാസം ഈ രാഗത്തിന് പ്രത്യേക മഹത്വം നൽകുന്നു. പ്രത്യേകിച്ച് നാരായണ തീർത്ഥർ രചിച്ച ഗോവർദ്ധനഗിരിധാര, പുരന്ദരദാസൻ്റെ ശ്രീകാന്ത എനഗിസ്തു എന്നിവ ഈ രാഗത്തിൻ്റെ

ആഴവും ഭക്തിരസവും മനോഹരമായി പ്രതിഫലിപ്പിക്കുന്ന കൃതികളാണ്. ജയദേവന്റെ അഷ്ടപതിയായ നന്ദതി ചന്ദനം ദർബാരിയുടെ ദുഃഖരംഗങ്ങളും വേദനയും അതിതീവ്രമായി ഉൾക്കൊള്ളുന്നു. ചലച്ചിത്ര സംഗീതത്തിലും ദർബാരി കാനഡയ്ക്ക് അതുല്യമായ സ്ഥാനമുണ്ട്. തമിഴിലെ പ്രശസ്ത ഭജൻ ശൈലിയെക്കുറിച്ച് പറയുമ്പോൾ മരുതമലൈ മാമണിയെ എന്ന പാട്ട് ഈ രാഗത്തിൻ്റെ ദൈവീക ഗാംഭീര്യത്തെ ആവിഷ്കരിക്കുന്നു. ഹിന്ദി സിനിമയിലെ സത്യം ശിവം സുന്ദരം എന്ന നിത്യഹരിത ഗാനം ദർബാരിയുടെ ശാന്തതയും ശൃംഗാരഭാവവും മനോഹരമായി ചേർന്നതിനെ ഒരു ഉദാഹരണമാണ്. ഇതിലൂടെ ഈ രാഗം ഭക്തിഗാനങ്ങളിലും ചലച്ചിത്ര ഗാനങ്ങളിലും ഒരുപോലെ ശാന്തിയും സൗന്ദര്യവും പകർന്നു നൽകുന്നതാണെന്ന് തെളിയുന്നു. കർണാടക സംഗീതത്തിൽ ദർബാരി കാനഡയ്ക്ക് തുല്യമായ രാഗമാണ് നടഭൈരവി. ആസ്വദിക്കാം ഈ രാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ 1992 പുറത്തിറങ്ങിയ റോജ എന്ന ചലച്ചിത്രത്തിൽ വൈരമുത്തുവിൻ്റെ വരികൾക്ക് AR റഹ്മാൻ ഈണം പകർന്ന് ഉണ്ണിമേനോനും സുജാത മോഹനും ചേർന്നാലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: రాగ పరిచయం.
1: రాగం
2: నళినకాంతి കർണാടക സംഗീതത്തിലെ അത്യന്തം മനോഹരവും ഉല്ലാസഭരിതവുമായ ഒരു രാഗമാണ് നളിനകാന്തി. ഈ രാഗത്തിൻ്റെ സ്വരക്രമം വക്ര സ്വഭാവമുള്ളതാണ്. ഈ രാഗം സന്തോഷം, ഭക്തി, ഉണർവ് എന്നിവ പ്രകടിപ്പിക്കാൻ ഏറെ അനുയോജ്യമാണ്. അതിൻ്റെ മൃദുവും ആകർഷകവുമായ സ്വരങ്ങൾ ശ്രോതാക്കളെ ആനന്ദത്തിലാഴ്ത്തുന്നു. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമവും രാഗവിസ്താരവും ശ്രദ്ധിക്കൂ.

ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ തിലക് കാമോദ് എന്ന രാഗവുമായി നളിനകാന്തിക്ക് ഏറെ സാമ്യമുണ്ട്. പ്രത്യേകിച്ച് ചില സ്വരപ്രയോഗങ്ങളും ഭാവവും തമ്മിൽ വളരെ അടുത്തതാണ്. സന്തോഷം, ആത്മവിശ്വാസം, ഭക്തി, ഉത്സാഹം എന്നിവയെ ഒരുപോലെ ആവിഷ്കരിക്കുന്ന ഈ രാഗം നൃത്ത സമാനവുമായ പ്രയോഗങ്ങളിലൂടെ ഗായകന്റെയും വാദ്യകലാകാരന്റെയും വൈഭവം മനോഹരമായി പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു. 29-ാം മേളകർത്താ രാഗമായ ശങ്കരാഭരണവുമായി ഈ രാഗത്തെ ബന്ധിപ്പിച്ചു കാണുന്നു. ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ത്യാഗരാജസ്വാമികളുടെ മനവ്യാലകിം എന്ന കൃതി ഏറെ പ്രശസ്തമാണ്. 1993 കലൈജ്ഞാൻ എന്ന ചിത്രത്തിൽ വാലിയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് KJ യേശുദാസും S. ജാനകിയും ചേർന്നാലപിച്ച എന്തൻ നെഞ്ചിൽ എന്ന ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

നളിനകാന്തി രാഗത്തിന്റെ തണലിൽ 1995 പുറത്തിറങ്ങിയ തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: രാഗ പരിചയം.
1: രാഗം
2: പീലു. കാഫി ധാട്ടിൽ ഉൾപ്പെടുന്ന പീലു ഒരു ലഘുശാസ്ത്രീയ ഹിന്ദുസ്ഥാനി രാഗമാണ്. ഇത് സാധാരണയായി മധ്യാന സമയത്ത് ആലപിക്കപ്പെടുന്നു. പ്രണയം, വിരഹം, മഴക്കാലത്തിൻ്റെ മൃദുലത എന്നിവയാണ് ഈ രാഗത്തിൻ്റെ മുഖ്യഭാവങ്ങൾ. പീലുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സ്വാതന്ത്ര്യവും ലാഘവവുമാണ്. കർശനമായ നിയമങ്ങളുള്ള പല രാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മിശ്ര പീലു രൂപത്തിൽ ഇത് 12 സ്വരങ്ങളും ഉപയോഗിക്കാൻ അനുവദിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സംഗീതം വളരെ ഭാവസമ്പന്നവും ഹൃദയസ്പർശിയുമാണ്. പീലു പ്രധാനമായും തുമ്രി, ദാദ്ര, ഭജൻ പോലുള്ള ലഘുശാസ്ത്രീയ രൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നു. കർണാടക സംഗീത പദ്ധതിയിൽ പീലു എന്ന രാഗത്തിനെ കാപ്പി എന്ന രാഗത്തിന് തുല്യമായാണ് കണക്കാക്കപ്പെടുന്നത്. കാപ്പി എന്ന രാഗത്തിനെ സമശ്രുതിയിൽ നിന്ന്, അതായത് അടിസ്ഥാന ശ്രുതിയിൽ നിന്നും മധ്യമ ശ്രുതിയിലേക്ക്, അതായത് മാ ഷഡ്ജമാക്കി കാപ്പി എന്ന രാഗത്തിനെ പാടിയോ വായിച്ചോ പീലു എന്ന രാഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സമശ്രുതിയിൽ ശ്രുതി ചേർത്ത

ശേഷം മധ്യമം ഷഡ്ജമാക്കി കാപ്പി എന്ന രാഗത്തിനെ പീലു എന്ന രാഗത്തിൻ്റെ ഭാവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിധത്തിലുള്ള ഒരു വയലിൻ ആലാപനം ശ്രദ്ധിക്കൂ.

0: പ്രണയം, വിരഹം, ഭക്തി, പ്രത്യേകിച്ച് രാധാകൃഷ്ണ ഭാവങ്ങൾ എന്നിവ വളരെ മനോഹരമായി ഈ രാഗത്തിൽ പ്രകടമാക്കപ്പെടുന്നു.
1: രാഗപരിചയം.
2: രാഗം.
0: ജയ് ജയ്വന്തി. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിൽ അത്യന്തം മനോഹരവും സങ്കീർണവുമായ മറ്റൊരു രാഗമാണ് ജയ് ജയ്വന്തി. ഇത് കമാച്ച് ധാട്ടിൽ ഉൾപ്പെടുന്നു. സാധാരണയായി ഈ രാഗം രാത്രിയുടെ രണ്ടാം പകുതിയിൽ ആലപിക്കപ്പെടുന്നു. ഈ രാഗത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഗാന്ധാരം, നിഷാദം എന്നീ സ്വരങ്ങളുടെ രണ്ട് രൂപങ്ങളും ഉപയോഗിക്കുന്നു എന്നത്. ഇതിലൂടെ രാഗത്തിനെ വൈവിധ്യമാർന്ന ശബ്ദ സൗന്ദര്യം ലഭിക്കുന്നു. ഈ സ്വരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഗായകനോ വാദകനോ നല്ല പരിശീലനവും പരിചയവും ഉണ്ടാകണം. ഇത് ഒരു ഔടവ സമ്പൂർണ്ണ വക്രരാഗമാണ്. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. കൂടാതെ സഞ്ചാരം വക്ര സ്വഭാവത്തിലാണ്. ഈ രാഗത്തിൻ്റെ വാദി സംവാദി സ്വരങ്ങൾ യഥാക്രമം ഋഷഭവും പഞ്ചമവുമാണ്. ഈ രാഗം പല രാഗങ്ങളുടെ സ്വഭാവങ്ങൾ ചേർന്നതാണ്. പ്രത്യേകിച്ച് ബിൽവാൾ, സൂറത്ത്, ദേശ് എന്നീ രാഗങ്ങളുടെ സ്വാധീനം ജയ് ജയ്വന്തിയിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇത് അവതരിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധയും നൈപുണ്യവും ആവശ്യമാണ്. പീലു, ജയ് ജയ്വന്തി രാഗങ്ങളുടെ സമ്മിശ്ര ഭാവങ്ങൾ ഇണങ്ങിച്ചേർന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ് മിശ്രഗാര. ഈ രാഗത്തിൻ്റെ തണലിൽ ചിട്ടപ്പെടുത്തിയ ഒരു നിത്യഹരിത ഗാനമാണ് ഒരു കൊച്ചു സ്വപ്നത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ട്.

ആസ്വദിക്കാം. 1976 പുറത്തിറങ്ങിയ തറവാട്ടമ്മ എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം പകർന്ന് S ജാനകി ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ

0: രാഗ പരിചയം.
1: രാഗം.
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി.

0: അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
1: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ

ആകാശവാണി തൃശൂർ FM 101.1 MHz. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി.
1: സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ.
2: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നമുക്ക് ആരംഭിക്കാം. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ ആണ്. സ്വാഗതം മാഡം.
3: നമസ്കാരം.
2: ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതാണല്ലോ. സ്ത്രീകളുടെ പ്രത്യേക ശാരീരിക ഘടന കൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നൊന്ന് പറയാമോ?
3: സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വരാവുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്ത്രീകളുടെ ആ ഒരു ശാരീരിക ഘടനയും അവരുടെ ജീവിത രീതിയും അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള വ്യത്യാസങ്ങളും കാരണം ചില പ്രത്യേക അസുഖങ്ങളും രോഗങ്ങളും അവർക്കുണ്ടാകാനിടയുണ്ട്. പ്രത്യേകിച്ച് ആർത്തവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഒന്നെങ്കിൽ ആർത്തവം കൃത്യമില്ലാതെ വരിക, 3-4 മാസം കൂടുമ്പോൾ ആർത്തവം വരിക, അല്ലെങ്കിൽ ആർത്തവ സമയത്ത് ബ്ലീഡിങ് കുറയുക, അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം ആർത്തവ സമയത്ത് ഉണ്ടാകുക, അമിതമായ വേദനയുണ്ടാകുക, ഇവയൊക്കെയാണ് ആർത്തവവുമായി ബന്ധപ്പെട്ട് സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ. പിന്നെ മറ്റൊന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ്. മൂത്രം ചുടിച്ചിൽ എന്നൊക്കെ പറയുന്ന മൂത്രത്തിൽ വരാവുന്ന പഴുപ്പും അണുക്കളും ഒക്കെ വരാവുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആ ശരീരഘടനയുടെ പ്രത്യേകത കൊണ്ട് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെയൊക്കെ കൂടുതൽ കാണാൻ സാധ്യതയുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ക്യാൻസർ അതുപോലുള്ള രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്യാൻസേഴ്സിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ എപ്പോഴും കൂടുതൽ.

0: ായി കാണാൻ സാധ്യതയുള്ളത്. പിന്നെ മറ്റ് അനവധി രോഗലക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ആർത്തവ ക്രമക്കേടുകൾ, അമിതമായ വണ്ണം, അമിതമായ രോമ വളർച്ച, ഇത്തരം പ്രശ്നങ്ങൾ ഈ പോളിസിസ്റ്റിക് ഒവേറിയോട് ബന്ധപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട്.
1: അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ സ്ത്രീകളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയാം. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് പറയാമോ?
2: ഞാൻ ലീന, തിരുവനന്തപുരത്തു നിന്നാണ്.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
2: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
2: മാഡം, ഞാൻ എനിക്ക് ഈ എന്താ പറയുന്നത്, പീരീഡ്സിന്റെ സമയത്തെല്ലാം ഈ കാല്, വലത് കാല് നല്ല പെയിനാണ്. എന്നിട്ട് എടുക്കാൻ, കാലെടുത്ത് നടക്കാൻ വയ്യാത്ത ഒരു വേദന തോന്നാറുണ്ട്. കാലിങ്ങോട്ട് മൂവ് ചെയ്യിക്കാനേ പറ്റുന്നില്ല. ഒരു ഫസ്റ്റ് ഡേ മാത്രം ശരിക്കും വയറുവേദനയായിട്ടാണ് അത് തുടങ്ങുന്നത്. തുടങ്ങിയിട്ട് ഇത് കാലിലോട്ട്, ഈ വലത് കാലിലേക്ക് ഈ പെയിൻ അങ്ങോട്ട് ഇറങ്ങുന്നു. നല്ല വേദന. പിന്നെ ഇപ്പോ ഇതിപ്പോ ഒരു 6-7 മാസം കൊണ്ട് അങ്ങനെ തുടങ്ങി. പിന്നെ ഇപ്പൊ മുട്ടിന് ഭയങ്കര വേദനയാണ്. മുട്ടിന്, വലത് കാലിന്റെ മുട്ടിന് മാത്രം, നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഒക്കെ ഒരു പെയിൻ ഉണ്ട്. അതെന്തെങ്കിലും, എനിക്ക് ഹീമോഗ്ലോബിൻ ഓൾറെഡി കുറവാണ്. ഞാൻ ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടിട്ട് ഒത്തിരി അയണൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അതിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ വരുന്നേ?
0: പീരീഡ് സമയത്ത് മാത്രമേ വേദനയുള്ളോ?
2: ഈ വലത് കാലത്ത് ഇറങ്ങുന്ന വേദന പീരീഡ് സമയത്താണ്. അത് കാല് ഫുൾ വേദനയാണ്. മേലിൽ നിന്ന് താഴെ അറ്റം വരേക്കും വേദനയാണ്. അല്ലാണ്ട് മുട്ട് വേദന ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ വലത് കാല് മുട്ട് ഒരു പിടുത്തമുണ്ട്. കയറുമ്പോഴല്ല, ഇറങ്ങുമ്പോഴേ. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാ മുട്ടിന് വേദന.
0: പക്ഷെ
2: ഇടത് കാലിന് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വലത് കാല് മാത്രം.
0: ശരി ശരി. അപ്പോൾ ശരിക്കും പീരീഡിന്റെ സമയത്ത്, പീരീഡിന്റെ സമയത്ത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കാം. കുറച്ച് രക്തസ്രാവം കൂടുതലായിരിക്കും, ബ്ലീഡിംഗ് കുറച്ച് കൂടുതൽ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ
2: 2 ഡേയ്സ് കുറച്ച് ബ്ലീഡിംഗ് ഉണ്ട്.
0: അതെ അതെ, അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഹീമോഗ്ലോബിൻ ഇങ്ങനെ കുറയുന്നത്, വിളർച്ച അല്ലെങ്കിൽ അനീമിയ വരുന്നത്, രക്തക്കുറവ് വരുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ട് ശരി ശരി. പിന്നെ വേദന എന്താന്ന് വെച്ചാല് ഒന്ന് നോക്കണം. യൂട്രസിന്റെ ഒരു സ്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം യൂട്രസിന് എന്തെങ്കിലും വീക്കമോ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകളോ വല്ലതും ഉള്ള, പ്രത്യേകിച്ച് അണ്ടാശയത്തിൽ, നമ്മൾ ഓവറി എന്ന് പറയുമല്ലോ, ഓവറിയിൽ എന്തെങ്കിലും മുഴകളൊക്കെ, അതെ, ഓവറിയിൽ എന്തെങ്കിലും മുഴകളുള്ളവരാണെങ്കിൽ സിസ്റ്റൊക്കെ വരാം. ഓവറിയിൽ ചില ടൈപ്പ് ഓഫ് സിസ്റ്റുകളൊക്കെ വരുന്നവർക്ക് ഇതുപോലെ പീരീഡ് സമയത്ത് നടുവേദന, കൈകാല് കഴപ്പ്, കൈകാലുകൾക്ക് വേദന വരാൻ സാധ്യത ഈ ഓവറി സിസ്റ്റം ഉള്ളവർക്ക് വളരെ കൂടുതലാണ്. കാരണം ഓവറി,
2: അല്ലല്ല,
0: അതാ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്, ഓവറിയിലെ സിസ്റ്റം ഉള്ളവർക്ക് കാലിലേക്ക് വേദന വരാൻ സാധ്യതയുണ്ട്. ആ ഞരമ്പുകളുടെയൊക്കെ രീതിയുണ്ട്, അതാണ്. അതുകൊണ്ട് എന്തായാലും അതൊന്ന് നോക്കണം. പിന്നെ ഒന്നുള്ളത്, നമുക്ക് അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ മുട്ടുവേദനയും കാലുവേദനയും ഇതെല്ലാം കൂടുതലായിട്ട് വരാം. പിന്നെന്നുള്ളത്
2: രക്തക്കുറവ്,
0: കുഴപ്പമില്ല. പിന്നെ കാൽസ്യത്തിന്റെ കുറവ് ശരീരത്ത് നമുക്കൊരു 40-45 വയസ്സ് കഴിയുമ്പോൾ വന്നു തുടങ്ങാം, കാൽസ്യത്തിന്റെ കുറവൊക്കെ. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് കാലുവേദനയും എല്ലിന്റെ വേദനകൾക്കൊക്കെ കാരണമാകാറുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഈ പറഞ്ഞ പോലെ രക്തക്കുറവ് ഒന്ന് പരിഹരിച്ച് വെക്കണം. നല്ലൊരു സ്കാൻ യൂട്രസിന്റെ ഓവറിയുടെ ഒന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ത് പ്രശ്നമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിഷ്യൻ ഡോക്ടറെ കാണിക്കണം, എന്തുകൊണ്ടാണ് കാലുവേദന അല്ലെങ്കിൽ മുട്ടുവേദന എന്നൊക്കെ ഉള്ളത് കാണിക്കണം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ശ്രോതാവ് പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ആർത്തവത്തിന് മുന്നേ ബ്രസ്റ്റിനുണ്ടാകുന്ന വേദന, തൊടാൻ പറ്റാത്ത അത്ര വേദന ഉണ്ടാകുന്നതായിട്ട് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമാണോ?
0: അതെ അതെ, വരാം. കാരണം പ്രത്യേകിച്ച് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് നമ്മൾ പറയും, PMS എന്ന് പറയുന്നത് കൗമാരക്കാരിലും അതുപോലെ തന്നെ 40-50 ഇടയ്ക്കുള്ള പ്രായം, ആർത്തവ വിരാമം വരുന്നൊരു പ്രായമാണല്ലോ 40-55 ഇടയ്ക്ക് മെനോപോസ് ആവുന്ന പ്രായം, ഈ രണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ PMS ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഏത് കാലഘട്ടത്തിലും വരാം. അപ്പൊ PMS എന്ന് പറയുമ്പോൾ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഉള്ളവർക്കാണ് ഭയങ്കരമായ ബ്രസ്റ്റ് പെയിന്, അല്ലെങ്കിൽ പീരീഡ്സിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ തൊട്ടു മുമ്പ് നല്ല വേദന വരിക, ശരീരത്തിലൊക്കെ നീര് വെച്ച പോലത്തെ ഫീലിംഗ്, തലവേദന വരുന്നു, നമുക്ക് മറ്റു ശാരീരിക പ്രശ്നങ്ങൾ ഓക്കാനും, ഛർദി, ഇങ്ങനെ കുറേ അസ്വസ്ഥതകൾ, ഉറക്കമില്ലായ്മ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഈ ഒരു PMS ഉള്ളവർക്കാണ്. പിന്നെ PMS അല്ലാണ്ട് തന്നെ ചിലർക്ക് പീരീഡ്സിന്റെ സമയത്ത് ചെറിയൊരു ബ്രസ്റ്റ് പെയിന്, അത് ചെറിയ രീതിയിലായിരിക്കും. നമുക്ക് മരുന്നൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയണ്ടത്, ഒരു 1-2 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു ബ്രസ്റ്റിന്റെ പെയിന്, അങ്ങനെ ചെറിയ ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ വന്ന് പീരീഡ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം കംപ്ലീറ്റ്ലി അങ്ങ് പോവും. അത് നോർമലാണ്, അത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് വരുന്ന ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത്.
1: ഇതിന് ചികിത്സ ആവശ്യമുണ്ടോ?
0: അതാ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ ഒരു നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നില്ല, എല്ലാ പീരീഡ്സും ആകുമ്പോൾ ഭയങ്കര വേദന, വേദന

0: കാരണം നമ്മൾ ഒരുപാട് വേദന സംഹാരികൾ കഴിക്കേണ്ടി വരുന്നു, സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ബ്ലൗസ് ഇടാൻ തന്നെ വയ്യ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അതിനെ ബേസ് ചെയ്തുള്ള പരിശോധനകളും ആവശ്യമാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: റഹീമ.
1: സംസാരിച്ചോളൂ
2: ഡോക്ടർ. എനിക്ക് പിന്നെ എന്തെങ്കിലും വലുതായിട്ട് ഭക്ഷണമൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ എന്റെ വയറ് വന്നങ്ങ് വീർക്കുക, വയറ് വന്ന് വീർത്തിട്ട് പിന്നെ എനിക്ക് നടക്കാനോ ഒരു ജോലി ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. എനിക്ക് തട്ട് കടയാണ്.
0: അപ്പൊ എനിക്ക്
2: കാലില് ഒരു കാലില് ഒരു മുറിവ് വന്നിട്ട് ഒരു 6 മാസം കൊണ്ട് ഞാൻ അതിന്റെ ചികിത്സയിലാണ്. അപ്പൊ ഗുളിയെല്ലാം കൂടെ ഒരു 10-28 ഗുളിയുണ്ട്, എല്ലാം ആന്റിബയോട്ടിക്കാ.
0: അപ്പൊ
2: വീട്ടിലും ആരുമില്ല, തന്നെ ഉള്ളൂ. അപ്പൊ എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങ് അണച്ചണച്ചണച്ച.
0: പ്രായമായി?
2: വയറിന്റെ 65 വയസ്സ്.
0: ആ ശരി ശരി. ഓക്കെ ഓക്കെ. പീരീഡ്സ് ഒക്കെ നിന്നായിരുന്നല്ലേ?
2: നിന്നിട്ട് 10 വർഷത്തോളമായി.
0: ഓക്കെ ഓക്കെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് പീരീഡ് നിന്ന് കഴിയുമ്പോ സ്ത്രീകൾക്ക് പൊതുവേ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതൽ അടിയും. അത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് വയറില്, കയ്യില്, കാലിലൊക്കെ ആയിരിക്കും, ബ്രസ്റ്റിലൊക്കെ ആയിരിക്കും ഈ കൊഴുപ്പ് വന്ന് അടിയുന്നത്. അപ്പൊ ഇത് തന്നെ നമുക്ക് വയറിങ്ങനെ വെച്ച പോലെയും വയറ് വീർത്ത പോലെയും തോന്നാനുള്ള ഒരു ഇടയുണ്ടാക്കും. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അസിഡിറ്റി, ഗ്യാസ് എന്നൊക്കെ പറയത്തില്ലേ, ഗ്യാസ്, ദഹനക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് പല പല ഇതെല്ലാം ഈ സമയത്ത് വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് സാധാരണ 40 വയസ്സിലൊക്കെ ഉള്ളതിനേക്കാൾ ഈ സമയത്ത് നമുക്കത് വരാനുള്ള സാധ്യത കൂടുതലാണ്.
2: പിന്നെ സ്കാൻ ചെയ്ത് നോക്കണോ ഡോക്ടറെ?
0: വയറ് ഒത്തിരി വീർപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് കൊടല് അതെ അതെ. പിന്നെ നമുക്കൊരു ആർത്തവം നിന്ന് കഴിഞ്ഞിട്ട്, പീരീഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും കൊടലിന്റെയും മറ്റവയവങ്ങളുടെയും, ലിവർ അങ്ങനെയൊക്കെ പറഞ്ഞ മറ്റവയവങ്ങളുണ്ടല്ലോ, ഇത്തരം അവയവങ്ങളുടെയും അതോടൊപ്പം തന്നെ യൂട്രസിന്റെയും എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. വയറിന്റെ മൊത്തത്തിലുള്ള ഒരു സ്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു റഹീമ ഇത്രയും ഗുളിക കഴിക്കുന്നോണ്ടായിരിക്കാം, ആ ഗുളികയിൽ പലതും ചിലപ്പോൾ അസിഡിറ്റിയും ഗ്യാസും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വയറു വീർപ്പും ക്ഷീണവും അസ്വസ്ഥതയൊക്കെ തോന്നുന്നത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പൊതുവിൽ ഇപ്പോൾ ആർത്തവ ആരംഭം നേരത്തെയാണല്ലോ. പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ നേരത്തെ ഒരു ഏർലി പ്യൂബർട്ടി എല്ലാവരും ഇപ്പം പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പെൺകുട്ടികൾക്ക് കൂടുതലായിരിക്കും. ചെറിയ പ്രായത്തിലെ ആർത്തവ ശുചിത്വം പാലിക്കേണ്ടി വരുന്നു. പക്ഷെ കുട്ടികൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാതെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: അതെ, ഇപ്പൊ കുട്ടികൾക്ക് വളരെ നേരത്തെയാണ് പീരീഡ്സ് വരുന്നത്. അതൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ അവരുടെ ആഹാര രീതികള്, വ്യായാമമില്ലാത്ത ജീവിത രീതികളാണ് കുട്ടികളുടെ. പിന്നെ ഒരുപാട് അങ്ങനെയുള്ള ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എങ്കിലും ഒരു 9-10 വയസ്സാകുമ്പോഴേ പീരീഡ്സ് തുടങ്ങുന്ന കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ ആ ഒരു പ്രായത്തിൽ അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു പൂർണ്ണമായ ശാരീരിക വളർച്ചയോ ഒരു മാനസിക വളർച്ചയോ ഒന്നും തന്നെ അവർക്ക് വന്നിട്ടുണ്ടാവത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഈ പീരീഡ്സ് വരുന്നത്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആർത്തവ ശുചിത്വത്തിന് ഒരു പ്രാധാന്യം അറിയത്തില്ല അവർക്ക്. അപ്പൊ പ്രധാനമായിട്ട് അമ്മയ്ക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്, കൗൺസിലേഴ്സിന്, ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഇവർക്ക് എന്താണ് മെൻസ്ട്രൽ ഹൈജീന്, എന്താണ് ഈ മെൻസ്ട്രൽ ഹൈജീന്റെ പ്രാധാന്യം എന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആർത്തവ ശുചിത്വം എന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് പീരീഡ്സിന്റെ സമയത്ത് 2 നേരം ഒന്ന് കുളിക്കാൻ നോക്കണം കുട്ടികള്. പിന്നെ ആ യോനി ഭാഗമൊക്കെ വൃത്തിയായിട്ട് കഴുകണം. കാരണം ബ്ലഡൊക്കെ പറ്റി ചെന്നിട്ട് പലപ്പോഴും കുട്ടികൾ വരാറുള്ളത് ഇങ്ങനെ അവർക്ക് അവിടെ തൊടാനും പോലും ഇഷ്ടമല്ല, ബ്ലഡ് കാണുന്നതേ ദേഷ്യമാണ് അങ്ങനെ. അപ്പൊ ഈ ബ്ലഡ് ഇരുന്ന് പഴകിയൊക്കെ ഇരുന്നിട്ട് പിന്നെ അത് അണുബാധയൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് നമ്മൾ ഒരു നേരമെങ്കിലും വൃത്തിയായിട്ട് കഴുകണം. അതേപോലെ തന്നെ പാഡായാലും മെൻസ്ട്രൽ കപ്പായാലും എന്താ അവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ഇപ്പൊ പാഡാണെന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള പാഡുകളായിരിക്കണം, സാനിറ്ററി പാഡുകളായിരിക്കണം. പാടൊരു എവരി ഒരു 4-6 hours മാറ്റണം. എസ്പെഷ്യലി നല്ലോണം രക്തം പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 4 മണിക്കൂർ ഇടവിട്ട് പാഡ് മാറ്റുന്നത് നല്ലതാണ്. അതുപോലെ ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം. ഒരു 2 മണിക്കൂർ ഇടവിട്ട്, 2 അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും ഇടവിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറയണം. പിന്നെ ആ ഭാഗത്തുള്ള രോമവളർച്ചയൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി സൂക്ഷിക്കണം. അതുപോലെ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളും ആ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും വൃത്തിയുള്ളതായിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചാൽ തന്നെ ആർത്തവ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു രീതിയിൽ പാലിക്കാൻ പറ്റും. അതുപോലെ തന്നെ അണുബാധകൾ വഴാതിരിക്കാൻ നല്ലതായിരിക്കും. അടിവസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വൃത്തിയായിട്ട് കഴുകണം. കഴുകി ചെറുതായിട്ട് വെയിലത്തിട്ട് ഉണക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കപ്പ് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് വെക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നല്ല വൃത്തിയുള്ള കൈകളായിരിക്കണം. അത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അണുബാധകള്, രോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ
1: ഡോക്ടർ, ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്?
3: ഞാൻ കൊല്ലത്ത്

0: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
1: ആ പറഞ്ഞോളൂ.
2: 2015 യൂട്രസ് എടുത്തതാ.
1: ആ ശരി ശരി.
2: ആ എനിക്ക് പിന്നീട് കുറെ നാളായിട്ട് പിന്നെ ഡയറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ഈ സർജറി നടത്തിയ ഡോക്ടറെ തന്നെ ചെന്ന് കണ്ട് സംസാരിച്ച് സ്കാൻ ചെയ്ത് ഇതിനകത്ത് ഉള്ളിനെടുത്ത് ചെയ്ത്. അപ്പൊ അതിൽ കുഴപ്പമൊന്നുമില്ല, സ്കാനിങ്ങിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കൂടുതലായിട്ടില്ല, കുറച്ച് കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ശരീരം ഒരുപാട് ഒത്തിരി അങ്ങ് ക്ഷയിച്ച് ക്ഷയിച്ച് വരിക. ആരോഗ്യം ഇല്ലാത്തൊന്നും ജോലിയൊന്നും ചെയ്യാനും പറ്റത്തില്ല, എന്നാ ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അവർക്ക് ഇത് പോലെയാണ്. പിന്നെ ഈ പണ്ട് തൊട്ടേ ഒന്ന് ഇടയ്ക്ക് പഴുപ്പ് പോലെ പുറത്തുള്ള ഒട്ടുകാലി പോലെ മാറുന്നില്ല. അപ്പം പണ്ടൊക്കെ നമുക്ക് വരുന്ന പിന്നെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചേക്കാതെ ഇപ്പോഴും ഉണ്ടെന്ന്.
1: ആ ശരി ശരി. ബ്രസ്റ്റ് ചെയ്യുന്നില്ലേ പറഞ്ഞേ? ഇടത്തെ ബ്രസ്റ്റ്?
2: അത് ബ്രസ്റ്റ് ചെയ്യുന്നു.
1: ആ ശരി ശരി. അപ്പൊ നമുക്ക് ഈ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ചെറിയൊരു വൈറ്റ് ഡിസ്ചാർജ്, നമ്മൾ എന്താ പറയണ്ട, ഒരു തൈരിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലുള്ള ചെറിയൊരു ഡിസ്ചാർജ് സാധാരണ സ്ത്രീകൾക്ക് വരാം. പക്ഷേ സാധാരണ ഇപ്പം പിന്നെ യൂട്രസ് റിമൂവ് ചെയ്ത ആളുകൾ, അതേപോലെ തന്നെ മെൻസസ് നിന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഈ ഡിസ്ചാർജ് കുറവായിരിക്കും, കൂടുതലായിരിക്കത്തില്ല, എപ്പോഴും കുറഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ ഉള്ളിൽ നിന്നിപ്പം ടെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞല്ലോ, സ്മിയർ ടെസ്റ്റ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. അത് യൂട്രസ് എടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു വോൾട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു തയ്ച്ചു കഴിയുമ്പോൾ ഉള്ളൊരു സ്ഥലം, അവിടെ നിന്നാണ് അവർ ഈ സ്മിയർ ടെസ്റ്റ് എടുക്കുന്നത്. അതെടുത്ത് അതിൽ അറിയാൻ പറ്റും നമുക്കിപ്പം യൂട്രസ് എടുത്തു കഴിഞ്ഞുള്ള ആ ഭാഗത്ത് വല്ല ക്യാൻസറോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ വന്നുകൂടുകയില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം അതിൽ അറിയാൻ പറ്റും. പിന്നെ സ്കാനും നോക്കിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആയിരിക്കും, അതായത് നമുക്കിപ്പം ഫംഗൽ ഇൻഫെക്ഷൻ, പൂപ്പൽ ബാധകൾ വരാം, ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. അപ്പോൾ ഉള്ളിൽ നിന്നൊരു സ്വാപ് കൾച്ചർ എന്ന് പറയും, നമ്മളിപ്പം എന്താ പറയണ്ടേ മറ്റേ മുറിവിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ ഒരു കൾച്ചർ എടുക്കാറുണ്ട്. അങ്ങനെ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അണുബാധകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ മിക്കവാറും ഈ ഡിസ്ചാർജ് അങ്ങ് കുറയാനും നിൽക്കാനുമായിരിക്കും സാധ്യതയുള്ളത്. അപ്പോൾ ഡിസ്ചാർജിൻ്റെ കാര്യം അത്ര യൂട്രസ് എടുത്ത ആളായതുകൊണ്ട് അത്ര ഭയക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ശരീരം മെലിയുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒന്ന്, നമ്മൾ പ്രായം കൂടെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഡയബറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡയബറ്റീസ് നമ്മളിപ്പം ഭയങ്കര ഡയബറ്റീസിന്റെ ഒരു നല്ല കൺട്രോൾ ആവശ്യമാണ്. പ്രമേഹം, നമുക്ക് പ്രമേഹ രോഗികളാകുമ്പോൾ പലപ്പോഴും പലരും ആദ്യം മെലിയുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് പ്രമേഹം ഒരു ലക്ഷണം പലർക്കും വരാറുണ്ട്. തുടക്കമാണെങ്കിലും അത് നല്ലോണം ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ തൈറോയിഡിന്റെയും കൂടെ നോക്കുന്നത് നല്ലതാണ്. തൈറോയിഡ് കൂടി നിൽക്കുമ്പോഴും
2: ചെയ്യുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ. തൈറോയിഡ് കൂടുതൽ കൂടി നിൽക്കുമ്പോഴും അമിതമായിട്ട് ആ ശരി ശരി ശരി ആയിക്കോട്ടെ. നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തൈറോയിഡ് ഇല്ല, പ്രഷർ ഇല്ല, ഷുഗർ ഉണ്ടതില്ല,
2: പിന്നെ
1: ബാക്കി യൂട്രസിന്റെ അതിന്റെ വയറിന്റെ എല്ലാം സ്കാൻ നോക്കി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മെലിയുന്ന വലിയൊരു തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പ്രായമാവും തോറും എല്ലിന്റെ തേയ്മാനം വന്നു തുടങ്ങും സ്ത്രീകൾക്ക്. എസ്പെഷ്യലി യൂട്രസ് എടുത്തവരും ഓവറിയൊക്കെ എടുത്തവരാകുമ്പോൾ എല്ലിന്റെ തേയ്മാനം കൂടുതലായിരിക്കും. അപ്പം തന്നെ പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മൾ പ്രായമായ ഒരു 65-70 വയസ്സുള്ള അമ്മമാർ നല്ല മെലിയുന്ന കാണാറുണ്ടല്ലോ. പിന്നെ നമ്മുടെ ശരീരത്തെ ഫാറ്റ് കുറയും, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങും, അതെല്ലാം ഹോർമോണിന്റെ കുറവ് കൊണ്ട് വരുന്ന, അപ്പം അങ്ങനെയും മെലിയാം. അപ്പം മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ മെലിയുന്നതിന് നമ്മൾ ശരിക്കും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ബ്രസ്റ്റിലെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിലെ വെള്ളം പോലെ വരുന്ന സെക്രീഷൻസ് അതൊന്ന് നോക്കണം. കാരണം ബ്രസ്റ്റിൽ നിന്ന് വരുന്ന എന്ത് ദ്രാവകങ്ങളായാലും നമ്മളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രായമായാലും നമ്മൾ നോക്കുന്നത് നല്ലതാണ്. അത് ചിലപ്പോൾ ഹോർമോൺ വ്യത്യാസങ്ങൾ, പ്രൊലാക്റ്റിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോണൊക്കെ കൂടി നിന്നാൽ ചിലപ്പം ബ്രസ്റ്റിൽ നിന്ന് സെക്രീഷൻസ് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ബ്രസ്റ്റിനകത്ത് തന്നെ എന്തെങ്കിലും ചെറിയ തടിപ്പോ മുഴകളോ ഉണ്ടെങ്കിൽ വരാം. ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലാണ്ടും വരാം. അപ്പം ബ്രസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റോ ആരെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിച്ച്, അല്ലെ സർജൻ ഡോക്ടറെ ഒന്ന് കാണിച്ച് ബ്രസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ബ്രസ്റ്റ് നമ്മൾ കൈകൊണ്ട് തന്നെ പരിശോധിക്കണം, എന്നാലേ എന്തെങ്കിലും മുഴയോ തടിപ്പോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ആ പിന്നെ അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ സ്കാൻ ചെയ്ത് നോക്കുന്നതും കുറച്ചൊരു ആഴത്തിൽ അറിയാൻ സഹായിക്കും.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കട്ടെ, ഈ സെൽഫ് എക്സാമിനേഷന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത്? എല്ലാ മാസവും ചെയ്യേണ്ടതുണ്ടോ? അതിന്റെ ഒന്ന് രീതി പറയാമോ?
1: സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണ് അതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്കൊരു 30 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, നമ്മൾ ക്യാൻസർ ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് പറയുന്നത്,

0: 40 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആ മാസത്തിലൊരിക്കൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്താൽ മതി. അതിനൊരു രീതിയുണ്ട്, നമ്മുടെ ഉള്ളം കൈ കൊണ്ട് വേണം നോക്കാൻ, വിരലിന്റെ ടിപ്പ് കൊണ്ട് നോക്കരുത്. വിരലിന്റെ ടിപ്പ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രസ്റ്റിന്റെ നോർമലായിട്ടുള്ള ടിഷ്യൂ നമ്മുടെ കൈ തടയും, അപ്പൊ നമുക്ക് എന്തോ തടിപ്പോ മുഴയോ ആണെന്നൊരു ഭീതി വരും. അപ്പൊ ഉള്ളം കൈ കൊണ്ട് വേണം ബ്രസ്റ്റ് മേളിൽ നിന്ന് താഴോട്ടും സൈഡിലോട്ടും അങ്ങനെ എല്ലാ ഡയറക്ഷനിലും നോക്കാനുള്ളത്, രണ്ട് ബ്രസ്റ്റും നോക്കണം. കൂടാണ്ട് നമ്മൾ ആംപിറ്റ് അല്ലെങ്കിൽ ആക്സില കക്ഷം എന്ന് പറയത്തില്ല, കക്ഷത്തിലും കൂടെ നോക്കുന്നത് നല്ലതാണ്. അവിടെ വല്ല തടിപ്പോ മുഴയോ ഉണ്ടോയെന്നും കൂടെ നോക്കുന്നത് നല്ലതാണ്. 30 to 40 ഇയേഴ്സിലുള്ളവർക്ക് മാസത്തിൽ ഒരിക്കലൊന്ന് നോക്കിയാൽ മതി. കുളിച്ചോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നോക്കാം. അത് ഒരു ഒരു എന്താ പറയുക, കണ്ണാടിയുടെ മുമ്പിൽ, മിററിന്റെ മുമ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ ആ നോക്കുന്ന രീതി കറക്റ്റ് ആണെന്നൊന്ന് മനസ്സിലാക്കാനും പറ്റും. 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മാസത്തിലുള്ള ചെക്കപ്പ്, നമ്മളുടെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം. അതോടൊപ്പം വർഷത്തിൽ ഒരിക്കൽ ഒരു ഡോക്ടറെ, ഏതർ ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സർജൻ ഡോക്ടറെ കൊണ്ട് എക്സാമിൻ ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ 40-നും 50-നും ഇടയ്ക്കാണ് ക്യാൻസറിന്റെ റിസ്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു ഡോക്ടറെ കൊണ്ട് വർഷത്തിലൊരിക്കൽ നോക്കിക്കണം എന്ന് പറയുന്നത്.
1: ഓക്കെ, നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ അത് ആർത്തവത്തിന് മുന്നേ ആണോ പിന്നെ ആണോ, ഏത് സമയത്താണ് ചെയ്യേണ്ടത്?
0: പ്രിഫറബിളി നല്ലത് ആർത്തവം കഴിഞ്ഞ് ചെയ്യുന്നതാണ്. കാരണം ആർത്തവത്തിന് തൊട്ട് മുമ്പാകുമ്പോൾ ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് സ്വെല്ലിങ്സ് ഒക്കെ വരാറുണ്ട്. പീരിയഡ്സ് കഴിഞ്ഞിട്ട് 4-5 ദിവസം കഴിഞ്ഞ് നോക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് ശ്രീകല എന്ന്.
1: എവിടെ നിന്നാണ് സ്ഥലം?
2: ഞാൻ ചെങ്ങന്നൂർ, ചെറിയ നാട്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ.
2: ഡോക്ടർ, എന്റെ എനിക്ക് 54 വയസ്സുണ്ട്. എനിക്ക് ഏണിന് താഴോട്ടങ്ങ് കഴച്ചങ്ങോടി, നമുക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ സമയത്ത്. പിന്നെ ഞാൻ ചെന്നൊരു വേദന ഗുളിയാ കഴിക്കുമ്പോ അതങ്ങ് മാറും. ജോലിയാണെങ്കിൽ 5-6 പശുവൊക്കെ ഉള്ള വീടാ, ജോലി നിറയെ ഉണ്ട്.
0: അപ്പം പീരീഡ്സ് നിന്നാണോ അമ്മയ്ക്ക്? അതിനുശേഷം ബ്ലീഡിങ് ഉള്ളിൽ നിന്ന് ഡിസ്ചാർജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഗർഭപാത്രം താഴോട്ട് വരിക അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ? ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ പീരീഡ് നിന്ന് കഴിയുമ്പോ പൊതുവേ നമുക്ക് എല്ലിന്റെ തേയ്മാനം വരുമല്ലോ. എല്ലിന്റെ തേയ്മാനം വന്നിട്ടാണ് പലപ്പോഴും ഏണിനാണ്, സ്ത്രീകളാകുമ്പം ഏണിനും കാൽമുട്ടിനും നടുവിനുമായിരിക്കും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഈ എല്ലിന്റെ തേയ്മാനം ബാധിക്കുന്നത്. അപ്പൊ അതായിരിക്കും പലപ്പോഴും ഈ വേദനയ്ക്ക് ഒരു കാരണമാവുന്നത്. പിന്നെ കുറച്ച് വണ്ണം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു വെയിറ്റ് കുറയ്ക്കുക ഉണ്ട്. പിന്നെ അതെ അതെ, പിന്നെ ചെറിയ എക്സസൈസ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ എക്സസൈസ്, യോഗയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നടക്കാൻ പോവുക, നടക്കാൻ പോകുന്നതൊക്കെ വളരെ നല്ല, നമ്മൾ നല്ല ജോലി ചെയ്യുന്ന ആളാന്ന് കേട്ടപ്പോ മനസ്സിലായി. എങ്കിലും നമ്മള് ജോലിയെല്ലാം വീട്ടിലെ ചെയ്യുമെങ്കിലും നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു വ്യായാമം കൂടെ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി ഒരു 1.5 മണിക്കൂർ ഡെയിലി സമയം കണ്ടെത്തണം, ഈ ജോയിന്റ് ഒക്കെ ഒന്ന് മൂവ് ചെയ്യാനും ഒക്കെ. അപ്പൊ മിക്കവാറും ഈ വേദന മാറുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കാൽസ്യം ഗുളികകൾ അല്ലെങ്കിൽ പശുവൊക്കെ ഉള്ള ആളായതുകൊണ്ട് പാലൊക്കെ നന്നായിട്ട് കുടിക്കാമല്ലോ. പാലൊക്കെ നന്നായിട്ട് 2 ഗ്ലാസ് ഒക്കെ ഡെയിലി കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ധാരാളം ഫിഷ്, മീനൊക്കെ കഴിക്കുന്നു, മീനൊക്കെ കിട്ടുമെങ്കിൽ മീനൊക്കെ നല്ലതായിട്ട് കഴിക്കുന്നത്
2: നല്ലതാണ്.
0: ആ ശരി ശരി, ഓക്കെ. വേദന മാറുന്നില്ലെങ്കിൽ യൂട്രസിന്റെയും വയറിന്റെയും കൂടെ ഒരു സ്കാൻ നോക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ എല്ലിന്റെ തേയ്മാനത്തിന് ഒരു ഓർത്തോ ഡോക്ടറെയും കൂടെ കാണുന്നത്, എല്ലിന്റെ ഡോക്ടറെയും കൂടെ കാണുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പി സി ഒ എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരാതെ നോക്കാനും അഥവാ വന്നിട്ടുള്ളവരാണെങ്കിൽ അത് മാനേജ് ചെയ്യാനും എങ്ങനെ സാധിക്കും?
0: പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു രോഗം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് രോഗാവസ്ഥയെന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം പലപ്പോഴും ആളുകൾ ചോദിക്കും പി സി ഒടിക്ക് നമ്മൾ 2 മാസം മരുന്നെടുത്ത് പെട്ടെന്ന് മാറുമല്ലോ, പൂർണ്ണമായിട്ട് മാറുമല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അവർക്കൊരു വിഷമം ഉണ്ടാവും അങ്ങനെ. അപ്പൊ ഒരു ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് പി സി ഒടി. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ ജീവിതശൈലിയുമായിട്ടും നമ്മുടെ ആഹാര രീതികള്, നമ്മുടെ ഉറക്കം, നമ്മുടെ മാനസികാവസ്ഥകൾ ആയിട്ടെല്ലാം വളരെയധികം ബന്ധമുള്ള ഒരു രോഗം കൂടെയാണ്. അതുകൊണ്ട് ഹോർമോണുമായിട്ട്, വളരെയധികം ഹോർമോണുമായിട്ട് ബന്ധമുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന്, ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, അമിതമായ വണ്ണം കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് അങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക, ചോറിൻ്റെ അളവ് കുറച്ച് കഴിക്കുന്നത്. ചോറ് പൊതുവേ ഇങ്ങനെ അന്നജങ്ങളെല്ലാം തന്നെ, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം തന്നെ കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ റെഗുലറായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം, ഒരു 1.5 മണിക്കൂർ ഡെയിലി എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ അതുപോലെ ആവശ്യത്തിന് ഉറങ്ങണം, അനാവശ്യമായ സ്ട്രെസ് കുറയ്ക്കാൻ വല്ല മെഡിറ്റേഷനോ നമ്മളെന്തെങ്കിലും നമ്മളുടേതായ ഹോബിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് അതൊക്കെ കുറച്ച് വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ വലുതായിട്ട് ശരീരത്തിൽ വരത്തില്ല. ഹോർമോൺ വ്യത്യാസങ്ങൾ വരാണ്ടിരിക്കുമ്പം പി സി ഒ ഡിയുടെ

0: അഥവാ പോളിസിസ്റ്റിക് ഓവറി നമുക്കുണ്ടെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ആർത്തവ പ്രശ്നങ്ങളോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പ്രഷറ്, ഷുഗറ്, അതേപോലെ തന്നെ കൊളസ്ട്രോള്, ഇതൊക്കെ കൂടാനുള്ള സാധ്യത എല്ലാം പി സി ഒ ഡി ഉള്ളവർക്കുണ്ട്. ഈവൻ ഗർഭാശയത്തിനുള്ള ക്യാൻസർ വരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പൊ അതുപോലെ പി സി ഒ ഡി ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ആർത്തവം വരണം. അതിപ്പം ഹോർമോൺ ഗുളികകൾ എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ ചിലർക്ക് വരുള്ളൂ, എങ്കിലും കുഴപ്പമില്ല. എല്ലാം ഒരു 35 ദിവസത്തിനിടയിൽ എല്ലാ മാസവും എല്ലാ തവണയും പീരീഡ്സ് വരുത്തിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതും ഗർഭാശയ ക്യാൻസറിനൊക്കെ കാരണമാകുന്നത് പീരീഡ്സ് വരാതിരിക്കുന്ന പി സി ഒ ഡി ആണ്.
1: അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് ഷാനി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് താമസിക്കുന്നത്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
0: പറഞ്ഞോളൂ.
2: മാം, എനിക്ക് 38 വയസ്സായി. എന്റെ പ്രശ്നം വെച്ചാൽ പീരീഡ്സ് ആവുന്നതിന് 10 ദിവസം മുമ്പേ അടിവയറും ശരീരവേദനയൊക്കെ ഉണ്ടാവും.

0: എന്റെ പേര് ഷാനി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് താമസിക്കുന്നത്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
2: പറഞ്ഞോളൂ.
0: മാം, എനിക്ക് 38 വയസ്സായി. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെരിയും സാറിന് 10 ദിവസം മുമ്പേ അടിവയറും ശരീരവേദനയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിരിതാവണേന്റെ ആ പെയിന്, പക്ഷേ ഒരു ദിവസമൊക്കെ കാണുള്ളൂ, ഒരു ദിവസം ഒന്നര ദിവസമൊക്കെ കാണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും 10 ദിവസം ഇതുപോലെ അടിവയറ വേദനയും പിന്നെ ഒരു കാലുകഴപ്പും നെഞ്ചു വേദനയും, ശരീരം മൊത്തം 1 മാസത്തിന് 30 ദിവസം വേദന ഇല്ല.
2: അപ്പോ നമ്മള് കുട്ടികളുള്ള ആളാണോ?
0: ഇപ്പോ 2 മക്കളുണ്ട്.
2: ആ ശരി ശരി. അപ്പം ഗർഭാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. കാരണം ഓവറിയിൽ ഈ ചോക്ലേറ്റ് സിസ്റ്റ്, എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു രോഗ കണ്ടീഷനുണ്ട്. അതുള്ളവർക്ക് ഇതുപോലെ ഈ പീരിയഡ്സിന് തൊട്ട് മുമ്പ് പെയിൻ വരാൻ നല്ല സാധ്യതയുള്ള ആളുകൾ അവരാണ്. പീരീഡ് വരുമ്പോൾ വന്ന 2 ദിവസം ചിലപ്പോൾ ഇത്തിരി കുറവായിരിക്കും, പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ സാധ്യതയുള്ള ഒരു വിഭാഗം ഈ എൻഡോമെട്രിയോസിസ് എന്ന രോഗമുള്ളവരാണ്. ചിലപ്പോൾ എല്ലായ്പ്പോഴും ഓവറി സിസ്റ്റും അങ്ങനെ കട്ടിയുണ്ടാകണമെന്നില്ല, ചിലപ്പം നമുക്ക് നോക്കുമ്പോ അതിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ അതും ഗർഭാശയത്തിൽ മുഴകൾ, എസ്പെഷ്യലി യൂട്രസിന്റെ അകത്തോട്ടുള്ള മുഴകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വേദനയും ബുദ്ധിമുട്ടും എല്ലാം കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ഫൈബ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ മുഴകളില്ലേ, ഗർഭാശയ മുഴകൾ, അതുള്ളവർക്കും ഇതുപോലെ വരാം. അതെ, അതേപോലെ തന്നെ നമുക്ക് രണ്ടും സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ കഴിഞ്ഞ ആളുകളാവുമ്പോൾ ഗർഭാശയത്തിന് ഒരുതരം വീക്കം വരാം, ബൾക്കി യൂട്രസ് എന്നൊക്കെ പറയുന്നത്. ഗർഭാശയത്തിന് വീക്കം വരുന്നത്, ഗർഭാശയത്തിന് ഭിത്തിക്ക് ഇങ്ങനെ കട്ടി വെച്ച് വീക്കം വരുന്നത്, അതായിരിക്കും ചിലപ്പോൾ അടിവയറ്റിൽ ഇങ്ങനെ നമുക്ക് എന്തോ തടയുന്ന പോലൊക്കെ തോന്നുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതേപോലെ പെയിനും ബുദ്ധിമുട്ടും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ഒരു സ്കാൻ നോക്കിയിട്ട് ബാക്കി അതിന് വേണ്ട അതിനുള്ള നല്ല പ്രതിവിധികളും മരുന്നുകളും ഒക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പൊ അത് നോക്കുന്നതായിരിക്കും നല്ലത്.
0: പിന്നെ മാം, എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഈ ചെറുതിലെ നെഞ്ചിൽ ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അടയാളം ഉണ്ട് അവിടെ നെഞ്ചിന്റെ ഈ കഷത്തിന്റെ ഭാഗത്തോട്ട്. അപ്പൊ അതിന്റെ ഉള്ളും ഈ പരീക്ഷാവണ സമയത്താണ് എനിക്ക് ഈ വേദന വരുന്നത്. അവിടെ വടിഞ്ഞു മുറുകുന്നണക്ക് ഒരു വേദന ഉണ്ടാവും. അപ്പൊ ഞാൻ അത് മുമ്പ് കാണിച്ച് സ്കാനിങ് ആയിരുന്നു, കുഴപ്പമില്ല. അതിന്റെ ഇതൊന്നും അതിന്റെ ആ മുറിവിന്റെ ആ ഒരു ഭാഗം അകത്ത് ഇങ്ങനെ ഉണ്ട്, അതിന്റെ ചവ് ഉണ്ട്, അതിരുന്നാണ് വലിഞ്ഞു മുറുകണ വേദന എന്നാണ് പറഞ്ഞത്. പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു.
2: ചെസ്റ്റിന്റെ അങ്ങനെ ഉണ്ടെങ്കിൽ നെഞ്ചിന്റെ CT സ്കാൻ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴീ മുറിവിന് എന്തെങ്കിലും തടിപ്പ്, ഈ മുറിവിൽ എന്തെങ്കിലും ചെറിയ കുരുക്കൾ പോലൊക്കെ ചിലർക്ക് വരും, അങ്ങനെ വല്ലതും ഉണ്ടായിട്ടാണോ നമുക്ക്, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് അങ്ങനെ ചെസ്റ്റ് പെയിൻ വരേണ്ട കാര്യമില്ല, വരാറില്ല. അപ്പൊ നമുക്ക് ഗർഭാശയത്തിൽ ചെറിയ കുരുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ ആ കുരുക്കൾ ചെസ്റ്റിലെ ഈ മുറിവിൽ ചിലപ്പം വരാം. സ്കാർ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറയുന്നൊരു സംഭവമാണത്. അങ്ങനെയുള്ളവർക്ക് ചെസ്റ്റ് പെയിൻ വരാം, അല്ലാണ്ട് പീരീഡ്സിന്റെ സമയത്ത് ചെസ്റ്റ് പെയിൻ, നെഞ്ചിന് വേദന വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് എന്തായാലും ഒന്ന് നെഞ്ചിന്റെ ഏതെങ്കിലും ഒരു നെഞ്ചുരോഗ വിദഗ്ധനെ കണ്ടു കഴിഞ്ഞാലേ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നെഞ്ചുവേദന വരുന്നതെന്ന് പറഞ്ഞ് അവരത് ചെയ്യാൻ പറയും.
1: ഓക്കെ, വിളിച്ചതിനെ നന്ദി. ഡോക്ടർ, ഒരു ആരോഗ്യകരമായ ആർത്തവകാലം എത്ര ദിവസമാണ്?
2: ശരിക്കും പീരീഡ്സ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 7 ദിവസം എന്ന് പറയും. 7 ദിവസത്തിൽ 2ാമത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നോർമൽ ബ്ലീഡിങ് തുടങ്ങേണ്ടത്. 2-3 ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ബ്ലീഡിങ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. അതൊരു 80 ml താഴെയുള്ള ഒരു ബ്ലഡ് ലോസ് ആണ് ആ സമയത്ത് വരാമെന്ന് പറയുന്നത്. അതായത് നമുക്കൊരു 4-5 പാഡ് മാറ്റത്തക്ക രീതിയിലുള്ള ബ്ലീഡിങ് സെക്കൻഡ് ആൻഡ് തേർഡ് ഡേയിൽ വരാം. മാക്സിമം ആണ് 7 ദിവസം നീണ്ടു നിൽക്കുന്നത്. 7 ദിവസം അപ്പുറം ബ്ലീഡിങ് നീണ്ടു നിൽക്കേണ്ട കാര്യമില്ല.
1: ഒരു ആർത്തവത്തിന് ശേഷം അടുത്ത എത്ര ദിവസത്തിന് ശേഷം അടുത്ത മാസത്തെ ആർത്തവം വരാം?
2: കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 28 തൊട്ട് 30 ദിവസമാണ്. അതിൽ എല്ലാവർക്കും ഇപ്പോൾ 28 ദിവസം ആകുമ്പോൾ പീരീഡ്സ് വരണം നിർബന്ധമില്ല. നമുക്ക് പറയാവുന്നത് ഒരു 21-നും 35-നും ഇടയ്ക്ക്, 21 ദിവസത്തിനകത്ത് പീരീഡ് വരുന്നതും നല്ലതല്ല, 35 കഴിഞ്ഞിട്ട് വരുന്നതും എന്തെങ്കിലും പരിശോധന ആവശ്യമാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ, എൻ്റെ പേര് അമ്മണി, എനിക്ക് 68 വയസ്സുണ്ട്.
1: എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നും പറയാമോ?
3: നടുവിന് എനിക്ക് നേരത്തെ പോലെ അസ്ഥിക്ക് പ്രശ്നമുണ്ട്, ചെറുപ്പം പോലെ ഉണ്ട്, കെട്ടിങ്ങനും പോലെ ഉണ്ട്. അന്നറിയത്തില്ല, കൊണ്ട് നടക്കുമായിരുന്നു. അവിടെ കുഞ്ഞുങ്ങളെ കണ്ടുവരുണ്ടായി, അവരെ എടുത്ത് നടക്കാനൊക്കെ പ്രയാസമായിരുന്നു. ഞങ്ങളെ നോക്കാൻ ആകത്തില്ല, പുറത്ത് നെഞ്ചത്ത് വെച്ചൊക്കെ ആയിരുന്നു. അന്ന് പുറമേനയുണ്ട്,
2: അതൊന്നും
3: സഹിക്കത്തില്ല. 94 അന്തര മണിക്ക് പക്ഷേ പോയി, അന്ന് ഇത്ര എടുത്തപ്പോഴേ അസ്ഥിക്ക് പൊടുവാന്ന് പറഞ്ഞു. അന്നേ പിന്നെ ചികിത്സയ്ക്ക് പോയി, ഇതൊക്കെ വലിയൊരു ഡോക്ടറെ കണ്ട് വെച്ച് നോക്കിയിട്ട് സ്കാൻ ചെയ്ത് അന്ന് കോട്ടയത്തെ ഉള്ളു സ്കാൻ ചെയ്തു.
2: ഓ ശരി ശരി.
3: അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കുടിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്കൊന്ന് ഷുഗറും പ്രഷറും ഒക്കെ കൂടി അങ്ങനെയൊക്കെ കൂടുതൽ.

0: അതെ അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു കേട്ടിട്ട് ഒരു പിന്നെ എല്ലുരോഗ വിദഗ്ധൻ ഒരു ഓർത്തോപെഡിഷ്യൻ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് നട്ടലിനെ എനിക്ക് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല കാര്യങ്ങളെങ്കിലും എനിക്ക് തോന്നുന്നു നട്ടലിന് വളവ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണ് ഈ ചെറുപ്പത്തിലേ വരുന്നത്.
1: ഓ
0: എല്ലിന് തേയ്മാനം ഉണ്ടല്ലേ. ശരി ശരി. ആ എല്ലിന് തേയ്മാനം ഉള്ളവർക്ക് അതെ അതെ അതെ എല്ലിന് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് നമുക്ക് മെൻസസ് നിന്നും കൂടെ കഴിവ് ഇത് ഇരട്ടിയാവും. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വേദന കൂടാനുള്ള കാര്യം. നല്ലൊരു ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ എല്ലിന് തേയ്മാനം എന്ന് പറയുന്നത്. അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് കാൽസ്യം അടങ്ങിയ ആഹാരം കുറച്ച് കൂടുതൽ കഴിക്കുന്ന നല്ലതാണ്. ഇലക്കറികൾ കഴിക്കാം, മീനെ മുട്ട ഒക്കെ കഴിക്കുന്ന നല്ലതാ, പിന്നെ ആ പാലൊക്കെ കുടിക്കുന്ന നല്ലതാ, പിന്നെ കാൽസ്യത്തിന്റെ ഗുളിക കഴിക്കുന്ന നല്ലത് ആവശ്യമാണ്. ഇപ്പൊ എല്ലിന് തേയ്മാനം ഉള്ളവർക്ക് ഡെയിലി അതെ അതെ അതെ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് പത്ത് ദിവസം അങ്ങനെ കഴിക്കാം, നമ്മൾ നിരന്തരമായിട്ട് കഴിക്കണം. നമുക്ക് എല്ലിന് തേയ്മാനം ഉണ്ട്, അത്രയും കാൽസ്യം കുറവാകുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് കാൽസ്യം ഗുളിക കഴിക്കണം. അതുപോലെ തന്നെ അതല്ലാണ്ട് ചില ഇഞ്ചെക്ഷൻസും ഒക്കെ ഉണ്ട്, എല്ലിൻ്റെ ഡോക്ടർമാർ കൊടുക്കാറുണ്ട് എല്ലിൻ്റെ തേയ്മാനത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ നല്ല പ്രയോജനം കിട്ടുന്നതാണ്, അതൊക്കെ എടുക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നും കേട്ടിടത്തോളം. അതെ ഷുഗറും അതുപോലെ തന്നെയാണ് നിയന്ത്രണത്തിൽ വെക്കണം. പ്രഷർ ഷുഗർ എല്ലാം നിയന്ത്രണത്തിൽ വെക്കുന്നത് നല്ലത്. അതുപോലെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അല്ലാണ്ട് എന്തെങ്കിലും ശരീരത്തിന് ഒരു അയവ് കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം. അതും കൂടെ ചെയ്താലേ നമ്മുടെ ജോയിന്റുകളൊക്കെ ഒന്ന് മൂവ് ചെയ്യുകയും വികസിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നെ എണ്ണ തേച്ചൊക്കെ ഒന്ന് കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതായിരിക്കും. അത് ശരീരത്തിന് കുറച്ചുകൂടെ ഒരു അയവ് കിട്ടുകയും ചെയ്യും, പെയിൻ കുറയാനും കുറച്ചുകൂടെ സഹായമാവും. ചൂടുവെള്ളത്തിൽ കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എൻഡോമെട്രിയോസിസും അഡിനോമയോസിസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? എങ്ങനെയാണ് അത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാനുള്ള ഒരു രോഗങ്ങളുടെ പരിധിയിൽ ഇത് വരുമോ?
0: തീർച്ചയായിട്ടും എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു 40% വന്ധ്യത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ്. എൻഡോമെട്രിയോസിസ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിനകത്ത് ഒരു പാളിയുണ്ട്, എൻഡോമെട്രിയം നമ്മൾ പറയും. ആ അകത്തെ പാളി ഇങ്ങനെ കുരുക്കളായിട്ട് യൂട്രസിൻ്റെ പുറത്ത്, ഓവറിയുടെ പുറത്ത്, ഈവൻ കുടലിൻ്റെ പുറത്ത്, അങ്ങനെ ഉള്ള ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് വളർന്നു തുടങ്ങും. ഇത് ശരിക്കും പീരീഡ് തുടങ്ങുമ്പോഴേ വളർന്നു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പീരീഡ്സ് ആകുമ്പോഴും നമ്മുടെ യൂട്രസിനകത്ത് വരുന്ന എല്ലാ വ്യത്യാസങ്ങളും ഈ കുരുക്കളിലും വരും. എന്നിട്ട് അവിടെ ബ്ലഡ് കളക്ട് ചെയ്യും. യൂട്രസിനകത്തെ ബ്ലഡ് ആർത്തവത്തോടൊപ്പം പുറത്തു പോവും, മറ്റേ ബ്ലഡ് പോകത്തുമില്ല. ഈ കുരുക്കളിലെല്ലാം കെട്ടിക്കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പഴകി കഴിയുമ്പോഴാണ് അതൊരുമാതിരി ബ്ലഡ് പഴകിയിട്ട് ബ്രൗൺ കളറിലാവുമ്പോഴാണ് ചോക്ലേറ്റിൻ്റെ കളറാവുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സിസ്റ്റുകൾക്കാണ് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത്തരം സിസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ സിസ്റ്റൊക്കെ ഒരു 2-3-4 സെൻറ്റിമീറ്റർ വരെയുള്ള സിസ്റ്റുകൾ വരെ ആകുന്നര സൈസ് വരെയും ഇത് വളരെയധികം പെയിൻഫുള്ളാണ്. അങ്ങേയറ്റം വേദന പീരീഡ് സമയത്തും പീരീഡിന് മുമ്പും ശേഷവും, അതുപോലെ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട്, നടുവേദന, കൈകാല് വേദന, കഴപ്പ്, ഇതെല്ലാം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. സിസ്റ്റം ഒത്തിരി അങ്ങ് വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വേദന ഉണ്ടാക്കത്തില്ല, അത് വളരെ അങ്ങ് സട്ടിലായിട്ട് അവിടെ ഇരിക്കുന്നത് കാണാം. പിന്നെ ഈ സിസ്റ്റ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ട്യൂബിനെ എല്ലാം ബ്ലോക്ക് ചെയ്ത് അങ്ങനെയാണ് പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാവുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഡിനോമയോസിസ് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിക്കുള്ളിലേക്ക്, ഈ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ പാളി ഭിത്തിക്കുള്ളിലേക്ക് ഇങ്ങനെ വളരുകയാണ്. വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഗർഭാശയത്തിനുള്ളിൽ അങ്ങ് വീക്കം വയ്ക്കും, ഗർഭാശയ ഭിത്തിക്ക് കട്ടി വയ്ക്കും, അമിതമായ കട്ടിയും വയ്ക്കും, വലിപ്പവും വയ്ക്കും. അത് പീരീഡ് സമയം യൂഷ്വലി 40 കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് അബോർഷൻസ് ചെയ്തവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഗർഭാശയ സംബന്ധമായ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തവർക്ക്, അമിതമായ വണ്ണമുള്ള ആളുകൾക്ക് ഒക്കെ ഈ ഒരു കണ്ടീഷൻസ്, കുട്ടികളില്ലാത്തവർക്ക് ഒക്കെ അഡിനോമയോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് വളരെ കൂടുതലാണ് അഡിനോമയോസിസ്. ഇപ്പോൾ മിക്കവാറും ഒരു 40 കഴിഞ്ഞ് ഒരുപാട് സ്ത്രീകൾക്ക് കാണുന്നുണ്ട്.
2: ഇതെങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്?
0: അപ്പം എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ കൂടുതലുള്ള സിസ്റ്റൊക്കെ ആണെങ്കിൽ ലാപ്രോസ്കോപ്പിക് ഈ ഹോൾ ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് ഈ സിസ്റ്റുകളെ നീക്കം ചെയ്യും. അതുപോലെ തന്നെ ഈ കുരുക്കളെല്ലാം കരിച്ചു വിടുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് ട്യൂബിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്ത് അല്ല വാഷ് ട്യൂബൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് ഗർഭിണിയാകാൻ സാധ്യതയുള്ളത്. വളരെ നല്ലതാണ് ആ ട്രീറ്റ്മെൻറ്റ്. പിന്നെ മെഡിസിൻസും ഉണ്ട്. പിന്നെ കുട്ടികളില്ല ഉണ്ട്, ഇനിയിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉദ്ദേശമില്ലാത്ത ഫാമിലി കംപ്ലീറ്റ് ചെയ്ത സ്ത്രീകളാണെങ്കിൽ അവർക്ക് നമുക്ക് പീരീഡ് ബ്ലോക്ക് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഇഞ്ചെക്ഷൻസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഒക്കെ പല പല മാർഗ്ഗങ്ങൾ, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്രയും മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക്

0: പീരീഡ് ബ്ലോക്ക് ചെയ്ത് വെക്കും. പീരീഡ് വരാതാവുമ്പോഴത്തേക്ക് ഈ അസുഖം അങ്ങ് ശമിക്കും. ചിലപ്പോൾ പ്രഗ്നൻസി തന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാറുണ്ട്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ചിലപ്പം പ്രഗ്നൻസിയും കഴിഞ്ഞ മലയൂട്ടലും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു വർഷത്തേക്ക് പീരീഡ് ഇല്ലാണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സിസ്റ്റൊക്കെ അങ്ങ് പോകുന്നതായിട്ട് കാണാറുണ്ട് പലർക്കും. അപ്പോൾ അതാണ് എൻഡോമെട്രിയോസിസിന്. അഡിനോമയോസിസിനാണെങ്കിൽ ഇതുപോലെ തന്നെ മരുന്നുകൾ കൊടുക്കാം. ഗർഭാശയത്തിനുള്ളിലിടുന്ന ഒരുതരം കോപ്പർട്ടി പോലൊക്കെ ഇടുന്ന ഒരുതരം റോഡുണ്ട്, മെറിയാന് LNG IUD എന്ന് പറയുന്നത്. അത്തരം സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഗർഭാശയം എടുക്കുന്നത് ചിലപ്പോൾ വേണ്ടി വരും.
1: എൻഡോമെട്രിയോസിസിന്റെ മാഡം പറഞ്ഞ പോലെ ലാപ്രോസ്കോപ്പി സർജറി ഒക്കെ ചെയ്തതിന് ശേഷവും പിന്നീട് പീരീഡ് വരുമല്ലോ നമുക്ക്.
0: അതെ,
1: അപ്പോൾ ഇത് ഈ രോഗാവസ്ഥ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്.
0: അതുണ്ട്, വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് എൻഡോമെട്രിയോസിസിന്റെ ഒരു പ്രശ്നം. പക്ഷേ ശസ്ത്രക്രിയ പൂർണ്ണമായി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവെൽ നമുക്ക് കൂട്ടാൻ പറ്റും. ചിലപ്പോൾ ഒരു 6-7-8 വർഷം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ പുതിയൊരു സിസ്റ്റ് ഫോം ചെയ്യത്തുള്ളൂ. പക്ഷേ റെക്കറിങ് ഡിസീസാണ്, റെക്കറൻസ് വരാവുന്ന ഡിസീസാണ്.
1: മാഡം, ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഫോളിക് ആസിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ എത്ര നാൾ മുന്നേ ഉപയോഗിച്ച് തുടങ്ങും?
0: തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പേര് ഈ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് വരാറുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർ. നല്ലൊരു കാര്യമാണത്. കാരണം നമ്മൾ പലപ്പോഴും അറിയത്തില്ല പല അസുഖങ്ങളും ഇങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തുണ്ടാകും. അപ്പം ഗർഭകാലത്ത് ഏത് അസുഖം ഉണ്ടെങ്കിലും ഭയക്കേണ്ട കാര്യമില്ല, പക്ഷെ ആ അസുഖം നിയന്ത്രണ വിധേയമായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോളിക് ആസിഡ് കഴിക്കുകയാണെങ്കിൽ ഒരു 1.5 മാസം മുമ്പ് തൊട്ട് കഴിച്ചു തുടങ്ങണം. കാരണം ഫോളിക് ആസിഡ് കൊണ്ട് നമുക്ക് പിന്നെ നാഡീവ്യൂഹത്തിന് വരുന്ന തകരാറുകൾ, കുഞ്ഞിൻ്റെ നാഡീവ്യൂഹത്തിന് വരുന്ന തകരാറുകൾ പലതും, ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് പറയും, അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫോളിക് ആസിഡ് ഗുളിക 5 mg മാത്രമുള്ള വളരെ ചീപ്പായിട്ടുള്ള ഗുളികയാണത്. അത് കഴിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ രക്തസംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ ഉണ്ടോ എന്നുള്ള ബ്ലഡ് ടെസ്റ്റ്, BP ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. മറ്റെന്തെങ്കിലും ഹീമോഗ്ലോബിൻ അനീമിയ, രക്തക്കുറവ് വല്ലതും ഉണ്ടോ, പിന്നെ രക്തസംബന്ധമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടോ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ അതുപോലെ എന്തെങ്കിലും ലൈംഗിക രോഗങ്ങൾ, പകരുന്ന പോലത്തെ ഉള്ള ലൈംഗിക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇവയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു പരിഹാരം കാണാൻ പറ്റും.
1: അടുത്ത കോളർ, ഹലോ.
2: ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുഷ്പം വിളിക്കുന്നു.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് 70 വയസ്സ് ആയിട്ടുണ്ട്.
0: പറഞ്ഞോളൂ.
2: ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ വർഷം മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ സ്കാൻ എടുക്കും, എക്സ്റേ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോഴൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് ഭയങ്കര ബോഡി പെയിൻ, അവരുടെ ബോഡി പെയിനാ. പിന്നെ ഹൈറ്റ് 5 അടി ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ അത് കുറയുന്നു. അപ്പൊ ഈ ഓസ്റ്റിയോപോറോസിസിന്റെ എന്തെങ്കിലും സംശയത്തിലാണോ അത്? അതെങ്ങനെ കണ്ടുപിടിക്കുക?
0: അമ്മയ്ക്ക് സാധ്യതയുണ്ട്, ഓസ്റ്റിയോപോറോസിസിന്റെ സാധ്യതയുണ്ട്. കാരണം ഏജ് ഇത്രയായി. പിന്നെ അതിന്റെ ഒരു പ്രധാന സിംറ്റമാണ് ഈ പെയിൻ എന്ന് പറയുന്നത്, ബോഡി പെയിന്. പിന്നെ അതുപോലെയാണ് നമ്മുടെ ഹൈറ്റ് കുറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ എല്ലിനിടയിലുള്ള ആ ഒരു ദ്രാവകവും അതിൻ്റെ സംഭവങ്ങളൊക്കെ കുറഞ്ഞിട്ട് എല്ലുകൾ തമ്മിലും ചേരുമ്പോഴാണ് നമ്മുടെ ഹൈറ്റ് കുറയുന്നത്. പിന്നെ നട്ടലൊക്കെ വളയും, അങ്ങനെയൊക്കെയാണ് ഹൈറ്റ് കുറയുന്നത്. പ്രായമുള്ള അമ്മമാർക്ക് പലപ്പോഴും കാണാറുണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കണ്ട് അതിൻ്റെ കാൽസ്യം, ഫോസ്ഫറസ് അങ്ങനെയൊക്കെയുള്ള ലവണങ്ങൾ ടെസ്റ്റ് ചെയ്യണം, എക്സ്റേ എടുക്കണം. അവർ ചില സ്ഥലങ്ങളിലെ പ്രത്യേക എക്സ്റേ പറയും എല്ലിൻ്റെ തേയ്മാനം അറിയാനായിട്ട്. അതുപോലെ ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനുണ്ട്, ആ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം എല്ലിൻ്റെ തേയ്മാനം എത്ര ഗ്രേഡിലാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് അവർ അതിനുള്ള മരുന്നുകൾ, കാര്യങ്ങൾ, എക്സസൈസ്, അതിനുള്ള ഇഞ്ചെക്ഷൻസ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് പറഞ്ഞു തരും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സങ്കീർണമായ പ്രഗ്നൻസീസ് ഏതൊക്കെ അവസ്ഥകളിലാണ്? ഇപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി പോലെയുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക?
0: അതെ, എക്ടോപിക് പ്രഗ്നൻസിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈനക്കോളജിയിൽ ഒരു എമർജൻസി എന്ന് പറയുന്ന ഒരു കാര്യം അതാണ്. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ യൂറിൻ എന്താ പറയണ്ടേ, ഇപ്പോൾ ഡേറ്റ് മിസ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞാലും നമുക്ക് യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. കുറച്ചുകൂടെ കൃത്യതയോടുകൂടി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ BHCG എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ആ ബ്ലഡ് ടെസ്റ്റിൽ നമുക്കൊരു 20-25 കൂടുതലുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ലൊരു ഗർഭമായിരിക്കും എന്നാണ്. പിന്നീട് എല്ലാ 48 മണിക്കൂറിലും ഈ ബ്ലഡ് ടെസ്റ്റ് വാല്യൂ ഇരട്ടിയായിക്കൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ ഇതിൽ 1500 കൂടുതലൊക്കെ ബ്ലഡിൻ്റെ വാല്യൂ ആകുമ്പോൾ ഗർഭാശയത്തിനുള്ളിൽ പ്രഗ്നൻസി കണ്ടിരിക്കണം, 101% കണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ബ്ലഡ് വാല്യൂ 1500-2000 ഉണ്ട്, പക്ഷേ ഗർഭാശയത്തിനുള്ളിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നൻസി ഇല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാരണം ട്യൂബൽ പ്രഗ്നൻസി ട്യൂബ് വളരെ നേർത്ത അവയവമായതുകൊണ്ട് അതിനകത്തൊരു പ്രഗ്നൻസി താങ്ങാനൊന്നും അതിന് പറ്റത്തില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രഗ്നന്റ് ആയി ഒരു 4-5 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊട്ടി വയറിനുള്ളിലേക്ക് അമിത രക്തസ്രാവം വന്നിട്ട് മരിക്കാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അതുകൊണ്ട് എക്ടോപിക് പ്രഗ്നൻസി വളരെയധികം ശ്രദ്ധിക്കണം. അതിന് സ്കാൻ വെച്ചുള്ളൊരു മോണിറ്ററിങ്ങും അതേപോലെ അതിന് പിന്നെ ബീറ്റ് ഐ സി ജി ബ്ലഡ് ടെസ്റ്റ് മോണിറ്ററിങ്ങും വളരെ ആവശ്യം.

0: ആവശ്യമാണ്.
1: ഇപ്പോൾ പീരീഡ് മിസ്സായി ഒരു പ്രഗ്നന്റ് ആകാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയാണ് എങ്കിൽ ഏത് സമയത്താണ് ഡോക്ടറിനെ കാണേണ്ടത്?
0: അതെ, തീർച്ചയായിട്ടും ഡേറ്റ് മിസ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും കാണാം. ഡേറ്റ് മിസ് ചെയ്ത് ഇപ്പോൾ നോർമലി കറക്റ്റ് പീരീഡ് വരുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പീരീഡിൻ്റെ ഡേറ്റ് മിസ് ചെയ്ത് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
1: ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംശയമാണ്, നോർമലി ഒരു പ്രസവത്തിന് ശേഷം ഇത്ര ഇടവേള നിർദ്ദേശിക്കുന്നുണ്ടോ അടുത്ത പ്രസവത്തിന് വേണ്ടിയിട്ട്? ആരോഗ്യപരമായിട്ട് എത്ര കാലയളവാണ് വേണ്ടത്?
0: അതെ അതെ, ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ട്, നമ്മുടെ ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ചാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ 2.5 വർഷമാണ് പറയുന്നത് അടുത്തൊരു ഗർഭമാവുന്നതിന്. അതേപോലെ നോർമൽ ഡെലിവറിക്കാണെങ്കിലും നമുക്കൊരു 9 മാസം തൊട്ട് ഒരു 1.5 വർഷം കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നോർമൽ ഡെലിവറിക്ക് അത്രയും പ്രശ്നമില്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഒരു ഒരു 1.5 വർഷം കൊടുക്കുകയാണെങ്കിൽ, അവിടെയും അത്രയും സമയം കൊടുക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് പൂർണ്ണ ആരോഗ്യം വരുവാനും ആദ്യത്തെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുവാനും രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ നല്ല കെയർ കൊടുക്കുവാനും പറ്റും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: ലേഖ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ.
1: ഓക്കെ, സംസാരിച്ചോളൂ.
0: ആ, പറഞ്ഞോളൂ.
2: ഡോക്ടറെ, എനിക്ക് 55 വയസ്സുണ്ടേ.
0: ആ
2: ഹലോ.
0: ആ, കേൾക്കാം, പറഞ്ഞാ മതി. ആ
2: ആ, 55 വയസ്സുണ്ട്. എനിക്ക് സന്ധിവാതമുണ്ട്. സന്ധിവാതം, സന്ധി സന്ധികളില്ലെങ്കിൽ ഒരു വളവ് പോലെ വിരലിനുണ്ട്. അത് കുറെ നാള് കൊണ്ടുണ്ട്. അതിന് മരുന്നൊക്കെ കഴിച്ചിപ്പം ആയുർവേദം കഴിച്ചുകൊണ്ടിരിക്കുക.
0: പക്ഷെ
2: എനിക്ക് ഇടത്ത് ഇടത് സൈഡിൽ ഇങ്ങനെ വാരി എല്ലിന് മേളൂട്ട് അങ്ങ് എപ്പോഴും അങ്ങ് വേദന വരുക.
0: ഇപ്പൊ സന്ധിവാദം ഉള്ള ആളെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമല്ലോ. സന്ധിവാദം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചെറുതും വലുതുമായ ജോയിന്റുകളെല്ലാം ഇത് ബാധിക്കാം. ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇപ്പൊ ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഉണ്ട്. നല്ല ചികിത്സാ രീതികളുണ്ട്, വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പൊ നല്ല ആശ്വാസം കിട്ടാറുണ്ട് ആളുകൾക്ക്. അതുപോലെ തന്നെ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മുടെ മറ്റു അവയവങ്ങൾ, അതായത് കിഡ്നി, നമ്മുടെ മേജർ അവയവങ്ങളെ ബാധിക്കാതിരിക്കാനും നല്ല രീതിയിലുള്ള ചികിത്സയും അതിന്റെ ഒരു കൃത്യമായ രീതിയിലുള്ള രക്തപരിശോധനയും ഫോളോ അപ്പും ഒക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും.
2: നടുവിന് വേദനയുണ്ട്,
0: അതെല്ലാം ഇതിന് വരുന്നതാണ്, എല്ലാ ജോയിന്റിനെയും ബാധിക്കും, അങ്ങനെ വരുന്നതാണ്.
2: അതുപോലെ വെരിക്കോസിന്റെ അസുഖമുണ്ട് എനിക്ക്. അപ്പൊ വെരിക്കോസിന്റെ അസുഖം ഇങ്ങനെ ഉണ്ട് എനിക്ക്.
0: ശരി ശരി, വെരിക്കോസിന്റെ എന്തായാലും വെരിക്കോസ് വെയിൻ അതിന്റെ നോക്കുന്നത് സർജന്മാരാണ് നോക്കുന്നേ. അവരെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് വല്ല മരുന്നുകൾ മതിയോ, ശസ്ത്രക്രിയ വേണോ?
2: നേരത്തെ വന്ന കുറെ ഇങ്ങനെ കട്ടിക്ക് കിടന്നതെല്ലാം ലേസർ ചെയ്ത് കളയുകയൊക്കെ ചെയ്തതാ.
0: അതെ, ലേസർ ചെയ്തിട്ടുണ്ടല്ലേ. ലേസർ ആണ് അതിനുള്ള ചികിത്സാ രീതിയായിട്ട് പറയുന്നത്. അത് പിന്നെ ഒരുപാട് നേരം നിൽക്കുന്നതൊക്കെ അങ്ങനെയുള്ളവർ ഒഴിവാക്കുന്നത് നല്ലതാണ്. അമിതമായ ശരീരഭാരം ഉണ്ടെങ്കിൽ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നേരത്തെയുള്ള പ്രഗ്നൻസിയും അതുപോലെ തന്നെ പ്രായം, ലേറ്റ് പ്രഗ്നൻസി, പ്രായം കൂടിയ ശേഷിയുള്ള പ്രഗ്നൻസിയും ഒരുപോലെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അപ്പോൾ ഏത് അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് പറയാമോ? ഏത് സമയത്താണ് കറക്റ്റായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് മറ്റ് സങ്കീർണതകളൊന്നും ഇല്ലാതെ നോർമലായിട്ട് ഒരു പ്രഗ്നൻസി പ്രസവം ഒക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയം ഏതാണെന്ന് പറയാമോ?
0: ശരിക്കും 18 വയസ്സ് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും ഒരു 22 വയസ്സായിരിക്കും നല്ലത്. ഒരു 22 to 25 ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ആദ്യത്തെ ഗർഭധാരണത്തിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്കൊരു 45 വരെയൊക്കെ മാക്സിമം റിപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അപ് ടു 45 ഇയേഴ്സ് ആണ്. അപ്പം ഒരു 45-നകത്ത് ഒരു കുട്ടി ആവുന്നതായിരിക്കും ഒരു പരിധി വരെ നല്ലത്. കാരണം 45 കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും മറ്റ് ഹാർട്ടിനെ മറ്റ് അവയവങ്ങളെയൊക്കെ ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പലപ്പോഴും പലരും പ്രമേഹ രോഗികളും രക്തസമ്മർദ്ദമുള്ളവരും ഒക്കെ ആയിരിക്കും, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരും ഒക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്കൊരു ഗർഭം ആ സമയത്ത് മുമ്പോട്ട് കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ ഗർഭകാലത്തെ സങ്കീർണതകൾ കൂടാൻ, അതുപോലെ തന്നെ അവരുടെ ഓൾറെഡിയുള്ള അസുഖങ്ങളൊക്കെ സങ്കീർണതയിലെത്താനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ അഡോളസൻറ്റ് പ്രഗ്നൻസി നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം അഡോളസൻറ്റ് പ്രഗ്നൻസീസ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. അവനും അമിത രക്തസ്രാവം ഉണ്ടാവുക, അവർ മരിക്കാൻ വരെ ഇടയുണ്ടാവുക, അണുബാധകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മാസം തികയാതെ പ്രസവിക്കുക, കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ടാവുക, വളർച്ചയില്ലായ്മ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അഡോളസൻറ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയൊക്കെയുള്ള ഗർഭധാരണങ്ങൾ.
1: ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
0: MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഇന്ത്യയിൽ നിബന്ധനകളുണ്ട്. 6 മാസത്തിനകത്തുള്ള ഗർഭമേ MTP ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക, അല്ലാതൊരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. ആ കപ്പിളിന് വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അവർ MTP വരുമ്പോൾ അതാണ് അതിൻ്റെ ഒരു സമയപരിധി എന്ന് പറയുന്നത്. പിന്നെ മറിച്ച് പിന്നെ നമ്മൾ മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ പ്രമേഹം തന്നെ HbA1c എന്നൊരു ബ്ലഡ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹ നിയന്ത്രണ വിധേയമാണോ എന്ന് അറിയാൻ പറ്റും. അത് 12% ത്തിലൊക്കെ കൂടുതൽ

0: ആണെങ്കിൽ കുഞ്ഞിന് വൈകല്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാം. പിന്നെ ചില ഹാർട്ടിന്റെ ചില അസുഖങ്ങളുണ്ട്, ഐസൻമെങ്കർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഇപ്പൊ ചിത്രയിലൊക്കെ കാണിക്കുന്നതാണെങ്കിൽ അവർ തന്നെ എഴുതും പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ എഴുതിയേക്കും. അങ്ങനെയുള്ളവരുടെ നമുക്ക് അബോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ കിഡ്നിയുടെയോ മറ്റു അവയവങ്ങളുടെ മേജറായിട്ട് എന്തെങ്കിലും ഒരു ഫെയിലിയറോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഗർഭധാരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലതല്ലെങ്കിൽ നമുക്ക് അബോർഷൻ ചെയ്തു കൊടുക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന സാധാരണ കുഞ്ഞു തന്നെ വളരുന്നില്ല വൈകല്യങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അബോർഷൻ ചെയ്തു കൊടുക്കാം. മേജർ ആയിട്ടുള്ള വൈകല്യങ്ങളും ജനിതക വൈകല്യങ്ങളും ഉണ്ടെങ്കിൽ അബോർഷൻ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
1: നമുക്ക് അടുത്ത കോളർ നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഓക്കെ,
1: സംസാരിച്ചോളൂ.
0: ആ, പറഞ്ഞോളൂ.
2: മൂന്നാലഞ്ച് വർഷമായി എനിക്ക് ഈ പാർക്കിൻസോൺസിന്റെ അസുഖമുണ്ട്. ഇതുപോലെ നടക്കാൻ വയ്യ.
0: അപ്പൊ ഈ പാർക്കിൻസോണിസം എന്ന് പറയുന്നത് അമ്മ പ്രായമാവും, അതെ അതെ അതെ അതെ, അത് പ്രായമാവും തോറും വരാകുന്ന
2: 13 പ്രാവശ്യം വീണു ഞാൻ.
0: ആ ശരി ശരി ശരി, അത് അങ്ങനെ ഒരു അസുഖമാണ് അമ്മേ. അത് അതിന് മരുന്നുകൾ കൊണ്ടേ അതൊരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ
2: പറ്റുകയുള്ളൂ.
0: തുടർച്ചയായിട്ട് അതിന് മരുന്ന് വേണ്ടി വരും. അത് നമ്മുടെ തലച്ചോറിലെയും ഞരമ്പുകളെയും കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമായതുകൊണ്ടേ വേണ്ടി വരും. അങ്ങനെയാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നൂതനമായ ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: ഗർഭനിരോധന മാർഗങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും നൂതനമായിട്ടുള്ളതാണ് ഇപ്പം കയ്യിലിടുന്ന ഒരു റോഡുണ്ട്. പിന്നെ ഈ ഹോർമോൺ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരുതരം റോഡാണ് കയ്യിലിടുന്ന, കൈയുടെ എന്താ പറയണ്ടത് മേളിൽ, മുട്ടിന് മേളിലായിട്ടിടുന്ന ഒരു റോഡ്. അത് 3 വർഷത്തേക്കാണ് അത് നമുക്കിടാൻ. അതിൻ്റെ ഇടുന്നതും എടുക്കുന്നതും ഇൻസേർഷൻ ആൻഡ് റിമൂവൽ വളരെ ഈസിയാണ്, വളരെ സിമ്പിളുമാണ്. മയക്കം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം വിദേശത്തൊക്കെ പോകുന്ന കുട്ടികളൊക്കെ അത് ചെയ്തിട്ട് പോകാറുണ്ട്. നല്ലതാണ് അത് ശരിക്കും പറഞ്ഞാൽ. ഒരു 3 ഇയേഴ്സാണ് അതിൻ്റെ ആക്ഷനുള്ളത്. 3 ഇയേഴ്സ് കഴിയുമ്പോൾ അവർക്ക് ഇതങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റും. വലിയ ദോഷങ്ങളില്ലാത്തതാണ്, 100% പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. പിന്നുള്ളത് പിന്നെ പിൽസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് പണ്ട് മുതലേ ഉള്ളതാണ്, അത് കഴിക്കാറുണ്ട്. കുട്ടികളില്ലാത്തവർക്കുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ കുട്ടികളുള്ളവർക്കാണെങ്കിൽ കോപ്പറേറ്റീവ് നല്ലൊരു ഗർഭനിരോധന മാർഗമാണ്. ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ചെറിയൊരു റോഡ്, വളരെ സിമ്പിളും ചീപ്പുമായിട്ടുള്ള 1 ടൈം ഇൻസെർഷൻ മാത്രമേ അതിനകത്തുള്ളൂ. ഒരു തവണ ഇട്ടാൽ മതി. നല്ല മെത്തേഡാണത്. 10 വർഷം വരെ ഇടാവുന്ന കോപ്പറേറ്റീവ് ഇപ്പം ലഭ്യമാണ്, ഗവൺമെന്റിലൊക്കെ ഉണ്ടെല്ലാം. അപ്പം അത് നല്ലൊരു ഗർഭനിരോധന മാർഗമാണ്.
1: ചില ആൾക്കാരെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് വാങ്ങി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് എത്ര ആശ്വാസകരമായ ഒരു കാര്യമല്ലല്ലോ.
0: ഐ പില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല്. എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല് ഒരുപാട് പേര് ഉപയോഗിക്കാറുണ്ട്. അത് എല്ലാ മാസവും ഓരോ കോൺടാക്ട് കഴിയുമ്പോഴും അവരിങ്ങനെ ഉപയോഗിക്കും. അതൊരു നല്ല പ്രവണതയല്ല. എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല് നമുക്കൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി, എസ്പെഷ്യലി അത് അഡോളസൻസിന് വേണ്ടിയാണ് WHO അത് കൊണ്ടുവന്നത്. അവർക്കൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി വരരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അല്ലാണ്ടൊരു ഒരു സാധാരണ ഒരു കപ്പിളിന് വേണ്ടിയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെതേഡേ അല്ലത്. അതുകൊണ്ട് അതിന് എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു മാസം തന്നെ 5-6 തവണയൊക്കെ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം അത് വളരെ ഹൈ ഡോസ് പില്ലാണ്, അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും, ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സമയം സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഇന്റർസെക്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: തീർച്ചയായിട്ടും അവർക്ക് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കാണുന്നൊരു പ്രവണത, അവർ പുരുഷനാകാൻ സ്ത്രീയാവാനൊക്കെ കംപ്ലീറ്റ്ലി മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അവരുടെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് മുമ്പ് കൃത്യമായ പരിശോധനകളെ, ഹോർമോൺ ടെസ്റ്റ് എല്ലാം അവർ ചെയ്ത് നല്ലൊരു ഡോക്ടർ നല്ലൊരു സെൻറ്ററിൽ അതൊക്കെ ചെയ്യാവൂ. അത് ആ ഡോക്ടറുടെ ഒരു എന്താ പറയണ്ടേ ഒരു സർജിക്കൽ വൈഭവം വളരെ പ്രാധാന്യമുള്ളൊരു ഒരു മേഖലയാണത്. അത് ശ്രദ്ധിച്ച് അവരത് ചെയ്യാവൂ. അല്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസും വന്ന ആളുകൾക്ക് ഈ അടുത്ത കാലത്തെ ആളുകൾ മരിച്ചത് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള അണുബാധകൾ കാര്യങ്ങൾ, ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള അവരുടെ മാനസിക ശാരീരികമായ പ്രശ്നങ്ങൾ ഒക്കെ ആയിരിക്കും. പിന്നെ കൂടാതെ അവർക്ക് ഈ ആർത്തവം ഇല്ലായ്മ വരുന്നു, അല്ലെങ്കിൽ ആർത്തവം വരണം എന്നുള്ള ആഗ്രഹം, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിനുവേണ്ടി പലപ്പോഴും ഹോർമോൺ ചികിത്സകളൊക്കെ വേണ്ടി വരും. പിന്നീട് അവർക്ക് കുട്ടികൾ ഉണ്ട്. ഇപ്പോൾ ഇവർ തമ്മിൽ വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ പിന്നെ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സാ രീതികളൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അണ്ഡം ഇവരുടെ അടുത്ത് നമുക്ക് ശീതീകരിച്ച് സൂക്ഷിച്ച് ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സാ രീതികളൊക്കെ ഇവർക്ക് ചെയ്ത് ഇവർക്ക് കുട്ടികളൊക്കെ ആക്കാൻ പറ്റും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് ബീന, ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുകയാണ്. അമ്മയുടെ എനിക്ക് 58 വയസ്സായി. എനിക്ക് ആ വെള്ളപ്പോക്കിന്റെ അസുഖമുണ്ട്, ഇപ്പൊ അതിന് സ്മെല്ലുണ്ട്, ഒരു ചൊറിച്ചിലുണ്ട് ഈ തൊട ഭാഗത്തൊക്കെ. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യണം?
0: അതെ അമ്മ, ഒന്ന് എന്തായാലും

0: ഡോക്ടറെ കണ്ടിട്ടേ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം. കണ്ടിട്ട് ഉള്ളിന്ന് നമുക്ക് കൾച്ചറിന് എടുക്കാൻ പറ്റും, ഉള്ളിന്ന് പാപ് സ്മിയർ സ്മിയർ ടെസ്റ്റ് എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. എന്തെങ്കിലും രീതിയിലുള്ള അണുക്കളാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെർവിക്സിന്റെ ഒക്കെ ക്യാൻസർ പോലത്തേതോ, അല്ലെ അതിന്റെ തുടക്കം പോലുള്ള പ്രശ്നങ്ങളോ എന്താണെങ്കിലും നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ രണ്ട് പരിശോധന ചെയ്യണം.
1: മേഡം, മേഡത്തിൻ്റെ അടുത്തും മേ ബി അറിയാമായിരിക്കും, പ്രസവത്തിന് വരുന്നവർ കുറേ പേർക്ക് നോർമൽ ഡെലിവറി വേണം, കുറേ പേർക്ക് സി സെക്ഷൻ വേണം, അവർക്ക് തന്നെ ചോയ്സ് കാണും. ചിലപ്പോൾ നമുക്ക് ആ മെഡിക്കൽ കണ്ടീഷൻസ് കാരണം സി സെക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് സ്വയമേവ അവരുടെ ചോയ്സിൽ സി സെക്ഷൻ ചെയ്യാമോ?
0: ആ പറ്റും. ഇപ്പോഴത്തെ ഇതനുസരിച്ച് മറ്റേണൽ റിക്വസ്റ്റ് എന്ന് പറയും, അമ്മ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സിസേറിയൻ ചെയ്ത് കൊടുക്കാമെന്നാണ്.
1: അല്ലെങ്കിൽ സി സെക്ഷൻ കൊണ്ടുള്ള ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ ആവശ്യപ്പെടുകയാണ് എനിക്ക് സി സെക്ഷൻ ചെയ്യണം എന്ന്, അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: ഇല്ലില്ല. ഈ പറഞ്ഞ ഏത് ശസ്ത്രക്രിയ ആയാലും ഒരു ശസ്ത്രക്രിയ നന്നായി ചെയ്യുന്ന വിദഗ്ധനോ വിദഗ്ധയായ ഒരാളെ മാത്രമേ കാണിക്കാവൂ, അത്രയേ ഉള്ളൂ.
1: അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. നമുക്കിപ്പോൾ പ്രഗ്നന്റ് ആകാൻ തയ്യാറെടുക്കുന്ന സ്ത്രീയും പുരുഷനും, അപ്പോൾ പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർക്കത് സാധിക്കാതെ വരുന്നു എങ്കിൽ, ഇപ്പോൾ ഉള്ള നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ, ഇപ്പോൾ IVF IUA പോലുള്ള ചികിത്സാ രീതികൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഇപ്പം കുട്ടികളില്ലാത്തവർക്കാണെങ്കിൽ അവർക്കൊരു പ്രാഥമികമായിട്ട് പരിശോധന, രണ്ടു പേർക്കും പൂർണ്ണമായ ഒരു രക്തപരിശോധനയും ഹോർമോൺ പരിശോധനയും ഹസ്ബൻഡിൻ്റെ ശുക്ല പരിശോധനയും ഏറ്റവും അനിവാര്യമാണ്. അതിനുശേഷമായിരിക്കും ഡോക്ടർ തീരുമാനിക്കുന്നത് അവർക്ക് എന്ത് ചികിത്സയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ AMH എന്ന് പറഞ്ഞ ഹോർമോൺ പെൺകുട്ടികൾക്കെല്ലാം ചെയ്യും. അത് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ അണ്ടോൽപാദനം കുറവാണ് എന്നാണ് അത് കാണിക്കുന്നത്. അതിപ്പം ഒരുപാട് ചെറുപ്പക്കാരായ പെൺകുട്ടികളിലുണ്ട്. അതേപോലെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പുരുഷന്റെ ശുക്ലത്തിലൊക്കെ കുറവുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് IUI എന്ന് പറഞ്ഞ ചികിത്സാ രീതി, കൃത്രിമ ബീജാധാനം എന്ന് പറയും, IUI എന്ന് പറഞ്ഞ ചികിത്സാ രീതി വളരെ നല്ലതാണ്. അതിനകത്ത് ബീജം വാഷ് ചെയ്തിട്ട് യൂട്രസിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ചെറിയൊരു ചികിത്സാ രീതിയാണത്. മറിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, ട്യൂബിൻ്റെ വന്ധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ AMH ഹോർമോൺ കുറവ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സാ രീതി, അതിൽ അണ്ഡങ്ങൾ എടുത്തിട്ട് പുരുഷ ബീജമായിട്ട് ലാബിൽ വെച്ച് യോജിപ്പിച്ച് ഭ്രൂണമാക്കി ഡെവലപ്പ് ചെയ്ത് തിരിച്ച് യൂട്രസിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ചികിത്സാ രീതിയാണത്. പിന്നെ ഇതിൻ്റെ തന്നെ ഈ IVF തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. അതായത് എന്തെങ്കിലും പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ജനിതക രോഗങ്ങളുള്ള കുടുംബങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ ജനറ്റിക് സ്റ്റഡി ഈ ഭ്രൂണങ്ങളുടെ ചെയ്തിട്ട് നിക്ഷേപിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് അബോർഷൻസ് ഒക്കെ ആയ സ്ത്രീകളാണെങ്കിൽ നമുക്ക് അസിസ്റ്റഡ് ഹാച്ചിങ് എന്നൊക്കെ പറഞ്ഞ് ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗർഭധാരണം പെട്ടെന്നാക്കാനും ഒക്കെ സഹായകമാകുന്ന ചികിത്സാ രീതികൾ ഇതിനകത്തുണ്ട്.
1: ഓക്കെ. ഇപ്പോൾ ഇന്നത്തെ സ്ത്രീകൾ ജോലി, പഠിത്തം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രഗ്നൻസി മുൻകാലങ്ങളെക്കാൾ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് കമ്പാരിറ്റീവ്ലി കണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ, വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് പ്രഗ്നൻസി ഡിലേ ആക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു മോണിറ്ററിംഗ് ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ?
0: അങ്ങനെ വരാറുണ്ട് ആളുകൾ ഇപ്പോഴ്. അപ്പം പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ഒന്ന് ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ സെമൻ അനാലിസിസ് നോക്കും, ഡീറ്റെയിൽഡ് സെമൻ അനാലിസിസ് എന്ന് പറയും, അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കും. സ്ത്രീയുടെ ആണെങ്കിൽ AMH എന്ന് പറഞ്ഞ ഹോർമോണും ഒരു സ്കാനും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂട്രസിനോ പിന്നെ ഓവറികൾക്കോ എന്തെങ്കിലും അണ്ടാശയ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ അണ്ടാശയത്തിൽ എത്രത്തോളം എഗ്ഗ് കിട്ടാൻ അവർക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അത് ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും, സ്കാനിലൂടെ അറിയാൻ പറ്റും. ഇത്രയും നോക്കിയാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും ചിലപ്പം ഒരുപാട് നാളല്ല, ഒരു 2-3 വർഷം വരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ദോഷമില്ല. പിന്നെ പ്രായവും 30 വയസ്സിന് താഴെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല.
1: അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന ആരോഗ്യപരമായ മാറ്റങ്ങളിലൂടെ ഒരുവിധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഒരുവിധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ലഘൂകരിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നല്ലേ ഡോക്ടർ?
0: തീർച്ചയായിട്ടും. ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, മിതമായ ആഹാരം, മിതമായ വ്യായാമം, അതേപോലെ തന്നെ നല്ല സമീകൃതമായ ആഹാര രീതികൾ, സ്ട്രെസ് കുറച്ച് വെക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഹോർമോണും എല്ലാമായിട്ട് ബന്ധപ്പെട്ട, ശാരീരിക രോഗങ്ങളുമായും ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ്.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആറാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി, നമസ്കാരം.
2: സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.
3: ആകാശവാണി തൃശൂർ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
3: ആകാശവാണി തൃശൂർ FM 101.1 MHz അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: 1.1 MHz പ്രക്ഷേപണം തുടരുന്നു. ഇനി 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: नमस्कार, आकाशवाणी समाचार के साथ मैं कनकलता.

0: ഈ പ്രഭാവതിയും സംഘവും അവതരിപ്പിച്ച കുമ്മാട്ടി കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജുവല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: സഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. യുഡിഎഫ് മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ എൻഡിആർഎഫ് സംഘങ്ങളെ വിന്യസിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ പിഎസ്സിക്ക് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു.
1: തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു.
0: UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 പേരിൽ ജൂൺ 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. പുതിയ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3 വകുപ്പ് വിഭജനം പൂർത്തിയായത്. യുഡിഎഫ് മന്ത്രിസഭയിൽ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് 3 ഇടം നേടി. ഈ നേട്ടം ജില്ലയുടെ വികസനത്തിൽ ഏറെ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: രമേശ് ചെന്നിത്തല, എം ലിജു എന്നീ മന്ത്രിമാർക്ക് പുറമെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനും എത്തിയപ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് 3 ക്യാബിനറ്റ് റാങ്കുകളായി. കഴിഞ്ഞ മന്ത്രിസഭയിൽ ജില്ലയ്ക്ക് സജിച്ചെറിയാനും പി പ്രസാദും മന്ത്രിമാരായി ഉണ്ടായിരുന്നു. 1 പിണറായി സർക്കാരിന്റെ കാലത്ത് TM തോമസ് ഐസക്, ജി സുധാകരൻ, തോമസ് ചാണ്ടി എന്നിവർ മന്ത്രിമാരായി ഉണ്ടായിരുന്നു. മുൻ സർക്കാരുകൾ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമല്ല പ്രത്യേക പദ്ധതികളും ആലപ്പുഴക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം, നെൽകൃഷി മേഖലകളിൽ.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരത്ത് തുടക്കമാകും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. ജെൻഡർ ഇൻക്ലൂസിവിറ്റി അഥവാ ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകൾ 6 ക്യാമ്പിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഹാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24 വോട്ടെണ്ണൽ. ഏപ്രിൽ 29 ഹാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടി.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSC യോട് ശുപാർശ ചെയ്യും. 16 കേരള

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനം തുടരുന്നു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റർലെയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 5 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ റോമിലെത്തിയ പ്രധാനമന്ത്രിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനിയും ചേർന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി NDRF സംഘങ്ങളെ വിന്യസിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി ഓരോ സംഘത്തെ വീതമാണ് വിന്യസിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ഡെങ്കിപ്പനി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. 22 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വീട്ടിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.
1: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ നാളെ KPCC ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ പുഷ്പാർച്ചനയിലും അനുസ്മരണ പ്രഭാഷണ പരിപാടികളിലും പങ്കെടുക്കും. രാജ്യം ഭീകരവിരുദ്ധ ദിനമായും നാളെ ആചരിക്കും. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളി മംഗലത്തെ മൂർത്തിയടത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 1976 മുതൽ ആരംഭിച്ച തന്റെ പരിസ്ഥിതി സൗഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 കണക്കിന് മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലാൻഡ്, മലേഷ്യ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിൻ്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 എണ്ണവും ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് വിജയിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്റ്റീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് താഴ്ന്ന് 75,057-ലും നിഫ്റ്റി 34 പോയിന്റ് നഷ്ടത്തിൽ 23,585-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 960 രൂപ ഉയർന്ന് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം August 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായ G സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷം മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: തലച്ചോറിലെ രക്തസ്രാവം, കാരണങ്ങളും ചികിത്സാരീതികളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ രാജ് S. ചന്ദ്രൻ സംസാരിക്കുന്നു.
5: തലച്ചോറിലെ രക്തസ്രാവം

ത്തിന്റെ കാരണങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന്, ട്രോമ അഥവാ ഹെഡ് ഇഞ്ചുറി കാരണം ഉണ്ടാകുന്ന രക്തസ്രാവം. പ്രധാനമായും റോഡ് ട്രാഫിക് ആക്സിഡന്റ്, ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, ആയുധങ്ങൾ കൊണ്ട് തലയ്ക്ക് പരിക്കേൽപ്പിക്കുക എന്നിവയാണ് ഇതിന് കാരണം. ഇപ്രകാരം ഉണ്ടാകുന്ന രക്തസ്രാവം തലച്ചോറിലെ ചുറ്റുമുള്ള ഡ്യൂറ എന്ന ആവരണത്തിന്റെ പുറത്തുണ്ടാകുന്ന എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്, ഡ്യൂറയ്ക്ക് ഉള്ളിൽ ബ്രെയിനിന് പുറത്തായി ഉണ്ടാകുന്ന അക്യൂട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ, ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇൻട്രാ സെറിബ്രൽ ഹെമറ്റോമ എന്നിങ്ങനെ രക്തസ്രാവം ഉണ്ടാകുന്ന സ്ഥലം അനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു. നോൺ ട്രോമാറ്റിക് അഥവാ ഹെഡ് ഇഞ്ചുറി മൂലം അല്ലാതെ ഉണ്ടാകുന്ന രക്തസ്രാവം സ്പോണ്ടേനിയസ് ഹെമറേജ് എന്ന് പറയുന്നു. ഇത് പ്രധാനമായും അക്യൂട്ട് സബ്അരക്നോയിഡ് ഹെമറേജ് അഥവാ അരക്നോയിഡ് എന്ന നേരത്തെ ബ്രെയിനെ ചുറ്റിയുള്ള ആവരണത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, ഇൻട്രാ സെറിബ്രൽ ഹെമറ്റോമ അഥവാ തലച്ചോറിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, ഇൻട്രാ വെൻട്രിക്കുലർ ഹെമറേജ് അഥവാ തലച്ചോറിലെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന വെൻട്രിക്കിൾ എന്ന അറയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം എന്നിങ്ങനെ പലതരത്തിൽ ഉണ്ട്. തലച്ചോറിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഉദാഹരണത്തിന് രക്തക്കുഴലുകളിൽ വീക്കം ഉണ്ടായി കുമിളകൾ ആയി രൂപം പ്രാപിക്കുന്ന അന്യൂർസം എന്ന അവസ്ഥ, ഇത്തരം കുമിളകൾ പൊട്ടി സബ്അരക്നോയിഡ് ഹെമറേജ്, ഇൻട്രാസെറിബ്രൽ ഹെമറേജ് എന്നിവ ഉണ്ടാകുന്നു. പെട്ടെന്നുള്ള മരണത്തിന് ഇടയാവുന്ന ഈ രോഗം അതീവ ഗുരുതരമാണ്. തലച്ചോറിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ആർട്ടീരിയൽ വീനസ് മാൽഫോർമേഷൻസ്, ആൻജിയോമ, കാവേണോമ എന്നീ സങ്കീർണമായ അവസ്ഥകളും തലച്ചോറിലെ രക്തസ്രാവത്തിന് കാരണം ആണ്. ഇത്തരം രക്തക്കുഴലുകളുടെ അപാകത ഇല്ലാതെ തന്നെ സ്വയമേയുള്ള രക്തസ്രാവത്തിന് കാരണങ്ങൾ പ്രധാനമായും അനിയന്ത്രിതമായ ഉയർന്ന രക്തസമ്മർദ്ദം, അമൈലോയിഡ് ആൻജിയോപതി, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളുടെ ഉപയോഗം, ശരീരത്തിലെ സിരകളിൽ ക്ലോട്ട്സ് ഉണ്ടാകുന്ന വീനസ് ത്രോംബോസിസ് എന്ന അസുഖത്തിനും ഹൃദയത്തിലെ വാൽ മാറ്റിവെച്ചിട്ടുള്ള ആൾക്കാർ കഴിക്കുന്ന മരുന്നുകളുടെ ഉപയോഗവും സ്വയമേയുള്ള രക്തസ്രാവം കൂടുതലായി ഉണ്ടാക്കും. അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, വൃക്കരോഗങ്ങൾ, സിറോസിസ് എന്നീ ജീവിതശൈലി രോഗങ്ങളുമായി സ്വയമേയുള്ള രക്തസ്രാവം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി തലച്ചോറിലെ രക്തസ്രാവം ഉണ്ടായാൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. നമ്മുടെ തലച്ചോറും അതിലെ അറകളിലുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, തലയിലേക്കുള്ള രക്തധമനികൾ എന്നിവയെല്ലാം തലയോട്ടി അഥവാ സ്കൾ എന്ന കട്ടിയുള്ള പേടകത്തിന് ഉള്ളിലാണ്. ഇതിലേക്ക് രക്തസ്രാവം ഉണ്ടായാൽ അത് തലയ്ക്കുള്ളിലെ മർദ്ദം കൂടുവാൻ ഇടയാക്കുന്നു. പെട്ടെന്നുള്ള തല പൊട്ടുന്നതുപോലെയുള്ള കഠിനമായ തലവേദന, തലകറക്കം, ബോധക്ഷയം, ഛർദി, അപസ്മാരം എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാകും. രക്തസ്രാവത്തിന്റെ അളവും അത് സംഭവിക്കുന്ന തലച്ചോറിന്റെ ഏത് ഭാഗത്താണോ എന്നതും അനുസരിച്ച് രോഗലക്ഷണങ്ങളുടെ കാഠിന്യം വ്യത്യാസപ്പെടും. പെട്ടെന്നുള്ള മരണവും കോമ എന്നിവ സംഭവിക്കാം. ഉദാഹരണത്തിന്, ശരീരത്തിന്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ വലതുഭാഗത്താണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് എങ്കിൽ ഇടതുഭാഗത്ത് തളർച്ച അനുഭവപ്പെടാം. കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിലാണ് രക്തസ്രാവം എങ്കിൽ കാഴ്ച നഷ്ടപ്പെടാം. തലച്ചോറിൽ നിന്നുള്ള നാഡികൾ സംഗമിക്കുന്ന ബ്രെയിൻ സ്റ്റം എന്ന ഭാഗത്ത് രക്തസ്രാവം ഉണ്ടാകുമെങ്കിൽ കൂടുതൽ സങ്കീർണമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടും. പലപ്പോഴും കണ്ടുവരുന്ന പെട്ടെന്ന് തലചുറ്റി മരണം സംഭവിക്കുന്നതിന്റെ ഒരു കാരണം തലച്ചോറിലെ രക്തസ്രാവം ആണ്. ഇപ്രകാരമുള്ള ഹെമറാജിക് സ്ട്രോക്ക് ആയി രക്ഷപ്പെടുന്ന രോഗികളിൽ ആവട്ടെ സ്ഥിരമായ ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടാവാറുണ്ട്. അത് കാരണം ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ സ്ഥിരമായി നിലനിൽക്കും. ചിലപ്പോഴൊക്കെ ഇത്തരം രക്തസ്രാവം തലച്ചോറിലെ ചില ട്യൂമർ കാരണവും ഉണ്ടാവാറുണ്ട്. ഇനി ഇപ്രകാരം രോഗലക്ഷണങ്ങളുമായി വരുന്ന രോഗികൾക്ക് അതിന്റെ കാരണം അറിയാൻ എന്തൊക്കെ ടെസ്റ്റ് അഥവാ ഇൻവെസ്റ്റിഗേഷൻസ് വേണം എന്ന് നോക്കാം. ആദ്യമായി രോഗികളുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം, ഡയബറ്റീസ് ഇവയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, കിഡ്നി, ലിവർ എന്നിവ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഹീമോഫീലിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നിവ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്നുള്ള തലവേദന, ബോധക്ഷയം, അപസ്മാരം എന്നിവയുമായി വരുന്ന രോഗികൾക്ക് സി ടി സ്കാൻ ആണ് ആദ്യമായി വേണ്ടത്. അതിൽ സബ്അരക്നോയിഡ് ഹെമറേജ്, ഇൻട്രാസെറിബ്രൽ ഹെമറേജ്, ഇൻട്രാവെൻട്രിക്കുലർ ഹെമറേജ് എന്നിങ്ങനെ ഏത് ഭാഗത്താണോ രക്തസ്രാവം സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും. ഇപ്രകാരം സബ്അരക്നോയിഡ് ഹെമറേജ് ഒപ്പം ഇൻട്രാസെറിബ്രൽ ഹെമറേജ് എന്നിവയ്ക്ക് ഒരു കാരണം തലച്ചോലെ രക്തക്കുഴലുകളുടെ വീക്കവും സങ്കീർണതയും ഒക്കെയാണ്. ഉദാഹരണത്തിന്, അന്യൂറിസം അഥവാ രക്തക്കുഴലിലെ കുമിളകൾ, ആർട്ടീരിയൽ വീനസ് മാൽഫോർമേഷൻസ് എന്ന രക്തക്കുഴലുകളുടെ സങ്കീർണമായ അവസ്ഥ എന്നിവ കാരണം രക്തസ്രാവത്തെക്കുറിച്ച് സി ടി സ്കാനിൽ ഒരു ഏകദേശ രൂപം കിട്ടും. അങ്ങനെയുള്ള രോഗികൾക്ക് അതിന്റെ ശരിയായ കാരണം അറിയാൻ ആൻജിയോഗ്രാം എന്ന ടെസ്റ്റ് ചെയ്യേണ്ടതായി വരും. സി ടി ആൻജിയോഗ്രാം, എം ആർ ആൻജിയോഗ്രാം, ഡിജിറ്റൽ സബ്ട്രാക്ഷൻ ആൻജിയോഗ്രാം എന്നിങ്ങനെയുള്ള ആൻജിയോഗ്രാം അവൈലബിൾ ആണിപ്പോൾ. അങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പിന്നീടുള്ള ചികിത്സ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ചില ട്യൂമറുകൾ, പ്രധാനമായും ഗ്രേഡ് കൂടിയ ക്യാൻസർ ആയിട്ടുള്ള ട്യൂമറുകൾ, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കും. അപ്രകാരം സംശയം സി ടി സ്കാനിൽ തോന്നിയാൽ എം ആർ ഐ പോലുള്ള സ്കാനൽ എടുക്കേണ്ടതായി വരും. ഇൻട്രാവെൻട്രിക്കുലർ ഹെമറേജ് അഥവാ തലച്ചോറിലെ സി എസ് എഫ് എന്ന ദ്രാവകം കെട്ടിക്കിടക്കുന്ന അറയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം ആവട്ടെ ഈ ഫ്ലൂയിഡിന്റെ സ്വാഭാവികമായ ചംക്രമണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ഈ അറകൾ വികസിച്ച് ഹൈഡ്രോസെഫാലസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. സി ടി സ്കാനിൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ അറകളിലേക്ക് ഒരു ട്യൂബ് കടത്തി ബ്ലഡ് കലർന്ന ഫ്ലൂയിഡ് പുറത്തേക്കെടുത്ത് ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം ഉള്ള ആൾക്കാരിൽ മരുന്നുകൾ കൃത്യമായി കഴിച്ച് ജീവിതശൈലിയും ഭക്ഷണക്രമത്തിലും മാറ്റം വരുത്തി രക്തസമ്മർദ്ദം നിയന്ത്രിച്ചില്ല എങ്കിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഹൈപ്പർടെൻസീവ് ഹെമറേജ് എന്ന് പറയുന്നു. ഇത് പ്രധാനമായും ബേസൽ ഗാംഗ്ലിയ, ഇന്റേണൽ ക്യാപ്സ്യൂൾ, സെറിബെല്ലം, പോൺസ് എന്നീ ഭാഗങ്ങളിലാണ് ഉണ്ടാകുന്നത്. സി ടി
MRI, ആൻജിയോഗ്രാം എന്നീ ഇമേജിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രക്തത്തിലെ വിവിധ അണുക്കളെക്കുറിച്ചും രക്തക്കട്ട പിടിക്കുന്നതിനുള്ള സമയം ബ്ലീഡിംഗ് ടൈം

0: ക്ലോട്ടിംഗ് ടൈം, പ്രോത്രോംബിൻ ടൈം എന്നിവയെക്കുറിച്ചും കൃത്യമായി ടെസ്റ്റ് ചെയ്ത് അറിയേണ്ടതായിട്ടുണ്ട്. തലച്ചോറിലെ രക്തസ്രാവം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയിലേക്ക് കടക്കുകയായി. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായാൽ ആ ഹെമറ്റോമയ്ക്ക് ചുറ്റും നീർക്കെട്ടുണ്ടാവും. അത് കുറച്ച് തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായി മാനിറ്റോൾ, ഹൈപ്പർടോണിക് സലൈൻ എന്നീ മരുന്നുകൾ കൊടുക്കേണ്ടതായി വരും. ഒപ്പം ഇങ്ങനെയുള്ള രോഗികളിൽ അപസ്മാരം വരാനുള്ള സാധ്യത കൂടുതലായി ഉണ്ട്. അതിനാൽ അപസ്മാരത്തിനുള്ള മരുന്നുകൾ നൽകേണ്ടതായി വരും. തലച്ചോറിൽ രക്തസ്രാവം സ്ഥിരീകരിച്ചു കഴിഞ്ഞ രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. അതിനാൽ ആ രോഗികളെ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. രോഗികളുടെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് വിവരിക്കാൻ വേണ്ടി ഗ്ലാസ്കോ കോമ സ്കെയിൽ ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ്കോ കോമ സ്കെയിൽ സ്കോർ കുറവുള്ള രോഗികളെ ചിലപ്പോൾ എമർജൻസി ആയിട്ട് തന്നെ കൃത്രിമ ശ്വാസം നൽകുന്നതിനായും തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായും ഓക്സിജന്റെ അളവ് ശരിയായി എത്തിക്കുന്നതിന് വേണ്ടിയും വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടിവരും. മാത്രമല്ല രക്തസ്രാവം കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം രോഗികളെ ICU, വെന്റിലേറ്റർ ഫെസിലിറ്റീസ് ഇവ ഉള്ള ടെറിട്ടറി കെയർ സെന്ററിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്നതാണ് നല്ലത്. ഇനി ഇത്തരം ഹെമറേജ് വന്ന രോഗികളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെ എന്ന് നോക്കാം. CT സ്കാൻ ചെയ്ത് രക്തസ്രാവം ഉള്ളതായി തെളിഞ്ഞാൽ അതിന്റെ കാരണം എന്തെന്ന് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. രക്തക്കുഴലിന്റെ വീക്കം മൂലം അനീർസം അല്ലെങ്കിൽ AVM എന്നിവ കാരണമാണ് രക്തസ്രാവം എന്ന് സംശയം തോന്നിയാൽ ആൻജിയോഗ്രാം ചെയ്യണം. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അനീർസം പൊട്ടിയുള്ള അവസ്ഥ ആണെങ്കിൽ അതിന് അടിയന്തര ചികിത്സ ആവശ്യമുണ്ട്. ഇത് രണ്ട് രീതിയിൽ ചികിത്സിക്കാം. ഒന്ന്, ഓപ്പറേഷൻ ചെയ്ത് ഹൈ മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് രക്തക്കുഴലിലേക്കുള്ള കുമിള ഭാഗം കൃത്യമായി മനസ്സിലാക്കി ശ്രദ്ധാപൂർവം ടൈറ്റാനിയം അലോയ് കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം ക്ലിപ്പ് ഉപയോഗിച്ച് കുമിള അടയ്ക്കുന്നു. അതീവ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ആണ് ഇത്. മറ്റൊരു ചികിത്സാ രീതിയാണ് കോയിലിംഗ്. കാൽ അല്ലെങ്കിൽ കൈയിലെ രക്തക്കുഴൽ വഴി ഹൃദയത്തിന്റെ ആൻജിയോഗ്രാം ചെയ്യുന്നതുപോലെ പ്രത്യേകതരം ചെറിയ കത്തീറ്റർ കടത്തി തലച്ചോളെ രക്തക്കുഴൽ വഴി അനീർസം ഉള്ള ഭാഗം കണ്ടെത്തി ആ കുമിളയിലേക്ക് പ്രത്യേകതരം മെറ്റാലിക് കോയിൽ അല്ലെങ്കിൽ പ്ലാറ്റിനം കോയിൽ നിറയ്ക്കുന്നു. അപ്രകാരം അത് പൂർണ്ണമായി അടയ്ക്കുന്നു. ഇനി AVM എന്ന രക്തക്കുഴലിന്റെ സങ്കീർണത കാരണം ഉണ്ടായ രക്തസ്രാവം ആണെങ്കിൽ ഇപ്രകാരം തന്നെ ആൻജിയോഗ്രാം ചെയ്ത് അതിലേക്കുള്ള പ്രധാന രക്തക്കുഴൽ അടയ്ക്കുകയും പിന്നീട് ശസ്ത്രക്രിയ അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യാം. ഇൻട്രാസെറിബ്രൽ ഹെമറ്റോമ അല്ലെങ്കിൽ രക്തസ്രാവം ഉള്ള രോഗികളിൽ തലച്ചോറിലെ മർദ്ദം അമിതമായി വർദ്ധിക്കുകയും അത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അമിത രക്തസ്രാവം ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രെയിനിന്റെ ഫ്രോണ്ടൽ, ടെമ്പറൽ, ഓക്സിപ്റ്റൽ എന്നീ ലോബുകളിലും സെറിബെല്ലം എന്നീ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന രക്തസ്രാവം നീക്കം ചെയ്യാവുന്നതാണ്. CT സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരം ഭാഗങ്ങളിലേക്കുള്ള രക്തസ്രാവം പ്രത്യേക അളവിൽ കൂടുതലായി കണ്ടുകഴിഞ്ഞാൽ അത് ബ്രെയിനിന്റെ മറ്റു ഭാഗങ്ങളിൽ മർദ്ദം ഉണ്ടാക്കുന്നതായും കണ്ടുകഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് ഇത് നീക്കം ചെയ്യേണ്ടതായിരിക്കും ഉചിതം. ആദ്യത്തെ CT സ്കാനിൽ രക്തസ്രാവം ചെറിയ അളവിൽ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ പോലും 6 മുതൽ 8 മണിക്കൂറിന് ശേഷം 24 മണിക്കൂറിന് ശേഷവും വീണ്ടും CT സ്കാൻ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം രക്തസ്രാവം കൂടാനും നീർക്കെട്ട് കൂടി തലച്ചോറിലെ മർദ്ദം വർദ്ധിച്ച് തലച്ചോറിലെ പ്രവർത്തനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ രക്തസ്രാവം നീക്കം ചെയ്യുന്നതിനായി ഏതൊക്കെ വിധം ശസ്ത്രക്രിയ മാർഗ്ഗങ്ങൾ ഉണ്ടെന്ന് നോക്കാം. പ്രധാനമായും നീക്കം ചെയ്യേണ്ട അളവിൽ രക്തസ്രാവം ഉള്ളതായും അതിന് ചുറ്റും നീർക്കെട്ടുള്ളതായും കണ്ടുകഴിഞ്ഞാൽ തലയോട്ടി തുറന്ന് രക്തസ്രാവം നീക്കം ചെയ്യുന്നു. അതിനെ തുടർന്ന് വേണ്ടി വന്നാൽ തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായി തലയോട്ടിയുടെ ഒരു ഭാഗം നീക്കം ചെയ്യുന്നു. ഇതിനെ ഡീകംപ്രസീവ് ക്രൈനിയെക്ടമി എന്ന് പറയുന്നു. ചില രോഗികളിലാവട്ടെ ബ്രെയിനിൽ വളരെ ഡീപ്പായിട്ടുള്ള രക്തസ്രാവം ആണെങ്കിൽ അതിനെ കീഹോൾ വഴി നീക്കം ചെയ്യാറുണ്ട്. മറ്റ് രോഗങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്തരം രക്തസ്രാവം ഉണ്ടാകുന്ന രോഗികളുടെ പ്രോഗ്നോസിസ് അഥവാ ഭാവി ഒട്ടും ആശങ്കാജനകം അല്ല. ചെറിയ രക്തസ്രാവം അതിജീവിച്ചവർക്ക് വീണ്ടും രക്തസ്രാവം ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആക്കേണ്ടതുണ്ട്. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിച്ച് ശരിയായ ആഹാരക്രമവും വ്യായാമവും പാലിക്കേണ്ടതായിട്ടുണ്ട്. രക്തസമ്മർദ്ദം കൂടുതലായി ഉള്ള രോഗികൾ ഡോക്ടറെ കണ്ട് രക്തസമ്മർദ്ദം ചെക്ക് ചെയ്യുകയും ശരിയായ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും വേണം. അവസാനമായി സുഖം പ്രാപിക്കുന്ന ഭാഗ്യവാന്മാരായ രോഗികളെ പരമാവധി പുനരധിവസിപ്പിക്കുന്നതിനും അതുവഴി റിസൾട്ട്സ് മെച്ചപ്പെടുത്തുന്നതിനും ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ടീം എന്നിവരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഉള്ള പിന്തുണ അത്യാവശ്യമായി വരും.
1: തലച്ചോറിലെ രക്തസ്രാവം, കാരണങ്ങളും ചികിത്സാരീതികളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ രാജ് എസ് ചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ്.

0: നോക്കിക്കാണുന്നത് എന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന എം എൽ എ ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശുഭപ്രതീക്ഷയോടെയാണ് കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നതെന്നും ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തിയുള്ള ചർച്ചകളാവും നടക്കുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. റോമിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഇറ്റലിയിലെത്തിയത്. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റുരലയുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതി എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുക. പ്രതിനിധിതല ചർച്ചകൾക്ക് പുറമെ ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഹരിത സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലുമൂന്നിയ തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ധാരണ. വിശദാംശങ്ങളിലേക്ക്.
1: നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ ഇന്നലെ നടന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലൻഡ് എന്നീ നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. നോർഡിക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ 200% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പുതിയ വ്യാപാര കരാറുകൾ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ഭീകരവാദം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിച്ച നോർഡിക് പ്രധാനമന്ത്രിമാർ ജനാധിപത്യം, നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ആഗോള ലോകക്രമം എന്നിവയിലെ സമാന താൽപര്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. യു ഡി എഫ് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ ജൂൺ 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: 2031 ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറയുന്നു. മാത്രമല്ല ജൂൺ 1 മുതൽ 100 ദിവസക്കാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കർമ്മ പരിപാടി. അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിന്റെ കൂടെ ഉണ്ട്.
0: ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന എം എൽ എ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ നാളെ നടക്കും. പ്രോട്ടീം സ്പീക്കറാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി. ഇത് ഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ

0: രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 1.6% വർദ്ധിപ്പിക്കുമെന്നും JPC അധ്യക്ഷൻ PP ചൌധരി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1967 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ ഒരുമിച്ചാണ് നടന്നുവന്നത്. അടിയന്തരാവസ്ഥാകാലത്താണ് ഇതിന് മാറ്റം വന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിയമ കമ്മീഷൻ, പാർലമെന്ററി സമിതികൾ എന്നിവയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന അഭിപ്രായമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23 ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് കൂട്ടായ്മയുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 94.31 വിജയശതമാനം. സർക്കാർ സ്കൂളുകളിൽ 91.86% വിദ്യാർത്ഥികൾ വിജയം നേടി. പെൺകുട്ടികളാണ് വിജയശതമാനത്തിൽ മുന്നിൽ. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. റെക്കോർഡ് താപനിലയാണ് ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ 3ാം ദിവസവും 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ല രാജ്യത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി തുടരുകയാണ്. പകൽ താപനില മിക്ക സ്ഥലങ്ങളിലും 44 മുതൽ 47 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്ത് 543 പേർക്ക് വൈറസ് ബാധ സംശയിക്കുന്നുണ്ട്. അയൽ രാജ്യമായ യുഗാണ്ടയിലും 2 പേർക്ക് എബോള ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. August 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ November 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16ാം കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി തൃശൂർ. പ്രിയഗീതം ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി പ്രിയഗീതത്തിൽ ഇന്നാദ്യം പെരിങ്ങോട് നിന്നും അപ്പുക്കുട്ടൻ, വേദിക എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ലക്ഷ്മികാന്ത്. ജീവിത സമരം എന്ന ചിത്രത്തിൽ KJ യേശുദാസും S ജാനകിയും പാടിയത്.

ചിത്രം മയിലാടും കുന്ന്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി പി ലീല പാടിയ ഗാനത്തിനായി കാതോർക്കുന്നു കല്ലേറ്റും കരയിൽ നിന്നും ഇ ബി അബൂബക്കർ. ഗാനമിതാ.

0: ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ.
4: കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.

പ്രിയഗീതത്തിൽ ഇനി മേലെ പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ യേശുദാസും മിൻമിണിയും സംഘവും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ.

0: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
1: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
5: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
6: വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി പി മാധുരി പാടിയ ഗാനമാണിനി. ചിത്രം ദേവി കന്യാകുമാരി. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മാളയിൽ നിന്നും മുരളീധരൻ KB. ഗാനമിതാ.

0: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
1: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
0: പ്രിയഗീതത്തിൽ ഇനി ഗിരീഷ് ചിറ്റണ്ട ആവശ്യപ്പെട്ട ഗാനം. ഗാനരചന വയലാ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. യേശുദാസ് പാടിയത്. ചിത്രം പഞ്ചവൻ കാട്.

വേണലാട്ടം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം. വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന ഈ ഗാനത്തിനായി കാതോർക്കുന്നു ശ്രീധരൻ അവണൂർ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: മകൾ ശില്പയ്ക്ക് വേണ്ടി വേലൂരിൽ നിന്ന് അനിത ആവശ്യപ്പെട്ട ഗാനമാണിനി. സർവമായ എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയ ഗാനം. വരികൾ മനു മഞ്ജിത്, ഈണം നൽകിയത് ജസ്റ്റിൻ പ്രഭാകരൻ.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഇനി KS ചിത്ര പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മുറ്റിച്ചൂരിൽ നിന്നും അനാമിക, അവന്തിക എന്നിവർ.

കാസർഗോഡ് നിന്നും ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട ഗാനമാണിനി. അവൾ ഒരു തുടർക്കഥ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ഗാനരചന വയലാ രാമവർമ്മ, സംഗീതം MS വിശ്വനാഥൻ.

ഞാനൊരു വിഘടകവി, ഇന്ന് ഞാനൊരു കഥ ചൊല്ലുവേൻ. ഷോളയാർ പെരുംകാട്. അതിൽ ഉയർന്നൊരു ആലുമരം, ആലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ ആൺകിളി രണ്ടുണ്ട്, പെൺകിളി രണ്ടുണ്ട്, അവർക്കുള്ള

മുഴക്കങ്ങൾ കല്യാണ മേളങ്ങൾ തുള്ളാട്ടം കേട്ടിതമ്മ കൊട്ടും മുഴക്കങ്ങൾ കല്യാണ

ഗാനരചന ചിനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൽ പി സുശീലയും ശ്യാമും ആലപിച്ച ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പട്ടാമ്പി കൊടുമുണ്ടയിൽ നിന്ന് സേതുമാധവൻ, കെ പി ശ്രീകുമാർ എന്നിവർ.

രാജഹംസം എന്ന ചിത്രത്തിൽ പി കെ മനോഹരൻ പാടിയ ഗാനമാണിനി. ഗാനരചന വയലാ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിച്ച് കത്തയച്ചിരിക്കുന്നു പുത്തൻചിറ തൃപ്പേക്കുളത്ത് നിന്നും മധു.

രാധ വയലാർ ആവശ്യപ്പെട്ട ഗാനമാണിനി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം പ്രിയംവദ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രിയഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയഗീതത്തിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പ്രിയഗീതം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO, പിൻകോഡ് 6806311. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ആകാശവാണി തൃശൂർ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. ഐ എം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi to hold talks with his Italian counterpart Giorgia Meloni in Rome in a short while from now to boost economic cooperation. Prime Minister Modi and Giorgia Meloni outlined roadmap for India-Italy strategic partnership, highlight several economic initiatives in a joint article. DRDO completes trials of drone-launched unmanned precision-guided missile. Defence Minister terms it a strategic milestone. Supreme Court rejects petition challenging center's decision to undertake caste enumeration. Severe heat wave grips north and central India. Temperature breaches 44 degree mark at several places. And in IPL cricket, host Kolkata Knight Riders to take on Mumbai Indians at Eden Gardens. And now the news in detail. Prime Minister Narendra Modi will hold talks with his Italian counterpart Giorgia Meloni in Rome in a short while from

0: ആകാശവാണി.
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 24-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
2: മർമലഡോവ് മരണമടഞ്ഞു. കുതിരവണ്ടിക്കടിയിൽപ്പെട്ടാണോ അതോ ജീവിതത്തിന്റെ വണ്ടിച്ചക്രങ്ങൾക്കടിയിൽ ഞെരിഞ്ഞമർന്നോ? വിപ്ലവപൂർവ്വ റഷ്യയിലെ വിപത്കാലങ്ങളിലാണ് മർമലഡോവും ദാരിദ്ര്യം വഴിമുട്ടിച്ച വിദ്യാർത്ഥി റസ്കോൾനിക്കോവും

0: പരിചയപ്പെടുന്നത്. പലിശക്കാരി അലിയോവിനെ കൊല്ലാനുള്ള നിക്കോവിൻ്റെ പദ്ധതികൾക്ക് പദം വന്നത് മർമലഡോവിൻ്റെ ജീവിതകഥകൾ കൂടി കേട്ടിട്ടാണ്. നിക്കോവ് കൊലപാതകയാണെന്ന് അയാൾ തന്നെ പറഞ്ഞല്ലാതെ മറ്റാരും അറിയില്ലെന്നായിരിക്കുന്നു. അലിയോവിനയുടെ ശിരസ് പിളർത്തിയ കോടാലി നിക്കോവിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അടക്കം ചെയ്ത ഓർമ്മപ്പേടകത്തെയും പിളർത്തുമോ? വിഭ്രാന്തിയിൽ നിക്കോവ് വിളിച്ചു പറഞ്ഞവയിൽ കൊന്നതും കൊള്ളമുതൽ ഒളിപ്പിച്ചതുമെല്ലാം ചിതറിക്കിടപ്പുണ്ട്. പക്ഷേ അസുഖമാണെന്ന് കൂട്ടുകാരൻ റസുമഹീൻ, ഭ്രാന്തല്ലേ എന്ന് ഡോക്ടർ സോസിമോഫ്, കഥയറിയാതെ ആട്ടം കാണുന്ന പോലീസ് സെമറ്റോഫ്. പക്ഷേ അകലെയൊരു വലയം നിക്കോവിനെ ചുറ്റാൻ അനങ്ങിത്തുടങ്ങിയോ? മറുവഴിയിൽ സ്നേഹത്തിൻ്റെ കരവലയം ചുറ്റാൻ 3 വർഷമായി മകനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയും പെങ്ങളും നിക്കോവിനെ തേടിയെത്തുന്നു.
1: റസുമഹീൻ, നീ പന്തയത്തിൽ ജയിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. എനിക്ക് വല്ലാത്ത ക്ഷീണം.
2: എന്തു പറ്റി നിക്കോ? ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരാം.
1: അതെന്തായാലും വേണ്ട.
2: അതെന്താ?
1: അപ്പോൾ നിന്റെ അതിഥികൾ എന്തു ചെയ്യും? ഇപ്പൊ പുറത്തേക്ക് എത്തി നോക്കിയ ആ ചുരുണ്ട മുടിയുള്ള ആളാരാണ്?
2: അയാളോ? ദൈവത്തിന് മാത്രം അറിയാം. അമ്മാവിന്റെ ഏതോ പഴയ സുഹൃത്താണെന്ന് തോന്നുന്നു. ചിലപ്പോ ക്ഷണിക്കാതെ വന്നതാകാം. ഞാൻ അമ്മാവനെ അവരോടൊപ്പം ഇരുത്തിയിരിക്കുകയാണ്. നീ പറ്റിയ സമയത്ത് വന്നു. ഞാനേ ഡോക്ടറെ വിളിക്കട്ടെ? നമ്മുടെ സുഹൃത്ത് ആ സോസിമോവിനെ വിളിക്കട്ടെ?
1: അമ്മാവന്റെ നേതൃത്വത്തിൽ തകൃതിയായി മദ്യസേവ നടക്കുകയാണല്ലോ. റസ്മുഹിനും കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എത്രയും വേഗം പോകുന്നതാണ് നല്ലത്.
3: ഓ, റസ്കോൾനിക്കോ എത്തിയോ?
4: എന്താ വല്ലാതിരിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ ഉറക്കം അത്യാവശ്യമാണ്. നിങ്ങൾ വേഗം പോയി കിടന്ന് ഉറങ്ങും. ആ കൈ ഇങ്ങ് തരൂ. രാത്രിയിൽ കഴിക്കുന്നതിന് വേണ്ട മരുന്നും എടുക്കാൻ മറക്കരുത്. അങ്ങനെ ചെയ്യില്ലേ? ഞാനത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പൊടി. എന്താ, അത് കൊണ്ടുപോയിക്കൂടെ?
1: കൊണ്ടുപോകാം.
4: നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നല്ല 2 പൊടി തന്നെ കൊണ്ടുപോകാം.
1: ഇങ്ങ് തന്നേക്കൂ.
4: റസുമിഹിൻ, നിങ്ങൾ നിക്കോവിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞത് നല്ല കാര്യം. എന്തൊക്കെ മാറ്റം സംഭവിക്കുമെന്ന് നാളെ നോക്കാം. ഇന്ന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഉറക്ക പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. റസുമിഹിൻ, നിങ്ങളോടൊരു സ്വകാര്യം പറയട്ടെ.
1: ചെവി കടിച്ചു മുറുക്കിയാണല്ലോ. എന്റെ അസുഖവിവരമാണോ പറഞ്ഞത്?
2: ഹേയ്, അത് ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യം. ഇനി എല്ലാം അമ്മാവൻ നോക്കിക്കോളും. നമ്മൾ രണ്ടും മാത്രം വീണ്ടും അല്ലേ. എടാ, നീ എവിടെയൊക്കെയായിരുന്നു കറക്കം?
1: എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ.
2: ആ വാ, നടക്കാം. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഡോക്ടർ എന്റെ കാതിൽ മന്ത്രിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ?
1: ഇല്ല, എന്താ കാര്യം?
2: നിനക്ക് ഭ്രാന്തിന്റെ ആരംഭമാണെന്ന് അയാൾക്ക് സംശയം. ഞാനത് വിശ്വസിക്കില്ല. ഒന്നാമത്, അയാളുടെ 3 ഇരട്ടി ബുദ്ധി നിനക്കുണ്ട്. 2, നീ അയാളുടെ പ്രാകൃതമായ ആശയത്തെ ചൊല്ലി പ്രശ്നമുണ്ടാക്കുന്നില്ല. 3, ശസ്ത്രക്രിയയിൽ പ്രത്യേക പ്രാവീണ്യം നേടിയിരിക്കുന്ന ആ മനുഷ്യന് മാനസിക രോഗങ്ങളുടെ ഒരു തരം ഭ്രാന്താണ്.
1: ഇതെല്ലാം അയാൾ എങ്ങനെ അറിഞ്ഞു?
2: ഇന്ന് സെമറ്റോവിനെ നീ കണ്ടോ?
1: കണ്ടു.
2: ആ

0: അതാണ് പ്രശ്നം. അയാൾ ഇന്ന് നടന്നതെല്ലാം അവിടെ വിളമ്പി. ആളതിനകത്ത് ഇരിപ്പുണ്ട്.
1: അയാൾ എന്തൊക്കെ പറഞ്ഞു?
0: വിഡ്ഢിത്തമാണ് എങ്കിലും സെമറ്റോവിനെ സൂക്ഷിക്കുന്നത് നല്ലതാ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എനിക്ക് തോന്നുന്നു ആ ലൂഷിനാണ് ഇതിന്റെ പിന്നിലെ സൂത്രധാരൻ. നീ പോലീസ് സ്റ്റേഷനിൽ ബോധം കെട്ടത് വെച്ച് മുതലെടുക്കുകയാണ് അയാളിപ്പോ.
1: ഞാനിപ്പോൾ ബോധം കെട്ടത് അടച്ചിട്ട മുറിയിലെ ചായത്തിന്റെ ഗന്ധം കൂടിയായപ്പോൾ നിവൃത്തിയില്ലാതായി.
0: അത് വിശദീകരിക്കണ്ടല്ലോ. ചായത്തിന്റെ ഗന്ധം മാത്രമല്ല, നിനക്ക് പനിയുമായിരുന്നല്ലോ. ഡോക്ടർ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നീ സെമറ്റോവിനെ ഒന്ന് പേടിപ്പിച്ചു. നീ വീണ്ടും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി. നീ അക്ഷരാർത്ഥത്തിൽ അയാളെ തകർത്തു. അയാൾ നിന്നെ വീണ്ടും കാണാനിരിക്കുകയാണ്. പെർഫിറി പെട്രോവിച്ചും നിന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു.
1: പെട്രോവിച്ച്? അതാരാ?
0: രഹസ്യ പോലീസിന്റെ തലവൻ.
1: പെട്രോവിച്ച്? അയാൾ എന്തിനാ എന്നെ കാണുന്നത്?
0: ഇത്രയും ബുദ്ധിരാക്ഷസനായ ഒരുത്തനെ അയാൾക്ക് കാണണമെന്ന്.
1: വരികയാണ്, എല്ലാവരും എന്നെ തേടി വരികയാണ്. ഓരോരുത്തരായി വരട്ടെ.

0: ആരാ?
1: റസ്കോൾനിക്കോവിന്റെ മുറിയല്ലേ?
0: അതെ.
1: അവൻ ഇവിടെ ഇല്ലേ?
0: ഇല്ല.
1: എവിടെ പോയി?
2: അസുഖമാണെന്ന് അറിഞ്ഞിട്ട് വന്നതാ.
0: ആരാ?
1: നീ ആരാ?
0: നസ്താസിയ, നിക്കോവിന്റെ സഹായി. ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നത്.
1: ഹോ, ജോലിക്കാരി അല്ലേ?
0: മനസ്സിലായില്ല, ആരാ?
1: ഞാൻ അവന്റെ അമ്മ. ഇതവന്റെ സഹോദരി ഡോണിയ.
0: സോണിയ?
1: സോണിയയല്ല, ഡോണിയ. മനസ്സിലായോ? ഡോണിയ എന്റെ ഇളയ മകൾ.
0: മനസ്സിലായേ.
1: അവൻ എങ്ങനാ പനി പിടിച്ചേ? നീ ആഹാരമൊന്നും സമയത്തിന് വെച്ച് കൊടുക്കുന്നില്ല അല്ലേ?
0: ഞാനുള്ളതുകൊണ്ടാണ്.
1: ഓ, ജീവിച്ചു പോകുന്നതെന്ന് പറയാൻ തുടങ്ങുകയല്ലേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്.
2: ഈ മുറിയുടെ ഉടമസ്ഥ ഇവിടെ വരാറുണ്ടോ?
0: വരാറുണ്ട്, ഇപ്പോഴില്ല. ഞാൻ അവിടുത്തെ ജോലിക്കാരിയാ.
1: അവരുടെ മോളോ? അവൾ മരിച്ചില്ലേ?
0: ചിലപ്പോൾ ഭക്ഷണം നിർബന്ധിച്ച് എന്റെ കയ്യിൽ അവിടുന്ന് തന്നുവിടും.
1: കൂട്ടായിട്ട് ആരുണ്ട് എന്റെ മോന്?
0: രസ്മഹിൻ, പ്രിയപ്പെട്ട ചങ്ങാതിയാ. പിന്നൊരു ഡോക്ടറുണ്ട്, സോസിമോ. ഇന്നൊരു പാലുകാച്ചുണ്ട്, റസുമഹിന്റെ പുതിയ വീട്. അവിടെ പോയതായിരിക്കും.
1: എവിടെ പോകുന്നെന്ന് പറയാറില്ലേ?
0: ഇല്ല, ഞാൻ പറഞ്ഞതാ കട്ടിലേന്ന് എഴുന്നേക്കരുതെന്ന്. പിച്ചും പേയും പറയുക. രണ്ടു മൂന്ന് ദിവസമായിട്ട് തീരെ വയ്യ. രാവിലെ ഇറങ്ങിപ്പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല.
1: അപ്പോ നീയാ അവന് കൂട്ട്?
0: പകല് ഭക്ഷണം കൊണ്ടുവരും, രാത്രി അങ്ങ് പോകും.
1: അവൻ സാധാരണ ചെറുപ്പക്കാരനല്ല, എന്റെ മോനാ. ഇനി രണ്ടു വർഷം കൂടി പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസറാകാനുള്ളവനാ, ചില്ലറക്കാരനല്ല.
0: അറിയാം, എനിക്കറിയാമേ.
1: എന്തറിയാമെന്നാ നിനക്ക്?
0: എനിക്കറിയാം അമ്മേ. നിക്കോവിന് എന്ത് സ്നേഹമാണെന്നോ അമ്മേ.
1: അവൻ എന്റെ മോനാ.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

0: ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി തൃശൂർ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
4: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
5: സ്വരസാഗരത്തിൽ ഇന്ന് മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദ്യം ജനരഞ്ജിനി രാഗത്തിൽ ഗണപതി, ആദിതാളം മുത്തയ്യ ഭാഗവതരുടെ കൃതി.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് മാവേലിക്കര പി സുബ്രഹ്മണ്യം, സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം.
1: സ്വരസാഗരം.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: അറിവിന്റെ അക്ഷയഖനി,
9: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
8: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
9: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
8: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
9: വിദ്യാഭ്യാസ രംഗം.
8: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
9: വിദ്യാഭ്യാസ രംഗം.
10: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു. സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 35 സെക്കൻഡും. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ചലച്ചിത്രഗാനങ്ങൾ. ചതുരംഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം MG ശ്രീകുമാർ. ആദ്യം യേശുദാസ് പാടിയ ഗാനം.

0: മോഹൻലാലും എം ജി ശ്രീകുമാറും പാടിയ ഗാനം.
1: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ.

ചതുരംഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജി ശ്രീകുമാർ. ഇനി കല്യാണരാമൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം പകർന്നത് ബേണി ഇഗ്നേഷ്യസ്. ആദ്യം യേശുദാസ് പാടിയ ഗാനം.

0: ദിലീപും സംഘവും പാടിയ ഗാനം.
1: മല കയറി പോകേണ്ടേ അവിടുന്ന്.

മസലുള്ളത് കൊണ്ട് പാട്ട് പാടാൻ എനിക്ക് നല്ല എളുപ്പാ. പാട്ട് എനിക്ക് പുല്ലടാ. നാലാം നില കയറി പോകണ്ടേ. പണ്ടാറടങ്ങാൻ തൊണ്ടയുടെ മസിൽ പൊട്ടിനാ തോന്നണേ. എന്നാലും സാറില്ല.

0: കല്യാണരാമൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. മിന്നലെ, അൻബേ എൻ അൻബേ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഏഴരപ്പൊന്നാന. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ. പാടിയവർ യേശുദാസ്. ചിത്രം

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം ഗാന്ധർവം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം SP വെങ്കിടേഷ്. ആലാപനം SP ബാലസുബ്രഹ്മണ്യം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി. പഠിക്കുന്നത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ.
2: നമസ്തേ ബിച്ചു.
3: നമസ്തേ അധ്യാപിക ജീ.
2: ആപ് സബ് കൈസേ ഹോ?
3: ഹം ടീക് ഹേ.
2: ടീക് ഹേ ബിച്ചു. പിച്ചലേ കക്ഷാ മേ ഹംനേ ക്യാ ക്യാ പഠാ യാദ് ഹേ?
3: ഹാ ജീ.
2: ജീ ചൈതന്യ, ആപ് ബതായേ.
3: പിച്ചലേ കക്ഷാ മേ അമൃതലാൽ ബേഗട്ട് ദ്വാരാ രചിത് റെയിൻ ബസേരി നാമക് ഏക് യാത്രാ വൃത്താന്ത് കാ ബാക്കി ചാർ അനുച്ഛേദ് പഠാ.
2: ठीक है, अभी उसमें एक सवाल है, इस पानी से किसानों को भारी नुकसान हो रहा है, क्यों? अर्पिता बताइए.
4: बारिश के कारण खेत में रखे हुई सोयाबीन बीक गया, जिससे फसल खराब हो गई और उन्हें नुकसान हुआ.
2: ठीक है बच्चों, पाठभाग की ओर देख लीजिए बच्चों. थोड़ी देर के बाद वह उठकर बाहर चला गया, लेकिन जल्दी की वापस आया. दरवाजे पर खड़ा होकर गुर्राया, कौन हो तुम लोग? यहाँ कैसे घूम आए हो? निरीह से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया. अब वह बेहद गुस्से में था. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറയുകയായിരുന്നു, അദ്ദേഹം ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വല്ലവിധേനെ ഒന്ന് ഉറങ്ങാനായിട്ട് നോക്കി. കുറച്ച് കഴിഞ്ഞ് ഒന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന് താഴെ ഒരു വ്യക്തി ഇരിക്കുകയും അദ്ദേഹം പുതപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല, എന്തൊക്കെ പിച്ചുമ്പേയും പറയുന്നുണ്ട്, രാമായണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പാഗൽ വ്യക്തിയാണോ എന്ന് സംശയിച്ചാണ് ഓദർ അവിടെ കിടന്നത്. തൊടി തീർക്കിയ ബാദ് വഹ ഉട്ടുക്കർ ബാഹർ ചലാകയ, കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് അദ്ദേഹം പുറത്തേക്ക് പോയി. ലേക്കിൻ എന്നാൽ ജൽദി ഹി വാപ്പസ് ആയ, അപ്പൊ തന്നെ പോയതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതേപോലെ തിരിച്ചു വന്നു. ദർവാസെ പർ ഖട, ആ കഥകിന്റെ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഗുരായ ഷൗട്ട് ചെയ്തു, കോൺ ഹേ തും ലോക്, നിങ്ങൾ ആരാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആരായാലും പേടിച്ചു പോകില്ല അങ്ങനെ ചോദിക്കുമ്പോൾ. നേരത്തെ തന്നെ വേഗട്ടിന് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഒരു പാഗൽ ആത്മീയാണോ എന്ന്. യഹാ കൈസേ ഗുമ്നെ ഖുസ് ആയേഹോ, ഇവിടെ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് എത്തിച്ചേർന്നു, നിങ്ങൾ ആരാണ്? നിരീഹസേ ദിക്നേ വാലേ, ഈ സാത്മീനെ ഏകായേക വിക്രാൾ രൂപ ധാരണ കർലിയ, കുറച്ചു മുമ്പേ വളരെ നിരീഹമത്തിലെ ഇന്നസെൻസ്, വളരെ ഇന്നസെൻസ് ആയിട്ട് ധരിയൊന്നുമില്ലാതെ അയ്യോ കഷ്ടം പാവം എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന ആളാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നിമിഷ നേരം കൊണ്ട് എന്തായി മാറി? വിക്രാൾ, ഭീകരമായ രൂപം ധരിച്ചു അദ്ദേഹം. എന്നിട്ട് വളരെ ദേഷ്യത്തോടു കൂടിയാണ് അവരോട് ഇത് ചോദിച്ചിരിക്കുന്നത്. യഹാൻ കൈസേ ഖുസ് ആയേ ഹോ തും കോൺഹേ തും ലോക് എന്ന് ചോദിച്ചു. പാപ വഹ ബെഹദ് ഗുസ്സേന്നേന്റെ, ഇപ്പം വളരെ എക്സ്ട്രീംലി ആംഗ്രിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം ഓരോ മിനിറ്റ് ഇടവിട്ട് അദ്ദേഹത്തിന്റെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് സത്യത്തിൽ പറഞ്ഞത് ഇവര് പേടിച്ചു പോയി. അതാണ് ഇപ്പൊ തോടി ദേർക്കിയ ബാദ് വഹ ഉടുക്കർ ബാഹർ ചിലാകയാ ലേക്കൻ ജൽദി ഹി വാപസ് ആയ ദർവാസെ പർ ഖടാ ഹോകർ ഗുരായ കോൺ ഹേ തും ലോക് യഹാൻ കൈസേ ഖുസ് ആയേ ഹോ നിരീക് സേ ദിക്നേ വാലേ ഈ സാത്മി ജൽദി സേ ജൽദി ഏകായേക വിക്രാൾ രൂപ ധാരൺ കർ ലിയ ഔർ അബ് വഹ ബെഹദ് ഗുസ്സേ മേ താ. സംശയം ആക്കിയാ ബച്ചു?
3: हाँ जी.
2: जी चैतन्य आप पढ़िए.
3: थोड़ी देर के बाद वह उठकर बाहर चला गया, लेकिन जल्दी ही वापस आया. दरवाजे पर खड़ा होकर घुराया, कौन हो तुम लोग? यहाँ कैसे घुस आए हो? निराग से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया. अब वह बेहद गुस्से

0: ਤੇ ਮੀਮਦਾ।
1: ਠੀਕ ਹੈ, ਸ਼ਾਬਾਸ਼ ਚੈਤਨਿਆ, ਆਗੇ ਦੇਖ ਲੀਜੀਏ ਬੱਚੋ। ਹਮਨੇ ਕੋਈ ਜਵਾਬ ਨਹੀਂ ਦਿਆ, ਵਹ ਜ਼ੋਰ ਸੇ ਚੀਕਾ, ਹਮ ਲੋਗ ਉੱਠ ਬੈਠੇ। ਮੈਨੇ ਕਹਾ, ਜਿਨ੍ਹੋਂਨੇ ਇਹ ਮੰਦਿਰ ਬਨਵਾਇਆ ਹੈ ਉਨ੍ਹੋਂਨੇ ਹਮੇ ਇਹ ਠਹਿਰਾਇਆ ਹੈ। ਦੇਖੀਏ ਇਹ ਦਰੀ ਔਰ ਇਹ ബാൽട്ടി ഭീ ഉൻഹോനേ ഹീ ദി। ശരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടിപ്പോയി, നമ്മളാണെങ്കിലും വളരെയധികം പേടിച്ചു, അതായത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, അവിടെ എങ്ങും വേറെ ആൾക്കാരില്ല, കാലാവസ്ഥ അതിനേക്കാളും മോശം, അപ്പോഴാണ് ഒരു പാഗൽ ജൈസ ആദ്മി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്। അപ്പൊ ഹംനെ കോയി ജവാബ് നെഹീദിയ, നമ്മൾ ഒന്നും മിണ്ടിയില്ല, അദ്ദേഹവും ചോട്ടോ വളരെയധികം പേടിച്ചുപോയി। അഹ് സോർസി ചീക്ക്, അവൻ പിന്നെ അലറുകയാണ്, ഹം ലോ ഗുഡ് ബൈട്ടെ, അവരെണീറ്റ് അവിടെ ഇരുന്നു। മേനി കഹ ജിൻഹോനേ യാ മന്ദർ ബെൻവായാ ഹെ, ആരാണോ ഈ അമ്പലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ, ഉൻഹോനെ ഹമീം യഹാൻ ടഹരായ, നോക്കൂ നിങ്ങൾ നോക്കൂ, യെസ് തരി അവർ ബാൾട്ടി ഭി ഉൻഹോനെ ഹീദി, രണ്ടോ ഈ കമ്പിളിയും ഈ ബക്കറ്റും ഒക്കെ അവരാണ് നമുക്ക് തന്നത്।
2: മൈനെ കഹാ ജിൻഹോനെ യഹ മന്ദിർ ബൻവായാ ഹെ ഉൻഹോനെ ഹമേം യഹാം ടഹരായാ ഹെ ദേഖിയേ യഹ ദരി ഓർ യഹ ബാൽട്ടി ഭീ ഉൻഹോനെ ഹീ ദീ ഹെ।
1: ठीक है सबाश अर्पिता, अब आगे देख लीजिए बच्चो। लेकिन वह पागल जो था उल जलूल बकने लगा, अपने आप को CID इंस्पेक्टर बताने लगा। क्या समझते हो, मैं सादे भेष में रहकर चोरों का पता लगता हूँ। उसके सवाल बेसिर पैर के थे, जवाब ना देते तो चाबुक से मारने की धमकी देता, इसलिए मैं कोई ना कोई जवाब देता रहा। वह लगातार चीखता चिल्लाता रहा, बीच बीच में हवा से ऐसे हाथ घुमाता मानो हाथ में कोड़ा हो। जब उसकी नाराजगी बढ़ी जाती तब उसका चेहरा क्रोध से विग्रद हो उठता। मैंने अपने आप को कभी इतना असहाय अनुभव नहीं किया था। लालचार हम उसकी खाउस सहते थे, पास पड़ोस में कई घर थे, हमारी सहायता के लिए क्यों कोई आ नहीं रहा। क्या कोई समझता नहीं कि हमारे साथ क्या हो रहा है। ഐസാ ലൈത്താത മാനോ ഇഹ രാത് കഭി കദം ഹി നഹി ഹോഗി। ഓരോ മിനിറ്റ് മിനിറ്റ് വെച്ചും അദ്ദേഹം ഇവർക്ക് ടെൻഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്। ലേക്കിൻ വഹ പാഗൽ ജോധ, അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പിന്നെ അതൊരെണ്ണം മനസ്സിലായി। ഊൽ ജലൂൽ ഇപ്പോഴിടക്കിടക്ക് എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്। അപ്പൊരേ ആപ്കോ CIDS ഇൻസ്പെക്ടർ ബത്താനെ ലഗ, ഒരു പോലീസ് മുറിയിൽ അദ്ദേഹം ചോദിക്കുവാണ്, ക്യാ സമജ്തേ ഹോ, എന്ത് മനസ്സിലായി എന്നറിയില്ല, മെയിം സാധാ ഭേഷ് മേ രഹകർ, സാധേ ഭേഷ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഡ്രസ് ഇട്ടിട്ട്, രഹകർ ചോരോം കാ പതാ ലഗ്താ ഹോം, അതായത് കള്ളന്മാർ, ചോരോന്ന് വെച്ചാലും കള്ളന്മാരെ തിരിച്ചറിയാൻ വന്നതാണോ। ഉസ്കേ സവാൽ ബേസർ പയർ കേത്തെ, അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഒരു ക്ലിയർ ഇല്ല, അതായത് ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ, ഒരു സുഖമില്ലാത്ത രീതിയിൽ, ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല അദ്ദേഹം ചോദിക്കുന്നത്। ജവാബ് ഞാൻ ദേത്തേതോ, ഉത്തരം കൊടുത്തില്ലെങ്കിൽ ചാപൂക്സെ മാറിനേക്ക് ധമക്കി ദേത്ത, ചാട്ടവാറ കൊണ്ട് അടിക്കും എന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്। ഇസ്ലിയെ മെയിം കോയിനാ കോയി ജവാബ് ദേത്താ രഹ, അതുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞതുമില്ല, കൂടുതൽ അദ്ദേഹത്തോടൊന്നും തർക്കിക്കാനോ ആൻസർ പറയാനോ പോയില്ല। പഹ ലഗാത്താർ ചീക്താ ചില്ലാത്ത രഹ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്। ബീച്ച് ബീച്ച് മീം ഹവാമി ഐസ ഹാത് കുമാത്ത, ഇടയ്ക്കിടയ്ക്ക് വെറുതെ കൈകൊണ്ട് ഇങ്ങനെ വായുവിലേക്ക് ഇങ്ങനെ കൈ വീശുന്നുണ്ട്। മാനു ഹാത്തോമേ കോടാ ഹോക, ചിലപ്പോ ചാട്ടവാറ കോട മത്ലബ് ചാട്ടവാർ, ചാട്ടവാർ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകും। ജബ് ഉസ്കി നാരാസ്ഗി ബഡ് ഗൈ, അപ്പം ഒരു മിനിറ്റ് കൂടുന്തോറും അദ്ദേഹത്തിന്റെ ദേഷ്യം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്। തപ ഉസ്ക ചെഹര ക്രോധ സെ വികൃത ഹോകയ, ഇപ്പം ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുകയാണ് അല്ലെ। അസഹായ അനുഭവം ഹീം കിയ, ഞാൻ സ്വന്തമായിട്ട് ഇതിനു മുമ്പ് ഇത്രയും ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല। ലച്ചാർ നിവൃത്തിയില്ലാതെ ഹമുസ്കി ഹൗസ് അവത്തെ, അദ്ദേഹത്തിന്റെ ഭീഷണി സഹിക്കുകയാണ്, വേറൊന്നും ചെയ്യാൻ വയ്യ। അപ്പൊ നമ്മൾ എപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമാണ്, പാഗലാത്മി അതായത് അവർ നോർമലി അല്ലല്ലോ പെരുമാറുന്നത്, അപ്പൊ അതുകൊണ്ട് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ആ ഒരു അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന്റെ ഭീഷണിക്കും അദ്ദേഹത്തിന്റെ വളരെ ധമക്കിയ ആവാസവും കാ സവാൽ കാ ജവാബ് ദേനിക്കലി കോശിഷ് കിയ മകി ജാദാത്തോ ജവാബ് നെഹി ദിയ പാസ് പടോസ്മീ കൈ ഖർത്തേ, അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്, ഹമാരി സഹായതാക്കിയിലേക്കോ നെഹി ആയതാ, ആരും വന്നിട്ടില്ല, ഇത്രയും പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നു, ഉറച്ച് സംസാരിക്കുന്നു, അലറുന്നു, എല്ലാം ചെയ്തിട്ടും ആരും തന്നെ എത്തിയിട്ടില്ല। ക്യാ കോയി സമസ്താ നഹീം കി, ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ, നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്കൊന്നും മനസ്സിലായില്ലേ। ഐസാ ലഗ്താ ഥാ മാനോ യഹ് രാത് കഭി കദം ഹി നഹീം ഹോഗി, എനിക്ക് തോന്നുന്നത് യഹ് രാത്ത് ഈ രാത്രി ഒരിക്കലും തീരുകയില്ലേ, ഇതിനൊരു എൻഡ് ഇല്ലേ, അതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് രാവിലെ ആയെങ്കിൽ എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു വേവലാതി। ആഗെ ദേഖ ലീജിയേ ബച്ചോ। തഭി ഉസ്കാ ധ്യാൻ കോനേ മേ രഖേ ഹമാരേ സാമാൻ കി ഓർ ഗയാ, इसमें क्या है, मुझे इसकी तलाशी लेनी होगी। अब अगले दिन देखो पोलिस इंस्पेक्टर डिवीजन स्वयं

0: ധാരണ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോ ഇനി അടുത്ത ശ്രദ്ധ അവരുടെ സാധനങ്ങൾ തപി ഉസ്കാ ധ്യാൻ കോനേമേ രേഖേ ആ കോർണറിൽ വെച്ചിട്ടുള്ള അവരുടെ സാധനങ്ങളിലേക്കായി. വിസ്മയ്ക്കാഹ് ഇതിലെന്താണ്? മുച്ചേൻസ്കി തലാശിൽ ഇനി ഹോകി, എനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണമല്ലോ, ഐ വോണ്ട് ടു സെർച്ച് ദിസ് ബാഗ്. അപ്പോ ഉടനെ അദ്ദേഹം ചാടി വീണു. മുച്ചി ചിന്താഹോയി, അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. ഉസ്മെ സബ്ജി കാട്ടിനേക്ക ചാക്കോ പീതി, അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നു ആ സഞ്ചിക്കകത്ത് എന്തുണ്ട്, സബ്ജി കട്ട് ചെയ്യുന്ന ചാക്കു കത്തിയുണ്ട് അതിനകത്ത്. കഹീം ബഹു ഉസ്കെ ഹാത്ത് ലഗ് ഗയാത്തോ മേരെ ഫീത്തർ ഭൈക്ക് ഏക്ക് ഹിലോര ഹി ഊട്ടി. അപ്പൊ തന്നെ അദ്ദേഹത്തിന് പേടി കൊണ്ട് അദ്ദേഹം വിറയ്ക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ ആ ബാഗ് അദ്ദേഹം സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വെച്ചിരുന്ന ആ പച്ചക്കറി കട്ട് ചെയ്യാനുള്ള കത്തി അതിനകത്തുണ്ട്. അതെടുത്തിട്ട് ഇനി അയാൾ എന്തെങ്കിലും ചെയ്യുമോ? മേരെ ഫീത്തർ ഭൈക്ക് ഏക്ക് ഹിലോർ സി ഊട്ടി ഉസ്നെ ഹമാരെ പീട്ടു ഖോല ഏക്ക് ചീസ് നികാൽക്കർ പേങ്കിനി ലഗ. അപ്പൊ അദ്ദേഹം എന്തെന്ന് അറിയാമോ? ബോക്സ് തുറന്നു. ഏക്ക് ചീസ് ഓരോ സാധനങ്ങൾ നിക്കാൽക്കർ പേങ്കിനി ലഗ എടുത്ത് എറിയാൻ തുടങ്ങി. മേന്ദം സാദേ ഉസ്കേ ഹർ ഗതിവിധി കൊതിക്താരഹ. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് ഉണ്ടാതിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെറ്റോൾക്ക് ശീശി ഫർഷ് ഇതേമാരി ഡെറ്റോളിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു ബോട്ടിൽ, അത് നെൽത്തേക്ക് എറിഞ്ഞു. ഏക്ക് ചീസ് നികാൽക്കർ പേങ്കുതിയ, അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എറിയുകയാണ്. യഹാൻ തക്കി ചാക്കൂപ്പി പേങ്കുതിയ, പക്ഷെ ഭാഗ്യം രക്ഷപ്പെട്ടു, ചാക്കു എടുത്തെറിഞ്ഞതേ ഉള്ളൂ, കത്തി വെച്ചിട്ടൊന്നും അഭ്യാസങ്ങളൊന്നും കാണിച്ചില്ല. അന്തമേ ദൂ തീൻ കിതാബെ നികലി, അവസാനം രണ്ട് പുസ്തകം അതിൽ നിന്ന് കിട്ടി. കിതാബെ ഉസ്നെ ഖോൽക്കർ ദേഖി, പുസ്തകം അദ്ദേഹം തുറന്നു നോക്കി. ഫിർ ജോം കീത്യവും വാപ്പസ് രക്തി, എന്താന്നറിയില്ല, അതുപോലെ തന്നെ തിരിച്ച് ആ ബാഗിനുള്ളിൽ വെച്ചു. ഹമാരി ഓർ മൂട്ടർ ചോട്ടുസെ ബോല ഓട്ടീസ്വരനെയും. അപ്പൊ ഉടനെ തിരിഞ്ഞു, ബുക്ക് കിട്ടി. ബുക്ക് കിട്ടിയതും ആ ബുക്ക് അദ്ദേഹം എറിയുന്നില്ല. ബുക്ക് തിരിച്ച സഞ്ചിക്കാത്ത തന്നെ സൂക്ഷിച്ചിട്ട് ചോട്ടുവിന് നേരെ തിരിഞ്ഞിട്ട് ചോട്ടുവിനോട് ചോദിച്ചു, എന്റെ പേരെന്താണെന്ന്. ചോട്ടുനെ സഹമത്തെ ഹുയേ കഹ മുച്ച അംഗ്രേസിനെഹിയാത്തി. ഇപ്പൊ ചോട്ടു എന്താണ് പറഞ്ഞത്? ഇപ്പൊ വാട്സ്വേർ നെയിം എന്ന് ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. അപ്പൊ ചോട്ടു പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്ന്. ചോട്ടുവിന് മനസ്സിലെ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ചോട്ടു ഉടനെ പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മുജുസേ പൂച്ച തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കുകയും ചോട്ടുവിനോട് പേര് ചോദിക്കുകയും ചെയ്തു. ആ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു, പക്ഷെ പുസ്തകം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തില്ല, നോക്കിയിട്ട് അതുപോലെ തിരിച്ച് ബാഗിനുള്ളിൽ സൂക്ഷിച്ചു. സംശയമാകിയ
1: ഹാജി
0: ജി അർപ്പിത പടിയെ
1: തബി ഉസ്കാ ധ്യാൻ കോനേ മേ രക്കേ ഹമാരി സാമാൻ കീ ഓർ ഗയാ ഇസ്മിം ക്യാ ഹേ മുചേ ഇസ്കി തലാശി ലേനി ഹോഗി മുചേ ചിന്ത ഹോയി ഉസ്മിം സബ്ജി കാട്ടനേ കാ ചാക്കൂ ഭീ താ കഹീം വഹ് ഉസ്കേ ഹാത്ത് ലഗ് ഗയാ തോ മേരേ ഭീതർ ബൈ കി ഏക്
2: ഉസ്നെ ഹമാരാ പിട്ടു ഖോലാ ഏക് ചീസ് നികാൽകർ ഫേക്നേ ലഗാ മേം ദം സാദ് ദേ ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹാ ഡെറ്റോൾ കി ശീശി ഫർഷ് പർ ദേ മാരി ഏക് ചീസ് നികാൽകർ ഫേക് ദി യഹാം തക് കി ചാക്കൂ ബി ഫേക് ദിയ അന്ത് മേം ദോ തീൻ കിതാബോ നികാലി കിതാബേം ഉസ്നെ ഖോൽക്കർ ദേഖി ഫിർ ജ്യോം കീ ത്യോം വാപ്പസ് രഖ് ദി ഹമാരി ഓർ മൂട്ടർ ചോട്ടു സേ ബോല വാട്ട് ഈസ് യുവർ നെയിം ചോട്ടു നെ സഹമതേ ഹുയേ കഹ മുച്ചേ അംഗ്രേസി നെഹീം ആതി മുച്ചേ പൂച്ച തും ക്യാ കർത്തേ ഹോ
0: ഐസാ ലഗ്താ ഥാ മാനോ യഹ് രാത് കഭി ഖതം ഹീ നഹീ ഹോഗി ലേഖക് ക്യോം ഐസാ ലഗ്താ ഥാ ക്യോം ഐസാ ലഗ്താ ഥാ രാത് മേ പാഗൽ ആദ്മി ഉൻഹേ ലഗാതാർ ഡർതാ ഹേ ഔർ ധംകായ രഹ ഉൻഹേ കിസി കി മദദ് നഹീ മിലി ഔർ സഹായ മഹസൂസ് കർ രഹീ ഥേ ജിസ്സേ ബഡാ ലംബി ലഗ് രഹീ ഥി. അപ്പൊ ആ രാത്രി വളരെ വലിയ രാത്രിയായിട്ട് ഔദറിന് തോന്നി. എന്തുകൊണ്ടാണ് പാഗൽ ആദ്മി ഇവിടെ വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്? അപ്പം ഈ രാത്രി ഇത്രയും പെട്ടെന്ന് തീരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ രാത്രി തീരുന്നില്ല, അതുകൊണ്ടാണ് രാത്രമേ പാഗലാത്മി ഉൻഹേ ലഗാത്ത ഡർത്താ ഹെ ഔർ ധംകായ രഹ ഉൻഹേം കിസിക്ക് മദത് നഹീം ഇല്ല ആരുടെയും സഹായം അവിടെ ലഭിച്ചില്ല. വഹ അസഹായ മഹസൂസ് കാർ രഹീത്തെ അല്ലെ, നിസ്സഹായനായിട്ട് അവിടെ നിന്നുപോയി അദ്ദേഹവും ചൂട്ടുവും. ജിസ് സേ ബഹുത് ലംബി ലഗ് രഹീതി ജി പഹല സവാൽ കാ ഉത്തർ ചൈതന്യ പഠിയേ.
2: ഹാ ജി രാത്മീം പാഗലാത്മി ഉൻഹേം ലഗാത്ത ഡറാത്ത ഓർ ധംകാത്ത രഹ ഉൻഹേം കിസി കി മദത് നഹീം മിലി ഓർ വ അസഹ് മഹസൂസ് കർ രഹേ ദേ ജിസ്സേ രാത് ബഹുത് ലംബി ലഗ് രഹീ ദീ.
0: ഠീക് ഹൈ സബാഷ് ചൈതന്യ. അഗല സവാൽ യേ ഹൈ കിതാബേ ഉസ്നെ ഖോൽകർ ദേഖി ഫിർ ജോംഗി ദ്യോം വാപ്പസ് രഖ് ദി യഹാം അപരിചിത വ്യക്തി കാ കൗൺ സാ മനോഭാവ പ്രകട ഹോത്താ ഹൈ. അദ്ദേഹം ബാഗെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. പക്ഷേ അദ്ദേഹം

0: അദ്ദേഹത്തിന്റെ കയ്യിൽ പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അപ്പൊ ഇതിൽ നമുക്ക് ഈ അപരിചിത വ്യക്തിയുടെ ഏത് മനോഭാവമാണ് നമുക്ക് പ്രകടമാകുന്നത്? അതിൽ നമുക്ക് ആൻസർ, അപരിചിത വ്യക്തി പുസ്തകവും ക ആധാർ കാരണേ വാലാ ഥാ. അപ്പൊ ആ അപരിചിത വ്യക്തി പുസ്തകത്തെ ആദരിക്കുന്ന മാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടും പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം വലിച്ചെറിയാതിരുന്നത്. ഇപ്പൊ കിതാബേം ഉസ്നെ ഖോൽകർ ദേഖീം ഫിർ ജോം കീത്യവും വാപ്പസ് രഖദീ യഹാം അപരിചിത വ്യക്തി ക കൗൺസാ മനോഭാവ പ്രകട ഹെ സുഷ്മിയാകെ അമ്പിച്ചു
1: ജി
0: ജി അർപ്പിത ഉത്തരബത്തായി
1: ഉസ് അപരിചിത് വ്യക്തി പുസ്തകവും ക ആദർ കർണേ വാലാ ഥാ
0: ഇസ്ലിയെ കിതാബും ഉസ്നെ ഖോൽകർ ദേഖീ ഔർ ഫിർ ജോം കീത്യവും വാപ്പസ് രഖദീ സുഷ്മിയാകെ അമ്പിച്ചു
1: ജി
0: जी आज का कक्षाधर समाप्त हो गया.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद बच्चों. ഹിന്ദി പാഠമാണ് ശ്രോതാക്കൾ കേട്ടത്. പഠിപ്പിച്ചത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി. പഠിച്ചത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ.

0: കൊങ്ങണി ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ട്യൂട്ടർമാരെ നിയമിക്കുന്നു. യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് നിയമനം നടക്കുന്നത്. ബിരുദവും ബിഎഡുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷകൾ ഈ മാസം 22 വൈകിട്ട് 5 മണിക്ക് മുൻപായി പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 8547630126. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547630126. അട്ടപ്പാടി ITDP ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള അഗളി പ്രീ സ്കൂൾ നഴ്സറി സ്കൂൾ ടീച്ചർ തസ്തികളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 23 ഉച്ചയ്ക്ക് 1 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നു. PPTTC, നഴ്സറി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോഴ്സ് എക്സാമിനേഷൻ എന്നിവയാണ് യോഗ്യത. അട്ടപ്പാടിയിൽ സ്ഥിരതാമസക്കാരായ പട്ടികവർഗ്ഗക്കാർക്ക് മാത്രം കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം ITDP ഓഫീസിൽ എത്തിച്ചേരണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0492425432. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0492425432. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനികളുടെ 40 ഒഴിവുകളിലേക്ക് 1961 അപ്രന്റീസ് ആക്ട് പ്രകാരം 2 വർഷത്തെ അപ്രന്റീഷിപ്പ് ട്രെയിനിംഗ് സ്കീമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം cochinshipyard.in. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി cochinshipyard.in. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കും.

0: നടപ്പാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PMFME പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:80 വയലും വീടും. തേനീച്ചകൾ പ്രകൃതിയുടെ ചെറുരക്ഷകർ. ഡോക്ടർ അമൃത VS സംസാരിക്കുന്നു. മാവേലിക്കര ഹോർട്ടികോപ് തേനീച്ച പരിശീലന കേന്ദ്രം റീജിയണൽ ഡയറക്ടർ മാനേജർ ബി സുനിലുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ദീൻ ദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ തുടങ്ങാം ചെറുപ്പത്തിലെ പ്രത്യേക പരിപാടി. തുടർന്ന് മാജിക് ഓഫ് കമ്പ്യൂട്ടിംഗ്. 9:30 നെല്ലി കെ വിശ്വനാഥൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. ഡോക്ടർ കുട്ടമ്പേരൂർ അനീഷ്കുമാർ മൃദംഗം. കോവൈ ജി സുരേഷ് ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. ശങ്കരൻ നമ്പൂതിരി പാടിയ അഷ്ടപതി. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പല ഭാവം. ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജുവല്ലേഴ്സ് ടൌൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് സുജിത് MM. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. 1 ഒ കെ സുബ്രഹ്മണ്യനും സംഘവും നാഗസ്വരത്തിൽ പാടിയ കൃതികൾ. VG വേണുഗോപാൽ വിശേഷാൽ തവിൽ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജുവല്ലേഴ്സ് ഇക്കണ്ടവാരിയോട് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഐവർ കളിപ്പാട്ട് CV രാജനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം ലൈവ് ഫോൺ ഔട്ട് പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 സ്വരസാഗരം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാട്ടും. 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ

0: പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. വൈകിട്ട് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. 8:00 നേർമൊഴി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. FM 101.1 MHz രാവിലെ 10:30 ഗസൽ. 11:02 ഹലോ ആകാശവാണി. ഉച്ചകഴിഞ്ഞ് 3:00 ദേവിപാട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ ഏറെ വിളവ് തരുന്നതും കർഷകർക്ക് ലാഭകരവുമാണ്. ഹൈടെക് കൃഷി, ഹരിതഗൃഹങ്ങൾ, പോളിഹൌസ്, ഗ്രീൻ ഹൌസ് തുടങ്ങി വിവിധ തരം കൃഷികൾ മികച്ച വിളവാണ് നേടിത്തരുന്നത്. കീടരോഗങ്ങൾ താരതമ്യേന കുറവും നല്ല കായ്ഫലവും ഇത്തരം കൃഷിയിലൂടെ ലഭ്യമാകുന്നു. ഇന്ന് നമുക്ക് കൃത്യതാ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാം. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ജലം, പോഷകമൂലകങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ സസ്യങ്ങൾക്ക് നൽകുന്ന കൃഷി സമ്പ്രദായമാണിത്. ജലസേചനത്തിനായി ട്രിപ്പും ജലസേചനത്തിനൊപ്പം തന്നെ രാസവളങ്ങളും നൽകുന്ന ഫെർട്ടിഗേഷൻ സംവിധാനവും ഉപയോഗിച്ച് നടത്തുന്ന ഈ കൃഷി സമ്പ്രദായം പോളിഹൌസിലും തുറസായ സ്ഥലത്തും നടത്താം. കൃത്യതാ കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി എസ്.
1: കൃത്യതാ കൃഷി എന്നുള്ള ഒരു വസ്തുതയെക്കുറിച്ച് നാം കേട്ടു തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. കൃത്യതാ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
2: പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ പുതിയ സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ എന്നല്ല, അതിൽ ഉപരിയായി കൃത്യതയോടുകൂടിയുള്ള കൃഷി പരിപാലനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി പരിപാലനം, അതിലൂടെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയും ലാഭവും കർഷകർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമുക്കറിയാം, പൊതുവെ നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ വിള, മണ്ണ്, കാലാവസ്ഥ എന്നിവയുടെ കാര്യക്ഷമമായ വിനിയോഗം

0: വിനിയോഗവും ഉയർന്ന ഉൽപ്പാദനവും എന്നതാണ് ഇതിനെ നമുക്ക് നിർവചിക്കാനാവുക. സാധാരണ പരമ്പരാഗത കൃഷി രീതിയിൽ കർഷകർ കൃഷിഭൂമി മൊത്തമായി എടുത്തുകൊണ്ടുള്ള വളപ്രയോഗവും മരുന്ന് തളിക്കലുമാണ് ചെയ്തു വരുന്നത്. എന്നാൽ കൃത്യതാ കൃഷിയിൽ കൃഷിഭൂമിയെ മാനേജ്മെന്റ് സോൺസായി വേർതിരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഓരോ സോണിനും വ്യത്യാസപ്പെട്ടിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള പരമപ്രധാനമായ വ്യതിയാനം.
1: കൃത്യതാ കൃഷിയിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ടെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്, അത് എന്തൊക്കെയാണ്?
0: പ്രിസിഷൻ ഫാമിംഗിൽ പ്രധാനമായും 5 R's എന്ന് പറഞ്ഞാൽ, റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പിംഗ് ചെയ്ത് മൂലകങ്ങളുടെ തോത് കണ്ടുപിടിക്കുന്നു. അതായത് നമ്മളിപ്പോൾ 25% നൈട്രജന്റെ കുറവോ ഫോസ്ഫറസിന്റെ കുറവോ ഉണ്ടെങ്കിൽ ആ പ്രത്യേക സ്ഥലത്തെ എത്ര പെർസെൻറ്റേജ് ആണോ കുറവ്, അതിനടിസ്ഥാനമാക്കി ഉള്ള മൂലകങ്ങൾ ആ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. അതിന് VRT മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വേരിയബിൾ റേറ്റ് ടെക്നോളജി മെത്തേഡ് എന്നുള്ളതാണ്. കൃത്യമായ സമയത്ത് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ടൈം. പിന്നീട് നമുക്ക് റൈറ്റ് സോഴ്സ്. റൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു മെഷീന്റെ സഹായത്തോടുകൂടി അതത് സമയത്ത് നമ്മൾ മണ്ണിന്റെ അവസ്ഥ മനസ്സിലാക്കി മൂലകങ്ങളുടെ കുറവ് കണ്ടെത്തുക. ശരിയായ സ്രോതസ്സിൽ നിന്നുള്ള ഡേറ്റകൾ ശേഖരിച്ച് നിലവിലെ കർഷകന്റെ വിളയിലെയും മണ്ണിന്റെയും അവസ്ഥ കണ്ടുപിടിക്കുന്നതിനാണ് റൈറ്റ് സോഴ്സ് എന്ന് പറയുക. പിന്നീട് റൈറ്റ് പ്ലേസ് ആണ്. റൈറ്റ് പ്ലേസ് എന്നാൽ കൃഷിഭൂമിയെ വിവിധ സോണുകളായി തിരിച്ച് സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുന്നു. ഉദാഹരണത്തിന് 1 ഹെക്ടർ കൃഷിഭൂമി നമ്മൾ കണക്കിലെടുക്കുക. ആ 1 ഹെക്ടർ കൃഷിഭൂമിയിലെയും നിലവിലെ മണ്ണിന്റെ അവസ്ഥയും വിളയുടെ നിലവാരവും നമ്മൾ ഒരുമിച്ച് ഒരേ രീതിയിൽ കണക്കിലെടുത്തതിന് ശേഷമാണ് അതിൻ്റെ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുക, കീടനാശിനികൾ തളിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ 1 ഹെക്ടർ ഭൂമിയെ നമ്മൾ 50 cents പല ബ്ലോക്കുകളായി തിരിച്ചായിരിക്കും പ്രിസിഷൻ ഫാമിംഗിൽ ഓരോ സോണായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുക, അതായത് വിവിധ സോണുകളാക്കി കൃഷിഭൂമിയെ തിരിച്ചുകൊണ്ടുള്ള സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് എന്നതാണ് റൈറ്റ് പ്ലേസ്. ശരിയായ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ സോണിന്റെയും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിപാലന മുറകൾ കർഷകർ നടപ്പിലാക്കുന്ന രീതി. റൈറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ മാനേജ്മെന്റ് സോണുകളിലെ പ്രദേശത്തെ ഓരോ മൂലകങ്ങളുടെയും കുറവ്, അതിനനുസൃതമായിട്ട് ശരിയായ ക്വാണ്ടിറ്റിയിൽ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുന്നു. റൈറ്റ് മാനർ എന്ന് പറഞ്ഞാൽ വിവിധ രീതികളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡിൽ വിതരാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പറ്റും ഫെർട്ടിഗേഷൻ വഴി. അപ്പം ഏത് രീതിയിൽ ആണോ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കർഷകരുടെ കൃഷിസ്ഥലത്തെ പ്രശ്നത്തിനനുസരിച്ച് നൽകുന്നത്, അതിനെ റൈറ്റ് മാനർ എന്നും പറയും. ഇത്തരം മിക്ക രീതികളും പാശ്ചാത്യ രാജ്യങ്ങളിൽ സാറ്റലൈറ്റിന്റെ അടിസ്ഥാനത്തോടുകൂടി ഡേറ്റകൾ സമന്വയിപ്പിച്ച് ട്രാക്ടറിനോട് ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രങ്ങളുടെ സഹായത്താലാണ് നിലവിൽ പ്രവർത്തിച്ച് വരുന്നത്.
1: കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന കൃത്യതാ കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
0: ഗുണനിലവാരമുള്ള വിത്ത്, തൈയ്, കൃത്യതയോടുകൂടിയുള്ള നിലമൊരുക്കൽ, കൃത്യസമയത്തുള്ള വിത അഥവാ നടീല്, ജൈവ അല്ലെങ്കിൽ രാസവള പ്രയോഗങ്ങൾ, പിന്നീട് ഡ്രിപ്പ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ജലസേചനം, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, രോഗകീട നിയന്ത്രണ ഉപാധികൾ, ഇവയൊക്കെ തന്നെയാണ് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, അതേപോലെ തന്നെ ക്രോപ്പ് ജിയോമെട്രി അല്ലെങ്കിൽ രോഗകീട നിയന്ത്രണം എന്നീ 4 ഘടകങ്ങളാണ് കർഷകർ ശ്രദ്ധ കൊടുത്ത് ഇതിൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
1: കേരളത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഒരുവിധം കർഷകരും അവരവരുടെ കൃഷിയിടത്തിൽ നടപ്പിലാക്കി വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രയോജനം കുറച്ചുകൂടെ കാര്യക്ഷമമായി കർഷകർക്ക് കിട്ടുന്നതിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ?
0: സാധാരണഗതിയിൽ വിവിധ വിളകൾക്ക് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് എല്ലാം കർഷകർ ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഫെർട്ടിഗേഷൻ സംവിധാനം ഇതിനോടുകൂടി ചേർക്കണം. വെറുതെ ജലസേചനം മാത്രമല്ലാതെ വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വളങ്ങൾ, ജൈവ വളങ്ങളാണെങ്കിലും രാസവളങ്ങളാണെങ്കിലും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകിക്കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ജലവും മൂലകങ്ങളും വേരുപടലങ്ങളിൽ തുള്ളി തുള്ളിയായി ചെടികളുടെ ചോട്ടിൽ ലഭ്യമാവുകയും അത് പൂർണ്ണമായും വേരുകൾ വലിച്ചെടുത്ത് കാര്യക്ഷമമായ വിളവുൽപ്പാദനം കൃഷിക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പ്ലാസ്റ്റിക് മൾച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഈ പ്രിസിഷൻ ഫാമിംഗിൽ ഒരു റേസ്ഡ് ബെഡ്, ഒരു വരമ്പ് കൃത്യമായി എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡ്രിപ്പിന്റെ ലൈനുകൾ ലേഔട്ട് ചെയ്യുക. ഫെർട്ടിഗേഷനായിട്ട് ഒന്നുകിൽ വെഞ്ചുറി അല്ലെങ്കിൽ പമ്പ് ഇഞ്ചക്ടർ മെയിൻ കൺട്രോൾ ഹെഡിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം

0: ഇതിനെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് മൾച്ചുകൊണ്ട് മൂടിയിടുക. അതായത് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ ഉള്ളവ സാധാരണ നമ്മൾ പച്ചക്കറി വിളകളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു സംവിധാനമാണ്. ഈ പ്ലാസ്റ്റിക് മൾച്ച് ഇടുന്നതോടു ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം എന്തെന്നാൽ നമുക്ക് ജലം സംരക്ഷണം സാധ്യമാകുന്നു. ബാഷ്പീകരിച്ച് ജലം പോകുന്നതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചെടികൾക്ക് അവിടെ തന്നെ ലഭ്യമാകുന്നു, ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പൊ ആയതിനാൽ പുതയിടൽ സംവിധാനവും വെഞ്ച്വറി സിസ്റ്റവും ഡ്രിപ്പിനോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇത്തരം പ്രിസിഷൻ ഫാമിംഗ് കർഷകർക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും.
1: സംരക്ഷിത കൃഷിയിലും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചാണല്ലോ കൃഷി നടപ്പിലാക്കുന്നത്.
0: പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അഥവാ സംരക്ഷിത കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈടെക് ഫാമിംഗ് കൃഷി രീതി എന്നാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായും പോളി ഹൗസുകൾ തന്നെയാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്തെന്നാൽ ഒരു കൃത്രിമമായ കാലാവസ്ഥ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നു. അതായത് താപനില, ആർദ്രത, സൂര്യപ്രകാശം എന്നിവ വിവിധ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിയന്ത്രിച്ചിട്ടാണ് കൃഷി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഹൈടെക് ഫാമിംഗ് കൃഷിയിൽ പോളി ഹൗസുകളിൽ പല ഡിസൈനുകളിലുള്ള നിർമ്മിതികൾ ലഭ്യമാണ്. ഫോഴ്സ്ഡ് വെന്റിലേഷൻ ഗ്രീൻ ഹൗസ്, നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസ്, ഇൻസെക്ട് പ്രൂഫ് നെറ്റ് ഹൗസ്, ഷെയ്ഡ് നെറ്റ് ഹൗസ്, പ്ലാസ്റ്റിക് ടണൽ ആൻഡ് മൾച്ചിങ്, റേസ്ഡ് ബെഡ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്നീ നൂതന സംവിധാനങ്ങൾ സമന്വയിപ്പിച്ചാണ് ചെടികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പരമപ്രധാനമായ ഗുണം എന്തെന്നാൽ ഓഫ് സീസൺ ക്രോപ്സും വിവിധ ഘട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള കൃഷി, അതായത് ഇപ്പോൾ കൂൾ സീസൺ വെജിറ്റബിൾസ് ആ ഒരു കാലാവസ്ഥയിൽ മാത്രമേ പുറത്തെ അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വിഭിന്നമായി വർഷം മുഴുവനും ഏത് വിളയും നമുക്ക് കൃത്രിമമായ കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിളയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത് വിളവ് ഉൽപ്പാദനം വർഷം മുഴുവനും നമുക്ക് നടത്താനായിട്ട് സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും നമുക്ക് ആർക്കും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകവുമായതിനാൽ സംരക്ഷിത കൃഷിക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇവയിൽ കേരളത്തിൽ മഴമറകൾ അഥവാ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസ്, റെയിൻ ഷെൽട്ടറുകളാണ് ഏറെ വിപുലമായ രീതിയിൽ മട്ടുപ്പാവിലും അതേപോലെ ചെറുകിട കർഷകർ 2.5 സെന്റ് കൃഷിഭൂമിയിലൊക്കെ നടപ്പിലാക്കി വരുന്ന സംരക്ഷിത കൃഷി. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഗേബിൾ സ്ട്രക്ചറുകളാണ് കേരളത്തിന് അനുയോജ്യം. ഇനി പോളി ഹൗസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോട്ടൂത്ത് മോഡലിലുള്ള പോളി ഹൗസുകളും കേരളത്തിലേറെ പ്രചാരത്തിലുണ്ട്. ഇത്തരം കൃഷിയിൽ നമ്മൾ അതിന്റെ പ്രവർത്തന മാർഗങ്ങൾ വിവിധ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. താപനില നിയന്ത്രിക്കുന്നതിനും ആർദ്രതയ്ക്കുമായി ഹൈഗ്രോമീറ്റർ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ തോത് വിവിധതരം ലാമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ വായുസഞ്ചാരം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വെന്റിലേഷനുള്ള സംവിധാനങ്ങളും അതുപോലെ ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റംസും ഒക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ മോഡലുകളിലും അതിൻ്റെതായ യന്ത്രോപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ ഏകദേശം ഇരട്ടിയിലധികം വിളവ് നമുക്ക് തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് സംരക്ഷിത കൃഷിയിൽ ലഭ്യമാക്കാവുന്നതാണ്.
2: കൃത്യത കൃഷിയുടെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി ഇതുവരെ പങ്കുവച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി.എസ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം എഫ്എംഇ പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ്

0: പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യസംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി പഴസംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യസംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യസംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യസംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: വിനോദസഞ്ചാരികളുടെ വൻ തിരക്കിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അഞ്ചാമത് മൂന്നാർ പുഷ്പമേള വിജയകരമായി സമാപിച്ചു. DTPC യുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന മേളയിൽ തദ്ദേശീയരും വിദേശീയരുമായ 10,000-ക്കണക്കിന് സഞ്ചാരികളാണ് പങ്കെടുത്തത്. വിദേശ ഇനങ്ങളായ അസീലിയ ഉൾപ്പെടെ 2,000-ത്തിലധികം പുതിയ ചെടികളും പുഷ്പങ്ങളും ഇത്തവണ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. പുതുതായി തുറന്ന 90-അടി ഉയരമുള്ള ഗ്ലാസ് വാച്ച് ടവർ മേളയുടെ പ്രധാന ആകർഷണമായി മാറി. വൈകുന്നേരങ്ങളിലെ ലൈറ്റിംഗ്, മ്യൂസിക്കൽ ഫൗണ്ടർ, വിവിധ കലാപരിപാടികൾ എന്നിവയും മേളയ്ക്ക് മാറ്റുകൂട്ടി. പുഷ്പമേളയോടനുബന്ധിച്ച് മൂന്നാർ ടൗണിലും പരിസരങ്ങളിലും വലിയ തോതിലുള്ള ട്രാഫിക് തിരക്കും അനുഭവപ്പെട്ടു. ഇടുക്കിയിലെ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനം വിപുലമായ ട്രക്കിംഗ് താമസ സൗകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യ സൗന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്നാരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രക്കിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഈ വനയാത്രയിൽ ആനയിറങ്കൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാനാകും. സഞ്ചാരികൾക്കായി ചൂണ്ടലിൽ ലോഗ് ഹൌസുകളിലും പേത്തൊട്ടിയിൽ അമിനിറ്റി സെന്ററിലും താമസ സൗകര്യങ്ങൾ വനംവകുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട്. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വേനൽമഴ ലഭിച്ചതോടെയാണ് ജലനിരപ്പ് ഉയർന്നത്. വേനൽ കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവെച്ചത്. നിലവിൽ 120 സീറ്റുകളുള്ള ബോട്ടുകളാണ് KTDC സർവീസിനായി ഇറക്കിയിട്ടുള്ളത്. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാൻ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. വരുന്ന ഓഗസ്റ്റ് മാസത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ വലിപ്പമനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. മൂന്നാറിലെത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യം തള്ളുന്നത് തടയാനും ഇവ സംസ്കരിക്കുന്നതിനുമുള്ള ചിലവ് കണ്ടെത്താനുമാണ് ഫീസ് ഈടാക്കുന്നത്. പഴയ മൂന്നാർ, പോലീസ് സ്റ്റേഷന് സമീപം, പെരിയവരക്കവല എന്നിവിടങ്ങളിലായിരിക്കും ചെക്ക് പോസ്റ്റുകൾ. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം ശേഖരിക്കാൻ സഞ്ചികളും നൽകും. മടക്കയാത്രയിൽ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റിൽ കൈമാറാം. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ ഇത്തരത്തിൽ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക് തുടരുന്നു. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേരാണ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. അവധിക്കാലം അവസാനിക്കാറായതോടെ മൂന്നാറും വാഗമണ്ണും ഉൾപ്പെടെ ഇടുക്കിയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. DTPC യുടെ ഔദ്യോഗിക കണക്കുകൾ

0: പ്രകാരം ഏപ്രിൽ മാസം 3.5 ലക്ഷത്തോളം പേരും മെയ് പകുതിയോടെ 2,70,000ത്തിലധികം സഞ്ചാരികളും ജില്ലയിലെത്തി. മൂന്നാറിനും വാഗമണ്ണിനും തേക്കടിക്കും പുറമെ അരുവിക്കുഴി, മാട്ടുപ്പെട്ടി, രാമക്കൽമേട്, പാഞ്ചാലിമേട് തുടങ്ങിയ കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് തുടരുകയാണ്. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശ് ഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. വനംവകുപ്പിന് കീഴിലുള്ള മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ഈ ജൈവ കാർഷിക പദ്ധതി നടപ്പാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിളയായതിനാലാണ് അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകിയത്. കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാനും വനസംരക്ഷണത്തിൽ തദ്ദേശവാസികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: സമയം 6:15:02. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ചോദ്യം ഇതായിരുന്നു: ഏത് രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഉത്തരം: ഫ്രാൻസ്. ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ദ്വീപിൽ ആണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത്. വലതുകൈയിൽ ഉയർത്തിപ്പിടിച്ച ഒരു ദീപശിഖയും ഇടതുകൈയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ഫലകവുമായാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണപ്പെടുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു: ഏതു രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഉത്തരം: ഫ്രാൻസ്. ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ദ്വീപിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത്. വലതുകൈയിൽ ഉയർത്തിപ്പിടിച്ച ഒരു ദീപശിഖയും ഇടതുകൈയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ഫലകവുമായാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണപ്പെടുന്നത്. ഇനി ചിന്താവിഷയം.

നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. നിങ്ങളുടെ പങ്കോടുകൂടി നിങ്ങൾക്ക് തോൽക്കാനുമാവില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. ചിന്താവിഷയം ഒരിക്കൽ കൂടി, നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാകില്ല. നിങ്ങളുടെ പങ്കോടുകൂടി നിങ്ങൾക്ക് തോൽക്കാനുമാകില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം.

0: പറഞ്ഞു പറഞ്ഞു മടുത്തു.
1: എന്തു പറ്റി?
0: പുതിയ കിഡ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
1: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
2: RBI പറയുന്നു,
3: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
5: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
5: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
8: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
9: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
8: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ

പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 52 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ റോമനഗരെ ഇറ്റലി ദേശസ്യ പ്രധാനമന്ത്രിണ ജോർജിയ മെലോനി ഇത്യനയാ സഹ വാർത്താലാപം കൃതവാൻ. ഉഭൌ ദേശൌ ദ്വൈപാക്ഷിക സംബന്ധം വിശേഷതഃ സാമരിക സഹഭാഗിത്വേന ഉന്നതിം കർത്തും നിർണയം അകുർവതാം. പ്രധാനമന്ത്രിണാ ശ്രീമോദിന ഉക്തം യത് ഉഭൌ ദേശൌ ഭയോത്പാദനം മാനവതായൈ ഗഭീര പ്രതിരോധ രൂപേണ പശ്യതഃ. DRDO ഇതി സംഘടനേന ഡ്രോണ പ്രക്ഷേപിതസ്യ മാനവരഹിത സ്പഷ്ടതാ നിർദ്ദേശിത പ്രക്ഷേപാസ്ത്രസ്യ പരീക്ഷണം സമ്പൂരിതം. രക്ഷാമന്ത്രിണാ ഏതദ് വ്യൂഹാത്മകം സോപാനത്വേന വർണിതം. സർവോച്ചന്യായാലയേന കേന്ദ്രസ്യ ജാതിഗണനായാഃ നിർണയസ്യ വിരോധേ യാചിക അസ്വീകൃതം. അപി ച IPL ക്രിക്കറ്റ് ക്രീഡായാം ഈഡൻ ഗാർഡൻസ് ഇത്യത്ര മുംബൈ ഇന്ത്യൻസ് ദലം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ റോമനഗരെ ഇറ്റലി ദേശസ്യ പ്രധാനമന്ത്രിണാ ജോർജിയ മെലോനി ഇത്യനയാ സഹ പ്രതിനിധിസ്തരീയ വാർത്താ കൃതാ. യസ്യോദ്ദേശ്യം പ്രമുഖക്ഷേത്രേഷു ഭാരത ഇറ്റലി ദേശയോഃ ദ്വൈപാക്ഷിക സംബന്ധാൻ ഇതോപ്യധികം സുദൃഢം കർത്തുമാസീത്. വ്യാപാരസ്യ നിവേശസ്യ തന്ത്രജ്ഞാനസ്യ രക്ഷായാഃ സ്വക്ഷോർജായാഃ സാമരിക സഹഭാഗിത്വസ്യ ച ക്ഷേത്രേഷു സഹകാരസ്യ സംവർദ്ധനം ഏവ അസ്യ സമ്മേളനസ്യ കേന്ദ്രബിന്ദുഃ ആസീത്.
2: പിച്ചേ ലഗ്ഭഗ് സാഡേ തീൻ വർഷോ മേ മുജേ കൈ ബാർ പ്രൈം മിനിസ്റ്റർ മെലോനി സെ മിൽനേ കാ അവസർ മിലാ ഹൈ. യേ ഭാരത് ഓർ ഇറ്റലി കേ ബീച്ച് കരീബീ സഹയോഗ് ഓർ സാമഞ്ജസ്യ കോ ദർശാതാ ഹൈ. ഉൻകേ നേതൃത്വ മേ ഹമാരേ സംബന്ധോ കോ നയീ ഗതി നയീ ദിശ ഓർ നയ ആത്മവിശ്വാസ് മിലാ ഹൈ. മുജേ ഖുശി ഹൈ കി ഹം അപ്നേ സംബന്ധോ കോ അപ്ഗ്രേഡ് കർതേ ഹുയേ സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കി ഘോഷണ കർ രഹേ ഹൈ.
1: ഉഭൌ നേതാരോ പരസ്പര ഹിതസ്യ ക്ഷേത്രീയസ്യ വൈശ്വികസ്യ ച വികാസേഷു അപി ചർച്ചിതവന്തൌ. ഭാരത ഇറ്റലി ദേശയോഃ മധ്യേ ചർച്ചാം പ്രതിബിംബിതം യത് വർദ്ധമാനം സാമരിക സഹഭാഗിത്വം ആർത്ഥിക സഹയോഗസ്യ വിസ്താരായ ജനാനാം സംബന്ധേഷു ച മഹത്വം പ്രദത്തം. പ്രതിനിധിസ്തരീയാ വാർത്തയാഃ അനന്തരം ഉഭൌ ദേശ ഉഭൌ നേതാരൌ സംയുക്തം വക്തവ്യം പ്രദത്തവന്തൌ. പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ ഘോഷിതം യത് ഭാരത് ഇറ്റലി ദേശയോഃ ദ്വൈപാക്ഷിക സംബന്ധം വിശേഷ സാമരിക സഹഭാഗിത്വേന വർദ്ധയിതും നിർണയഃ കൃതഃ. ശ്രീമോദി അവദത് യത് ഉഭൌ പക്ഷൌ സഹകാരം വർദ്ധയിതും വിസ്തൃതം ചർച്ചാം കൃതവന്തൌ. ഭാരത് ഇറ്റലി നവാന്വേഷണ കേന്ദ്രസ്യ സ്ഥാപനാർത്ഥം ച കാര്യം കുർവന്തൌ സ്തഃ. സഹ അവദത് യത് ഭാരത് ഇറ്റലി രക്ഷാ ഔദ്യോഗിക മാർഗചിത്രം സൈന്യോപകരണാനാം സഹ വികാസസ്യ സഹ ഉത്പാദനസ്യ ച മാർഗം പ്രശസ്തം. പ്രധാനമന്ത്രി അവദത് യത് ഉഭൌ ദേശൌ നൌവഹനക്ഷേത്രേഷു പത്തനാനാം ആധുനികീകരണേ രസതക്ഷേത്രേ നീല അർത്ഥവ്യവസ്ഥായാം ച മിലിത്വാ കാര്യം കരിഷ്യതഃ.
2: दोनों देशों के स्टार्टअप्स, रिसर्च सेंटर्स और उद्योगों को आपस में जोड़ने के लिए हम इंडिया इटली इनोवेशन सेंटर पर काम कर रहे हैं. हमारी सेनाओं के

0: आरम्भः सायं सार्धसप्तवादने भविष्यति। राजस्थान रॉयल्स दलेन गतरात्रौ जयपुरे लखनऊ सुपर जायंट्स इत्यमुं दलं सप्तस्तोभैः पराजितम् इति वार्ताः।
1: ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. June 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. VD സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
1: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. AP അനിൽകുമാറിന് റവന്യൂ വകുപ്പും PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും M ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി M ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷി വകുപ്പ് T സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം KA തുളസിക്കും. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ OJ ജനീഷിനുമാണ്. N ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും PK ബഷീർ പൊതുമരാമത്ത് വകുപ്പും VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും CP ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ G സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് G സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29-ാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സിൽവർ ലൈൻ പദ്ധതിക്കായി

0: ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
1: സംസ്ഥാനത്ത് സ്കൂളുകൾ June 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ May 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമാപ്പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. June 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 100 ബില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 ഉയർന്ന് 75,318 നിഫ്റ്റി 41 നേട്ടത്തിൽ 23,659 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: കാര്യം പൊതുഭരണം തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം ഐ ടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്, ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്, എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി, വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. കളിപ്പാട്ട വ്യവസായത്തിന്റെ ആഗോള കേന്ദ്രമാകാൻ ഇന്ത്യ. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം തുളസീദാസ് പരമേശ്വരൻ. സംസ്കാരവും മൂല്യങ്ങളും ധാർമ്മിക ബോധവും കുട്ടികളിലേക്ക് സജീവമായി പകർന്നു നൽകുന്നതിൽ കളിപ്പാട്ടങ്ങൾ വഹിക്കുന്ന പങ്ക് സുപ്രധാനമാണ്. കളിപ്പാട്ടങ്ങൾ വിനോദത്തിനായി മാത്രമല്ല വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യയിലെ പരമ്പരാഗത കളിപ്പാട്ടങ്ങൾ പ്രകൃതി സൌഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതിനാൽ കുട്ടികളിൽ സാംസ്കാരിക ബോധവും പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവും വളർത്തുന്നു. ഇന്ത്യയെ ആഗോളതലത്തിലെ പ്രധാന കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രമാക്കാനും ഗുണനിലവാരമുള്ള തദ്ദേശീയ കളിപ്പാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് സർക്കാർ സമഗ്രമായ ദേശീയ കർമ്മ പദ്ധതി നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ടോയ്സ് ആരംഭിച്ചത്. ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന നിലയിൽ നിന്ന് ആഗോള ഉൽപാദന കേന്ദ്രമായി വളർന്ന് ഇന്ത്യയുടെ കളിപ്പാട്ട വ്യവസായം ഇപ്പോൾ ശ്രദ്ധേയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ആഭ്യന്തര കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ചയും പുരോഗതിയും ഉറപ്പാക്കുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. തദ്ദേശീയ കളിപ്പാട്ട ക്ലസ്റ്ററുകളുടെ വികസനവും പ്രാദേശിക ഉൽപാദനത്തിന്റെ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കളിപ്പാട്ട നിർമ്മാതാക്കൾക്ക് ശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ പഠന പ്രക്രിയയിൽ കളിപ്പാട്ടങ്ങളെ ഫലപ്രദമായ പഠനോപാധിയായി ഉപയോഗിക്കുന്നതിനും ഹാക്കത്തണുകൾ പോലുള്ള സൃഷ്ടിപരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ദേശീയ കർമ്മ പദ്ധതിയിൽ ഉയർന്ന പരിഗണനയാണ് ഉള്ളത്. കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവയുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയും സുരക്ഷിതമല്ലാത്ത ഇറക്കുമതി കളിപ്പാട്ടങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കളിപ്പാട്ടങ്ങൾ പഠനോപകരണങ്ങളായി ഉപയോഗിക്കുവാനും തദ്ദേശീയ കളിപ്പാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും ആസൂത്രിത മാർഗരേഖകൾ ഉണ്ട്. ഇന്ത്യയെ ലോകത്തിലെ ഒരു ആഗോള കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പ്രഭാഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നതിനാണ് കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചത്. ആഭ്യന്തര ആവശ്യങ്ങൾക്കായുള്ള കളിപ്പാട്ട നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുവാനും അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള പ്രമുഖ കയറ്റുമതിക്കാരായി മാറാനും ഇത് സഹായകമായി. 2025-26 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സമഗ്രമായ പദ്ധതി പ്രഖ്യാപിച്ചു. ഉയർന്ന നിലവാരമുള്ളതും പരിസ്ഥിതി സൌഹൃദവും നവീനവും സുസ്ഥിരവുമായ കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണത്തിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ കളിപ്പാട്ട കർമ്മ പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ഈ സംരംഭം ക്ലസ്റ്റർ വികസനം, നൈപുണ്യ വികസനം, മികച്ച നിർമ്മാണ പരിസ്ഥിതി പശ്ചാത്തലം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകുന്നു. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തിന് വലിയ കുതിച്ചുചാട്ടം നൽകാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം, വൈദഗ്ധ്യമുള്ള തൊഴിൽ, MSME വളർച്ച എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന വിശാലമായ ദേശീയ നിർമ്മാണ ദൌത്യത്തിന്റെ ഭാഗമാണ് ഇത്. ഇന്ത്യയിലുടനീളം ഇപ്പോൾ 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകൾ ഉണ്ട്. വോക്കൽ ഫോർ ലോക്കൽ ആശയം മുൻനിർത്തി പരമ്പരാഗത ഇന്ത്യൻ കളിപ്പാട്ടങ്ങളുടെ പുനരുജ്ജീവനത്തിനും ഈ പദ്ധതി സഹായകമാണ്. വിദ്യാഭ്യാസം, സംസ്കാരം, സാങ്കേതിക വിദ്യ എന്നിവയുടെ സമന്വയത്തിലൂടെ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഈ പദ്ധതി വഴിയൊരുക്കുന്നു. കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകളും ബൌദ്ധിക വളർച്ചയും വർദ്ധിപ്പിക്കുന്ന ഗുണമേന്മയുള്ള കളിപ്പാട്ടങ്ങൾ അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ആശയം രൂപം കൊണ്ടത്. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. കുട്ടികൾ തങ്ങളെയും ചുറ്റുപാടിലുള്ള ലോകത്തെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന ഉപകരണങ്ങളാണ് കളിപ്പാട്ടങ്ങൾ. ഈ സ്വാഭാവിക പഠന പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനായി യുനിസെഫ് വിവിധ സർവൈവൽ ഗിഫ്റ്റ് ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഥ പറച്ചിൽ, സംഖ്യാവിദ്യ, വിനോദപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ കുട്ടികളുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾ, ഗെയിമുകൾ, പഠന പ്രവർത്തനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ബാല്യകാല വികസന കിറ്റ്. അതിനനുസൃതമായി പഠനത്തിനും വിദ്യാഭ്യാസത്തിനും സഹായകമായ ഒരു പ്രധാന ഉപാധിയായി കളിപ്പാട്ടങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ,

എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ പഠനം എളുപ്പവും ആകർഷകവുമാക്കുന്നതിനായി ആധുനിക ഇലക്ട്രോണിക്സ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കളിപ്പാട്ടങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചുവരുന്നു. കൂടാതെ പ്രാദേശിക സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും പരിചയപ്പെടുത്തുന്ന കളിപ്പാട്ടങ്ങൾ വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവും ബോധവും ഉയർത്താൻ സഹായിക്കുന്നു. ആത്മനിർഭർ ഭാരതത്തിന്റെ വിശാലമായ ദർശനത്തിന് കീഴിലുള്ള ഒരു പ്രധാന മേഖലയാണ് കളിപ്പാട്ടങ്ങൾ. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും കയറ്റുമതി വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് പിന്തുണ നൽകുന്നു. രാജ്യത്തിനുവേണ്ടി കളിപ്പാട്ടങ്ങളും ഗെയിമുകളും നിർമ്മിക്കാൻ ഈ പദ്ധതി പ്രകാരം സർക്കാർ സ്റ്റാർട്ടപ്പുകളെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഇറക്കുമതി കുറയ്ക്കുകയും ഇന്ത്യയുടെ ആഗോള കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിനും വോക്കൽ ഫോർ ലോക്കൽ സംരംഭങ്ങൾക്കും ഇത് അത്യന്താപേക്ഷിതവുമാണ്. തദ്ദേശീയ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ചയും പ്രോത്സാഹനവും ഉറപ്പാക്കുന്നതിനായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കളിപ്പാട്ട മേഖല ഉൾപ്പെടെയുള്ള MSME സ്ഥാപനങ്ങളുടെ രൂപകൽപ്പന, നവീകരണം, ഉൽപ്പാദനം എന്നിവ മെച്ചപ്പെടുത്താൻ ചെറുകിട വ്യവസായ മന്ത്രാലയം സാങ്കേതിക കേന്ദ്രങ്ങൾ വഴി പിന്തുണ നൽകുന്നു. ഉപകരണങ്ങൾ, അച്ചുകൾ, ഡൈകൾ, ഫിക്ചറുകൾ, പ്രോട്ടോടൈപ്പുകൾ എന്നിവ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കുന്നതിലൂടെ ഈ കേന്ദ്രങ്ങൾ ചെറുകിട വ്യവസായങ്ങൾക്ക് സാങ്കേതിക സഹായം ഉറപ്പാക്കുന്നു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ 3,500 കോടി രൂപയുടെ ഉൽപ്പാദന അധിഷ്ഠിത ഇൻസെന്റീവ് പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതി തദ്ദേശീയ നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകാനും കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് പിന്തുണ നൽകി ഗുണമേന്മയുള്ള കളിപ്പാട്ടങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഫലപ്രദമാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കയറ്റുമതി വർദ്ധിപ്പിക്കുക, ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുക എന്നിവയിലും PLI പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നു. ഈ പദ്ധതിയിലൂടെ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നേടാൻ സാധിക്കുന്നു. പരിസ്ഥിതി സൌഹൃദവും കുട്ടികൾക്ക് സുരക്ഷിതവുമായ കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണത്തിനും ഉയർന്ന പരിഗണനയാണ്. നൂതന സാങ്കേതിക വിദ്യകളുടെ സംയോജനത്തിനും PLI പദ്ധതി വലിയ പിന്തുണ നൽകുന്നു. രാജ്യത്ത് തന്നെ ഉയർന്ന നിലവാരമുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചാൽ അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തുപകരും. 2014-15 സാമ്പത്തിക വർഷത്തോട് താരതമ്യം ചെയ്യുമ്പോൾ 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായം ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി 52% കുറയുകയും കയറ്റുമതി 239% വർദ്ധിക്കുകയും ചെയ്തു. കളിപ്പാട്ടങ്ങളിലെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 2020 ഫെബ്രുവരിയിൽ 20% നിന്ന് 60%, തുടർന്ന് 2023 മാർച്ചിൽ അത് 70% വർദ്ധിപ്പിച്ചു. 2020 ഫെബ്രുവരി 25 സർക്കാർ കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാര നിയന്ത്രണ ഉത്തരവ് പുറത്തിറക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2021 ജനുവരി 1 മുതൽ കളിപ്പാട്ടങ്ങൾ നിർബന്ധിത ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സർട്ടിഫിക്കേഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. ആഭ്യന്തരവും വിദേശവുമായ എല്ലാ കളിപ്പാട്ട നിർമ്മാതാക്കൾക്കും ഇത് ബാധകമാണ്. 2024 ജനുവരിയിലെ കണക്കനുസരിച്ച് ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് 1454 ലൈസൻസുകളും വിദേശ നിർമ്മാതാക്കൾക്ക് 36 ലൈസൻസുകളും BIS അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യ UAE സമഗ്ര പങ്കാളിത്ത കരാർ ഉൾപ്പെടെയുള്ള സമീപകാല സ്വതന്ത്ര വ്യാപാര കരാറുകൾ പ്രകാരം പങ്കാളി രാജ്യങ്ങൾ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് ഡ്യൂട്ടിരഹിത വിപണി ലഭ്യമാക്കിയിട്ടുണ്ട്. 2014 മുതൽ 2020 വരെയുള്ള 6 വർഷത്തിനിടെ ഈ ശ്രമങ്ങൾ നിർമ്മാണ യൂണിറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കാൻ സഹായിച്ചു. ഇന്ത്യൻ ടോയ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 4 മുതൽ 7 വരെ ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന 17th ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയിൽ 400+ ഇന്ത്യൻ ബ്രാൻഡുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഗെയിമുകൾ, വിദ്യാഭ്യാസ ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ B2B വ്യാപാരമേളയാണ് ഇത്. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ ആശയം ശക്തിപ്പെടുത്തി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നവീന കളിപ്പാട്ടങ്ങൾ വികസിപ്പിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. വാർത്താവിതരണ പ്രക്ഷേപണം ഉൾപ്പെടെ 14 കേന്ദ്ര മന്ത്രാലയങ്ങളുമായി സഹകരിച്ചാണ് ദേശീയ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നത്. ലോക നിലവാരം പാലിക്കുകയും ഡിജിറ്റൽ വിപണന മാർഗ്ഗങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക വഴി ഇന്ത്യൻ കളിപ്പാട്ട വിപണിക്ക് ആഗോള രംഗത്ത് ശക്തമായ സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ ഇപ്പോൾ 153+ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഈ രംഗത്ത് രാജ്യം ആവിഷ്കരിച്ച നയത്തിന്റെയും കർമ്മപദ്ധതികളുടെയും വിജയമാണ് ഈ നേട്ടം. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്ക് സർക്കാർ നൽകുന്ന പിന്തുണ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായകരമാകും. പ്രകൃതി സൌഹൃദപരവും സുരക്ഷിതവുമായ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഏറെ ഉപകാരപ്പെടുന്നവയാണ്. അതിനാൽ

ഇന്ത്യൻ കളിപ്പാട്ടങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവയെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെയും ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. കളിപ്പാട്ട വ്യവസായത്തിന്റെ ആഗോള കേന്ദ്രമാകാൻ ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ.

0: ആകാശവാണി സമയം 6:50.
1: വയലും വേടും

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, നമ്മുടെ തെറ്റുകളും കുറവുകളും നമ്മൾ സ്വയം മനസ്സിലാക്കണം. സ്വയം തിരുത്തുന്നതാണ് എപ്പോഴും മറ്റൊരാൾ തിരുത്തുന്നതിനേക്കാൾ ഉത്തമം. ഈ സച്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ലോക തേനീച്ച ദിനമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രധാന പരിപാടികൾ ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിലാദ്യം ലോക തേനീച്ച ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, തേനീച്ചകളെയും പരാഗണകാരികളെയും കുറിച്ചുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പ്രോജക്റ്റിന്റെ പ്രധാന ഗവേഷകയും പ്രൊഫസറുമായ ഡോക്ടർ അമൃത വി എസ് സംസാരിക്കുന്നു. തുടർന്ന് തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലുള്ള തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെയും തേനീച്ച കൃഷിയുടെ സാധ്യതകളെയും കുറിച്ച് തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രത്തിന്റെ റീജിയണൽ മാനേജർ ശ്രീ ബി സുനിലുമായുള്ള ഒരഭിമുഖ സംഭാഷണവും കേൾക്കാം. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. എന്താണ് പൊട്ടാഷ് സമാഹരണ ബാക്ടീരിയ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പ്രിയ ശ്രോതാക്കളെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക തേനീച്ച ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, തേനീച്ചകളെയും പരാഗണകാരികളെയും കുറിച്ചുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പ്രോജക്റ്റിന്റെ പ്രധാന ഗവേഷകയും പ്രൊഫസറുമായ ഡോക്ടർ അമൃത വി എസ് സംസാരിക്കുന്നു.
1: ആധുനിക തേനീച്ച വളർത്തലിൽ സമഗ്രമായ സംഭാവനകൾ നൽകിയ ആന്റൺ ജാൻസ എന്ന തേനീച്ച കർഷകൻ 1734 മെയ് 20 യൂറോപ്പിലെ സ്ലോവേനിയയിൽ ജനിച്ചത്. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് മെയ് 20 ലോക തേനീച്ച ദിനമായി ആചരിച്ചു വരുന്നത്. ആഗോള ഭക്ഷ്യസുരക്ഷയിലും ആവാസ വ്യവസ്ഥയുടെ ഭദ്രമായ നിലനിൽപ്പിനും പരാഗണകാരികളായ തേനീച്ചകൾ വഹിക്കുന്ന നിർണായകമായ പങ്കിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് മെയ് 20 ലോക തേനീച്ച ദിനമായി പ്രഖ്യാപിക്കാൻ സ്ലോവേനിയൻ ഗവൺമെന്റ് ഐക്യരാഷ്ട്രസഭയോട് നിർദ്ദേശിച്ചത്. ബി ടുഗദർ ഫോർ പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്, എ പാർട്ണർഷിപ്പ് ദാറ്റ് സസ്റ്റെയിൻസ് അസ് ഓൾ എന്നതാണ് ഈ വർഷത്തെ ലോക തേനീച്ച ദിനത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രമേയം. അതായത്, മനുഷ്യനും തേനീച്ചയുമായിട്ടുള്ള പങ്കാളിത്തം പരിസ്ഥിതിയെ എത്രത്തോളം സുസ്ഥിരമാക്കുന്നു എന്നതാണ് ഈ പ്രമേയം വ്യക്തമാക്കുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുൾപ്പെടെ നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏകദേശം 1/3 തേനീച്ചകളാണ് പരാഗണം നടത്തി വരുന്നത്. ആയതിനാൽ കീടനാശിനി പ്രയോഗം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഭീഷണികളിൽ നിന്നും തേനീച്ചകളെ സംരക്ഷിക്കുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇപ്രകാരം പ്രകൃതിയിൽ ജൈവ വൈവിധ്യം നിലനിർത്തുവാനും സുസ്ഥിരമായ കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കുവാനും നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ സസ്യ സംരക്ഷണത്തിന് പ്രയോഗിക്കുന്ന മിക്ക കീടനാശിനികളും തേനീച്ചകൾക്ക് ദോഷകരമായിട്ടുള്ളവയാണ്. ഓർഗാനോഫോസ്ഫേറ്റ്സ്, കാർബമേറ്റ്സ്, പൈറത്രോയിഡ്സ് എന്നിവയാണ് ഏറ്റവും അപകടകാരികളായ ഈ കീടനാശിനികൾ. ഇവയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് പൂമ്പടി വഴിയുള്ള അവശിഷ്ട വിഷാംശം, തേനീച്ചകളുടെ തൽക്ഷണമായ മരണത്തിന് വഴിയൊരുക്കുന്നു. എന്നാൽ പുത്തൻ തലമുറയിൽപ്പെട്ട നിയോണിക്കോട്ടിനോയിഡ്സ് പോലുള്ള കീടനാശിനികൾ തേനീച്ചകളുടെ നാവിഗേഷൻ പവർ തകരാറിലാക്കുന്നതായി കണ്ടുവരുന്നു. തന്മൂലം തേനീച്ചകൾ മധുവും പൂമ്പൊടിയും ശേഖരിച്ചതിനു ശേഷം തിരിച്ച് കൂട്ടിലെത്താനാകാതെ കോളനി ദുർബലപ്പെടുകയും അവയുടെ വംശനാശ ഭീഷണി ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് തടയുവാനായി തേനീച്ചകൾക്ക് സുരക്ഷിതമായിട്ടുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവ സസ്യ സംരക്ഷണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. വിളകൾ

0: പൊക്കുന്ന സമയത്തും തേനീച്ചകൾ സജീവമായിരിക്കുമ്പോഴും കഴിയുന്നത്ര കീടനാശിനി പ്രയോഗം കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, തേനീച്ചകൾ ഭക്ഷണത്തിനു വേണ്ടി സസ്യങ്ങളിൽ സന്ദർശിക്കുന്ന സമയത്ത് കഴിയുന്നതും കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക. കീടനാശിനി പ്രയോഗത്തിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രതിഭാസം തേനീച്ചകളുടെ എണ്ണത്തെയും തേൻ ഉൽപാദനത്തെയും സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം ചൂട് കൂടുന്നതിന്റെ ഫലമായി പൂക്കൾ പതിവിലും നേരത്തെ വിരിയുകയും ഇത് കാരണം തേനീച്ചകൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാതാവുകയും ചെയ്യുന്നു. ഇത് തേനീച്ചയും സസ്യവുമായിട്ടുള്ള സമന്വയത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഭക്ഷണ ദൗർബല്യം കോളനികൾ ക്ഷയിക്കാൻ കാരണമാകുന്നു. മഴയുടെ ലഭ്യതക്കുറവും തന്മൂലം ഉണ്ടാകുന്ന കടുത്ത വരൾച്ചയും സസ്യങ്ങളുടെ മധു ഉൽപാദനത്തെയും അതിന്റെ ഗുണനിലവാരത്തെയും ഗണ്യമായി കുറയ്ക്കുന്നതായി കണ്ടുവരുന്നു. ഇതിനു പുറമെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളായ ഉഷ്ണതരംഗങ്ങൾ, മഴയുടെ അഭാവം എന്നിവ തേനീച്ചയുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ഇത് തേനീച്ചകളിൽ വറോവ പോലുള്ള മണ്ടരികളുടെയും നൊസീമ പോലുള്ള രോഗങ്ങൾക്കും അടിമപ്പെടുത്തുന്നു. വൈവിധ്യമാർന്ന പൂമ്പൊടി, മധു എന്നിവ നൽകുന്ന സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴിയും ചെറിയ കല്ലുകൾ നിറഞ്ഞ ആഴം കുറഞ്ഞ ജലസ്രോതസ്സുകൾ നൽകുന്നത് വഴിയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളുടെ കാഠിന്യം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ മനുഷ്യരാശിയുടെ സുസ്ഥിരമായ ഭാവി ഉറപ്പിക്കുവാൻ നമ്മൾക്ക് തേനീച്ചകളെയും മറ്റു പരാഗണകാരികളെയും സംരക്ഷിക്കാം എന്ന് ഒരിക്കൽ കൂടി ഈ ലോക തേനീച്ച ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
1: ലോക തേനീച്ച ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തേനീച്ചകളെയും പരാഗണകാരികളെയും കുറിച്ചുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പ്രോജക്ടിന്റെ പ്രധാന ഗവേഷകയും പ്രൊഫസറുമായ ഡോക്ടർ അമൃത വി എസ് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഡോക്ടർ അമൃത വി എസിന്റെ ഫോൺ നമ്പർ 9447428656. നമ്പർ ഒരിക്കൽ കൂടി 9447428656. അടുത്തതായി ബി സുനിലുമായുള്ള അഭിമുഖമാണ്. അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലുള്ള തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെയും തേനീച്ച കൃഷിയുടെ സാധ്യതകളെയും കുറിച്ച് തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രത്തിന്റെ റീജിയണൽ മാനേജർ ശ്രീ ബി സുനിലുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
1: സുനിൽ സാർ, തേനീച്ച കൃഷി തന്നെ നമ്മളിപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്, ഇതൊരു കൃഷി മാത്രമല്ല, നമ്മുടെ വിളവിനെ കൂട്ടുവാനും നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാനും ഒക്കെ ഇതിനൊരു റോളുണ്ടെന്ന്. താങ്കളുടെ അഭിപ്രായം എന്തുവാണ്?
2: പ്രകൃതിയിലെ പ്രത്യുൽപാദന പ്രക്രിയയിൽ വൈവിധ്യത്തിന്റെ നിറച്ചാർത്ത് നൽകിയ ജീവജാലങ്ങളാണ് തേനീച്ചകൾ. നമ്മുടെ പരാഗണത്തെ സഹായിക്കുന്ന ജീവജാലം എന്ന് നമ്മൾ പൊതുവേ ഈ ഷഡ്പദങ്ങളെ പറയാറുണ്ട്. എങ്കിൽ ഈ ഷഡ്പദങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായി തേനീച്ചകൾ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, പരാഗണ പ്രക്രിയയിൽ അതിൻ്റെ ശരീരം ധാരാളം രോമാവൃതമായ ശരീരമാണ്. ശാരീരിക ഘടന ഈ പരാഗണത്തെ പരിപോഷിക്കുന്നതിന് ഉതകുന്നതാണ്. ധാരാളം രോമാവൃതമായ ശരീരമായതുകൊണ്ട് ഈ തേനീച്ചകൾക്ക് ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് സഞ്ചരിക്കുമ്പോൾ, തേനും പൂമ്പൊടിയും എടുക്കുമ്പോൾ തന്നെ ശരീരത്ത് മുഴുവൻ ഈ പരാഗരേണുക്കൾ പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മറ്റു പുഷ്പങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റു ഷഡ്പദങ്ങളെ അപേക്ഷിച്ച് അനായാസം പരാഗണം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് തേനീച്ചകളുടെ ഏറ്റവും വ്യത്യസ്തമായി നിലനിർത്തുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റു ഷഡ്പദങ്ങൾ ഒരു പൂവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനാവശ്യമായ ആഹാരപദാർത്ഥം മാത്രമേ ശേഖരിക്കുള്ളൂ. തേനീച്ചകൾ അങ്ങനെയല്ല, തൻ്റെ കൂട്ടിലിരിക്കുന്ന മറ്റംഗങ്ങൾക്കും അതിനകത്തുള്ള കുഞ്ഞുങ്ങൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും ആവശ്യമായ ആഹാരപദാർത്ഥം കൂടി ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ഗുണം? കൂടുതൽ സമയം കൂടുതൽ പുഷ്പങ്ങളിൽ സന്ദർശിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ സന്ദർശിക്കുമ്പോഴും ഇനി പരാഗണത്തെ കൂടുതൽ സഹായിക്കുന്നു മറ്റു ഷഡ്പദങ്ങളെ അപേക്ഷിച്ച്. മൂന്നാമത്തെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ വളർത്തുന്ന തേനീച്ചകൾ അത് ഏകമാന സ്വഭാവമുള്ള പൂക്കളിൽ നിന്നാണ് തേനെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു പടവല തോട്ടത്തിലേക്ക് ഒരു തേനീച്ച പോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ പുഷ്പിച്ച് നിൽക്കുന്ന പടവലമാണെങ്കിൽ അതിൽ നിന്ന് മാത്രമേ തേനെടുക്കുള്ളൂ. കാരണം ഇവർക്ക് ഈ തേനീച്ച കൂട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേ സ്വഭാവമുള്ള തേനായിരിക്കണം, അല്ലെങ്കിൽ ഒരേ ജലാംശമുള്ള തേനായിരിക്കണം. സാധാരണ നമ്മൾ വളർത്തുന്ന തേനീച്ചകൾ കൂടുതലും ഏകമാന സ്വഭാവമുള്ള വിളകളിൽ നിന്നാണ് തേനെടുക്കുന്നത്. അതും ഒരു കാരണമാണ് ഈ പരാഗണത്തെ സഹായിക്കുന്നത്. ഇപ്പം പടവലത്തിന് നേരെ കുമ്പളത്തിലേക്ക് പോയി, അല്ലെങ്കിൽ മത്തനിലേക്ക് പോയി കഴിയുമ്പോൾ പരാഗണം സഹായിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഏത് ക്രോപ്പാണോ ഏറ്റവും കൂടുതൽ പൂവിട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് തേനെടുക്കാനായിട്ട് തേനീച്ചകൾ ശ്രമിക്കുന്നത്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഈ തേനീച്ചകളാണ് മറ്റു ഷഡ്പദങ്ങളെ അപേക്ഷിച്ച് ഈ പരാഗണത്തെ പരിപോഷിച്ചുകൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അഭംഗുരമായൊരു പങ്ക് വഹിക്കുന്ന ജീവജാലമായി നിലനിൽക്കുന്നത്.
1: ഇപ്പൊ തേനീച്ചകളുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പം സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു പ്രത്യേക ശൈലിയിൽ തന്നെയാണ് ഇവര് ഈ പോളിനേഷൻ ചെയ്യുന്നത്. അത് നമ്മുടെ മാനവരാശിക്ക് തന്നെ അതൊരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഇതൊഴിച്ച് മറ്റ് പ്രത്യേകതകളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: മറ്റൊരു, അതായത് ജീവശാസ്ത്രം തന്നെ, ജീവിത വൈശ്ലേഷ്യം തന്നെ വളരെ രസകരമായൊരു രീതിയുള്ളൊരു ജീവജാലമാണ്. ഏറ്റവും രസകരമായി പറയാനുള്ളത് ഈ ഭാവി ജീവിതം ഭാസുരീകരിക്കുന്ന ഒരു ജീവജാലമാണ്. ഇന്നുകളിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പരമാവധി മുതലെടുത്തുകൊണ്ട് തൻ്റെ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ആഹാര പദാർത്ഥങ്ങൾ ഇന്നുകളിൽ ശേഖരിച്ച്

0: സംസ്കരിച്ച് സൂക്ഷിക്കുന്ന ജീവജാലമാണ്. അതായത് മനുഷ്യന് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വർത്തമാനകാലത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പരമാവധി മുതലെടുത്തുകൊണ്ട് ഭാവിയെ ബാസുരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടലാണ് വർത്തമാനകാല ജീവിതം എന്നാണ് തേനീച്ചകൾ നമ്മെ പഠിപ്പിക്കുന്ന ഗുണപാഠം.
1: ഒരു മോറൽ സയൻസും അവിടെ ഉണ്ട്.
0: തീർച്ചയായിട്ടും
1: സുനിൽ സാർ, പൊതുവെ ഒരു തേനീച്ച കൃഷിയുടെ ഒരു തൽസ്ഥിതി എന്തുവാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്?
0: തേനീച്ച കൃഷി ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് കേരളത്തിൽ തേനീച്ച കൃഷി വ്യാപകമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പഴയ കാലത്തൊക്കെ ചില പ്രത്യേക പ്രദേശങ്ങൾ, പ്രധാനമായിട്ടും തെക്കൻ തിരുവിതാംകൂറിലെ നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്കുള്ള പ്രദേശങ്ങളിൽ മാത്രം ആയിരുന്ന തേനീച്ച വളർത്തൽ ഇന്ന് കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളും തേനീച്ച വളർത്തലേക്ക് വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുണ്ടാവും, ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികളുണ്ടാവും. ഇതുവഴി ഉള്ള പ്രചരണവും മറ്റു ബീ കീപ്പിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്, പ്രചരണം നടത്തുന്ന ഏജൻസികളുണ്ട്. ഇവരുടെ എല്ലാം ഒരു ശ്രമകരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇന്ന് തേനീച്ച വളർത്തൽ കേരളത്തിലെമ്പാടും വ്യാപിച്ച് വിപുലീകരിച്ചു പോകുന്നൊരു ഒരു കൃഷിരീതിയായിട്ട് മാറിയിട്ടുണ്ട്. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന തേനീച്ച വളർത്തൽ. ഇപ്പം നമ്മുടെ വൻകിട തേനീച്ച കർഷകർ, ഇപ്പം 500 മുതൽ 1000 തേനീച്ച കൂടൊക്കെ ഉള്ള ഒരു കർഷകരൊന്നും അവരുടെ സ്വന്തം പറമ്പിലല്ലേ സ്ഥാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്രയും കൂടുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് വയ്ക്കാനും കഴിയില്ല. ഒരു 20-25 തേനീച്ച കോളനികൾ ഒരു പ്രത്യേക പ്രദേശത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 കിലോമീറ്റർ മുതൽ 1 കിലോമീറ്റർ മാറി അടുത്ത ഒരു 20 കോളനികൾ സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മുടെ കേരളത്തിലെ വൻകിട തേനീച്ച കർഷകർ മുഴുവൻ മറ്റുള്ളവരുടെ പറമ്പിലാണ് തേനീച്ച കോളനി വെച്ച് തേനെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വസ്തുവകകളൊന്നും ഇല്ലാതെ തന്നെ ഒരു കൃഷി നടത്താൻ കഴിയുന്ന ഏക കൃഷി തേനീച്ച വളർത്തൽ.
1: തേനീച്ച പരിശീലന കേന്ദ്രത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ട്രെയിനിങ് എന്തായാലും കൊടുക്കുന്നുണ്ട്, ഇതൊഴിച്ച് ബ്രീഡേഴ്സിനെയൊക്കെ നിങ്ങൾ പ്രൊമോട്ട്
0: ചെയ്യുന്നുണ്ട്? നമുക്ക് പരിശീലനം കൊടുക്കുന്നത് കൂടാതെ തന്നെ ഈ പരിശീലനം സിദ്ധിച്ച ആൾക്കാർക്ക് തേനീച്ച കോളനികളും അനുബന്ധ ഉപകരണങ്ങളും 40% സബ്സിഡിയിൽ, അത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായ തേനീച്ച കോളനികൾ നൽകുന്നതിനാവശ്യമായ തേനീച്ച കൂടുകൾ നിർമ്മിക്കുന്നതും ഹോർട്ടിക്കുറപ്പ് തന്നെയാണ്. ചേർത്തലയുള്ള ഒരു ഉപകരണ നിർമ്മാണ യൂണിറ്റിൽ ഈ തേനീച്ച പെട്ടികളും ഉപകരണങ്ങളും തയ്യാറാക്കുന്നുണ്ട്. ഇത് നേരെ അംഗീകൃത ബ്രീഡിംഗ് യൂണിറ്റുകൾ കൊടുത്തിട്ട് അവരിൽ നിന്നാണ് തേനീച്ച കോളനികൾ ശേഖരിച്ചാണ് നമ്മൾ കേരളത്തിലെമ്പാടുമുള്ള കർഷകർക്ക് തേനീച്ച കോളനികൾ നൽകുന്നത്. ഇത് നമ്മുടെ ഒരു പ്രധാന പ്രവർത്തനമായിട്ട്, തേനീച്ച വളർത്തലിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 40% സബ്സിഡിയിലാണ് ചെയ്യുന്നത്.
1: അപ്പോൾ ഈ ബ്രീഡേഴ്സിനെയൊക്കെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യും? അവർ പരിശീലനം കിട്ടിയ ആളാണ്, അല്ലെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി ക്വീൻ, അല്ലെങ്കിൽ ആ കോളനിയുടെ ക്വാളിറ്റി അത്രയും നല്ലതാണ്, ഇതൊക്കെ ഉറപ്പ് വരുത്തുക?
0: തീർച്ചയായിട്ടും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർഷകരെന്ന് വെച്ചാൽ ചെറിയ 1-2 കോളനിയുള്ള ആളായിരിക്കും, 500-1000 തേനീച്ച കോളനിയുള്ള ആളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് തേനീച്ച കോളനി ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അത് ബ്രീഡ് ചെയ്ത് പുതിയ ക്യൂനെയൊക്കെ ആക്കി നമുക്ക് നൽകുന്നുണ്ട്. അതിന് തയ്യാറുള്ള, അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള, അതിന് കഴിവുള്ള, അതിന് അർഹതപ്പെട്ട ആൾക്കാർക്കാണ് തേനീച്ച ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്നത്.
1: പിന്നെ ഈ ബ്രീഡിംഗ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു വരുന്നത് ഇൻബ്രീഡിംഗ്, നമ്മൾ ഒരേ കോളനി ഒരേ സ്ഥലത്ത് വെച്ച് നമ്മളത് ബ്രീഡിംഗ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആ റാണിയുടെ ക്വാളിറ്റി അത്ര കൂടാനുള്ള സാധ്യതകൾ കാണത്തില്ല. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്?
0: തീർച്ചയായിട്ടും. തേനീച്ച തന്നെ ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രീഡിങ്ങിന് നമ്മൾ കുറച്ച് കോളനി വെച്ച് കഴിഞ്ഞാൽ, പുതിയ ഒരു കന്യകാറാണി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ കന്യകാറാണി ഇണ ചേരുന്ന സമയത്ത് ഒരിക്കലും അത് ഇൻബ്രീഡിങ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കും. അവർ തന്നെ ശ്രദ്ധിക്കുന്ന, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ക്യൂൻ ആയി അതൊരു പ്രത്യേകതരം ഒരു ഫെറമോൺ പുറപ്പെടുവിച്ചു കൊണ്ട് പരിചാരകര തേനീച്ചകളുമായി അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇത് മേറ്റിംഗ് നടത്താനായിട്ട് ശ്രമിക്കുന്നത്. കോളനിയിൽ നിന്ന് ഇറങ്ങിയ ക്യൂൻ എന്തു ചെയ്യും? ആ കോളനിയുടെ സമീപത്തോ അതിനകത്തു വെച്ചോ ഈ മണം പുറപ്പെടുവിക്കില്ല, അത് കുറേ ദൂരം പോകും. ഈ കോളനിയിൽ നിന്നും കുറച്ചധികം ദൂരം പോയതിന് ശേഷമാണ് ഈ മണം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഈ കോളനിയിലെ ഒരാണീച്ചയും ഈ കന്യകാറാണിയുമായിട്ട് ഇണചേരാനായിട്ട് വരില്ല.
1: അതൊക്കെ പ്രകൃതിയിൽ തന്നെ
0: ആ സിസ്റ്റം നിലനിർത്തുന്നുണ്ട്. തേനീച്ച അവൾ കൃത്യമായിട്ടത് ഒരു കുറവും വരാതെ ആ ഇൻബ്രീഡിങ്ങിനെ സ്വയം ഒഴിവാക്കുന്നുണ്ട്.
1: സുനിൽ സാർ, ട്രെയിനിങ് പരിപാടിയെ കുറിച്ച് സംസാരിച്ചാൽ, ഇത് നിരന്തരമായിട്ട് നിങ്ങളുടെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ?
0: നമുക്ക് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ട്രെയിനിങ് ആണ് നടക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ 3 ദിവസം നടക്കുന്ന ഓഫ് സ്റ്റേഷണൽ ട്രെയിനിങ് ആണ്, അതായത് പ്രദേശത്ത് പോയി പരിശീലനം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണുള്ളത്. രണ്ടാമതുള്ളത് നാഷണൽ ബീ ബോർഡിൻ്റെ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണ്. മാവോലിക്കര തന്നെയുള്ള ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ഒരു 7 ഡേയ്സ് ആണ് ആ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ട്രെയിനിങ് ഒരു 10 ട്രെയിനിങ്ങുകളും ഉണ്ടായിരുന്നു.
1: തേനീച്ച കൃഷിയിലെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വാല്യൂ അഡിഷൻ, അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തേനിൽ നിന്ന് നിർമ്മിക്കുന്നതാണല്ലോ.
0: തേനിലെ ഏറ്റവും വലിയൊരു സവിശേഷമായ ഗുണമെന്ന് പറഞ്ഞാൽ, തേൻ ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള പ്രകൃതിദത്തമായ ഒരു ഉൽപ്പന്നമാണ്. സാറിനറിയാം, നമ്മുടെ സാധാരണ ഒരു ആഹാര പദാർത്ഥം നമ്മൾ മേടിക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേടുവരാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാസ്യം മെറ്റാബോളൈറ്റ് സൾഫേറ്റ് സോഡിയം ബെൻസോറ്റ് പോലുള്ള

0: പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. പക്ഷെ തേൻ ഒരു അസറ്റ്സ് ഒരു ഒരു പ്രിസർവേറ്റീവ് ആയതുകൊണ്ട് ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളൊരു പദാർത്ഥമായതുകൊണ്ട് പല പഴങ്ങളും പഴവർഗ്ഗങ്ങളും നമ്മൾ തേനിനകത്ത് സംസ്കരിക്കാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടി കൂടാതെ മറ്റൊരു പ്രത്യേകതയും ഉണ്ട്, അതിശക്തമായ ഹൈഗ്രോസ്കോപ്പിക് നേച്ചറുള്ളതാണ്. ഈ തേനകത്ത് ഏതെങ്കിലും ഒരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ജലാംശത്തെ തേൻ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഡ്രൈയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നീ തെർമൽ പ്രോസസ്സിലോ ഡ്രൈയിങ് അല്ലെങ്കിൽ സോളാർ ഡ്രൈയിങ് ഒക്കെയാണ്. ഇതിലെല്ലാം കൂടെ പല ഗുണനിലവാരവും നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ. പക്ഷേ തേനകത്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ ജലാംശം വലിച്ചെടുക്കുന്നത് തെർമൽ പ്രോസസ്സിലൂടെ അല്ല, അതിലെ ജലാംശത്തെ ഹൈഗ്രോസ്കോപ്പിസിറ്റി കൊണ്ട് വലിച്ചെടുക്കുന്നതിൽ ഇതങ്ങ് ഉണങ്ങുകയും ചെയ്യും. സെയിം ടൈം ഈ ഏത് പഴമാണോ തേനകത്ത് ഇട്ടിരിക്കുന്നത് ആ പഴത്തിൻ്റെ മണമുള്ള ടേസ്റ്റുള്ള തേൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് രണ്ട് പ്രോഡക്റ്റ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒന്ന് ഈ ഇൻഫ്യൂസ് ചെയ്യപ്പെട്ട ഹണിയും കിട്ടും, ഒപ്പം തന്നെ ഈ ഹണി ഡ്രൈഡ് ഫ്രൂട്ടും കിട്ടും. ഇത് ഫ്രൂട്ട്സിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, ആയുർവേദ മരുന്നുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തുളസി ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും, ജിഞ്ചർ ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും, ആടലോടകം പോലുള്ള സാധനം നമുക്ക് ഇൻഫ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെയുള്ള എക്യുപ്മെൻസും ഹോർട്ടിക്കോർപ്പ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനാവശ്യമുള്ള.
1: ഇതൊഴിച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെയും ഇത് വെച്ചുണ്ടാക്കാറുണ്ട്.
0: പ്രധാനമായിട്ടും ബീ വാക്സ് ബേസ്ഡ് ആണ്. ചൈനീസുകളുടെ മെഴുകിനെയും വെളിച്ചെണ്ണയും ചേർത്ത് വളരെ രസകരമായ കുറേ ഉൽപ്പന്നങ്ങളുണ്ട്. ഒന്ന് ഈ തലവേദനയ്ക്കുള്ള ബാം ഉണ്ടാക്കാൻ കഴിയും, ശരീരവേദനയ്ക്കുള്ള പലതരത്തിലുള്ള ബാം ഉണ്ടാക്കാൻ കഴിയും. ബ്യൂട്ടി ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലുള്ള ക്രീമുകൾ, ബാമുകൾ, ലേപനങ്ങൾ നമ്മൾ തേനീച്ചയുടെ മെഴുകിൽ ചെയ്തെടുക്കാൻ പറ്റും. വെളിച്ചെണ്ണയും ചേർത്തുകൊണ്ടുള്ളതാണ്.
1: നല്ല സ്കോപ്പ് ഉണ്ട് ഇതിന്, സാധ്യതകൾ ഒത്തിരിയുണ്ട്.
0: സത്യത്തിലെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വീട്ടിൽ പോയി സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വലിയ മെഷീനറീസ് ഒന്നും വേണ്ടാതെ വളരെ ചെറിയ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് ഇത് നല്ലൊരു ശതമാനം.
1: സുനിൽ സാർ, നമ്മൾ ഈ തേനീച്ച കൃഷിയിൽ സാർ പറഞ്ഞ മാതിരി ബി വാക്സ് നമ്മൾ എടുക്കാറുണ്ട്, തേൻ നമുക്ക് കിട്ടാറുണ്ട്. ഇതൊഴിച്ച് മറ്റേ പ്രോഡക്ട്സ് ചില ഇതിന്റെ വെനമുണ്ട്, ബി വെനമുണ്ട്, റോയൽ ജെലി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള വല്ലതും സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ടെക്നിക്സ്?
0: പല രാജ്യങ്ങളിലും തേൻ കൂടാതെ ബി പോളൻ വളരെ പ്രധാനമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ ബി വെനം, തേനീച്ചയുടെ വിഷം, ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ സാറ് പറഞ്ഞ റോയൽ ജെല്ലി, റോയൽ ജെല്ലി നമ്മുടെ സംസ്ഥാനത്തൊന്നും വലിയ അറിവില്ലാത്തൊരു ഒരു ഉൽപ്പന്നം കൂടെയാണ്. ഈ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം ഈ റാണി റാണി ആക്കുന്നത് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടാണ്. മറ്റു തേനീച്ചകളും തേനും പൂമ്പൊടിയും കൊടുത്ത് വളർത്തുമ്പം, അത് ആണീച്ചയ്ക്കും പെണ്ണീച്ചയ്ക്കും തേനും പൂമ്പൊടിയും കൊടുത്ത് വളർത്തുമ്പം, ഈ റാണി ആകേണ്ട ആൾക്ക് അതൊരു വിലക്കാരി തേനീച്ച, അതായത് പെണ്ണീച്ച തന്നെയാണ്. അതിലെ മുട്ട വിരിഞ്ഞു വന്ന പുഴുക്കൾക്ക് റോയൽ ജെല്ലി എന്ന് പറയുന്നൊരു പദാർത്ഥം കൊടുത്താണ് ഇവരെ വളർത്തുന്നത്. ഈ റാണിയുടെ ആദ്യം തൊട്ട് ജീവിത അവസാനം വരെയും കഴിക്കുന്ന റോയൽ ജെല്ലിയാണ്. ഈ റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ടാണ് റാണി ആകുന്നത്. തേനീച്ചക്കൂട്ടിലെ ഏത് പെണ്ണീച്ചയ്ക്കും പെണ്ണായി വിരിഞ്ഞു വരേണ്ട ആക്കും റാണിയാകാം. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തേനും പൂമ്പൊടി കൊടുക്കുന്നതിന് റോയൽ ജെല്ലി കൊടുക്കും. റോയൽ ജെല്ലി കൊടുത്താൽ അഡ്വാൻറ്റേജ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ദിവസമാണ് ഒരു പെണ്ണീച്ചയുടെ ആയുർദൈർഘ്യം, 2 മാസം. ഈ 2 മാസം ആയുർദൈർഘ്യമുള്ള ആള് തേനും പൂമ്പൊടി കഴിച്ചാൽ 2 മാസമാണ്. പക്ഷെ റോയൽ ജെല്ലിയാണ് കഴിക്കുന്നതെങ്കിൽ 2 മാസം എന്നുള്ള 2 മുതൽ 3 വർഷം വരെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, വേലക്കാരി ഈച്ചകൾ എന്ന് പറയുന്നത് തേനീച്ചകൾക്ക് മുട്ടയിടാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ റോയൽ ജെല്ലി കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യുൽപാദനം വികസിച്ചിട്ട് 1 ദിവസം 500 മുതൽ 800 മുട്ട നിക്ഷേപിക്കാനുള്ള അതിശക്തമായ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ലഭിക്കുന്നുണ്ട്. ഈ റോയൽ ജെല്ലി ഒരു ആഹാര പദാർത്ഥമായിട്ട്, നമ്മുടെ സൗന്ദര്യവർദ്ധ വസ്തുവായിട്ട്, ഒപ്പം തന്നെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റോയൽ ജെല്ലി. പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്യുന്നത് ഇന്ത്യൻ തേനീച്ച എന്ന് പറയുന്ന വിഭാഗമാണ്. ഇന്ത്യൻ തേനീച്ചയിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ അത്രത്തോളം, അതായത് ഇറ്റാലിയൻ ബീസ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന തേനീച്ചകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ വലിയ തോതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പോറൻ ട്രാപ്പൊക്കെ ഉണ്ട്, പോറൻ്റെ ഉണ്ട്. പക്ഷെ ഈ ബീ വനം എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും റോൾ ജെല്ലി എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ നാഷണൽ ബീ ബോർഡിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. റോയൽ ജെല്ലിയും ഒപ്പം തന്നെ ബി വെനവും, ഇന്ത്യൻ ബീസിന്റെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി.
1: സുനിൽ സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന്, ഇന്ന് ലോക തേനീച്ച ദിനമാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഇത്ര നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ചു, വളരെ നന്ദി.
0: താങ്ക് യു.
2: തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കര തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെയും തേനീച്ച കൃഷിയുടെ സാധ്യതകളെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം റീജിയണൽ മാനേജർ ശ്രീ ബി സുനിൽ. ഷിബു ജോർജാണ് ശ്രീ ബി സുനിലുമായി സംസാരിച്ചത്. ബി സുനിലിന്റെ ഫോൺ നമ്പർ 9633225260. നമ്പർ

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കരിങ്കൂവളം അഥവാ നീലോൽപ്പലം മുൻകാലങ്ങളിൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിലും കുളങ്ങളിലും തോട്ടുവക്കിലും സാധാരണയായി കണ്ടുവന്നിരുന്ന വെയിലേറ്റാൽ വാടിപ്പോകുന്ന ഒരു ചെടിയാണ് കരിങ്കൂവളം അഥവാ നീലോൽപ്പലം. കരൾ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ഇതിന്റെ വേര് ഉപയോഗിക്കുന്നു. പല്ലുവേദനയ്ക്കും ഈ വേര് നല്ലൊരു ഔഷധമാണ്. ശരീരതാപത്തെ ശമിപ്പിക്കുന്ന നല്ലൊരു ഔഷധം കൂടിയാണ് കരിങ്കൂവളം. കരിങ്കുവളം പ്രധാന ചേരുവയായി ഉണ്ടാക്കുന്ന നീലോൽപ്പലാദി എണ്ണ മാനസിക രോഗങ്ങൾക്ക് തലയ്ക്ക് തണുപ്പ് കിട്ടാൻ ഏറെ ഉത്തമമാണ്. കരിങ്കുവളക്കിഴങ്ങ്, മണ്ടൂരം, നെല്ലിക്കാത്തൊണ്ട്, ചെമ്പരത്തിപ്പൂവ് ഇവ സമം പൊടിച്ച് പശുവിൻ പാൽ യോജിപ്പിച്ച് മൺകുടത്തിൽ ഒഴിച്ച് അടച്ചു വെക്കുക. ഇത് മണ്ണിൽ പൊതിഞ്ഞ് 41 ദിവസം കുഴിച്ചിട്ടതിനു ശേഷം ഇതെടുത്ത് തലയിൽ തേച്ചാൽ നരച്ച മുടി കറുക്കുമെന്ന് നാട്ടുവൈദ്യത്തിൽ പറയുന്നു. ആമ്പലിന്റെ പൂവും കരിങ്കൂവളത്തിന്റെ പൂവും ഒന്നിച്ച് സർബത്താക്കി സേവിക്കുന്നത് വർഷകാലത്തുണ്ടാവുന്ന പനി, വൈറൽ പനി, ജലദോഷം, ചുമ എന്നീ രോഗങ്ങളെ ശമിപ്പിക്കും.
2: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് പൊട്ടാഷ് സമാഹരണ ബാക്ടീരിയ? ഉത്തരം, വിവിധ മൺധാതു ലവണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പൊട്ടാസ്യം സമാഹരിച്ച് ചെടികൾക്ക് നൽകാൻ കഴിവുള്ള ബാക്ടീരിയയാണ് പൊട്ടാഷ് സമാഹരണ ബാക്ടീരിയ. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയ എല്ലാ വിഷയങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50 നമസ്കാരം.
3: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
4: വയലും വീടും

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അലങ്കാര സസ്യകൃഷി വിഭാഗത്തിൽ വിവിധ മുന്തിയ ഇനം അലങ്കാര ചെടികൾ മിതമായ വിലയിൽ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. വീടുകളും തോട്ടങ്ങളും മനോഹരമാക്കാൻ അനുയോജ്യമായ പൂച്ചെടികൾ, ഇലച്ചെടികൾ, സക്കുലന്റുകൾ, ഇൻഡോർ സസ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ശേഖരം ഇവിടെ ലഭ്യമാണ്. വിൽപ്പനയ്ക്ക് ഒരുക്കിയിരിക്കുന്ന പ്രധാന ഇനങ്ങളിൽ ചെമ്പരത്തി വകഭേദങ്ങൾ, വിവിധതരം ആമ്പലുകൾ, തെച്ചി ഇനങ്ങൾ, ക്രോട്ടണുകൾ, മുല്ല ഇനങ്ങൾ, മോർണിംഗ് ഗ്ലോറി, പെൻഡാസ്, പാസിഫ്ലോറ, മണിമുല്ല, നന്ദിയാർവട്ടം, മുരായ, പോർട്ടുലാക്ക, വാട്ടർ റോസ്, ഗൈലാഡിയ, ഹൈബ്രിഡ് സിന്നിയ, ഹൈബ്രിഡ് സെലോസിയ, വാടാർമല്ലി, ലില്ലി എന്നിവ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്റർ, സിംഗോണിയം, അലോക്കേഷ്യ, ഷെഫ്ലർ, മോണ്ടോഗ്രാസ്, ഏഞ്ചൽ വിംഗ് കലാഡിയം, അരേലിയ ഇനങ്ങൾ, അഗ്ലോണിമ കാക്ടസ്, സക്കുലന്റുകൾ, സാൻസ്വേരിയ സാൻസ്വേരിയ ഇനങ്ങൾ, ZZ ചെടി, പെപ്രോമിയ, കലേഡിയം, മണി പ്ലാന്റ്സ്, ഡ്രസീന ഇനങ്ങൾ, ബ്രൊമീലിയഡൂൾ പേണുകൾ എന്നിവയും ലഭ്യമാണ്. കൂടാതെ വെളുത്തുള്ളി വെള്ളി, ഗോൾഡൻ ക്രീപ്പർ, ക്രീപ്പിംഗ് മോൺസ്റ്റർ, പീസ് ലില്ലി, പെഡിലാന്തസ് ഇനങ്ങൾ, വൈൽഡ് ആന്തൂറിയം, ചൈനീസ് ബാൽസം, അഡീനിയം തുടങ്ങിയവയും ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോൺ നമ്പർ 8547154010. മറ്റൊരു നമ്പർ 9607585594. ഫോൺ നമ്പറുകൾ ആവർത്തിക്കും: 8547154010. മറ്റൊരു നമ്പർ 9607585594. തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾക്ക് 175 രൂപ നിരക്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ഫോൺ നമ്പർ 9400483754. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9400483754. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8547070773, മറ്റൊരു നമ്പർ 04872370773. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8547070773, മറ്റൊരു നമ്പർ 04872370773. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസി കേ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക്

0: നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
6: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. ULPG-V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല, ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. യുക്തിബോധത്തോടൊപ്പം കാരുണ്യവും ചേർത്തുപിടിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2024 ബാച്ച് IAS ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
7: हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. हमारे डिफेंस इंडस्ट्रियल रोडमैप से को डेवलपमेंट और को प्रोडक्शन का मार्ग प्रशस्त हुआ है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच कनेक्टिविटी के क्षेत्र में करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक्स और ब्लू इकोनॉमी पर काम करेंगे.
6: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലനി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രസിഡന്റ് സെർജോ മെറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ULPG-V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രാപ്രദേശിലെ കുർണൂലിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണ്ണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ DRDOയെയും നിർമ്മാണത്തിൽ പങ്കാളികളായ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ലീ യോങ് ചുള്ളുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലസ്ഥാനമായ സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. സംയുക്ത വികസനം, ഉൽപാദനം, കയറ്റുമതി ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളുടെയും നൂതനാശയങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കിയ കോടതി, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് അവരുടെ ജനസംഖ്യ എത്രയെന്ന് അറിയേണ്ടതുണ്ടെന്നും നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്തെ 8 പ്രധാന വ്യവസായ മേഖലകളുടെ സംയുക്ത സൂചിക വളർച്ച 1.7% ഉയർന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. സിമന്റ് ഉൽപ്പാദനം 9.4%, സ്റ്റീൽ ഉൽപ്പാദനം 6.2%, വൈദ്യുതി ഉൽപ്പാദനം 4.1% ഉയർന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. ഇറാൻ സംഘർഷം മൂലമുള്ള ആഗോള അനിശ്ചിതത്വത്തിനിടെയും ഈ വർഷം ഇന്ത്യ 6.4% വളർച്ച കൈവരിക്കുമെന്ന് യു എൻ മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ

0: കൂപ്പിറ്ററിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ വൈവിധ്യ ഊർജ്ജ സ്രോതസ്സുകൾ, ശുദ്ധീകരണ ശേഷി, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവ എണ്ണവില ഉയരുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നും യു എൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണം

0: ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. വകുപ്പ് വിഭജനത്തിനായുള്ള ശുപാർശ ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം അടക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി VD സതീശൻ കൈകാര്യം ചെയ്യും. മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചു നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും മുഖ്യമന്ത്രിയാകും കൈകാര്യം ചെയ്യുക. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകൾ രമേശ് ചെന്നിത്തലയാവും കൈകാര്യം ചെയ്യുക. വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫും ആരോഗ്യം കെ മുരളീധരനും റവന്യൂ AP അനിൽകുമാറും കൈകാര്യം ചെയ്യും. PC വിഷ്ണുനാഥന് ടൂറിസം, എം ലിജുവിന് എക്സൈസ്, റോജി എം ജോണിന് കോളേജ് വിദ്യാഭ്യാസം, T സിദ്ദിഖിന് കൃഷി, KA തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം, ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ്. OJ ജനീഷ് ആണ് യുവജന കായിക രജിസ്ട്രേഷൻ മന്ത്രി. PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, എം ഷംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം, KM ഷാജിക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, PK ബഷീറിന് പൊതുമരാമത്ത്, V അബ്ദുൾ ഗഫൂറിന് ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയായിരിക്കും. മോൾസ് ജോസഫിന് ജലസേചനവും ഹൌസിംഗും, അനൂപ് ജേക്കബിന് ഭക്ഷ്യ പൊതുവിതരണവും, ഷിബു ബേബിജോണിന് വനം വന്യജീവി വകുപ്പും ആണ് നൽകിയിട്ടുള്ളത്. CP ജോണിനായിരിക്കും ഗതാഗത വകുപ്പിന്റെ ചുമതല.
1: സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ PSC ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനമായി. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലയിൽ വരും ആഴ്ച ഉഷ്ണതരംഗത്തിനോ തീവ്ര ഉഷ്ണതരംഗത്തിനോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറമെ അസം, മേഘാലയ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. June 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച നടത്തി. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. DRDO അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് യു എൻ റിപ്പോർട്ട്.

0: ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: തൊഴിലാളി മണ്ഡലം.
1: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് TTE അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്യുന്ന ഷിജിന രാജനുമായുള്ള അഭിമുഖം. നമ്മുടെ പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്ത്യൻ റെയിൽവേയിലെ TTE അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായ ഷിജിന രാജനാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
1: യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അപ്പൊ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ജോലി തന്നെ കിട്ടിയല്ലേ.
3: അതെ.
1: എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിച്ചേർന്നതല്ലേ എത്തിപ്പെട്ടത്?
3: ജോലിയിലേക്ക് ഞാൻ വരുന്നത് സ്പോർട്സ് കോട്ട അപ്പോയിന്റ്മെന്റ് ആണ്. ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, വോളിബോൾ പ്ലെയർ ആണ് നാഷണൽ. അപ്പൊ സ്പോർട്സ് കോട്ട ത്രൂ ആണ് എന്റെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത്.
1: അത് ഏത് വർഷമായിരുന്നു?
3: 2008.
1: ഏത് സ്ഥലത്തായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ്?
3: സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, കൽക്കട്ട.
1: ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മീൻസ് കൽക്കട്ട പോലുള്ള ഒരു സ്ഥലത്തേക്ക്, നല്ല സിറ്റിയാണ്, പക്ഷെ എന്നാലും നമുക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ലല്ലോ. അപ്പോ അവിടെ എസ്പെഷ്യലി TTE എന്ന് പറയുമ്പോൾ നമ്മൾ ആ യാത്ര ചെയ്ത് യാത്രക്കാരോട് സംസാരിക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പൊ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്?
3: നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കള് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, തമിഴ്, ഹരിയാന, ഡൽഹി, പിന്നെ ബംഗാളീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടാണ് വർക്കിംഗ്. ആ സമയത്ത് നമുക്ക് ട്രെയിനിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. TTE ആണെങ്കിൽ പോലും സ്റ്റേഷൻ ചെക്കിംഗ് ആയിരുന്നു.
1: ഓക്കെ.
3: അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ്. പിന്നെ കുറച്ചും കൂടി സേഫ്റ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മളെ നാട്ടിൽ പോലെയല്ല, കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അവിടെ സംസാരിക്കാൻ വന്നപ്പോൾ ലാംഗ്വേജ് അറിയുന്നവർ മുന്നോട്ട് വന്ന് സംസാരിക്കുമായിരുന്നു. അവരോട് കൂടെ നിന്ന് അങ്ങനെ പഠിച്ചെടുത്തു.
1: ഫസ്റ്റ് പോസ്റ്റിംഗ് ആക്ച്വലി സ്റ്റേഷൻ പോസ്റ്റിംഗ് ആണ് വരുന്നത് നമ്മുടെ ഇതില്. ഈ പറഞ്ഞ പോലെ
3: സ്റ്റേഷൻ പോസ്റ്റിംഗ് എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നോർമലി നമ്മളിപ്പോ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ എൻക്വയറിയിൽ ഇരുത്തും. കാരണം നമുക്കൊന്ന് എല്ലായിട്ടും പരിചയമാണല്ലോ. എൻക്വയറി, പിന്നെ ഒരു സ്റ്റേഷൻ ഡ്യൂട്ടി, അതിനുശേഷമാണ് നോർമലി വണ്ടിയിലേക്ക്. പക്ഷെ ഇപ്പൊ ഒക്കെ ആൾക്കാർ ഷോർട്ടേജ് കാരണം നേരെ ട്രെയിനിലോട്ട് ഡ്യൂട്ടിക്ക് വിടാറുണ്ട്.
1: ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്?
3: വണ്ടികൾ വരുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ കയറാൻ ഇരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ അവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ, ഇല്ലെങ്കിൽ അവരെ പിടിച്ച് ഫൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ജോലി.
1: ആദ്യമായിട്ട് TTE ആയിട്ട് പോകുന്ന ആ ഒരു ട്രെയിൻ ജേണി എന്ന് ഓർമ്മയുണ്ട്?
3: ആക്ച്വലി ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഷിഫ്റ്റ് ആയി ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ട്രെയിനിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അല്ലാതെ നമ്മൾ അവിടെ ട്രെയിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് സ്ക്വാഡൊക്കെ ആയിട്ട്. സ്ക്വാഡ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു വണ്ടിയിൽ പെട്ടെന്നൊരു സ്റ്റേഷനിൽ നിന്ന് കയറുക, കാരണം ആൾക്കാർ പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻട്രി ചെയ്ത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് സ്ക്വാഡ് കാര്യം. അപ്പൊ നമ്മൾ ചിലപ്പം ലോങ് പോകുന്ന ഒരു ട്രെയിനിന്റെ ഏതെങ്കിലും ഇടയിൽ നിന്ന് ഒരു സ്റ്റേഷനിൽ കയറും. ഓഫീസർമാരാരെങ്കിലും പോലീസുകാരും ഉണ്ടാവും. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ട്രെയിൻ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യും, ഇറങ്ങും. അങ്ങനെയാണ് സ്ക്വാഡുകാർ ചെയ്യുക. അങ്ങനെ ചെക്കിംഗ് എന്നല്ലാതെ ത്രൂ ഔട്ട് നമ്മളൊരു ട്രെയിൻ കൊണ്ടുപോവുക, ട്രെയിൻ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് ട്രിവാൻഡ്രം വന്നതിന് ശേഷമാണ് ചെയ്തത്.
1: തിരുവനന്തപുരത്ത് വന്നത്
3: 2018 ഇങ്ങോട്ട് വന്നു.
1: എന്നിട്ടാണോ ഈ ട്രെയിൻ ജേണി ആദ്യമായിട്ട് പോയ ആ ഒരു കേരളത്തിൽ വന്നിട്ടുള്ള
3: ട്രെയിൻ? അതെ അതെ, ഞാൻ ആക്ച്വലി വന്ന് June 13 ജോയിൻ ചെയ്യുന്നത്. June 13 വന്ന് എനിക്ക് 14 തന്നെ ഞാൻ ട്രെയിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡ്യൂട്ടി ഉണ്ടായിരുന്നു.
1: അത് ഒന്ന് ഓർത്തെടുക്കാമോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ആദ്യത്തെ ഒരു ഇത്?
3: ഞാൻ വന്ന ദിവസം തന്നെ ഇപ്പൊ എനിക്ക് പേടിയായി, കാരണം നമുക്ക് പുതിയ സ്ഥലം, പുതിയ ആൾക്കാര്, ഒന്നും അറിഞ്ഞുകൂടാ. ആക്ച്വലി നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉള്ളപ്പോ തന്നെ ആക്ച്വലി ഞാൻ ലീവ് എടുക്കരുത്. എന്റെ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം മൂന്നാമത്തെ ദിവസമാണ് പിന്നെ
1: മനസ്സിലാക്കിയതിന്
3: ശേഷമാണ് ഒന്ന് വണ്ടിയിൽ കയറിയത്. അപ്പം എന്റെ കൊളീഗ് പറയുന്ന എന്റെ ഒരു ഫ്രണ്ട്, എനിക്ക് നേരത്തെ അറിയുന്ന ഒരു ചേച്ചിയുടെ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ കൂടെ തന്നെ ചോദിച്ചു ഡ്യൂട്ടി വാങ്ങിച്ചിട്ട് അങ്ങനെ ചേച്ചിയുടെ കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ അവരൊക്കെ കൂടെ ഉള്ളവരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
1: ആ ട്രെയിൻ ജേണി ഏത് സ്ഥലം മുതൽ എവിടം വരെയായിരുന്നു?
3: ട്രിവാൻഡ്രം ടു ഷൊർണൂർ.
1: അതായിരുന്നു ഫസ്റ്റ്
3: ട്രിപ്പ്.
1: എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നതിന്റെ ആ രീതി ഒന്ന് പറഞ്ഞു തരാമോ?
3: വർക്ക് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ലിങ്കുകളാണ്. ട്രെയിന് അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ട്രിവാൻഡ്രം ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ട്രിവാൻഡ്രത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് മംഗലാപുരം റൂട്ട് പോകുന്ന വണ്ടികളാണ് ഷൊർണൂർ വരെ. പാലക്കാട് റൂട്ടിലാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് വരെ പാലക്കാട് വരെ, ചില വണ്ടികളിൽ കോയമ്പത്തൂർ വരെയും വരും.
1: ഇപ്പൊ മാഡത്തിന്റെ ഡ്യൂട്ടി ഉള്ള ദിവസം ഈ ട്രെയിൻ
3: നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഷൊർണൂർ എത്തി നമ്മൾ 8 hours വർക്ക് ചെയ്യും. മിനിമം 8 hours നമുക്ക് റെസ്റ്റ് തരും. ആ 8 hours റെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലിങ്ക്, ഓരോ വണ്ടിക്ക് ഓരോ ലിങ്കുകൾ കണക്റ്റഡ് ആണ്. ഇന്ന വണ്ടി പോയിട്ട് ഇന്ന വണ്ടി വരണം എന്നുള്ളത് ഒരു റോസ്റ്റർ ആണ്. അപ്പൊ ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വണ്ടിയിൽ തിരിച്ചു വരും. അപ്പോഴാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ആവുന്നത്.
1: ഓക്കെ. അപ്പൊ ഇതില് ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ രീതി ഒന്ന് പറയാം?
3: റിസർവേഷൻ കോച്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കൂടെ ഈസിയാണ് കാര്യങ്ങൾ. സീറ്റ് നമ്പർ ഉണ്ടാവും, നമുക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ, എക്സ്ട്രാ ഇരിക്കുന്ന അവരെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും. ജനറൽ കോച്ചസിൽ ആക്ച്വലി ട്രെയിൻ ഡ്യൂട്ടിയിൽ അസൈൻ ചെയ്ത ടിട്ടിമാര് ചെക്ക് ചെയ്യാറ് കുറവാണ്. അങ്ങനെയുള്ളതാണ് സ്ക്വാഡുമാര്,
1: പെട്ടെന്ന്
3: സ്ക്വാഡ് വന്നിട്ടാണ് മാക്സിമം ജനറൽ കോച്ചസ് അറ്റൻഡ് ചെയ്യാറുള്ളത്.
1: ഇത് ടൈമിംഗ് വെച്ചായിരിക്കും അല്ലെ? എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ജോലി മീൻസ് രാത്രിയുള്ള,
3: അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ട്രെയിൻ ലിങ്കുകളാണ്. അപ്പൊ നമുക്കൊരു ഡിപ്പോയ്ക്ക് ഒരു 10 ട്രെയിൻ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ 10 ട്രെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.

0: പിന്നെ രാത്രി പകൽ എന്നുള്ള
1: വ്യത്യാസമൊന്നുമില്ല. ഈ ജോലിയിൽ എനിക്ക് തോന്നുന്നു നല്ല കൃത്യത വേണം, എഫിഷ്യൻസി വേണം. കാരണം ഇതിലിങ്ങനെ ചെക്ക് ചെയ്യും, അതിനൊക്കെ പ്രത്യേകം ട്രെയിനിങ്ങോ എന്തെങ്കിലും
0: ഉണ്ട്? നമ്മൾ അപ്പോയിന്റ്മെന്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്.
1: അത് എത്ര നാളാണ് ട്രെയിനിങ്?
0: 45 days.
1: അത് ഏതെങ്കിലും അക്കാഡമിയിലാണോ എങ്ങനെ?
0: അതെ അതെ, ഇപ്പം സദൺ റെയിൽവേയുടെ ആണെങ്കിൽ ട്രിച്ചിയിലാണ്. ഞാൻ കൽക്കട്ട ആയതുകൊണ്ട് നമുക്ക് അവിടെ സിനി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു.
1: ഓരോ യാത്രയും ഓരോ അനുഭവമാണെന്ന് പറഞ്ഞു, അതിൽ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ജേണി ഉണ്ടോ?
0: ഒരുപാടുണ്ട്. കാരണം ഞാൻ കൽക്കട്ട ഉണ്ടായിരുന്ന സമയത്ത് വയസ്സായ ഒരു പുള്ളി കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകാനുള്ള യാത്രയുടെ ഇടയ്ക്ക് വഴി തെറ്റി അങ്ങ് കൽക്കട്ട വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പുള്ളിയെ സേഫ് ആയിട്ട് നിർത്തി തിരിച്ചു വിടാൻ പിന്നെ ഡയറക്റ്റ് ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്, രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആഴ്ചയിൽ 3 ദിവസം അവിടുന്ന് 16 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, ആ സമയത്ത് ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2-3 ദിവസം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി പുള്ളിയെ തിരിച്ച് നാട്ടിൽ സേഫ് ആയിട്ട് എത്തിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 10 years ഒക്കെ മിനിമം ആയി.
1: ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു ട്രെയിൻ ജേണി? കാരണം ചിലപ്പോ ആളുകള് പലതരം, മീൻസ് വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡും സ്വഭാവവും ഒക്കെ ഉള്ള ആളുകൾ.
0: അതെ അതെ അതെ. കാരണം രാത്രി സമയങ്ങളിൽ ചിലപ്പം എപ്പോഴും നമ്മുടെ കൂടെ പോലീസുകാരൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. വെള്ളടിച്ചിട്ട് ആൾക്കാർ കയറുക, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ടൈപ്പിൽ, അങ്ങനത്തെ പല എന്നും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വണ്ടിയിൽ ഉണ്ടാവുന്നത് സ്ഥിരമാണ്. അപ്പം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഹെൽപ്പ് തേടിയിട്ട് അവർ വന്ന് ഹെൽപ്പ് ചെയ്യും, അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്.
1: നേരത്തെ പറഞ്ഞു ഓരോ അച്ഛനെ ഹെൽപ്പ് ചെയ്ത കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സ്വന്തമായിട്ട് തന്നെ ഓവർകം ചെയ്ത ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ ഓർത്തിരിക്കുന്നതിൽ?
0: പറഞ്ഞ പോലെ കേസിന്റെ ആ രീതിയിലേക്കൊക്കെ പോയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വെള്ളടിച്ച് വണ്ടിയിൽ വന്ന് ബഹളം വെച്ചു, കയ്യിൽ കയറി പിടിക്കുന്നു, നമ്മളെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഉപദ്രവിക്കുന്നു, പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു, അത് ഒരു കേസ് എന്നുള്ള രീതിയിലേക്ക് കോടതിയേക്ക്. ഒരുപാട് ഡ്യൂട്ടീസിന് അങ്ങനത്തെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്റെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജോലി എടുത്തിട്ടും ഇതിന്റെ പിന്നിലും കൂടി നടക്കേണ്ട ഒരു അവസ്ഥ എന്ന് വരുന്ന അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് എല്ലാവർക്കും ഉണ്ട്.
1: ബുദ്ധിമുട്ടുകൾ
0: എല്ലാവർക്കും ഉണ്ട്.
1: ഇപ്പൊ നമ്മള് പൊതുവില് നോക്കുമ്പോ കുറച്ച് പേടി, കുറച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടല്ലോ.
0: എനിക്കിത്
1: എങ്ങനെയാണ് ഓവർകം ചെയ്ത് പോകുന്നത്?
0: നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് തന്നെ. പിന്നെ നമ്മള് ഇന്നത് കഴിഞ്ഞാൽ നാളെ വേറെ വരാനുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ജോലി അങ്ങനെ ആയതുകൊണ്ട് എന്നെ പറ്റിയാണ് ചില ആൾക്കാർ പറയും ഭയങ്കര സാധനം, അല്ലെങ്കിൽ ചിലർ പറയും ഭയങ്കര നല്ലതാ, നമ്മളെ പറ്റി ഭയങ്കര അഭിപ്രായം. അത് ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ സിറ്റുവേഷനും നമ്മൾ മിംഗിൾ ചെയ്യുന്ന ആൾക്കാരും. ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരാളെടുത്ത് നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടേണ്ട ആവശ്യം നമുക്കൊന്നുമില്ല. ചിലപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്കാർ ഒരാൾ ഓടിക്കേറി വരുന്നത്. പുള്ളി ചിലപ്പോൾ ഭയങ്കര പ്രഷറിലോ വീട്ടിലായിരിക്കാൻ വയ്യാതെയൊക്കെ ഓടി വരുന്നത്. പക്ഷെ ആ സമയത്ത് ടിക്കറ്റ് ഇല്ലാതെ ഒരാളെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു അതനുസരിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുക. അപ്പം അതനുസരിച്ചായിരിക്കും പിന്നെ അയാളുടെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള ഒരു ഇമേജ് ഉണ്ടാവുക. അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ വന്ന് ദേഷ്യപ്പെട്ട ആളുടെ അടുത്ത് പിന്നെ ചിരിച്ച്, അത് അവരായാലും നമ്മളായാലും.
1: കൽക്കത്തയിൽ വർക്ക് ചെയ്ത സമയത്തുള്ള ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താ?
0: ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛന്റെ കാര്യം. രണ്ടാമതൊരു കാര്യം, നമ്മളെല്ലാരും കൂടെ അതുപോലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചുമ്മാ ചായം കുടിച്ച് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കും ഭിക്ഷയാചിച്ചിരിക്കുന്ന ഒരു നാടോടി ഹിന്ദി നോർത്ത് ഇന്ത്യൻ, എനിക്ക് തോന്നുന്നൊരു 13-14 വയസ്സായ കുട്ടിക്കുള്ളൂ. അത് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ ഇത് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഇങ്ങനെ വേദന എടുത്ത് പൊളയുന്ന കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് തന്നെ ഈ കുട്ടി ഇവരിങ്ങനെ ഈ ദുപ്പട്ടയും ഇതൊക്കെ ഇട്ട് നടക്കുന്നതിനെ കൊണ്ട് നമുക്ക് അത്രയത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന സുശീല എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യൻ ഹരിയാന കുട്ടിയാണ്, നമ്മൾ രണ്ടും കൂടിയായിരുന്നു അന്ന് പ്ലാറ്റ്ഫോമിൽ ഡെലിവറി ആയി. ആ കുഞ്ഞിനെ കയ്യിലെടുത്തതും ഹോസ്പിറ്റലിലേക്ക് വെച്ചതും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
1: ഇതിപ്പോ
0: നമ്മുടെയും വയസ്സ് എത്രയേ ഉള്ളൂ, ഒരു 20 വയസ്സ്. നമുക്ക് ഇതെന്താ എങ്ങനെയൊന്നും നമുക്കും വലിയ ഐഡിയ ഇല്ല. പക്ഷെ എല്ലാ ടിറ്റിമാരുടെയും മെയിൻ ഇത് എന്താണോ സിറ്റുവേഷൻ, അതിനെന്താണോ ആപ്റ്റായിട്ട് അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് മെയിൻ. ഇപ്പൊ നമ്മുടെ റൂളിൽ പോലും പറയുന്നുണ്ട്,
1: നമ്മുടെ ഓൺലൈൻ സിസ്റ്റംസ് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ, അതനുസരിച്ചും ട്രെയിനിങ്ങും തരുന്നുണ്ടോ?
0: ഉണ്ട്. ഒരു റിഫ്രഷ്മെന്റ് കോഴ്സുകളും നമുക്ക് വർഷാവർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ നമ്മുടെ പൊസിഷൻ അനുസരിച്ച്, ഇപ്പൊ നമ്മുടെ ടി ടി തന്നെ പൊസിഷൻസ് ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് 5 വർഷം കൂടുമ്പോൾ ഈ റിഫ്രഷ്മെന്റ് കോഴ്സുകളും വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്.
1: പിന്നീട് യാത്രയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, അതിൽ തന്നെ വേറെ ഹോബീസ് എന്തൊക്കെയാണ്?
0: ഞാൻ ട്രക്കിംഗ് ചെയ്യാറുണ്ട്, എന്റെ മെയിൻ പരിപാടി അത് തന്നെയാണ്. ജോലി അത് തന്നെ. അതെ, യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് യാത്ര ഒരു ജോലിയായിട്ട് കിട്ടുക അറിയുന്നതന്നെ വലിയ കാര്യമാണ്.
1: അതിൽ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഫിസിക്കലി ഫിറ്റ് ആണ്.
0: ഫിസിക്കലി
1: അതിന് വേണ്ടി എന്താ?
0: ഉണ്ട്, ട്രെയിനിങ് ഞാൻ ഡെയിലി വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫിസിക്കലി ഫിറ്റ് ഒന്നാമത് സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോൾ സമയം കിട്ടുന്നു നമ്മുടെ ഉറക്കവും റെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു 1-2 മണിക്കൂർ ഞാൻ മാറ്റി വെക്കാറുണ്ട്.
1: ട്രക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത ട്രക്കിംഗ് എവിടെ?
0: അവസാനം ചെയ്തതിനേക്കാൾ എനിക്ക് ആദ്യം ചെയ്തത് പറയാനാണ് ഇഷ്ടം. എന്റെ ഫസ്റ്റ് ട്രക്കിംഗ് ട്രക്കിംഗ് എന്ന് പറയുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ആയിരുന്നു.
1: അതൊരു വലിയ
0: വലിയ അച്ചീവ്മെന്റ്. അതെ അതെ അതെ, യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ട്രക്കിംഗ് എന്താ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ

0: ലിസ്റ്റ് ചെയ്തത് തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ആയതുകൊണ്ട് അതാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടത്.
1: അതാണ് എനിക്ക് ഏറ്റവും സംശയം വരുന്നത്, കാരണം നമ്മൾ ട്രക്കിംഗ് നോക്കുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമല്ലോ.
0: അതെ അതെ,
1: മോഡറേറ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി,
0: ഏറ്റവും ഡിഫിക്കൽ. സാധാരണ നമ്മൾ അങ്ങനെയാണ് താഴെ നിന്ന് തുടങ്ങി തുടങ്ങിയാണ് ഒരു എക്സ്പീരിയൻസ് വന്നിട്ട്.
1: അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ഡിഫിക്കൽട്ടി ലെവൽ കൂടി ഒരെണ്ണം സെലക്ട് ചെയ്യാൻ എങ്ങനെയാണ് അതിൽ എത്തിച്ചേർന്നത് ആ തീരുമാനത്തിൽ?
0: ആക്ച്വലി നമ്മൾ ഈ കോവിഡ് സമയത്ത് വേറെ പണിയൊന്നും ഇല്ലാത്തതിനോട് നെറ്റ്ഫ്ലിക്സിൽ, അതിൽ ഞാൻ എവറസ്റ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് കാണേ, ഒരു ഡോക്യുമെന്ററി ടൈപ്പ് ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. അത് കണ്ടു കഴിഞ്ഞ് ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ട്രാവൽ ചെയ്തതാണ്. അപ്പോൾ അവരുണ്ട് അവളുടെ വൈഫ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ, അവിടെ നമുക്കൊരു സ്റ്റോൺ ഉണ്ട്, അതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് സാരി ഒക്കെ എടുത്തൊരു വീഡിയോ ഇട്ടേക്കുന്നു. ഞാൻ ചോദിച്ചു ഇത് സംഭവം ഈസിയാണ്, കാരണം സാരി ഒക്കെ എടുത്തൊരു വീഡിയോ ഇടണമെങ്കിൽ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ അത് അതല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പോയത്. അങ്ങനെയാണ് എൻ്റെ മനസ്സിലാക്കി ശരിക്കും ആ സ്ഥലം കയറി കൂടിയത്.
1: എന്നിട്ട് ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ്
0: ശരിക്കും നമ്മൾ എവറസ്റ്റിന്റെ ടോപ്പിലേക്കൊക്കെ പോകുമ്പോൾ ട്രെയിനിങ്ങും കാര്യങ്ങളും ആവശ്യമുള്ളൂ. മെയിൻ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും.
1: അവിടെ പോയാൽ യാത്രയെന്ന് പറയാൻ പറ്റുമോ?
0: ആക്ച്വലി ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് മാത്രമല്ല, അതിന്റെ കൂടെ ചോലാപാസ് ഗോക്യോറി എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്, അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് 21 ദിവസം ട്രക്കിംഗ് മാത്രമായിരുന്നു. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മെന്റൽ സ്ട്രെങ്ത് ആണ് മെയിൻ. നമുക്ക് പറ്റുമോ പറ്റുമോ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ വിചാരിക്കും അയ്യോ എന്തിനാ ഇറങ്ങി പുറപ്പെട്ടേ നമുക്ക് തോന്നും. എന്നാലും നമുക്ക് അവിടെ എത്തുമ്പോൾ ലാസ്റ്റ് ഭയങ്കര സംഭവമായി, നമ്മൾ എന്തോ ചെയ്തു അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ലൈഫിൽ നമ്മൾ കാണുന്ന ഈ ഫോണ് കാര്യങ്ങൾ നമുക്ക് വിലയില്ലാത്ത പലതിന്റെയും വാല്യൂ മനസ്സിലാവും. വെള്ളം, വെളിച്ചം, ഭക്ഷണം,
1: ഇതാണ് ഏറ്റവും,
0: കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും നമ്മുടെ വായു, നമുക്ക് ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മളിങ്ങനെ ബ്രീത്ത് എടുത്തെടുത്ത് അയ്യോ അടുത്തതിനെ നമുക്ക് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റണേ, ആ ചിന്തകളേ ഉള്ളൂ. നമുക്കല്ലാതെ വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരായിക്കോട്ടെ, ഇന്ത്യൻസ് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു 1-2 വർഷമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഫോറിനേഴ്സ് ഒക്കെയാണ് ഭയങ്കര കൂടുതൽ. അപ്പൊ എല്ലാവരും ആ ഒരു മൈൻഡ്, ഒരു മെന്റാലിറ്റി, യാത്രയെ പറ്റി മാത്രമല്ലേ നമുക്ക് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളാണ്. കാരണം മൗണ്ടൻസ് എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണല്ലോ. ഇത് പോയിട്ട് തിരിച്ചു വരുന്നവരെ നമ്മളങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർ നമുക്കിങ്ങനെ റിവ്യൂസ് വരും, ഇന്ന സ്ഥലത്തും ഇതുണ്ട്, മിസ്സാക്കരുത്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. ഈ 21 ദിവസം നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും
1: ചിന്തിക്കുന്നില്ല,
0: ഈ മൗണ്ടൈൻസ് അല്ലാതെ വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കും.
1: ആ ഒരു എനർജിയിൽ അടുത്തടുത്ത കാഴ്ചകൾ കണ്ട് പോകുമ്പോ ഇപ്പൊ പറഞ്ഞില്ലേ ഇടയ്ക്ക് വെച്ച് തോന്നും അയ്യോ എന്തിനാ നമ്മൾ ഇറങ്ങി.
0: ആ ചിലപ്പോ നമുക്ക് ശ്വാസം കിട്ടത്തില്ല, ശ്വാസം കിട്ടത്തില്ല, കാല് വേദന, അപ്പോഴും നമ്മൾ ചില സമയത്ത് ഇങ്ങനെ വിശാലമായിട്ട് ഒന്നുമില്ല, 4 വശത്തൊക്കെ നോക്കുമ്പോൾ ചിലപ്പോ ഒരേപോലെ ആയിരിക്കും. ഏത് ലോകത്താത് നിൽക്കുന്നത് അത് നമ്മൾ തിരിച്ചെത്തുന്ന പോലെ നമുക്ക് വലിയ ഉറപ്പില്ലാത്തൊരു ഏരിയയാണ്. പല ആൾക്കാർക്കും മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് റിട്ടേൺ എത്തുമെന്ന് ഒന്നും ഒരു വലിയ ഐഡിയ ഒന്നും ഇല്ല. എന്നാലും നമ്മൾ ഇത് എന്തിനാണ് ഇറങ്ങിയത്?
1: പക്ഷെ
0: അതെ, തിരിച്ചിറങ്ങുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് ഭയങ്കരമാണ്. അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനി ഒന്നും കൂടെ പോവെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവിടെ എത്തിയപ്പോ നമുക്ക് കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതിന് ഒരു കാര്യം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്ന ഒരു ഫീല്, അത് വേറെ തന്നെ.
1: ഇനിയുള്ള ഒരു സ്വപ്നം എന്ന് പറയുമ്പോ എന്താണെന്ന് ഇപ്പൊ ചോദിച്ചാൽ എന്താ പറയാ? ഇപ്പൊ പറഞ്ഞു പല യാത്രകൾ, ജോലി തന്നെ ഒരു യാത്രയാണ്, അത് കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്.
0: സ്വപ്നം എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഡെഫിനറ്റ്ലി എവറസ്റ്റ് ടോപ്പ് തന്നെയാണ്. അത് നടക്കൂല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ. എത്രത്തോളം അത് സക്സസ് ആവും എനിക്ക് അറിഞ്ഞുകൂടാ.
1: സ്വന്തം സ്ഥലം എവിടെയാണ്?
0: കോഴിക്കോട് താമരശ്ശേരി കൂടത്തായിലാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് ഞാനും ഹസ്ബൻഡും കൂടെ സെറ്റിൽ.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോ നമുക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി അതിൽ കയറാനൊക്കെ, അതിലാണോ ഇപ്പൊ മെയിൻ ആയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നത്?
0: ഇപ്പൊ വന്ദേ ഭാരത് വന്നതിന് ശേഷം വന്ദേ ഭാരതിലാണ് വർക്ക് ചെയ്യുന്നത്.
1: അതിൽ എത്ര പേരുണ്ട് ലേഡീസ്?
0: ഞങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന രണ്ടുപേരാ ഉള്ളത്.
1: രണ്ടുപേര്,
0: ഞാൻ ഡയാന എന്ന് പറഞ്ഞ എന്റെ കൊളീഗും കൂടി ഉണ്ട്.
1: അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും വന്ദേ ഭാരതിൽ പോയിട്ടുള്ളവര് കാണുന്ന
0: ഫേസ് ആയിരിക്കും. ഞങ്ങൾ രണ്ടുപേരെയും ഇപ്പൊ എല്ലാരും അത്യാവശ്യം വണ്ടി വന്നതിന് ശേഷം അതെ എല്ലാരും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
1: അപ്പോ ഈ പറഞ്ഞ പോലെ എവറസ്റ്റ് ടോപ്പിൽ എത്താൻ സാധിക്കട്ടെ. അതിനുള്ള എനർജിയും അതുപോലെ ട്രാവൽ ചെയ്യാനും ഒരു എനർജി വേണം, അത് തരുന്ന ഒരു എനർജിയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ജേണി ആവട്ടെ ലൈഫ് തന്നെ.
0: താങ്ക് യു സോ മച്ച്
1: എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി. തിരക്കിനിടയിൽ അറിയാം ഈ പറഞ്ഞ പോലെ ട്രെയിൻ യാത്ര, ഈ യാത്ര കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്തല്ലേ നിന്ന്. അപ്പൊ അന്നേരം ഒരുപാട് നന്ദി.
0: താങ്ക് യു. താങ്ക് യു സോ മച്ച്.
2: TTE അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്യുന്ന ഷിജന രാജനുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപ്പര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക.

0: മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05.
1: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
2: സമയം 7 കഴിഞ്ഞ് 50:25. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ഗപ്പി. രചന റഫീഖ് അഹമ്മദ്. സംഗീതം വിഷ്ണു വിജയ്. പാടിയവർ വിജയ് യേശുദാസ്, ലതിക.

ചിത്രം ക്രോണിക് ബാച്ചിലർ. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ദീപക് ദേവ്. പാടിയവർ പി. ജയചന്ദ്രൻ, സുജാത.

0: ആകാശവാണി സമയം 8 മണി. ഒൻപതിലെ വേനൽക്കാലം. റോഡപകടത്തിൽപ്പെട്ട 30-കാരന് വടക്കൻ കേരളത്തിലെ ഒരു ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ജീവിതത്തിലേക്ക് തിരിച്ചുവരില്ലെന്നുറപ്പായ മകന്റെ അവയവങ്ങളെല്ലാം ദാനം ചെയ്യാൻ യുവാവിന്റെ മാതാപിതാക്കൾ തയ്യാറായി. മരണാനന്തര അവയവദാനം അധികം ചർച്ച ചെയ്യപ്പെടുന്ന കാലമായിരുന്നില്ല അത്. എന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ ഹൃദയവും കരളും വൃക്കകളും മറ്റ് 4 ജീവനുകൾക്ക് താങ്ങായി മാറിയാൽ അതിലൂടെ ഒരു ജന്മം സഫലമാകുമെന്ന വിശ്വാസത്തിലായിരുന്നു ആ മാതാപിതാക്കൾ.
1: പക്ഷേ അവയവങ്ങൾ മറ്റൊരു ശരീരത്തിൽ തുന്നിപ്പിടിപ്പിക്കാൻ സൗകര്യമുള്ള റിട്രീവൽ സെന്റർ അന്ന് വടക്കൻ കേരളത്തിൽ ഒരിടത്തുമുണ്ടായിരുന്നില്ല. റോഡുമാർഗം കൊച്ചിയിലെത്തിക്കൽ അസാധ്യമാവുകയും ഹെലികോപ്റ്റർ കിട്ടാതെ വരികയും ചെയ്തപ്പോൾ യുവാവിന്റെ 2 കണ്ണുകൾ മാത്രം ദാനം ചെയ്ത് ആ മാതാപിതാക്കൾക്ക് സംതൃപ്തരാകേണ്ടി വന്നു.
0: ജനുവരി 2011 ആ വർഷം കേരളത്തിൽ ആദ്യം റിലീസ് ചെയ്ത സിനിമ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് ആയിരുന്നു. വാഹനാപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച റെയ്ഹാൻ എന്ന യുവാവിന്റെ ഹൃദയം മറ്റൊരാൾക്ക് മാറ്റിവെക്കുന്നതായിരുന്നു കഥ. കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് റോഡ് മാർഗം റെയ്ഹാന്റെ ഹൃദയവുമായി പോകുന്ന ആംബുലൻസ് മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് ഓടിക്കയറിയത്. റോഡ് ത്രില്ലറായി വൻ വിജയം നേടിയ ട്രാഫിക് സിനിമ കേരളത്തിലെ അവയവദാന ബോധവൽക്കരണത്തിന് നൽകിയ കുതിപ്പ് വളരെ വലുതായിരുന്നു.
2: ജീവൻ തുടിക്കട്ടെ മരണാനന്തരവും. ചിത്രീകരണം രചന ടി.സി. രാജേഷ് സിന്ധു.
1: മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യുന്നത് കേരളത്തിൽ ഏറെ വർഷങ്ങൾക്ക് മുൻപേ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നതാണ്. അനവധി പേർ അങ്ങനെ കാഴ്ചയുടെ പുതുലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായവർക്ക് ബന്ധുക്കളിൽ നിന്ന് വൃക്ക സ്വീകരിക്കാനുള്ള അനുവാദവും നേരത്തെ മുതൽ നിലവിലുണ്ട്. അതിന്റെ മറവിൽ വൻതോതിൽ വൃക്ക കച്ചവടം നടക്കുന്നുവെന്ന ആരോപണം 2.5 പതിറ്റാണ്ട് മുൻപ് കേരളത്തിൽ ഏറെ വിവാദങ്ങളുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് മരണാനന്തര അവയവദാനത്തെ സുതാര്യവും മാനുഷികവും നിയമാനുസൃതവും ആക്കുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ ഘട്ടംഘട്ടമായി എത്തിച്ചേർന്നത്.
0: ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് മറ്റുള്ളവർക്ക് മാറ്റിവെക്കാനാകുന്ന 2 അവയവങ്ങൾ വൃക്കയും കരളുമാണ്. കണ്ണുകളും ഹൃദയവും ശ്വാസകോശവും പാൻക്രിയാസും കൈകളും പോലുള്ള അവയവങ്ങൾ മരണാനന്തരം മാത്രമേ മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുടൽ, ശരീരകലകൾ, ഹൃദയവാൽവുകൾ, കണ്ണിന്റെ കോർണിയ, ചർമ്മം, അസ്ഥികൾ, രക്തക്കുഴലുകൾ തുടങ്ങിയ അവയവങ്ങളും ദാനം ചെയ്യാനാകുന്നവയാണ്. ഇവയോരൊന്നും ദാതാവിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ സ്വീകർത്താവിൽ വെച്ചുപിടിപ്പിച്ചിരിക്കണം.
1: കേരളത്തിൽ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരാണ് മൃതസഞ്ജീവനി. ഷെയർ ഓർഗൻസ് സേവ് ലൈവ്സ് എന്ന മുദ്രാവാക്യമുയർത്തി 2012 ഓഗസ്റ്റ് 12 മൃതസഞ്ജീവനി പദ്ധതി നിലവിൽ വന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ ശേഖരിച്ച് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന രോഗികൾക്ക് മുൻഗണനാക്രമത്തിൽ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
3: കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്ന ഓർഗനൈസേഷനാണ് കേസോട്ടോ അഥവാ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ.
4: കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ,
3: നമ്മൾക്കൊരാൾക്ക് അവയവത്തിനായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, അതായത് സ്ഥായിയായ അവയവ സ്തംഭനാവസ്ഥയുള്ളത്, കിഡ്നി ഫെയിലിയർ ഡയാലിസിസ് രോഗികളാണെങ്കിൽ, ലിവർ ഫെയിലിയർ മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റാതെ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് അനുയോജ്യമാണോ അല്ലയോ എന്ന്.

0: ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് വേണ്ട രോഗികൾ അവരാദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, അവര് ഏത് ആശുപത്രിയിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ആശുപത്രിയിൽ പോയി വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാകുകയും അതിനുശേഷം ആശുപത്രി മുഖാന്തരമാണ് കേസ് ഓട്ടോയുടെ വെയിറ്റിംഗ് ലിസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരു ആശുപത്രിയിലെ ഡോക്ടർമാരെ ചികിത്സയിൽ ഇരുന്നാൽ മാത്രമേ അവർക്ക് ഒരു ഓർഗൻ അവൈലബിലിറ്റി വരുമ്പോൾ നിങ്ങൾ ആ ഓർഗന് സ്യൂട്ടബിൾ ആണ് ബൈ സൈസ് ആണെങ്കിലോ അല്ലെങ്കിൽ ബൈ അതർ ബയോളജിക്കൽ മാച്ചിങ് ആണെങ്കിലോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ നിങ്ങളെ അസസ് ചെയ്ത് നിങ്ങളെ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്ത് കേരളത്തിൽ നമ്മളെല്ലാ ആശുപത്രിക്കും ലിസ്റ്റ് ചെയ്യാം. അത് പിന്നെ സൗത്ത് സോൺ, നോർത്ത് സോൺ, സെൻട്രൽ സോൺ, അങ്ങനെ മൂന്ന് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് അവയവ വിന്യാസത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് കേരളത്തിലെ മൂന്ന് സോണായി തിരിച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മൾ മസ്തിഷ്കമരണം സംഭവിച്ച ഏതെങ്കിലും സ്റ്റേറ്റിലെ ഏതെങ്കിലും ആശുപത്രിയിൽ മസ്തിഷ്കമരണം അവർ കേസോട്ടെ അറിയിക്കുകയും കേസോട്ടെയാണ് പിന്നെ അതിനുശേഷമുള്ള അവയവ വിന്യാസ പ്രക്രിയ ആരംഭിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആശുപത്രിയുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ മുൻഗണനാക്രമം വെച്ച് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണ് നമ്മളിപ്പോൾ മുൻഗണനാക്രമം വെച്ചിരിക്കുന്നത്. ലിവറിനാണെങ്കിൽ അവരുടെ ഇൽനെസിന്റെ സിവിയറിറ്റിയാണ്, അത് ഇൽനെസ് എത്രത്തോളം മോശമാണ് അത് അവർക്കായിരിക്കും ആദ്യം പ്രയോറിറ്റി. അതുകൂടാതെ അവയവം കിട്ടുന്ന ദിവസം ശസ്ത്രക്രിയക്ക് തയ്യാറാകാൻ പറ്റുമോ എന്നുള്ളത് മെഡിക്കൽ പരിശോധനയിൽ അന്നത്തെ ദിവസം ഉചിതമാണെന്ന് കണ്ടാൽ അവർക്കായിരിക്കും മുൻഗണനകൾ ലഭിക്കുന്നത്. അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ആ ആശുപത്രിയിൽ തന്നെ തുടർ ചികിത്സയും ആകാം. പിന്നെയുള്ളത് ഇതിന്റെ മെഡിക്കൽ സ്യൂട്ടബിലിറ്റി, അത് ഓർഗൻ അവയവമാറ്റത്തിന് പറ്റുന്ന അവയവമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രാഥമിക സ്ക്രീനിങ് ഉണ്ട്. ആ സ്ക്രീനിങ് കഴിഞ്ഞ ശേഷം അവയവദാനത്തിന് ഉതകുന്ന ഓർഗൻ ആണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ള ആശുപത്രികളിലെ അറിയിക്കുകയും ആ ആശുപത്രിയിൽ നിന്നൊരു ടീമായിരിക്കും ഓർഗൻ എടുക്കുവാൻ പ്രസ്തുത ദാതാവുള്ള ആശുപത്രിയിൽ വരുന്നത്. ഇതിനിടയിൽ ഡോണറിന്റെ ബ്ലഡും റെസിപ്പിയന്റെ ബ്ലഡും തമ്മിൽ ക്രോസ് മാച്ച് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ക്രോസ് മാച്ച് വഴി ടെസ്റ്റ് ചെയ്ത് അതിന്റെ കമ്പാറ്റബിലിറ്റി അസസ് ചെയ്ത് ഇമ്മ്യൂണോളജിക്കലി ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള രോഗിക്കായിരിക്കും അവയവം കൊടുക്കുന്നത്. നമ്മൾ ലിവറിന്റെ കാര്യത്തിലും ഹാർട്ടിന്റെ കാര്യത്തിലും ഇമ്മ്യൂണോളജിക്കൽ സൂട്ടബിലിറ്റി കൂടാതെ സൈസ് മാച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലിവർ വളരെ വലുതും ആള് വളരെ ക്ഷീണിച്ചുമാണെങ്കിൽ ലിവർ വെക്കാൻ പറ്റില്ല. അതേപോലെ ഹാർട്ടിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സൈസ് മാച്ചിങ് കൂടെ ഡോക്ടർമാര് പരിശോധിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് അവയവ വിന്യാസം സാധ്യമാകുന്നത്. ഇതിനകത്ത് ഒരു മൂന്നാം ഇടക്കാരനോ വേറൊരു മീഡിയേറ്ററോ ഈ അവയവ വിന്യാസത്തിലില്ല. ദാതാവിന്റെ ആശുപത്രി, കേസോട്ടോ, സ്വീകർത്താവിന്റെ ആശുപത്രി, ഈ മൂന്ന് പേരും തമ്മിലുള്ള ഒരു സമന്വയത്തിലാണ് ഉചിതമായ രോഗിയെ കണ്ടെത്തുകയും അവർക്ക് അവയവം നൽകുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് മസ്തിഷ്ക മരണാന്തര അവയവദാനം സാധ്യമാകുന്നത്. ഇനി ജീവിച്ചിരിക്കുന്നതിനുള്ള അവയവദാനം ഉണ്ടെങ്കിൽ സഹോദരൻ, സഹോദരി, അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, ഇവരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ കൂടെ ഉണ്ട്, അടുത്ത ബന്ധുക്കളാണെങ്കിൽ ആശുപത്രിയിലെ ഒരു ചെറിയ കമ്മിറ്റിയിൽ അവരുടെ ബന്ധുത്വം തെളിയിച്ച് അവർക്ക് നേരെ ട്രാൻസ്പ്ലാന്റ് പോകാം. അതല്ല ബന്ധുവേതര അവയവദാനമെങ്കിൽ ജില്ലാതല ഓതറേഷൻ കമ്മിറ്റിക്ക് മുമ്പായി ഹാജരായി ഈ അവയവദാനം പൂർണ്ണമായിട്ടും സ്വമേധയാണെന്നും യാതൊരു ലാഭേച്ഛയുമില്ലാതെ ചെയ്യുന്നതെന്ന് തെളിയിച്ചാൽ ആ ജില്ലാതല ഓതറേഷൻ കമ്മിറ്റിയോട് കമ്മിറ്റിയുടെ അപ്രൂവലോടുകൂടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ ജില്ലാതല ഓതറേഷൻ കമ്മിറ്റി അതിനെ നിരാകരിക്കുകയും ചെയ്താൽ അവർക്ക് ഗവൺമെന്റിൽ അപ്പീൽ പോവാം. ഗവൺമെന്റ് അപ്പീൽ പരിശോധിച്ചും ജില്ലാതല ഓതറേഷൻ കമ്മിറ്റിയുടെ തീരുമാനം ചിലപ്പോൾ റദ്ദ് ചെയ്യാം അല്ലെങ്കിൽ ശരിവയ്ക്കാം. എന്തെങ്കിലും കാരണവശാൽ ഗവൺമെന്റും ജില്ലാതല ഓതറേഷൻ കമ്മിറ്റിയുടെ തിരസ്കരിക്കാനുള്ള തീരുമാനം ശരിവച്ചാൽ രോഗിയുടെ ബന്ധുക്കൾക്ക് കോടതിയെ സമീപിക്കാം. ഇതാണ് അവയവദാനത്തിന്റെ പ്രക്രിയ. പിന്നെ കേസോട്ടോയ്ക്കുള്ള വേറെ ഉത്തരവാദിത്തങ്ങൾ എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആശുപത്രികളുടെ ലൈസൻസ് കൊടുക്കുക, ലൈസൻസ് റിന്യൂവൽ ചെയ്യുക, അതിന്റെ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പ്ലാന്റ് റിസൾട്ട്സിന്റെ ഓഡിറ്റ്, വെയിറ്റിംഗ് ലിസ്റ്റ് മെയിന്റനൻസ്, ഇതെല്ലാം കേസോട്ടോയാണ് ചെയ്യുന്നത്.
1: എന്നിട്ടും വിവാദങ്ങളും സാങ്കല്പിക കഥകളും കൊണ്ട് തിരിച്ചടിയേറ്റ ചരിത്രമാണ് കേരളത്തിന്റെ അവയവദാന രംഗത്തിനുള്ളത്. 4000 അപകട മരണങ്ങളാണ് ഓരോ വർഷവും കേരളത്തിൽ നടക്കുന്നത്. ഇതിൽ 1000 പേർക്കെങ്കിലും മസ്തിഷ്ക മരണം സംഭവിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ അവയവങ്ങൾ മറ്റുള്ളവരെ ജീവിതത്തിലേക്കു കൈപിടിച്ചു നടത്താൻ ഉപയോഗിക്കാനാകുമെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ വളരെ കുറച്ചു മാത്രമേ നടക്കുന്നുള്ളൂ. വിവാദങ്ങളെ ഭയന്ന് ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാറുണ്ടെന്നതാണ് സത്യം.
2: ഈ മരണവും മസ്തിഷ്ക മരണവും രണ്ടാണ്. ക്ലിനിക്കൽ ഡെത്തിൽ ശരിക്കും രോഗിയുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്നുപോവുകയും അതുവഴി സ്വാഭാവികമായിട്ടും മറ്റു അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമാവുകയും രോഗി മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.
3: അപകടത്തിൽപ്പെടുന്നവരുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിലെ പ്രശ്നങ്ങളെപ്പറ്റിയും മരണാനന്തര അവയവദാനം കുറഞ്ഞതിനെപ്പറ്റിയും ന്യൂറോ സർജൻ

0: ജനായ ഡോക്ടർ മനോജ് വെള്ളനാട്.
1: എന്നാൽ മസ്തിഷ്ക മരണത്തിൽ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുകയും എന്നാൽ അതേസമയം ഹൃദയം പ്രവർത്തിക്കുകയും ചെയ്യും. ഹൃദയം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ മറ്റവയവങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവ പ്രവർത്തിക്കും. ജോയിക്ക് മസ്തിഷ്കം പ്രവർത്തിക്കാത്തതുകൊണ്ട് സ്വന്തമായി ശ്വാസം എടുക്കാൻ സാധിക്കില്ല. പക്ഷെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ശ്വാസം എടുക്കാനും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ രോഗി ജീവനോടെ ഇരിക്കും. എന്നാൽ മസ്തിഷ്ക മരണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ രോഗി ഒരിക്കലും തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്തിഷ്ക മരണം നിയമപരമായിട്ട് മരണമായിട്ട് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സർട്ടിഫൈ ചെയ്യുന്നത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കുറെ വെല്ലുവിളികൾ അതിന് അത് ഉയർത്തുന്നതുണ്ട്. അത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ളതും നിയമപരമായിട്ടുള്ളതും ധാർമ്മികമായിട്ടുള്ളതും വൈകാരികമായിട്ടുള്ളതുമായിട്ടുള്ള പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. വൈദ്യശാസ്ത്രപരമായിട്ടത് സ്ഥിരീകരിക്കാൻ, മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ കുറേയധികം ക്ലിനിക്കൽ ടെസ്റ്റുകളും പരിശോധനകളും ഒക്കെ നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ പലപ്പോഴും അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ശരിക്കും മരിക്കാത്ത ഒരാളെ വേഗത്തിൽ അത് സർട്ടിഫൈ ചെയ്ത് അവയവദാനത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. ഇതും ഒരു ശരിക്കും ഒരു വെല്ലുവിളി ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്തിട്ടും മരണാനന്തരമുള്ള അവയവദാനത്തിന്റെ എണ്ണം വളരെ കുറവാണ്.
0: കേന്ദ്ര സർക്കാർ 1994 കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2014 അവയവങ്ങളും ശരീരകലകളും മാറ്റിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിർണയിച്ചുകൊണ്ട് കേരളത്തിൽ ചട്ടം പുറപ്പെടുവിക്കുന്നത്. ശാസ്ത്രീയമായും മെഡിക്കൽ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടാതെയും അവയവദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചും അവയവദാന പദ്ധതി മുന്നോട്ടു കൊണ്ടുപോകാൻ സർക്കാർ കാലാകാലങ്ങളിൽ ഇടപെടുന്നുണ്ട്.
2: ഇന്ത്യയിൽ അവയവദാന നിയമം നിലവിൽ വന്ന് കാൽനൂറ്റാണ്ടിന് ശേഷം മസ്തിഷ്ക മരണം നിശ്ചയിക്കാനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ കേരളത്തിലാണ് ആദ്യമായി നിർവചിക്കപ്പെടുന്നത്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2012 കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് അഥവാ കെനോസ് എന്ന പദ്ധതി ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. കേന്ദ്ര നിയമം അനുശാസിക്കും വിധത്തിലുള്ള നിയന്ത്രണാധികാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി 2021 കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അഥവാ കെസോട്ടോ എന്ന സ്ഥാപനമാക്കി ഇതിനെ മാറ്റി. ഇപ്പോൾ മരണാനന്തര അവയവമാറ്റ രംഗത്ത് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതും ട്രാൻസ്പ്ലാന്റ് സെന്ററുകളെ നിയന്ത്രിക്കുന്നതും കെസോട്ടോയാണ്.
0: മനുഷ്യ അവയവങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും അവയുപയോഗിച്ച് പണമിടപാടുകൾ നടത്തുന്നതും 1994 മനുഷ്യാവയവ മാറ്റിവെക്കൽ നിയമപ്രകാരം 5 വർഷം മുതൽ 10 വർഷം വരെ തടവും 20 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. 4 തരത്തിലാണ് അവയവദാനം പ്രധാനമായും നടക്കുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ അവർ ജീവിച്ചിരുന്ന കാലത്ത് നൽകിയ സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലോ മസ്തിഷ്ക മരണം സംഭവിച്ച ശേഷം അടുത്ത ബന്ധുക്കൾ നൽകുന്ന സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിലോ പ്രതിഫലേച്ഛയില്ലാതെ നടത്തുന്ന അവയവദാനമാണ് ഇതിൽ ആദ്യത്തേത്. ജീവിച്ചിരുന്ന കാലത്ത് ഒരാൾ സമ്മതപത്രം നൽകിയിട്ടുണ്ടെങ്കിലും മരണാനന്തര അവയവദാനത്തിന് ബന്ധുക്കളുടെ സമ്മതപത്രം അനിവാര്യവുമാണ്.
2: അവയവം ആവശ്യമുള്ള രോഗിയുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ നിന്ന് അവയവം സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തെ മാർഗം. ഇതിന് അതത് ആശുപത്രി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ അംഗീകാരം മാത്രം മതി. അടുത്ത ബന്ധുക്കളുടെ സമ്മതപത്രവും ബന്ധം തെളിയിക്കുന്ന രേഖയുമാണ് ഇതിന് ആവശ്യം.
0: രോഗിയുമായി അടുത്ത ബന്ധമില്ലാത്തതും എന്നാൽ അവയവദാനത്തിന് സന്നദ്ധതയുള്ളതുമായ വ്യക്തികൾ അറിയാവുന്നവർക്കായി നടത്തുന്നതാണ് മൂന്നാമത്തെ രീതി. ഇതിൽ സാമ്പത്തികമോ വാണിജ്യപരമോ ആയ ഇടപാടുകളില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇരു കൂട്ടർക്കുമുണ്ട്. ജില്ലാതലത്തിലുള്ള അനുമതി കമ്മിറ്റിയാണ് ഇത്തരം അവയവമാറ്റത്തിന് അനുവാദം നൽകുന്നത്. യാതൊരു മുൻപരിചയവുമില്ലാത്ത സ്വീകർത്താവിനു വേണ്ടി ജീവകാരുണ്യപരമായ കാരണങ്ങളാൽ സ്വമേധയാ നടത്തുന്ന അവയവദാനമാണ് നാലാമത്തേത്. തന്റെ അവയവം ഏറ്റവും യോഗ്യനായ ഏതു സ്വീകർത്താവിനും നൽകാൻ ഇതിലൂടെ ദാതാവ് അനുവാദം നൽകുന്നു.
3: അവയവദാനം സാധ്യമാകുന്നത് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ശേഷം മാത്രമാണ്. സാധാരണ മരണം അല്ലെങ്കിൽ കാർഡിയാക് ഡെത്ത്

0: മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ, ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന മൂലമുള്ള മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് സാധിക്കില്ല. പകരം ടിഷ്യൂസ് മാത്രമേ ദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. കൂടുതലായിട്ടും കോർണിയാസ്, നേത്ര പടലം, അതേപോലെ തന്നെ ഹാർട്ട് വാൽവ് എന്നിവയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്.
1: കേസ് ഓട്ടോ കൺസൾട്ടന്റ് കോർഡിനേറ്റർ ശരണ്യ.
0: അതേപോലെ അവയവദാനത്തിനായിട്ട് ഒരു വ്യക്തി എപ്പോഴും മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിരിക്കണം. ഒരു ICU-ല് രോഗി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി നമ്മൾ ആപ്നിയ എന്നൊരു ടെസ്റ്റ് വഴിയാണ് അത് സ്ഥിരീകരിക്കുന്നത്. കേസ് ഓട്ടോ ഓഫീസിൽ നിന്ന് ആണ് അവയവവിന്യാസത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഒരിക്കൽ കേസ് ഓട്ടോ ഓഫീസിൽ നിന്ന് അവയവവിന്യാസത്തിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവയവങ്ങൾ പല സ്ഥലത്തേക്കായിരിക്കും പോവുക. അതേപോലെ തന്നെ ഓരോ അവയവങ്ങൾക്കും ഓരോ സമയമുണ്ട്. ഹാർട്ട് ആണെങ്കിൽ 4 മണിക്കൂർ, ലിവർ ആണെങ്കിൽ 12 മണിക്കൂർ. ആ സമയത്തിനുള്ളിൽ ആ അവയവങ്ങൾ വിന്യാസം ചെയ്ത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ കേസ് ഓട്ടോയുടെ ഭാഗത്തുനിന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഒരു ടീം വർക്കോടെയാണ് ഇത് പോകുന്നത്. ഹാർട്ട് ആണെങ്കിൽ റോഡ് മാർഗം 4 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ തന്നെ എയർ ആംബുലൻസ് ഉണ്ട്. ആ എയർ ആംബുലൻസ് വഴി നമുക്ക് ഹാർട്ടിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രീൻ കോറിഡോർ ആണ്. നമ്മൾ ട്രാഫിക് പോലീസിന്റെ സഹായത്തോടെ ട്രാഫിക് നിയന്ത്രിച്ച് റോഡുകൾ ഒഴിച്ചിട്ട് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് എത്തേണ്ട ആശുപത്രിയിലേക്ക് എത്തിക്കുക, അതിന് ആ ഒരു വഴിയും നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇനി കേരളത്തിൽ നമുക്ക് അവയവ സ്വീകർത്താക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അവയവങ്ങളുടെ അവൈലബിലിറ്റി നമ്മൾ റോട്ടോ, അതായത് റീജിയണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് സൗത്ത് എയ്ഡ്സിന്റെ ഒരു റോട്ടോയിലേക്ക് നമ്മൾ അലേർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ റോട്ടോ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. ആ റോട്ടോയിൽ നിന്ന് ബാക്കി സ്റ്റേറ്റുകൾ, കർണാടക, തെലങ്കാന, ആന്ധ്ര, അതേപോലെ പുതുച്ചേരി, ഇത്രയും സ്ഥലത്തേക്ക് അലേർട്ട് പോവുകയും ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ അത് നോട്ടോ, നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന നാഷണൽ നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഡേറ്റ് അനുസരിച്ചായിരിക്കും ഏത് സ്റ്റേറ്റിലെ പേഷ്യന്റ് ആണോ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ റോട്ടോ സ്റ്റേറ്റുകളിലൊന്നും ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ അലേർട്ട് നമ്മൾ നോട്ടോയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. നോട്ടോയിൽ നിന്നും അത് ഈസ്റ്റ് റോട്ടോ, സെൻട്രൽ റോട്ടോ, നോർത്ത് റോട്ടോ, അങ്ങനെ ഓരോ സോണുണ്ട്. ആ സോണുകളിലേക്ക് അലേർട്ട് പോവുകയും ഈ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ അവർക്ക് ഓർഗൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും കേസ് ഓട്ടോ അറിയിച്ച് കേസ് ഓട്ടോ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ കേരളത്തിൽ ഒരു ഫോറിൻ പേഷ്യന്റ് റെസിപ്പിയന്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവയവങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതും ഇതേ പ്രക്രിയ തന്നെയാണ്. ആ പേഷ്യന്റിന് ആദ്യ പ്രയോറിറ്റി കൊടുക്കില്ല, പകരം ഒരു അവയവം ഉണ്ടെങ്കിൽ ആ അവയവത്തിന്റെ അലേർട്ട് നമ്മൾ റോട്ടോയ്ക്ക് കൊടുക്കുകയും റോട്ടോയിൽ ആളില്ലാതെ അത് നോട്ടോയിൽക്ക് കൊടുക്കുകയും നോട്ടോയിലും അതെടുക്കാൻ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഫോറിൻ പേഷ്യന്റ് ആ അവയവം കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ.
2: അപകടം മൂലമോ തലയ്ക്കകത്തുണ്ടാകുന്ന രക്തസ്രാവം മൂലമോ തലച്ചോറിലെ ബ്രെയിൻ സ്റ്റെം എന്ന ഭാഗത്തിനുണ്ടാകുന്ന നാശമാണ് മസ്തിഷ്ക മരണത്തിന് കാരണമാകുന്നത്. ബ്രെയിൻ സ്റ്റെം തകരാറിലായാൽ ശ്വസിക്കുവാനോ ബോധാവസ്ഥയിലേക്ക് തിരികെ എത്താനോ ഒരിക്കലും സാധിക്കില്ല. ഈ അവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് വെന്റിലേറ്റർ സഹായത്തോടെ കുറച്ചു സമയത്തേക്ക് ശ്വസന രക്തചംക്രമണ വ്യവസ്ഥകൾ നിലനിർത്താനാകും. ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്ക് മുൻപ് ഇവരുടെ അവയവങ്ങൾ വീണ്ടെടുത്ത് രോഗികൾക്ക് ദാനം ചെയ്യാനാകും.
3: സർക്കാർ ഡോക്ടർ ഉൾപ്പെടെ 4 ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. സ്വന്തമായി ശ്വാസമെടുത്ത് രോഗി ജീവിതത്തിലേക്ക് തിരികെ എത്താൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്ന പരിശോധനകൾ ഉൾപ്പെടെ ഇതിന് കടമ്പകൾ ഏറെയുണ്ട്. രോഗിയുടെ ബന്ധുക്കളുടെ സമ്മതത്തോടെയാണ് പരിശോധനകൾ നടത്തുക. പരിശോധനയുടെ വീഡിയോ റെക്കോർഡിംഗ്, 2 പ്രാവശ്യം 6 മണിക്കൂർ ഇടവിട്ടുള്ള പരിശോധന തുടങ്ങി ഇതിന് മാനദണ്ഡങ്ങൾ ഏറെയുണ്ട്.
2: ഒടുവിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കളോട് മരണാനന്തര അവയവദാനത്തെപ്പറ്റി സൂചിപ്പിക്കുകയും നിശ്ചിത യോഗ്യതയുള്ള ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർമാർ ബന്ധുക്കൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുകയും ചെയ്യും. മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് അവയവദാനത്തിന് സമ്മതമാണെങ്കിൽ മാത്രം പ്രസ്തുത സമ്മതപത്രം സ്വീകരിച്ച് ദാതാവിനെ പറ്റിയുള്ള വിവരങ്ങൾ കേസ് ഓട്ടോയിൽ അറിയിക്കും.
4: തുടർന്ന് കേസ് ഓട്ടോയുടെ മേൽനോട്ടത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് അനുയോജ്യരായ സ്വീകർത്താക്കളെ കണ്ടെത്തി ദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുകയാണ് ചെയ്യുന്നത്.

0: മരണാനന്തര അവയവദാനം നൽകിയ ഐസക് ജോർജിന്റെ ബന്ധു.
1: എന്റെ പേര് സാൻസി, ഞാൻ ഐസക്കിന്റെ വൈഫിന്റെ ചേച്ചിയാണ്. ഐസക്കിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളെ ഡോക്ടേഴ്സ് അറിയിക്കുകയുണ്ടായി. ആ സങ്കടത്തിൽ പിന്നീട് അവർ ഞങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ടായിരുന്നു, അത് അവയവദാനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. അവിടുത്തെ ICU ഡോക്ടേഴ്സ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഞങ്ങളെ പറഞ്ഞ്, ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മദർ, വൈഫ്, സിസ്റ്റേഴ്സ്, എൻ്റെ ഫാദർ, ഞങ്ങൾ ഇത്രയും പേരോട് ഇരുത്തി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിലിരുന്ന് ഞങ്ങളുടെ കുടുംബത്തിന് പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു. അതിൽ അമ്മയുടെ അല്ലെ ഭാര്യയുടെ ഏറ്റവും വലിയ കൺസേൺ അവനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവന് വേദന അനുഭവിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ മസ്തിഷ്ക മരണം സംഭവിച്ചൊരാൾക്ക് സർജറി ചെയ്യുമ്പോൾ വേദന അറിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർ ഞങ്ങൾക്ക് തന്നു. അത് ശരിയാണ്, ആ ഒരു സിറ്റുവേഷനിൽ മരണം സംഭവിച്ചിരിക്കുന്നു നമ്മൾ അറിയുന്നു. അതോടുകൂടി തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിലും അമ്മ, ഭാര്യ, ചേച്ചി ഇവരെല്ലാം അതൊരു നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർമാർ അപ്പോഴും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മറ്റൊരു കുടുംബത്തെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നു അത് ആലോചിച്ച് എല്ലാവരും ഒത്തുചേർന്നൊരു തീരുമാനമെടുക്കാൻ. ആ മുറിയിലുണ്ടായിരുന്ന ഈ പറഞ്ഞ 6 പേര് ഒരുമിച്ച് ഒരു യെസ് പറഞ്ഞാൽ അവർ പറഞ്ഞു, യെസ് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാം. നമ്മൾ സമ്മതം കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് അവിടം തൊട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേസോട്ടോ ആണ്. അവർ വന്ന് നമ്മളെ അതിൻ്റെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിൽ സഹായിക്കും. പിന്നീടുള്ള പ്രോസസ്സിൽ ഞങ്ങൾക്കൊരു കോൺടാക്ട് പേഴ്സൻ്റെ നമ്പർ തന്നിരുന്നു. ഫർദർ ഇനി എന്ത് ക്ലാരിഫിക്കേഷന് വേണ്ടിയാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാം. പിന്നീട് ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് സർജറി തുടങ്ങി. അതിനോടകം ഓർഗൻസ് മാച്ച് ചെയ്യാൻ ആർക്കാണ് സ്വീകരിക്കാൻ പറ്റുന്ന എന്നുള്ളത് കണ്ടുപിടിച്ച് വേറെ ഹോസ്പിറ്റൽസിൽ ആൾക്കാർ തയ്യാറായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്നു, ഏതൊക്കെ ഓർഗൻസ് ആണ് എടുക്കുന്നത്, ഏതൊക്കെ ആശുപത്രിയിലോട്ടായിരിക്കും പോകുന്നത്. വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് കേസോട്ടോയ്ക്കുള്ളത്. അത് ഈ പറഞ്ഞ സർജറി കഴിയുമ്പോഴും പിന്നീട് ഞങ്ങളുടെ പ്രാർത്ഥന ഈ അവയവങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ആയിരുന്നു. ആ സർജറീസ് ഇങ്ങനെ ഒരു വിഷമ സാഹചര്യത്തിലും ഐസക്കിന്റെ അമ്മ, ഐസക്കിന്റെ ചേച്ചി അവരെല്ലാം ആ ഹാർട്ട് സർജറി, ആ കിഡ്നി സർജറി സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് നമ്മളിലുണ്ടാക്കുന്ന ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയതിൽ അഭിമാനമുണ്ട്. അന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അതേ ദിവസം പലരും പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കാരണവശാൽ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ എന്റെ അവയവങ്ങളും ദാനം ചെയ്യണേന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് വെറും ആൾക്കാരെ രക്ഷിക്കുകയോ 6 കുടുംബങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുകയോ മാത്രമല്ല ചെയ്യുന്നത്, ഇത് ബാക്കിയുള്ളവർക്കൊരു എക്സാമ്പിൾ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവർക്ക് ചെയ്യാൻ പറ്റിയത്.
2: ദാതാവിന്റെ ആശുപത്രിയിൽ നിന്ന് സ്വീകർത്താവിന്റെ ആശുപത്രിയിലേക്ക് ദൂരമേറെയുണ്ടെങ്കിൽ അവിടേക്ക് ഹെലികോപ്റ്ററിലോ റോഡ് മാർഗമോ നിശ്ചിത സമയത്തിനുള്ളിൽ അവയവങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ ഏറ്റവും സങ്കീർണമായതാണ് ഹൃദയം മാറ്റിവെക്കൽ. 1971 ലോകത്ത് രണ്ടാമതായി നടന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി 23 വർഷം ജീവിച്ചിരുന്നു എന്നതും ശ്രദ്ധേയം.
3: സംസ്ഥാനത്ത് അവയവമാറ്റത്തിന് വിധേയരായ ഭൂരിഭാഗം പേരും സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതായി MG സർവകലാശാലയിലെ ഗവേഷകയും എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് അധ്യാപികയുമായ പ്രൊഫസർ എലിസബത്ത് എബ്രഹാം നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 256 പേരിലാണ് പ്രൊഫസർ എലിസബത്ത് പഠനം നടത്തിയത്. അവയവങ്ങൾ ആവശ്യമുള്ള രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നതോ നിലവിൽ ചികിത്സ തേടുന്നതോ ആയ ആശുപത്രി വഴി രജിസ്റ്റർ ചെയ്യാം. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ള ആശുപത്രികളുടെ പട്ടിക കേസോട്ടോയുടെ വെബ്സൈറ്റിലുണ്ട്.
2: മരണാനന്തര അവയവദാനത്തിന് താൽപ്പര്യമുള്ളവർക്ക് kesotto.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് സൈറ്റിൽ നിന്നും ഒരു ഡോണർ കാർഡ് ലഭിക്കും. രജിസ്ട്രേഷൻ വിവരങ്ങൾ നിർബന്ധമായും കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കണം.

0: അവയവദാനത്തിനുള്ള സാഹചര്യമുണ്ടായാൽ അടുത്ത ബന്ധുക്കളുടെ സമ്മതപത്രം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. മരണാനന്തര അവയവദാനത്തിലുള്ള നിങ്ങളുടെ താൽപ്പര്യം സൂചിപ്പിക്കുക മാത്രമാണ് ഡോണർ രജിസ്ട്രേഷനിലൂടെ ചെയ്യുന്നതെന്നോർക്കുക.
1: അവയവദാനം എന്നത് ഒരു മഹാദാനമാണ്, മറ്റേതൊരു ദാനങ്ങളെക്കാളും വലുത്. ജീവൻ നഷ്ടമാകുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ അവയവങ്ങൾ ഒട്ടേറെ പേരുടെ ശരീരത്തിലെ ജീവന്റെ തുടിപ്പായി മാറിയേക്കാം. ഒട്ടേറെ ആളുകൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയേക്കാം. മരണാനന്തര അവയവദാനം ഉൾപ്പെടെ ഇന്ന് പൂർണ്ണമായും നിയമത്തിന്റെ കർശന നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരായ പ്രചാരണങ്ങളെ തള്ളിക്കളയുക, മനുഷ്യനന്മയ്ക്കായി കൈകോർക്കുക.
2: ജീവൻ തുടിക്കട്ടെ മരണാനന്തരവും ചിത്രീകരണം സമാപിക്കുന്നു. രചന ടി സി രാജേഷ് സിന്ധു, ശബ്ദ സാന്നിധ്യം ധന്യരാജ്, ബിനേഷ് സോമൻ, നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം ചന്ദ്രസേനൻ എ ആർ.

0: സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീ സ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ

ഇതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീസ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭാ ചുമതലയേറ്റ് മൂന്നാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ്, സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും, തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും, യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി, തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ, പൊതുമരാമത്ത് വകുപ്പും വി അബ്ദുൽ ഗഫൂർ, ഫിഷറി, സാമൂഹിക നീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണ് ഉള്ളത്. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടീം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടീം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 വിലവർദ്ധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗോവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 സ്വീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം മഴ മൂലം തടസ്സപ്പെട്ടു. നേരത്തെ ടോസ് നേടിയ കൊൽക്കത്ത മുംബൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുംബൈയ്ക്ക് 8 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 57 റൺസ് ലഭിച്ചു. യു എൽ പി ജി V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രാപ്രദേശിലെ കുർണൂളിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണ്ണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗണ്ടേർബലിൽ കശ്മീരികൾ സൈനിക വാഹനം ആക്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് സർക്കാർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ വലപ്പാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓണേഴ്സ് എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുൾപ്പെടെ CAS CAP.IHRDAC.IN എന്ന്

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി റോമിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. കൃഷി, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സമുദ്രഗതാഗതം, തുറമുഖം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനായി ഇരുരാജ്യങ്ങളും നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ നഴ്സുമാർക്ക് ഇറ്റലിയിലേക്ക് തൊഴിൽ ലഭ്യത സുഗമമാക്കുന്നതിനുള്ള കരാറിലും ഒപ്പുവച്ചു. ലോഥലിലെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് വികസിപ്പിക്കാനും നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവയ്ക്കെതിരെയുള്ള ഏകോപനം ശക്തമാക്കാനും ധാരണയായി.

വെബ്സൈറ്റ് ലിങ്ക് വഴിയോ അല്ലെങ്കിൽ നേരിട്ടെത്തിയോ രജിസ്ട്രേഷൻ ചെയ്യാം. ഫോൺ നമ്പർ 8547005057, മറ്റൊരു നമ്പർ 9497802276. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 8547005057, മറ്റൊരു നമ്പർ 9497804276. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിന് 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെ ആയിരിക്കും പരിശീലനം. 31 ദിവസം നീളുന്ന പരിശീലനത്തിൽ സംരംഭകത്വം, വായ്പാ സൌകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച ക്ലാസുകളും ഉണ്ടായിരിക്കും. ഭക്ഷണവും താമസവും ഉൾപ്പെടെ പരിശീലനം തികച്ചും സൗജന്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം 2 വർഷം വരെ RCTയുടെ സഹായ സഹകരണങ്ങളും ലഭ്യമാകും. ഫോൺ നമ്പർ 04872694412, മറ്റൊരു നമ്പർ 94471963. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 04872694412, മറ്റൊരു നമ്പർ 94471963. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 25-26 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 22-29 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. സേവന വാർത്തകൾ സമാപിച്ചു.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 43 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇന്നിട്ട് 45-ന് ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ഒന്ന് നോക്കിക്കേ, അടുത്ത വർഷം ഞാൻ റിട്ടയർ ചെയ്യുക. ഈ കയ്യിലുള്ള തുക കൊണ്ട് ഈ കാലത്ത് എങ്ങനെ സമാധാനമായി ജീവിക്കുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. ഗ്യാസിനും പെട്രോളിനും അരിക്കുമൊക്കെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അല്ല, എൻ്റേതൊരു സാധാരണ അധ്യാപകൻ്റെ ശമ്പളമായിരുന്നു. വലിയ ആർഭാടമൊന്നും കാണിച്ചിട്ടില്ല. എങ്കിലും അവസാനം ബാക്കി നിൽക്കുന്നത് വലിയൊരു ശൂന്യതയാണ്.
1: ദാസൻ സാറേ, നിങ്ങളിപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത്? ഞങ്ങളിതിന് ഐ ടിയിൽ പറയുന്ന ഒരു ടേമുണ്ട്, ലേറ്റ് ലോഗിൻ. സിസ്റ്റം ഹാങ്ങായി തുടങ്ങുമ്പോഴാണോ ഒപ്റ്റിമൈസേഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? നമ്മുടെ രാജ്യം നോക്കൂ, ഡിജിറ്റൽ എക്കോണമിയൊക്കെ എവിടെ എത്തി നിൽക്കുന്നു. നമ്മുടെ സെൻസെക്സിൻ്റെ പോക്കൊന്നും സാറ് കാണുന്നില്ലേ? ഈ വളർച്ചയിലേക്ക് നമ്മളും പങ്കാളികളാവേണ്ടതായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴും ഈ സേവിങ്സ് ബാങ്കിലെ 3% പലിശയും നോക്കി അങ്ങ് ഇരിക്കുവാണ്.
0: എന്ത് നിക്ഷേപം, എന്ത് വളർച്ച! പിള്ളേരുടെ പഠനം, കല്യാണം, വീട് പണി, ഇതിനിടയിൽ എവിടെയാണ് നിക്ഷേപിക്കാൻ പണം? സാധാരണക്കാരൻ നിക്ഷേപുന്നത് ഒരു ആഡംബരമല്ലേ സാറേ? നമ്മളെപ്പോലുള്ളവർ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു മാസം തികയ്ക്കാൻ തന്നെ പാടുപെടുക. അതിനിടയിൽ ഈ ഷെയർ മാർക്കറ്റും ക്രിപ്റ്റോയും, ഓ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാ. അല്ല, അതൊക്കെ ഒരുതരം ചൂതാട്ടമല്ലേ?
2: ദാസ സാറേ, സാറിപ്പോ എന്തോ ഒരു വാചകം പറഞ്ഞല്ലോ, അതൊക്കെ എന്തോ ഒരുതരം ചൂതാട്ടം എന്നോ മറ്റോ. ആ വാചകത്തിലാ ഏറ്റവും വലിയ തെറ്റുള്ളത്. ഈ നിക്ഷേപം എന്നൊക്കെ പറയുന്നതേ പണക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല കേട്ടോ. സാധാരണക്കാരന് പണക്കാരനാകാൻ വേണ്ടി ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒന്നാണ് നിക്ഷേപം. അവിടെ ചൂതാട്ടമില്ല, മറിച്ച് ഗണിതശാസ്ത്രമുണ്ട്. പിന്നെ നിങ്ങൾ കരുതുന്നത് പോലെ നിക്ഷേപിക്കാൻ ലക്ഷങ്ങളൊന്നും വേണ്ടെന്നേ. ദേ, വെറും 500 രൂപ മതി.
0: രാഘവൻ സാറേ, എക്കണോമിക് ക്ലാസ് സ്റ്റാഫ് റൂമിൽ എടുക്കല്ലേ? അല്ല, 500 രൂപ കൊണ്ട് എന്നാ അത്ഭുതമാ നടക്കാൻ പോകുന്നത്? ഓരോ 1.5 കിലോ വെളിച്ചെണ്ണ വാങ്ങിയാൽ തീരുന്ന പണമല്ലേ അത്? ഹാ, ഇതാണോ നിങ്ങളെ പോലുള്ള എക്കണോമിക്സ് വിദഗ്ധരെ ഞങ്ങളെ വന്ന് പഠിപ്പിക്കുന്നത്?
2: നോക്ക് സാറേ, ഈ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ തുകയല്ല പ്രധാനം, മറിച്ച് സമയമാണ് പ്രധാനം. പിന്നെ പണമുണ്ടാക്കാൻ പണം വേണമെന്ന ആ പഴയ ചിന്താഗതിയൊക്കെ അങ്ങ് മാറ്റിവെക്കൂ. പണമുണ്ടാക്കാൻ സമയം വേണമെന്നതാണ് പുതിയ സത്യം. എങ്ങനെ? പണമുണ്ടാക്കാൻ സമയം വേണം. ഇതിനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ 8-ാമത്തെ അത്ഭുതം എന്ന് വിളിച്ചത്. എന്താണെന്നല്ലേ? ദ മാജിക് ഓഫ് കോമ്പൗണ്ടിങ്.
1: അതെ ദാസ സാറേ, രാഘവൻ സാറ് പറയുന്നത് ശരിയാണ്. ഇത് നമ്മളൊരു കോഡ് എഴുതുന്ന പോലെയാണ്. തുടക്കത്തിൽ നോക്കുമ്പോൾ കുറേ അക്ഷരങ്ങളാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇതങ്ങനെ വളരും. നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാകും. രാഘവൻ സാറേ,
2: ഓ,
1: നമ്മുടെ അച്ഛൻ്റെ മിനുവിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് കേട്ടാൽ ചിലപ്പോൾ ദാസൻ സാറിന് ബോധ്യപ്പെടും.
2: തീർച്ചയായും ദാസൻ സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണേ. നമ്മുടെ സ്കൂളിലെ 10-ാം ക്ലാസ്സിലെ അച്ചുവിനെ സാറിന് അറിയാമല്ലോ. അച്ചു, അവൻ ആള് പഠിക്കാൻ മിടുക്കനാണ്, അറിയാമല്ലോ. അവന് വയസ്സ് 15. അവനോട് നമ്മൾ പറയുകയാണ്, മോനെ, നിന്റെ പോക്കറ്റ് മണിയിൽ നിന്നും മാസം വെറും 500 രൂപ മാറ്റിവെക്ക്. അവനതനുസരിക്കും. 15-ാം വയസ്സിൽ അവൻ നിക്ഷേപം തുടങ്ങുന്നു.
0: ആ ശരി, 500 രൂപ മാസം, സമ്മതിച്ചു. എന്നിട്ട്
2: ഇനി മറ്റൊരാളുടെ കാര്യം കൂടി പറയാം. നമ്മുടെ ലാബ് അസിസ്റ്റന്റ് വിനു, അവനിപ്പോൾ 30 വയസ്സായി. നല്ല ശമ്പളമുണ്ട്. വിനു വിചാരിക്കുകയാണ്, ഞാൻ പണ്ട് നിക്ഷേപമൊന്നും നടത്തിയിട്ടില്ല, ഇനി തുടങ്ങാം. അച്ചുവിനേക്കാൾ 10 ഇരട്ടി തുക ഞാൻ നിക്ഷേപിക്കുമെന്ന്. വിനു മാസം 5,000 രൂപ നിക്ഷേപിക്കുന്നു. അതായത് അച്ചു മാസം 500 രൂപ 15-ാം വയസ്സ് മുതൽ നിക്ഷേപിക്കുന്നു. വിനു 30-ാം വയസ്സ് മുതൽ 5,000 രൂപയും നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. രണ്ടുപേരും 60 വയസ്സുവരെ അവരുടെ നിക്ഷേപം തുടരുന്നു.
0: അല്ല രാഘവൻ സാറേ, ഇതൊരു ചെറിയ കണക്കല്ലേ? അല്ല, അച്ചു മാസം 500 രൂപ ഇടുന്നു, വിനു മാസം 5,000 രൂപ ഇടുന്നു. സ്വാഭാവികമായിട്ടും വിനുവിനല്ലേ കൂടുതൽ പണം കിട്ടുക? വിനു ഇടുന്ന പണം അച്ചുവിനേക്കാൾ എത്രയോ മടങ്ങാണല്ലോ. ഇതിലൊക്കെ എന്ത് സംശയമുള്ളത്?
1: ദാസ സാറേ, ഇവിടെയാണ് ട്വിസ്റ്റ്. രാഘവൻ സാർ, ആ കണക്കുകളൊന്ന് പറഞ്ഞു കൊടുക്ക്.
2: സാറേ, ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ 12% വാർഷിക വളർച്ച കണക്കാക്കുന്നു എന്ന് വെക്കുക. അതായത് വിനു 30-ാം വയസ്സിലാണ് അവൻ്റെ നിക്ഷേപം തുടങ്ങിയത്. 30 വർഷം

0: കൊണ്ട് ആകെ നിക്ഷേപിച്ചത് 1,800,000 രൂപയാണ്. അതായത് വിനുവിന് 60-ാം വയസ്സിൽ കിട്ടുന്നത് ഏകദേശം 1.5 കോടിക്കടുത്ത് രൂപ. നല്ല തുകയാണ് അല്ലേ? ഇനി നമുക്ക് അച്ചുവിൻ്റെ കാര്യം നോക്കിയാലോ. അച്ചു എപ്പോഴാണ് നിക്ഷേപം തുടങ്ങിയത്? 15-ാം വയസ്സിൽ. 45 വർഷം കൊണ്ട് ആകെ നിക്ഷേപിക്കുന്ന തുക 2.7 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ അവൻ്റെ 60-ാം വയസ്സിൽ അവന് കിട്ടുന്ന തുക എത്രയാണെന്നറിയാമോ? ഏകദേശം 82 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ബിനു നിക്ഷേപിച്ച തുക 30 വർഷം കൊണ്ട് ഏകദേശം 7 ഇരട്ടിയിലധികമാകുമ്പോൾ അച്ചു നിക്ഷേപിച്ച തുക 45 വർഷം കൊണ്ട് ഏകദേശം 40 ഇരട്ടി വർദ്ധിക്കും. മനസ്സിലായോ?
1: നിന്നെ നിന്നെ നിന്നെ, സാറ് പറയുന്നത് എനിക്ക് എങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ചു നിക്ഷേപിച്ച ആകെ തുക വിനു നിക്ഷേപിച്ച തുകയുടെ 1/6 മാത്രം കണ്ടേ വരുന്നുള്ളൂ. എന്നിട്ടും അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വെറും 500 രൂപ കൊണ്ട് ഇത്രയൊക്കെ വലിയ തുക ഉണ്ടാക്കാൻ പറ്റുമോ?
0: സാറേ, അതാണ് പോയിന്റ്. അച്ചുവിന് കിട്ടിയ അധികമായ 15 വർഷങ്ങൾ, അതായത് 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അവന് കിട്ടിയ മൈലേജ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ കിട്ടുന്ന പലിശയ്ക്ക് വീണ്ടും പലിശ കിട്ടി, അത് പെരുകയാണ്. വിനു 10 ഇരട്ടി പണം നിക്ഷേപിച്ചിട്ടും അച്ചുവിനേക്കാൾ വലിയൊരു ദൂരം മുന്നിലെത്താൻ വിനുവിന് കഴിയുന്നില്ല. കാരണം എന്താണെന്നോ? വിനുവിന് സമയം നഷ്ടപ്പെട്ടു, അതാണ് കാരണം.
1: ഓഹോ.
2: സാറേ, ഇതിന് ഞങ്ങൾ IT ലേറ്റൻസി കോസ്റ്റ് എന്ന് പറയും. വൈകിയ ഓരോ വർഷവും 100,000 രൂപയുടെ നഷ്ടമാണ് വിനുവിനുണ്ടായത്. അച്ചു 15 വയസ്സിൽ തുടങ്ങിയതുകൊണ്ട് അവൻ്റെ പണം അവന് വേണ്ടി കൂടുതൽ ജോലി ചെയ്തു. വിനുവിന് തൻ്റെ ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ഇതിനായിട്ട് മാറ്റിവെക്കേണ്ടിയും വന്നു. എന്നാൽ ഇത്രയും പൈസ നിക്ഷേപിച്ചിട്ടും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ വിനുവിന് പറ്റിയോ? ഇല്ല.
1: അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറയാറുള്ളത് തെറ്റായിരുന്നു. നീയൊക്കെ നന്നായി ജോലി കിട്ടി സെറ്റിലായിട്ട് സമ്പാദ്യം തുടങ്ങിയാൽ മതി എന്നാണ് ഞാൻ അവനോട് എപ്പോഴും പറയാറുള്ളത്. അവനിപ്പോൾ 22 വയസ്സായി. ഷോ, അവൻ വെറുതെ സമയം കളയുക അല്ലേ?
0: അത് ശരിയാണ് കേട്ടോ ദാസൻ സാറേ. നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇതാണ്, കോസ്റ്റ് ഓഫ് വെയ്റ്റിംഗ്, അഥവാ കാത്തിരിക്കാനുള്ള ചെലവ്. 30-ാം വയസ്സിൽ 5,000 രൂപ മാറ്റിവെക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് 15-ാം വയസ്സിൽ 500 രൂപ മാറ്റിവെക്കുന്നത്. 30 വയസ്സാകുമ്പോൾ കുടുംബം, കുട്ടികൾ, ഇലക്ട്രിസിറ്റി ബില്ല്, ഇൻഷുറൻസ്, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. അപ്പോൾ 5,000 രൂപ മാറ്റിവെക്കാൻ വലിയ പ്രയാസമായിരിക്കുമെന്നേ. പക്ഷേ കുട്ടിക്കാലത്ത് ആ ശീലം തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും.
2: സാറേ, ഇപ്പം ഈ പണപ്പെരുപ്പം വളരെ കൂടുതലാണ്. അതായത് ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അടുത്ത വർഷം കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ 106 രൂപ കൊടുക്കേണ്ടി വരും. പണം വെറുതെ സേവിങ്സ് ബാങ്കിലോ അലമാരയിലോ വച്ചാൽ അതിൻ്റെ മൂല്യം കുറയുകയേ ഉള്ളൂ. പണം വളരണമെങ്കിൽ അത് കോമ്പൗണ്ടിങ് നൽകുന്ന ആസ്തികളിൽ നിക്ഷേപിക്കണം.
1: രാഘവൻ സാറേ, എനിക്കൊരു സംശയം. ഈ 500 രൂപ കൊണ്ട് ഇത്രയും വലിയ മാറ്റം ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് ചെയ്യാത്തത്? എല്ലാവരും സമ്പന്നരാകേണ്ടതല്ലേ?
0: അവിടെയാണ് സാറേ മനുഷ്യന്റെ മനഃശാസ്ത്രം വില്ലനാകുന്നത്. കോമ്പൗണ്ടിങ് ഗ്രാഫ് തുടക്കത്തിൽ വളരെ സാവധാനമേ നീങ്ങൂ. ആദ്യത്തെ 10 വർഷം നോക്കിയാൽ നിക്ഷേപിച്ച തുകയും അതിൻ്റെ വളർച്ചയും തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല. അപ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഓ, ഇതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ് നിക്ഷേപം പിൻവലിക്കും. പക്ഷേ ഗ്രാഫ് കുത്തനെ ഉയരുന്നൊരു പോയിന്റുണ്ട്. ആക്ഷൻ തുടങ്ങുന്നത് അവിടെയാണ്. ആ ക്ഷമ ഇല്ലാത്തതാണ് പലരുടെയും പരാജയം.
2: ഏയ് സാറേ, നമ്മളൊരു മരം നടുന്നത് പോലെയാണിത്. വിത്തിട്ട ഉടനെയൊന്നും നമുക്ക് പഴം കിട്ടില്ല. വർഷങ്ങളോളം നനയ്ക്കണം, അതിനെ സംരക്ഷിക്കണം. പക്ഷേ ഒരിക്കലത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാം. ആ മരം നമുക്ക് ഫലവും തണലും നൽകും.
1: ആ സാറന്മാരെ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എൻ്റെ കണ്ണു തുറപ്പിച്ചു എന്ന് പറയാം. ഞാൻ ഈ വിരമിക്കാൻ പോകുന്നുവെന്ന് കരുതി സങ്കടപ്പെടുകയായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്കും നമ്മുടെ സ്കൂളിലെ പിള്ളേർക്കും ഒക്കെ ഈ പാഠം പറഞ്ഞു കൊടുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. സമ്പാദിക്കുക എന്നതിനേക്കാൾ പ്രധാനം അത് നേരത്തെ തുടങ്ങുക എന്നതാണെന്ന് അവർ മനസ്സിലാക്കണം.
0: സാറേ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കുട്ടികൾ വെറും ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരല്ല, മറിച്ച് തങ്ങളുടെ പണം തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിക്കാൻ അറിയുന്നവരാകണം. ഡോണ്ട് വർക്ക് ഫോർ മണി, ലെറ്റ് ദ മണി വർക്ക് ഫോർ യു. മനസ്സിലായോ?

0: നമ്മൾ ഇത്രയൊക്കെ പഠിച്ചില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്കൂളിൽ കുട്ടികളുടെ ഒരു ഇൻവെസ്റ്റേഴ്സ് ക്ലബ് അങ്ങ് തുടങ്ങാം. കുട്ടികൾക്ക് അവരുടെ ചെറിയ സമ്പാദ്യങ്ങൾ എങ്ങനെ ഫലപ്രദമായി നിക്ഷേപിക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. കൂടെ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തുടങ്ങിയ പരിപാടികളൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം.
1: ആ തീർച്ചയായിട്ടും, ഞാൻ തന്നെ അതിൻ്റെ മുൻകൈ എടുക്കാം. എനിക്ക് പറ്റിയ തെറ്റ് അവർക്ക് പറ്റരുത്. 15 വയസ്സിലെ 500 രൂപയാണ് 30 വയസ്സിലെ 5000 രൂപയേക്കാൾ കരുത്തനെന്ന് അവർ ഇതിലൂടെ കാണട്ടെ. രാഘവൻ സാറേ, സാറിൻ്റെ ആ ഗ്രാഫ് ഒന്നുകൂടി കാണിച്ചു തന്നെ, എനിക്ക് എൻ്റെ മകന് ഇത് നയിച്ചു കൊടുക്കണം.
2: സാർ ഇങ്ങോട്ട് നോക്കിയേ, ഇതേണ്ട ഈ ടാബിലേക്ക് നോക്കിയേ. ഇതാ സാറേ നോക്കൂ, സമയം കൂടുന്തോറും ഈ ഗ്രാഫ് ആകാശത്തേക്ക് കുതിക്കുന്നത് കണ്ടോ? ഇതിൽ മാന്ത്രികതയൊന്നുമില്ല, വെറും കണക്ക് മാത്രം. ഇപ്പോൾ നമ്മളിത് പഠിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് മാറാൻ കഴിയില്ല.
1: നമുക്ക് നമ്മുടെ കുട്ടികളെ സമ്പന്നരാക്കാം, ചിന്തകൾ കൊണ്ടും സമ്പാദ്യം കൊണ്ടും. രാഘവൻ സാറേ, ശിവൻ സാറേ, വന്നാട്ടെ, ഇന്നത്തെ ചായ എൻ്റെ വക.
2: ചായ മാത്രമേ ഉള്ളൂ?
1: ഹാ, കോമ്പൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇതിനെങ്ങ് കൂട്ടിക്കോ.
2: ശരി സാറേ, പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇന്ന് തുടങ്ങിയാൽ മാത്രമേ നാളെ ഫലം ലഭിക്കൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ?
1: അതെ.
3: തുടങ്ങാം ചെറുപ്പത്തിലെ. ശബ്ദസാന്നിധ്യം NJ ജോഷിലാൽ, സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ സംസാരിക്കുന്നു.

ആകാശവാണി നെല്ലൈ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരി. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം. കോവൈ ജി സുരേഷ് ഘടം. വിരിബോണി എന്ന ഭൈരവി രാഗത്തിലുള്ള അടതാള വർണ്ണത്തോടെ കച്ചേരി ആരംഭിക്കുന്നു.

നെല്ലൈ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ കുട്ടമ്പേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, കോവൈ ജി സുരേഷ് ഖടം. അടുത്തതായി സതതം താവക എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം ഖരഹരപ്രിയ ആദിതാളം.

നെല്ലൈ കെ വിശ്വനാഥന്റെ വയലിൻ കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ കുട്ടൻപേരൂർ കെ അനീഷ് കുമാർ മൃദംഗം, കോവൈ ജി സുരേഷ് ഘടം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം കുമാരി. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജേക്സ് ബിജോയ്. പാടിയവർ അഖിൽ ജയചന്ദ്, വൈഗാ നമ്പ്യാർ.

ചിത്രം രണ, രചന ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്, ആലാപനം വിജയ് യേശുദാസ്.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് AR റഹ്മാൻ, ഗായിക ശ്വേതാ മോഹൻ. ചിത്രം പൊന്നീൻ സെൽവൻ പാർട്ട് 1.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗുൽമോഹർ. വരികൾ ONV കുറുപ്പ്. സംഗീതം ജോൺസൺ.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
2: ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിൽ ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായ ഇണ്ടലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തുടർന്ന് ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമെന്ന് നിഷ്കർഷിക്കുന്നുമുണ്ട്. ഇത് വെറുമൊരു കവിവാക്യമല്ല, ജീവിത തത്വസ്വാരോപദേശമാണ്. സ്വാർത്ഥചിന്ത മനസ്സിനെ മഥിക്കുമ്പോഴാണ് ഒന്നായതിനെ രണ്ടായും പലതായും കാണുന്ന ദൗർബല്യം അനുഭവിക്കുന്നത്. എല്ലാറ്റിനെയും ഒറ്റ ഘടനയായി പരിഗണിക്കുവാൻ പര്യാപ്തമായ സമ്യക്ദർശന വൈഭവം കൈവരിക്കുവാനാണ് കാലുഷ്യചിന്തകൾ മറികടന്ന് നാം പ്രാപ്തി നേടേണ്ടത്. ഒന്നിൻ്റെ സമഗ്രതയെ പലതായി കാണൽ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയ പാളിച്ചയാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആഹ്വാനം ഭേദചിന്ത വെടിഞ്ഞ് അഭേദചിന്ത കൈക്കൊള്ളുവാനുള്ളതാണ്. ഒന്നിനെ തന്നെ പലതായി നിനയ്ക്കൽ എന്ന ഉല്ലേഖഭാവം വെറുമൊരു ആലങ്കാരിക ഭ്രമകൽപ്പന മാത്രമാണ്. ലൗകിക ജീവിതത്തിൽ ഒന്നിൽ പലത് കാണുന്നതിനേക്കാൾ പ്രായോഗികം പലതിൽ ഒന്നിനെ കാണലാണ്. ഏകത്വത്തിൽ നാനാത്വമെന്ന ഘടനയെ പൊളിച്ചെഴുതി നാനാത്വത്തിൽ ഏകത്വമാണ് നവോത്ഥാനപരമായ മാനവിക ചിന്ത എന്ന വാസ്തവികത നാം ഉൾക്കൊള്ളുന്നു. സാർവലൗകിക സാഹോദര്യത്തെക്കുറിച്ച് ടോൾസ്റ്റോയ് വിഭാവനം ചെയ്തപ്പോൾ അദ്ദേഹത്തെ നയിച്ചത് ഈ സദ്ഭാവന തന്നെയാണ്. പലതിൽ പലതായി വേർതിരിഞ്ഞു കിടക്കുന്ന ജീവിത സന്ദേശങ്ങൾ ഏകഘടനയിലേക്കും ഏകസ്വരതയിലേക്കും പരിവർത്തിപ്പിച്ചെടുക്കുമ്പോഴാണ് സ്വാഭാവികമായും അതിന് ഒരു മാനവിക വീക്ഷണം കൈവരുന്നത്. അപരനെ പൂർണമായും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധ്യതമാകുന്ന അവസ്ഥയെ നിസ്വാർത്ഥത എന്ന് പറയാമെങ്കിൽ അതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ മനുഷ്യത്വം.

0: ഈശ്വരനോ മാന്ത്രികനോ ആകുന്നതിനേക്കാൾ ഉത്തമം പച്ചമണ്ണിൻ്റെ മനുഷ്യത്വമാകലാണ് എന്ന് വയലാർ പറഞ്ഞതിലെ ആന്തരിക സത്യം എത്ര ഉദാത്തമാണ്! അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുന്നവരാണ് വിവേകികൾ എന്ന നിരീക്ഷണത്തിൽ സഹാനുഭൂതിയും സഹവർത്തിത്വവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് ത്യാഗസുലഭിലമായ ജീവിതം നയിക്കുമ്പോൾ ആത്മാവിൽ ആനന്ദം നിറയുന്നു. ഞാൻ, എനിക്ക്, എൻ്റെ എന്നുള്ള പരികൽപ്പനകൾ അഹത്തിൽ നിബന്ധിതമാണ്. ഭാവം നമ്മുടെ മനോവികാരമാണ്. അതിൽ സ്വാർത്ഥപരമായ ബാഹ്യഘടനകൾ വന്നുചേരുമ്പോഴാണ് അത് അഹങ്കാരമായിത്തീരുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന യേശുവചനം ഞാനെന്ന ഭാവനിരാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിപ്പതെന്തിനു വൃഥാ നാം എന്ന പൂന്താന കർണാമൃത വചനം പരസ്പര സ്നേഹത്തിൻ്റെ ലൗകികതയാണ് ഓർമ്മിപ്പിക്കുന്നത്. എണ്ണി എണ്ണി കുറയുന്ന ആയുസ്സിനിപ്പുറം മണ്ടിമണ്ടി കയറുന്ന വ്യാമോഹങ്ങളെ തടഞ്ഞു നിർത്തി പരസ്പര സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥ ചിന്തയുടെയും സ്വദേശ്യകതകളെയാണ് സ്ഥാപിച്ചെടുക്കേണ്ടത്. ഞാൻ, നീ എന്ന ഏകകങ്ങളിൽ നിന്ന് നമ്മൾ എന്ന സമവാക്യമുരുത്തിരിയുമ്പോൾ ഇല്ലാതാകുന്നത് ഭേദചിന്തയാണ്. അഭേദകൽപ്പനകളിലെ രൂപകങ്ങൾ ആലങ്കാരികതകളാണെങ്കിൽ ഭേദവിചാരത്തിനപ്പുറത്തെ അഭേദം ഒരു മാനവിക യാഥാർത്ഥ്യമാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരൻ്റെ ദുഃഖത്തിനിടവരുത്തരുത്. നമ്മൾ തന്നെയാണ് നമുക്കുള്ള സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത്. ആയതിനാൽ സാർവത്രികമായ സാർവലൗകിക അനുഭൂതിയും സഹവർത്തിത്വവും സർവോപരി മാനവ മൈത്രിയും സംജാതമാക്കാൻ ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക തന്നെ വേണം. ഒറ്റയൊറ്റയായി നിൽക്കും ആകുലികളെ സമ്യക്കായി കാണുവാനുള്ള മനസ്ഥിതി കൈവരിച്ചാൽ ഏകജീവിത അനശ്വര ഗാനത്തിൻ്റെ ശ്രുതിലയം നമുക്ക് ആവോളം നുകരാൻ സാധിക്കും.
1: ഡോക്ടർ പി. മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.
2: നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.